ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 വൈശാഖം 28, കൊല്ലവർഷം 1201 ഇടവം 4, 2026 മെയ് 18 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 53 മിനിറ്റും 50 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: എന്താണ് ജീവിത വിജയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇത് തികച്ചും വ്യക്തിപരമായ ഒരു ആശയമാണ് എന്ന് പറയാം. ഒരാൾ തന്റെ ജീവിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ, അർത്ഥപൂർണമായ ജീവിതം നയിക്കുമ്പോൾ ലഭിക്കുന്ന ചാരിതാർത്ഥ്യം ആണിത് എന്ന് നിർവചനം നൽകാം. ജീവിത വിജയത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നിരവധി മഹാരഥന്മാരും ആചാര്യന്മാരും നമുക്ക് കാലാകാലങ്ങളായി ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അവയിൽ സുപ്രധാനം എന്ന് തോന്നിയ ചില വഴികൾ പങ്കുവയ്ക്കുകയാണ്. നമ്മളെ സ്വയം അറിയുക. നാം പലപ്പോഴും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പുറത്തേക്ക് തുറന്നുവച്ച് ചുറ്റുപാടുകളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. എന്നാൽ ജീവിത വിജയത്തിന് അനുപേക്ഷണീയമായ കാര്യമാണ് സ്വയം മനസ്സിലാക്കുക എന്നത്. ഉള്ളിലേക്ക് നോക്കി നമ്മുടെ മനോവ്യാപാരങ്ങൾ നിരീക്ഷിക്കുവാനും ചിന്തകളുടെ ഗതി അറിയുവാനും ശ്രമിക്കുമ്പോൾ ക്രമേണ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാവും. വിജയത്തിലേക്കുള്ള അടുത്ത പടി എന്നത് വിവരശേഖരണം എന്നതാണ്. ലഭിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിന് അവയെ എങ്ങനെ ഉപയുക്തമാക്കാം എന്ന് തീരുമാനിക്കലാണ് പ്രധാനം. വിവരങ്ങളുടെ കലവറയായ ഇന്റർനെറ്റ് തുടങ്ങിയവ ഇക്കാര്യത്തിൽ നമുക്കുപകരിക്കും. ആസൂത്രണമാണ് വിജയപ്രാപ്തിക്കുള്ള മറ്റൊരു ഘടകം. നേടിയെടുക്കേണ്ട ലക്ഷ്യത്തിനെ സമയ

0: ബന്ധിതമാക്കി മാറ്റി മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും മണിക്കൂറുകളുമായി വിഭജിച്ച് ഓരോ ദിവസവും അതിന്റെ പുരോഗതി വിലയിരുത്തുക എന്നതാണ് മുഖ്യം. ഇതിനായി ഒരു ദിവസം നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളുടെ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി അവയിൽ ഓരോന്നും പൂർത്തീകരിച്ച ശേഷം അത് അടയാളപ്പെടുത്തുകയും വേണം. ഇത് ദിനാന്ത്യത്തിൽ വളരെയേറെ ആത്മവിശ്വാസം വളർത്താൻ ഉപകരിക്കും. കൂടാതെ ഏറ്റവും അമൂല്യമായ സമയത്തെ ശരിയായ വിധത്തിൽ വിനിയോഗിക്കാൻ ഈ രീതി ഫലപ്രദമാകും. വിജയം കരസ്ഥമാക്കണമെന്നുള്ളവർ നിശ്ചയമായും സ്വീകരിക്കേണ്ട അടുത്ത കാര്യം ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് പരിപൂർണ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. തന്റെ ശ്രദ്ധയും ചിന്തകളും ലക്ഷ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ അനുവദിക്കാതെ അതിന്റെ പൂർത്തീകരണത്തിനായി സർവവിധേയനെയും പരിശ്രമിക്കുക. പരാജയം നേരിട്ട് തളർന്നു വീണാൽ പോലും ഊർജം സംഭരിച്ച് ഉയർത്തെണീക്കുക. നമ്മുടെ കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് ജീവിത വിജയം എത്തിപ്പിടിക്കാനായി പ്രതിബന്ധങ്ങളുടെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നീങ്ങണം എന്നതാണ് അടുത്ത വിജയമന്ത്രം. ഉദാഹരണത്തിന്, വീടിനുള്ളിൽ സംരക്ഷിച്ചു വളർത്തുന്ന സസ്യങ്ങൾ പടർന്നു പന്തലിക്കാറില്ലല്ലോ. പക്ഷേ പുറത്ത് പേമാരിയും കൊടുങ്കാറ്റും കഠിന വെയിലും ഏറ്റുവളരുന്നവ പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലടിച്ച് കരുത്താർജിച്ച് വടവൃക്ഷങ്ങളായിത്തീരുന്നു. ഈ ജീവിതപാഠങ്ങൾ ഉൾക്കൊണ്ട് ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം.
1: സുഭാഷിതം.
2: ആകാശവാണി FM വാർത്തകൾ.
3: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. മുഖ്യമന്ത്രിയടക്കം 21 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മന്ത്രിമാരുടെ വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ രാഷ്ട്രതലവന്മാർക്ക് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ്സ് ക്രോസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. കോഴിക്കോട് NIT കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാവാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപെരുന്നാളുമായിരിക്കുമെന്ന് ഖാസിമാരും മതപണ്ഡിതരും. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവി, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൌലവി, കോഴിക്കോട് സംയുക്ത മഹൽ ജമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്നിവർ ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചു. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശമുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി.
2: ആകാശവാണി FM വാർത്തകൾ.
3: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം, ഇന്നത്തെ ഗാനം, തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ, 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം: എന്തുകൊണ്ട് പെട്രോൾ ഉപഭോഗം കുറയ്ക്കണം? 70 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി.

0: എട്ടാഞ്ചിന് സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം. കഴുത്തുവേദനയും ആയുർവേദ പരിഹാരവും ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ വി പി എസ് ലേക് ഷോർ. 9:00 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 10:00 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചിത്രമഞ്ജരി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: രാവിലെ 11:00 സഹയാത്രിക സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 11:30 എൻ സി ഇ ആർ ടി സ്പോൺസർഡ് പരിപാടി ഉമംഗ്. 12:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം, പച്ചക്കറി, വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. പി എം സ്വനിധി, വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. ഉച്ചയ്ക്ക് 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 4:40. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: പ്രഭാതഗീതത്തിലിനി കാര്യകുളം വിശ്വം വരികളെഴുതി മുരളീകൃഷ്ണ സംഗീതം നൽകി വിധു പ്രതാപ് പാടിയ ഗാനം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രഭാതഗീതം തുടരുന്നു. ഇനി ഉണ്ണിമേനോനും സംഘവും ആലപിച്ച മലയാള കീർത്തനങ്ങൾ.

നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രഭാതഗീതം ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ 85 47 07 07 73 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം, 85 47 07 73. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 04 872 37 07 73. 04 872 37 07 73. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ പോളിമർ അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ബിടെക് അല്ലെങ്കിൽ എംടെക് ബിരുദമുള്ളവരും 2026 മെയ് 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 21 രാവിലെ 9:30 NIRTയുടെ പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് 04

0: 8 1 2 35 31 27 എന്ന നമ്പറിൽ വിളിക്കാം. 04 8 1 2 35 31 27. റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.rubberboard.in എന്ന വെബ്സൈറ്റിലും വിശദ വിവരങ്ങൾ ലഭ്യമാണ്. www.rubberboard.in. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർദ്ധനവിലുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും coconutboard.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. coconutboard.gov.in. PDMC പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പദ്ധതിക്ക് pdmc.da.gov.in എന്ന വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കർഷകർക്ക് സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാം. അപേക്ഷയ്ക്കായി ആധാർ കാർഡ്, ഭൂ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ, ബാങ്ക് വിവരങ്ങൾ എന്നിവയാണ് ആവശ്യമായത്. ഓൺലൈനിനൊപ്പം കൃഷി എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള നിശ്ചിത ഫോർമാറ്റിൽ ഓഫ്ലൈൻ അപേക്ഷകളും സ്വീകരിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. 1-800-425-2512. ടോൾ ഫ്രീ നമ്പർ ആവർത്തിക്കാം. 1-800-425-2512. വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 30 വരെ നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്ന് ചക്ക വിളവെടുപ്പാനന്തര സാങ്കേതിക വിദ്യകളും ഉൽപ്പന്നങ്ങളും, 21 ഫലവൃക്ഷങ്ങളിലെ കായിക പ്രജനന രീതികൾ, 23 നാളികേരത്തിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, 26 കുരുമുളക് കൃഷി എന്നതിലും, 30 ഇൻഡോർ സസ്യങ്ങൾ, ഇനങ്ങളും നടീൽ രീതികളും എന്നിങ്ങനെ വിവിധ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടി. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 88 95 54 07 78. നമ്പർ ആവർത്തിക്കാം. 88 91 54 07 78. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,600 രൂപ, കൊപ്ര ക്വിൻ്റലിന് 14,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,700, അൺഗാർബിൾഡ് 70,700, റബ്ബർ RSS 4 26,200 രൂപ, RSS 5 25,800 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. സമയം 6:32:17.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരള മന്ത്രിസഭ ഇന്ന് അധികാരത്തിലേക്ക്. രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ ഇന്ന് ദുൽഖാദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 ബലിപെരുന്നാൾ 28 വിവിധ ഖാസിമാർ അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകുകയായിരുന്ന രാജധാനി എക്സ്പ്രസിന്റെ കോച്ചിൽ തീപിടുത്തം. സമയോചിത ഇടപെടൽ മൂലം ആർക്കും പരിക്കില്ല. യൂറോപ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സ്വീഡനിലെത്തി. നെതർലാൻഡ്സുമായി 17 കരാറുകൾ ഒപ്പിട്ട ശേഷമാണ് മോദി സ്വീഡനിലെത്തിയത്. IPL സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. പഞ്ചാബിനെതിരായ നിർണായക മത്സരത്തിൽ 23 ബംഗളൂരു ജയം പിടിച്ചെടുത്തത്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
0: രാവിലെ 7:15 മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
1: ഫോൺ 9497745 7970.
2: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിലെ ഇന്നത്തെ കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി.

0: അയാടി ചോദിച്ചാലോ.
1: ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ വായാടി എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
5: നമ്പർ മറക്കല്ലേ, 90 20 620 630.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: കഴുത്തുവേദന എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പല കാരണങ്ങളെ കൊണ്ട് കഴുത്തുവേദന ഉണ്ടാവാം. സ്പൈൻ അല്ലെങ്കിൽ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ, അതല്ലാതുള്ള കാരണങ്ങൾ, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ഉണ്ടാവാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഓരോ രോഗിയിലും പരിശോധിക്കണം. അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്തെങ്കിലും മുൻകാലത്ത് കഴുത്തിന് എന്തെങ്കിലും വേറെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ഹെഡിന്റെ ജെർക്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. ഇനി ഇതൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റിഫ് നെക്ക് ഉണ്ടാവാറുണ്ടോ, ഇതെല്ലാം പല അസുഖങ്ങളുടെയും പ്രാരംഭ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരം, കഴുത്തുവേദനയും ആയുർവേദ പരിഹാരവും, ഡോക്ടർ പി കെ ലതികയുമായി അഭിമുഖം. ഇന്ന് രാവിലെ 8:05 സാരഥി ആയുർവേദിക് ഹോസ്പിറ്റൽ ആയുർവിചാരത്തിൽ. ഇന്ന് ഉച്ചയ്ക്ക് 1 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. ഇന്നുച്ചയ്ക്ക് 1:00.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ 42 മിനിറ്റും 30 സെക്കൻഡും. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിലേക്ക് മടങ്ങിയെത്താം 6:55 FM ഡയറിയിലൂടെ.

0: മൂന്ന് കോളേജിലെയും.
1: ഡോണ്ട് വറി,
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ

0: 2322105 2325142
1: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ വാലി സൂപ്പർ
2: ഫാസ്റ്റ് എക്സ്പ്രസ് ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് UDF നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
8: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, M ലിജു, റോജി എം ജോൺ, K A തുളസി, OJ ജനീഷ്, T സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. PK കുഞ്ഞാലിക്കുട്ടി, N ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, RSPയിലെ ഷിബു ബേബി ജോൺ, CMPയിലെ CP ജോൺ എന്നിവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, UDF ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ 4 gates വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ VIPകൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
7: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
0: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 വർഷത്തിനകം ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും

0: ും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
1: UAE ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്ക അറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് PAB അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടി ആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ, തരുവണ, കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ്ദ 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച വെളിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോ VP സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി, കട്ടിപ്പാറ, ഓമശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർലിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസിൽ കടത്തുകയായിരുന്ന 36 മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ

0: തൃശൂരിലും ടിവികെ ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ ടിവികെയുടെ പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് അഞ്ചു പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന അഞ്ചു വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ ബി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൽഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് നേറ്റയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6:55 മിനിറ്റും 10 സെക്കൻഡും.

അറിവും ആനന്ദവും പകരുന്ന വിവിധ പരിപാടികളുമായി FM ഡയറിയുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം. പതിവ് പോലെ നമുക്ക് ആരംഭിക്കാം ചിന്താശകലവുമായി. പലരും നഷ്ടപ്പെടുത്തുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, ആരോഗ്യവും നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒഴിവ് സമയവുമാണത്. മുഹമ്മദ് നബി. പലരും നഷ്ടപ്പെടുത്തുന്ന രണ്ടനുഗ്രഹങ്ങളുണ്ട്, ആരോഗ്യവും നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒഴിവ് സമയവുമാണത്. മുഹമ്മദ് നബിയുടെ വാക്കുകൾ. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്, വൈറ്റ് ഹൌസും വൈറ്റ് ഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചോദ്യം ആവർത്തിക്കാം, വൈറ്റ് ഹൌസും വൈറ്റ് ഹോളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാം പതിവ് പോലെ ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്.

നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എം ജയശങ്കർ അനുസ്മരണം. പുരസ്കാര സമർപ്പണം. കഥകളി ബാണയുദ്ധം വൈകിട്ട് 5:30. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം.

സേവന വാർത്തകൾ. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ് റിസോഴ്സ് സെന്ററിൽ കേരളയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ICMR പ്രോജക്റ്റിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ പ്രോജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് തസ്തികയിലേക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ഇന്ന് രാവിലെ 9:30 സർട്ടിഫിക്കറ്റുകൾ സഹിതം ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. shsrc.kerala.gov.in വെബ്സൈറ്റ് വിലാസം ആവർത്തിക്കാം. shsrc.kerala.gov.in തൊടുപുഴ താലൂക്കിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കൂൾ വാഹനങ്ങളുടെ പരിശോധനയും സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കും

0: ഉള്ള പരിശീലന ക്ലാസ് ഈ മാസം 20-23 തീയതികളിൽ യഥാക്രമം തൊടുപുഴ കോപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, തൊടുപുഴ പെരുമ്പള്ളിച്ചിറ അൽ ഹസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ നടക്കുമെന്ന് തൊടുപുഴ ജോയിന്റ് RTO അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 04-862-22-5564 എന്ന നമ്പറിൽ വിളിക്കാം. നമ്പർ ആവർത്തിക്കാം, 04-862-22-5564. സഹകരണ വകുപ്പിന് കീഴിലുള്ള IMT പുന്നപ്ര MBA കോളേജിൽ 2026-28 അധ്യയന വർഷത്തെ KMAT രണ്ടാംഘട്ട പ്രവേശന പരീക്ഷയ്ക്കായുള്ള സൌജന്യ ഓൺലൈൻ പരിശീലനം ഈ മാസം 20 മുതൽ ആരംഭിക്കുന്നു. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദധാരികൾക്കും പരിശീലനത്തിൽ പങ്കെടുക്കാം. ഫോൺ നമ്പർ 91-88-06-76-01 91-88-06-76-01. സമയം 7 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
3: മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ആഹാരം. വിശപ്പടക്കാനുള്ള ഉപാധി മാത്രമല്ല, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക ഘടകമായും അത് പ്രവർത്തിക്കുന്നുണ്ട്. ദുഃഖമുണ്ടാകുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നതും സന്തോഷിക്കുമ്പോൾ മധുരം വിതരണം ചെയ്യുന്നതും അതൊരു വൈകാരിക മാധ്യമമായതുകൊണ്ടുകൂടിയാണ്. ഭാഷയുമായും സംസ്കാരവുമായും ഇടചേർന്നു കിടക്കുന്ന ആശയങ്ങളുടെ സഞ്ചികയായി ഭക്ഷ്യവസ്തുക്കളും ഭക്ഷണവും അവയുടെ പാചക രീതികളും സവിശേഷ സ്ഥാനം നേടുന്നുണ്ട്. പായസം മലയാളിക്കെന്നും സന്തോഷത്തിന്റെയും വിശേഷ അവസരത്തിന്റെയും സൂചകമാണ്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യവുമായി തീരെ ബന്ധമില്ലാത്ത മനോരാജ്യം വിചാരിക്കുന്നതിനെ മനപ്പായസം ഉണ്ണുക എന്ന് പ്രയോഗിക്കുക പതിവാണ്. അപ്രതീക്ഷിതമായുണ്ടായ സന്തോഷത്തെ സൂചിപ്പിക്കാൻ മനസ്സിൽ ലഡു പൊട്ടി എന്ന് പറയാറുണ്ട്. പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുന്ന അലസരെ അടയാളപ്പെടുത്താൻ അരി വറക്കുക എന്നും അരി വെപ്പുകാർ എന്നും പ്രയോഗിക്കും. അടുക്കളയിലെ അനുഭവത്തെ സാമൂഹിക ജീവിതത്തിലേക്ക് പറിച്ചു നട്ടതിൽ നിന്നാണ് ആ പരിപ്പ് ഈ കലത്തിൽ വേവുല്ല എന്ന പ്രയോഗം കടന്നുവന്നത്. ഒരാളുടെ തന്ത്രങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ഫലിക്കാതെ വരുമ്പോഴാണ് ഇത്തരം ശൈലികൾ ഉപയോഗിക്കുക. ഒരു കാര്യം നടക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ അതിനു വെച്ച വെള്ളമങ്ങ് വാങ്ങിയേരെ എന്ന് നാം ഒഴുക്കൻ മട്ടിൽ പറയാറുണ്ട്. പാചകം നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് കാട്ടിത്തരുന്ന പ്രയോഗം കൂടിയാണത്. അസംബന്ധമായി മറുപടി പറയുന്നവരെ സൂചിപ്പിക്കാൻ അരി എത്ര, പയർ അഞ്ഞാഴി എന്നും ഉപയോഗിക്കാറുണ്ട്. കുരങ്ങ് ഇഞ്ചി തിന്നപ്പോഴുണ്ടായ എരിവുമൂലം കാട്ടിയ പരാക്രമങ്ങളെ ചേർത്തുകൊണ്ട് കോപശീലന്മാരെ ഇഞ്ചി തിന്ന കുരങ്ങ് പോലെ എന്ന് വിശേഷിപ്പിക്കും. മറ്റുള്ളവരുടെ പ്രയത്നം കൊണ്ട് സുഖമായി ജീവിക്കുന്ന അലസരെ കാണുമ്പോൾ 10,000 പേറും ചക്കി കുത്തും, അമ്മ വയ്ക്കും, ഞാനുണ്ണും എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കറികൾക്ക് ഗുണവും മണവും നൽകിപ്പോരുന്നതാണെങ്കിലും തിന്മേശയിലേക്കെത്തുമ്പോൾ കറിവേപ്പില അലോസര വസ്തുവാണ്. പാചകത്തിൽ കറിവേപ്പിലയ്ക്കുള്ള രാജസ്ഥാനവും കറി വിളമ്പിക്കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ഗതികേടും ചേർത്തു വെച്ചുകൊണ്ടാണ് കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എന്ന ശൈലി രൂപപ്പെട്ടത്. കാര്യം കഴിയുമ്പോൾ പുറന്തള്ളുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഞ്ഞിയിൽ പാറ്റ വീഴുക ഉപജീവനം തടസ്സപ്പെടുത്തുന്നതിനെ അടയാളമാക്കുന്നു. മലയാളിയുടെ നാവിൻ തുമ്പിലെ രുചി ചിന്തയുടെയും ഭാവനയുടെയും കരുത്തുകൂടിയാണെന്ന് ഇത്തരം പ്രയോഗങ്ങൾ കാട്ടിത്തരുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50 നും.

കെഎസ്ഇബി അറിയിപ്പ്. കലൂർ സെക്ഷൻ പരിധിയിൽ മാണൂസ് കോംപ്ലക്സും പരിസരങ്ങളിലും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെയും ആസാദ് റോഡിൽ MAT ജംഗ്ഷൻ മുതൽ തമ്മനം പുല്ലേപ്പടി റോഡ് വരെയുള്ള ഭാഗങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയും ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ചേരാനെല്ലൂർ സെക്ഷൻ പരിധിയിൽ മൂലമ്പിള്ളി സൌത്ത്, നോർത്ത്, അമ്പലം, ചർച്ച് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയും എരൂർ സെക്ഷൻ പരിധിയിൽ ഐരേറ്റിൽ അമ്പലം പരിസരം, നെടുങ്ങാമ്പുഴ, പാമ്പാട്ട്, പാമ്പാടിത്താഴം, മാറാന എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയും ഭാഗികമായി വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
1: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: സേവന വാർത്തകളുമായി തുടരാം. കേരള വനിതാ കമ്മീഷനിൽ അസിസ്റ്റന്റ് തസ്തികയിൽ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിനായി സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ ജോലി ചെയ്യുന്നവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ നിശ്ചിത ഫോമിലുള്ള അപേക്ഷയും നിരപേക്ഷ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 04 എന്ന വിലാസത്തിൽ ഈ മാസം 25-നകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 0471230359. 0471230359. വിലാസം ഒരിക്കൽ കൂടി പറയാം. മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 695004. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ തൊടുപുഴ നോളജ് സെന്ററിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസറി ടീച്ചർ ട്രെയിനിംഗ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിംഗ് എന്നീ കോഴ്സിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് 90 61 89 82 35 എന്ന നമ്പറിലോ തൊടുപുഴ ടൗൺ പള്ളിക്ക് എതിർവശമുള്ള കെൽട്രോൺ നോളജ് സെന്ററിലോ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ആവർത്തിക്കാം: 90 61 89 82 35.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05, ശനിയാഴ്ചകളിൽ രാവിലെ 8:05. ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ബംഗളൂരുവിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം ആദ്യ ഭാഗം ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ.

സാക്ഷരതാ മിഷൻ നടത്തുന്ന 4-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 10-ാം ക്ലാസ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പിഴയില്ലാതെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 25. ഈ മാസം 26 മുതൽ അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടെയും, അടുത്ത മാസം 5 മുതൽ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടെയും രജിസ്ട്രേഷൻ നടത്താം. 10-ാം ക്ലാസ് തുല്യതയ്ക്ക് 17 വയസ്സ് പൂർത്തിയായ 7-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി തുല്യതയ്ക്ക് 22 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. 7-ാം ക്ലാസ് തുല്യതയ്ക്ക് 15 വയസ്സും 4-ാം ക്ലാസ് വിജയവും വേണം. 4-ാം ക്ലാസ് തുല്യതയ്ക്ക് 15 വയസ്സ് പൂർത്തിയായ 4-ാം ക്ലാസിൽ താഴെ വിദ്യാഭ്യാസ യോഗ്യത

ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 94 47 05 05 15, 94 47 05 05 15. മറ്റൊരു നമ്പർ 70 25 29 12 44, 70 25 29 12 44. പാചക സഹായികളെ നിയമിക്കുന്നു. പുന്നപ്ര ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പാചക സഹായികളെ താൽക്കാലികമായി നിയോഗിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-നും 45-നും ഇടയിൽ പ്രായമുള്ള 10-ാം ക്ലാസോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകൾ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവയുടെ രേഖകൾ സഹിതം സീനിയർ സൂപ്രണ്ട് ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ, പുന്നപ്ര, വാടക്കൽ പി ഒ, 68-80-03, ആലപ്പുഴ എന്ന വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം അപേക്ഷ സമർപ്പിക്കണം. അവസാന തീയതി 22 മാസം 2024 വൈകിട്ട് 4 മണി. പാചകവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ പാസ്സായിട്ടുള്ളവർക്ക് മുൻഗണനയുണ്ട്. വിശദവിവരങ്ങൾക്ക് 94 97 72 70 49 എന്ന നമ്പറിൽ വിളിക്കാം. 94 97 72 70 49.

0: ഗ്രീൻ മൗൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ ചിത്രമാണ് പൊന്മട്ടിയുടെന്ന താറാവ്. ജയറാം, ഇന്നസെന്റ്, ഊർവശി, ഷാരി തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ONV, സംഗീതം ജോൺസൺ, പാടിയത് യേശുദാസ്.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ആൺകുട്ടികൾക്കായുള്ള കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ഒഴിവുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാവുന്നത്. ആകെ സീറ്റുകളുടെ 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് സമുദായത്തിലുള്ളവർക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ പൂരിപ്പിച്ച ജാതി, ജനന തീയതി, കഴിഞ്ഞ വർഷം വാർഷിക പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് എന്നിവ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തി ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുൻപ് കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 85 47 63 01 27.

പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. 179 ദിവസത്തേക്കാണ് നിയമനം. ഡിസിഎ ആണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തണം. വിശദവിവരങ്ങൾക്ക് 81 29 54 36 98 എന്ന നമ്പറിൽ വിളിക്കാം. 81 29 54 36 98

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: കീമോതെറാപ്പി എന്ന് പറയുന്നത് ഒരു മരുന്നാണ്. ഓരോ

0: അസുഖത്തിന് ഓരോ മരുന്നുകളുണ്ടല്ലോ. അപ്പോൾ ഡയബറ്റീസിന് മരുന്ന്, ഹൈപ്പർ ടെൻഷനു മരുന്ന്, അതേപോലെ തന്നെ ക്യാൻസറിന് ഉള്ള മരുന്നാണ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ അനധികൃതമായി വളരുമ്പോഴാണ് അതിനെ ക്യാൻസർ എന്ന് പറയുന്നത്. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള കോശങ്ങളിൽ എന്തെങ്കിലും ജനിതക മാറ്റം വരുമ്പോഴാണ് ഈ ക്യാൻസർ എന്നുള്ളൊരു അസുഖം വരുന്നത് നമുക്ക്. ആ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് കീമോതെറാപ്പി എന്ന മരുന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീമോതെറാപ്പി പല രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ക്യാൻസർ ചികിത്സയിൽ മൂന്ന് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതിൽ ഒരെണ്ണം സിസ്റ്റമിക് തെറപ്പി, അതായത് നമ്മളുടെ മരുന്നുകൾ വെച്ചിട്ടുള്ള ചികിത്സ, അല്ലെങ്കിൽ സർജറി, അതായത് ഓപ്പറേഷൻ ചെയ്ത് എങ്കിലും മുഴയുള്ളത് മാറ്റുക, അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സ, അതായത് ലൈറ്റ് അടിക്കൽ എന്ന് നമ്മൾ പറയും. ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മൾക്കുള്ളത്. നമ്മൾ യൂഷ്വലി കീമോതെറാപ്പി എന്ന് പറയുന്നത് ഈതർ നമ്മൾ റേഡിയേഷൻ്റെ കൂടെ ചെയ്യാം, അല്ലെങ്കിൽ സർജറിക്ക് മുമ്പായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ സർജറി റേഡിയേഷൻ അതൊന്നും പറ്റില്ല, നമുക്കൊരു ക്യൂർ പറ്റാത്തൊരു രീതിയിൽ ചെയ്യുമ്പോൾ അതൊരു പാലിയേറ്റീവ് കീമോതെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇതിന് മൂന്ന് തരത്തിലുള്ള പേരുകളിലാണ് നമ്മൾ പറയുക. ഡെഫിനിറ്റീവ് തെറാപ്പി ഈതർ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ ആണ് ക്യാൻസറിൻ്റെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിനെയാണ് നമ്മൾ നിയോഡ്ജുവൻറ്റ് കീമോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന തെറപ്പിയെ നമ്മൾ അഡ്ജുവൻ കീമോതെറാപ്പി എന്ന് പറയും. നമ്മളുടെ ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, അതേപോലെ ഒരു അവയവമായിട്ടാണ് ക്യാൻസർ വലുതാവുക. അപ്പോൾ ആ ഒരു ക്യാൻസർ എന്ന അവയവത്തെ നമ്മൾ മൊത്തമായിട്ട് നശിപ്പിക്കുക എന്നുള്ളതാണ് കീമോതെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ ക്യാൻസർ സെൽസിനെ ആ കീമോതെറാപ്പി പോയി നശിപ്പിക്കും. അതിൻ്റെ കൂടെ നോർമൽ സെൽസിനെയും കൂടി നശിപ്പിക്കും. അതാണ് ഒരു നെഗറ്റീവ്. നമ്മൾ യൂഷ്വലി കീമോതെറാപ്പി ചെയ്യുന്നത് ഓരോ സമയം ഇടവിട്ട് ഇടവിട്ടാണ്. കീമോതെറാപ്പി ഇന്ന് എടുക്കുകയാണ് വെച്ചാൽ നമ്മളൊരു 21 ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 28 ദിവസം കഴിഞ്ഞിട്ടോ ആണ് അടുത്ത കീമോതെറാപ്പിക്ക്. അപ്പോൾ ആ ഓരോ കീമോതെറാപ്പി മരുന്നുകൾക്ക് ഓരോ രീതിയിലാണ് നമ്മൾ അത് കൊടുക്കുക. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ഒരു കാലയളവിൽ വീണ്ടും ആ ക്യാൻസർ സെൽസ് വളരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ വളർച്ച വരുന്നേക്കാളും മുമ്പ് തന്നെ നമ്മൾ ആ കീമോതെറാപ്പി കൊടുത്താൽ ആ വളർച്ച വീണ്ടും വീണ്ടും അത് ചുരുക്കി ചുരുക്കി കൊണ്ടുവരാൻ പറ്റും.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ദിലീപ് ഹരീന്ദ്രൻ വള്ളത്തോൾ.
2: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
3: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ഫോൺ 8129110887.
2: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
3: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജികർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
4: അയ്യച്ചാടിയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മണി മുതൽ അടുത്ത മാസം 8 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 85 47 00 500. നമ്പർ ആവർത്തിക്കാം: 85 47 00 500. പുതുപ്പരിയാരം CBKMGHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, പൊളിറ്റിക്കൽ സയൻസ്, കെമിസ്ട്രി തുടങ്ങിയ തസ്തികയിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10 മുതൽ നടക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 96 15 30 95. 94 96 15 30 95. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത, ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം: 94 96 01 50 08. 94 96 01 50 08. കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ ആശ്രിതർക്ക് UPSC പരിശീലനത്തിലുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ്

എംപ്ലോയ്മെന്റിനു കീഴിൽ പ്രവർത്തിക്കുന്ന അക്കാഡമിക് ഡിവിഷനായ കിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ പരിശീലനത്തിനാണ് രജിസ്ട്രേഷൻ ആരംഭിച്ചത്. അടുത്ത മാസം ആദ്യവാരം പുതിയ ബാച്ച് ക്ലാസുകൾ ആരംഭിക്കും. വിശദവിവരങ്ങൾക്ക് www.kile.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 36 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ മടങ്ങിയെത്താം ഈ നിലയത്തിലേക്ക് 7:35 FM ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.

0: വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 36 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ മടങ്ങിയെത്താം. ഈ നിലയത്തിലേക്ക് 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ്, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, ബി അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 മണിക്കാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മണി മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
1: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ വിഐപി എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 മണിക്ക് ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹറാൾഡ് 5-ാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ

0: പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യയ്ക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തുപറഞ്ഞു.
1: ആതങ്ക്വാദ് പൂരി മാനവതയ്ക്ക് ലിയെ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേക്ക് ബാദ് ഹമേ സ്വീഡൻ സേ മിലേ സമർത്ഥൻ കെ ലിയെ മേ പ്രധാനമന്ത്രി ക്രിസ്റ്റർസൻ കാ ആഭാർ വ്യക്ത കർത്താ ഹും. ഹം ആതങ്ക്വാദ് ഔർ ഉസ്കെ സമർത്ഥകോ കെ വിരുദ്ധ ലഡായി ജാരി രഖേംഗേ.
0: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പി എം വികാസ് പദ്ധതിക്ക് എൻഐടി കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ യുഡിഎഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാഖ് ആണവ നിലയം

0: ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ, യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 30 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ 2-ാം ഭാഗം ഇതാ ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ
1: പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും സ്വർണത്തിനുമായി വൻതോതിൽ വിദേശനാണ്യം ചെലവഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇറാനിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജനങ്ങളോട് ചില നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരുന്നു. വിനോദത്തിനായുള്ള വിദേശയാത്രകൾ ഒഴിവാക്കുക, പെട്രോൾ ഉപഭോഗം കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങി ചില കാര്യങ്ങളിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നിങ്ങനെ ചിലത്. എന്തുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ എന്നന്വേഷിക്കുകയാണ് ഇന്ന് സമകാലികം.
2: നമ്മുടെ മന്ത്രി ഈ അടുത്ത ദിവസം ജനങ്ങളോട് 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിന്റെ പ്രധാന കാരണം അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ യുദ്ധം ഉടനെയൊന്നും അവസാനിക്കുകയില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ്.
1: നിർദ്ദേശങ്ങൾ നൽകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മുൻ അംബാസഡറും വിദേശകാര്യ വിദഗ്ധനുമായ TP ശ്രീനിവാസൻ.
2: നേരത്തെ ചെയ്യാമായിരുന്നു, കാരണം ഈ പ്രശ്നങ്ങൾ ഏകദേശം പല മാസങ്ങളായിട്ട് തുടരുകയാണ്. വിശേഷിച്ചും ദി എനർജി ക്രൈസിസ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എനർജി ക്രൈസിസ് ലോകത്തില് ഏറ്റവും ഗുരുതരമായതാണെന്നാണ് ഗ്ലോബൽ ഏജൻസീസ് ഒക്കെ പറയുന്നത്. അപ്പൊ അത് റിയലൈസ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കിത് അറിയാത്തതല്ല, ഈ വാർത്തകൾ കേൾക്കുന്നവർക്കും ഇത് ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓൾറെഡി പല രാജ്യങ്ങളിലും വലിയ വിലക്കയറ്റവും വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരത്തെയും പറയാമായിരുന്നതാണ്. പക്ഷേ അദ്ദേഹം ഒരു യുദ്ധം അവസാനിക്കുകയില്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിലൊന്നും മാൻഡേറ്ററി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് അഡ്വൈസറി ആയിട്ടാണ്, പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം തന്നെ ചിന്തിക്കുന്നവരൊക്കെ തന്നെ ഓൾറെഡി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കഴിയുന്ന അത്ര പെട്രോൾ കുറച്ച് ഉപയോഗിക്കുക, അതുപോലെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാക്കുക, ഇലക്ട്രിക് കാറുകൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക, ഗോൾഡ് അധികം വാങ്ങിച്ചു വെക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ് തന്നെത്താണ്. പക്ഷെ അതിനൊരു പ്രാധാന്യം കൊടുത്ത് പ്രധാനമന്ത്രിയുടെ അപ്പീൽ ആയിട്ട് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ പഴയകാലത്തെ പ്രവർത്തനങ്ങളുടെ തോൽവിയാണ് എന്ന് ചിത്രീകരിച്ചതിലാണ് ഈ വിവാദമുണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു വിവാദം ഉണ്ടാകേണ്ട ആവശ്യമില്ല. 2-ാം ലോകമായുദ്ധത്തിന്റെയും 1-ാം ലോകമായുദ്ധത്തിന്റെയും കെടുതികൾ കണ്ടിട്ടില്ലാത്ത ജനറേഷനാണ് ഇപ്പോഴുള്ളത്, ഞാൻ ഉൾപ്പെടെ. അപ്പോ കോവിഡ് വന്നപ്പോ പലരും പറയുന്നുണ്ടായിരുന്നു ഇത് യുദ്ധം ഉണ്ടായാൽ എന്താണ് ജനങ്ങൾക്കുണ്ടാകാവുന്നതിന്റെ ഒരു ടേസ്റ്റ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഈ കോവിഡ് വന്നത് എന്നായിരുന്നു. അപ്പോ കോവിഡ് വന്നതോടുകൂടി ഒരു ലോകമഹായുദ്ധത്തിന്റെ കെടുതി ജനങ്ങൾക്കുണ്ടാകുകയില്ല എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു നിർവചിക്കാൻ കഴിയാത്ത ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ വരികയും അദ്ദേഹം പല കാര്യങ്ങളിലും ഇടപെട്ട് ലോക മാർഗം തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് പല പ്രശ്നങ്ങളും ഉണ്ടായാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അദ്ദേഹം ഈ യുദ്ധം ഇങ്ങനെ ഇസ്രയേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇറാന് യുദ്ധം ചെയ്യുകയും അതിന് ചില കാരണങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് ന്യൂക്ലിയർ ബോംബ് ഒരിക്കലും ഇറാൻ ഉണ്ടാക്കിക്കൂടാ. ഇറാൻ NPT ഉൾപ്പെട്ട രാജ്യമാണ്, അവർ സമാധാനത്തിന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ ആണവ ശക്തി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ്. എന്നാലും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ നിയമത വർഷങ്ങളായി ഉപയോഗിച്ചുള്ളതാണ്. ആ ഏജൻസിയുടെ കൺക്ലൂഷൻ ഇവർ തീർച്ചയായും ഡിക്ലെയർ ചെയ്യാത്ത പല ന്യൂക്ലിയർ ആക്ടിവിറ്റീസും നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് അവരെ പിന്നോട്ട് പോകാൻ ശ്രമിച്ചാണ് 2015 ഒരു എഗ്രിമെന്റ് ഉണ്ടായത് അമേരിക്കയും ഇറാനുമായിട്ട്. അമേരിക്ക

0: നാലഞ്ചാറ് രാജ്യങ്ങളും ഈ P5+1 ജാമിനി അങ്ങനെയാണ് അഗ്രിമെന്റ് ഉണ്ടായത്. അതനുസരിച്ച് 15 കൊല്ലത്തേക്ക് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുകയില്ല എന്നവര് പ്രതിജ്ഞയുണ്ടായി. അപ്പൊ അത് പ്രസിഡന്റ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അത് ശരിയല്ല, അതെല്ലാ കാലത്തേക്കും അത് വേണ്ടാതെ വയ്ക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇറാൻ അത് സമ്മതിക്കാത്തത് കൊണ്ട് അവർക്കെതിരായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അത് തുടർന്ന് വന്നപ്പോഴാണ് ഇറാന് മനസ്സിലായത് ഇത് അവർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഇറാന്റെ സാമ്പത്തിക ശക്തിയും മിലിറ്ററി ശക്തിയും എല്ലാം അവസാനിക്കും എന്നുള്ളത് കൊണ്ട് അവരൊരു കരാറിന് തയ്യാറായി. വീണ്ടും ചർച്ച ചെയ്യാനും അവർ തയ്യാറായി. പക്ഷേ ചർച്ചയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായതാണ് 27 ഫെബ്രുവരി. 28 അദ്ദേഹം യുദ്ധം തുടങ്ങുകയും ചെയ്തു. അത് വളരെ റിവാഷനായിട്ടുള്ള വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പൊ അത് ഉടനെ മാറും അല്ലെങ്കിൽ സീസ് ഫയർ വരും. ഇപ്പൊ ഒരു തരത്തിലുള്ള ഒരു സീസ് ഫയർ ഉണ്ടെങ്കിൽ പോലും ഈ യുദ്ധം ഇനി തുടരുകയും അതുകൊണ്ട് ലോകത്തിന് ധാരാളം കെടുതികൾ ഉണ്ടാകുമെന്നുള്ള പ്രത്യാസനത്തോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിന് യാതൊരു വിവാദത്തിന്റെയും ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും രാജ്യത്തിന് വേണ്ടി എന്നുള്ളതും. തീർച്ചയായും യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, പക്ഷെ യുദ്ധം അവസാനിക്കാൻ സാധ്യതയില്ല. ഡൊണാൾഡ് ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാം പ്രിക്കോഷൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇങ്ങനത്തെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാൻ എല്ലാം സാധിക്കുമെന്ന് വരില്ല, പക്ഷെ കഴിയുന്നത്ര. എത്ര വലിയ അസൗകര്യങ്ങൾ ഉണ്ടായാലും ഒരു യുദ്ധകാല നടപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക, സ്വർണം വാങ്ങാതിരിക്കുക, വിദേശത്ത് യാത്ര ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പണ്ട് എമർജൻസിയുടെ കാലത്ത് മിസ്റ്റർ ഗാന്ധി ഇതുപോലെ ഉണ്ടാക്കിയതാണല്ലോ. മഹാരാജി ദേശയുടെ കാലത്താണ് ഗോൾഡ് വാങ്ങാനും വിൽക്കാനും വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, നാഷണൽ എമർജൻസി വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്ത് ഉപദേശം നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ സ്വർണത്തിനും വല്ലിക്കും കരാർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത്. അതുപോലത്തെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുമായിരിക്കും. പക്ഷെ ഇതൊരു അത്യാവശ്യമാണ്, രാജ്യത്തിന്റെയും ലോകത്തിന്റെയും താല്പര്യങ്ങൾക്ക് പ്രധാനമാണ് എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ഉപദേശം ഇന്ത്യക്കാർക്ക് നൽകിയത്. നമ്മളെല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനെ വിവാദ പ്രശ്നമാക്കേണ്ടതല്ല.
1: വ്യക്തിപരമായി നാം നടത്തുന്ന ചെറിയ ലാഭിക്കലുകൾ രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോട് ഒരല്പം ചെലവ് ചുരുക്കാൻ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക സാധനങ്ങൾ.
1: അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ്.
2: അതിലൊന്ന് പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ, പിന്നെ സ്വർണം വാങ്ങുന്നത് ഒന്ന് കുറയ്ക്കുക. ഈ വക നടപടികളിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നമ്മളുടെ വിദേശ നാണയ ശേഖരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട എണ്ണ പ്രകൃതി വാതകം ഇതിലേക്ക് 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാം നമുക്ക് ഡോളർ ആവശ്യമാണ്, വിദേശ നാണയം ആവശ്യമാണ്. എണ്ണയുടെ വില കൂടിക്കൂടി വരുന്നു, സ്വർണത്തിന്റെ വിലയും കൂടിക്കൂടി വരുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ വലിയ ഉപയോഗം ഭാരതത്തിലുണ്ട്. ഇനി ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അത് വാങ്ങിച്ച് ലോക്കറിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം ഭാരതത്തിലെ സ്ത്രീകൾക്കുണ്ട്. ആ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ അതൊന്ന് കുറയ്ക്കണം, നമുക്കൊരു അടിയന്തര സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്വർണത്തിന്റെ ഡ്യൂട്ടി കൂട്ടുകയും ചെയ്തു. ഇങ്ങനത്തെ നടപടികൾ കാലാകാലങ്ങളിൽ ഭരണാധികാരികൾ ചെയ്തു വരുന്നതാണ്, ചെയ്യേണ്ടതുമാണ്. കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ആവശ്യമാണ്. നമുക്ക് ഇതുവരെ പെട്രോളിനോ ഡീസലിനോ ഒരു കുറവും അനുഭവപ്പെട്ടിട്ടില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിനും നമുക്ക് ക്ഷാമമൊന്നുമില്ല. കൊമേർഷ്യൽ ഗ്യാസ് സിലിണ്ടേഴ്സിനാണ് കുറച്ച് നിയന്ത്രണം വരികയും ഹോട്ടൽ റെസ്റ്റോറന്റ് തുടങ്ങിയ ബൾക്ക് ഉപയോക്താക്കൾക്ക് പഴയ പോലെ ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്തത് ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ്. ഇതിന് കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ബഫർ സ്റ്റോക്കാണ്. മാത്രമല്ല, ഹോർമുസിലെ പ്രശ്നം കൊണ്ട് ആകെ തകിടം മറിഞ്ഞ അവസ്ഥയിൽ പോലും നമ്മുടെ കപ്പലുകൾ ഒരു രീതിയിലൊക്കെ അവിടുന്ന് രക്ഷിച്ചെടുക്കാൻ നമുക്ക് ഇപ്പോഴും ആകുന്നുണ്ട്. 1600 ടാങ്കർ അവിടെ തടയപ്പെട്ട് കിടക്കുന്നു. അതിൽ 20 എണ്ണം മാത്രമാണ് ഭാരതത്തിന്റെ ഉള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മളുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ആഗ്രഹമാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം അൺഎക്സ്പെക്റ്റഡ്ലി, ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഞാൻ ഓർത്ത് പ്രതിപക്ഷം അതിനോട് സഹകരിക്കും. രാജ്യം ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്നില്ല, പക്ഷെ അപകടം അടുത്തു വരുന്നു എന്നുള്ള സിറ്റുവേഷൻ. ആ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, മറ്റ് പൊളിറ്റിക്കൽ അഭിപ്രായ വ്യത്യാസം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ, അത് ഒരു നല്ല പൊളിറ്റിക്സ് ആകുമായിരുന്നു. മോദിയുടെ പിടിച്ചുകേട് കൊണ്ടല്ലല്ലോ ഈ അമേരിക്ക യുദ്ധം ഉണ്ടായത്. മോദിക്ക് അതിൽ യാതൊരു റോളും ഇല്ല. നമ്മൾ വിചാരിച്ചാൽ പോലും അതിൽ റോള് വഹിക്കാനും പറ്റില്ല. അപ്പോ

0: കാര്യം ചെയ്യാവുന്നത് നമ്മളെ അതില്ലെന്ന്, അതിന്റെ ഇമ്പാക്റ്റിൽ നിന്ന് ആവുന്നത്ര രക്ഷിച്ചെടുക്കാന്നുള്ളതാണ്. അതിന് പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു നല്ല അവസരമായിരുന്നു പ്രധാനമന്ത്രിയുമായിട്ട് സഹകരിക്കാം എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ അവരത് ചെയ്തില്ല. പക്ഷേ ജനങ്ങൾ പ്രധാനമന്ത്രിയോട് സഹകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ.
1: യുദ്ധകാലത്ത് ആഗോള വിപണിയിലുണ്ടാകുന്ന വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെയും രാജ്യത്തെയും രക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കും.
2: ഈ മാസം 10-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില സുപ്രധാന ചെലവ് ചുരുക്കൽ അഭ്യർത്ഥനകൾ നടത്തിയത്.
1: ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ വി കെ വിജയകുമാർ.
2: ഈ വർഷം തുടക്കത്തിൽ ഏറെ ശക്തമായ നിലയിലായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനെ തുടർന്നുണ്ടായ ക്രൂഡ് ഓയിൽ വിലവർദ്ധനവിനെ തുടർന്ന് ചില വലിയ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി. യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ 50%-ത്തിലധികം വർധനയുണ്ടായി. LPG, LNG എന്നീ വാതകങ്ങളുടെ വിലകളിലും വലിയ കുതിപ്പുണ്ടായി. മാത്രമല്ല ഈ വാതകങ്ങളുടെ ലഭ്യതയിലും കുറവുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥന നടത്തിയത്. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയുടെ പ്രധാന വശങ്ങൾ ചുരുക്കി പറയാം. ഒന്ന്, ഇത് വ്യാപകമായ ചെലവ് ചുരുക്കലിനുള്ള അഭ്യർത്ഥനയല്ല. ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ വിനിമയം ചെലവുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവ് കുറയ്ക്കാനാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ, സ്വർണം, ഒഴിവാക്കാനാവാത്ത വിദേശയാത്ര തുടങ്ങിയവ. ഇന്ത്യക്ക് $725 ബില്യൺ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടായിരുന്നത് $690 ബില്യൺ കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഭ്യർത്ഥന നടത്തുന്നത് എന്നോർക്കുക. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇപ്പോഴും ഭദ്രമാണ്. ലോകത്തിലെ 4-ാമത്തെ വലിയ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. സോ ദേർ ഈസ് നോ ക്രൈസിസ്. 2, ഈ ചെലവ് ചുരുക്കൽ ഒരു താൽക്കാലിക നയമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ച് ഹോർമൂസ് കടലെടുക്ക് തുറന്നാൽ ക്രൂഡ് ഓയിൽ വില കുറയുകയും സാഹചര്യം മാറുകയും ചെയ്യും. അപ്പോൾ ചെലവ് ചുരുക്കൽ വേണ്ടിവരില്ല. 3, സ്വർണം വിവാഹ സംബന്ധമായി വാങ്ങേണ്ടി വരും. എങ്കിലും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതുപോലെ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപയോഗം പല മാർഗങ്ങളിലൂടെ കുറയ്ക്കാനാകും. ഓർക്കുക, ഇതൊരു താൽക്കാലിക നടപടിയാണ്.
1: ഈ സാഹചര്യത്തിൽ ജനം എന്താണ് ചെയ്യേണ്ടത്?
3: രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയിട്ടാണ് കടന്നു പോകുന്നത്. ശരിയാണ്.
1: ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ.
3: കാരണം പശ്ചിമേഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് ഭാരതത്തെ മാത്രമല്ല ലോകത്തിൽ എല്ലാ ഭാഗത്തേക്കും പ്രശ്നങ്ങളുണ്ട്. പെട്രോൾ ഉപഭോഗം, ഡീസൽ ഉപഭോഗം കുറയ്ക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 45 ദിവസത്തേക്ക് എന്തായാലും കരുതലുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. പകുതിയാക്കി കുറച്ചാൽ പോലും ആവശ്യത്തിന് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല, പ്രധാനമന്ത്രി തന്നെ മാതൃക കാണിച്ചു, മറ്റുള്ള മന്ത്രിമാരും കാണിച്ചു, പകുതിയായി കുറച്ചു അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ. അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയും പല സ്റ്റേറ്റ് മന്ത്രിമാരും, ചില സ്റ്റേറ്റിലെല്ലാം മന്ത്രിമാർ 2 ദിവസം സാധാരണ വാഹനത്തിൽ യാത്ര ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. ഒരു നല്ല മാതൃകയായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി അതോടൊപ്പം തന്നെ കഴിയുന്നത്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. ആ വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ എന്തായാലും ഭരിക്കുന്ന സർക്കാരുമായി സഹകരിച്ചു പോകേണ്ടവരല്ലേ? സ്വർണ ഉപയോഗത്തിനെ സംബന്ധിച്ചിട്ട് പ്രധാനമന്ത്രി പറയുണ്ടായി, അത്യന്താപേക്ഷിത കാര്യമായിട്ടുള്ള കാര്യമല്ലല്ലോ സ്വർണം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ വൻ വില കൊടുത്ത് നമ്മളിത് വാങ്ങിക്കുക, ഭയങ്കരമായിട്ട് ഉപയോഗിക്കുക, എല്ലാ കാലത്തും ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ലേ? അതിന് സ്വർണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല, അത്യന്താപേക്ഷിതമായ കാര്യവുമല്ല. നമ്മൾ തന്നെ പറഞ്ഞ അനാവശ്യമായുള്ള സ്വർണം കൊണ്ടുള്ള ധൂർത്ത് പല സ്ഥലത്തും കാണുന്നു. ഇതെല്ലാം കുറയ്ക്കാവുന്നതല്ലേ ഉള്ളൂ, ആ ധൂർത്ത് ഏതൊക്കെയാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അത് എന്നെന്നും ഈ കാലത്ത് നല്ല എല്ലാ കാലത്തും അത് സ്വീകരിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ വിദേശയാത്രയെ സംബന്ധിച്ച് പറഞ്ഞു, ടൂറിസ്റ്റുകളുടെ കാര്യം, അതെല്ലാം കുറച്ചാൽ തന്നെ ഇതിനെല്ലാം ഒരുവിധം പരിഹാരമായി.
1: പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുക്കുന്ന മുൻകരുതലുകളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയാണ്. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കാളികളാകാൻ കഴിയും. പെട്രോൾ ഉപയോഗത്തിലും സ്വർണത്തോടുള്ള ഭ്രമത്തിലും വിദേശയാത്രകളിലും നാം വരുത്തുന്ന സ്വയം നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ കാത്തുസൂക്ഷിക്കും. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രി മുന്നോട്ടുവച്ച ഈ നിർദ്ദേശങ്ങൾ കേവലം വ്യക്തിപരമായ നിയന്ത്രണങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലായി.

0: യാണ് മനസ്സിലാക്കേണ്ടത്.
1: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.
2: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
3: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
2: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
4: വെഡിങ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
5: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ബഹളങ്ങളും തിരക്കുകളും അവസാനിച്ച് തക്ഷൻകുന്നങ്ങാടി ഉറക്കത്തിലേക്ക് ചേക്കാറാൻ തുടങ്ങിയിരിക്കുന്നു. 16 നമ്പർ വിളക്കിന്റെ തിരി താഴ്ത്തി മാതാമ്മ ഹോട്ടലിന്റെ പുറത്തേക്ക് വന്നു. അതിന്റെ വരാന്തയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് തിരക്കുകയാണ്. താന്നിച്ചുവട്ടിലെ കള്ളുഷോപ്പിൽ നിന്നും വൈകുവോളം കള്ളുമോന്തിയ ചിലർ നടക്കാൻ വയ്യാതെ വേച്ച് വേച്ച് മാതാമ്മയുടെ ഹോട്ടലിനടുത്ത് എങ്ങനെയോ എത്തും. പിന്നെ തിണ്ണയിൽ കയറി ഒറ്റക്കിടപ്പാണ്. ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നവരെ വിളിച്ചുണർത്തി തലയിൽ വെള്ളമൊഴിച്ചാണ് മാതാമ്മ പുരയിലേക്ക് വിടുക. തിണ്ണയിൽ ആരുമില്ലെന്ന് കണ്ട് പരദേവതയെ ധ്യാനിച്ച് മാതാമ്മ വിളക്കിന്റെ തിരി താഴ്ത്തി. പിന്നെ ഹോട്ടലിന്റെ മുൻവാതിൽ അടച്ചു. കോടതിയുടെ മുറ്റത്ത് ചൂട്ട് വിൽക്കുന്ന കോമപ്പൻ അപ്പോഴും പോയിരുന്നില്ല. ധാരാളം ചൂട്ടുകൾ അവന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ തക്ഷൻകുന്നങ്ങാടിയിൽ നിന്നും ഇടവഴികളിലേക്ക് വെളിച്ചങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കാണാം. ഇരുൾ കട്ടപിടിച്ച ഇടുങ്ങിയ വഴികളാണ് തക്ഷൻകുന്നിലെല്ലായിടത്തും. നല്ല മനക്കരുത്തുള്ളവർ മാത്രമേ വെളിച്ചമില്ലാതെ കാടുപിടിച്ച ഈ വഴികളിലൂടെ പോവുകയുള്ളൂ. ചൂട്ട് തേടി ഇനിയും ആരെങ്കിലും വരുമോ എന്ന് കരുതിയാണ് കോമപ്പന്റെ കാത്തിരിപ്പ്. അവന്റെ മുഖത്ത് പതിവ് സന്തോഷമുണ്ടായിരുന്നില്ല. ചൂട്ട് ചെലവാകാത്തതാകാൻ കാരണമെന്ന് രാമർ ഊഹിച്ചു. നല്ല നിലാവുള്ളതുകൊണ്ടാകാം പലരും ചൂട്ട് വാങ്ങാതെയാണ് ഇടവഴികളിലൂടെ നടന്നുപോയിരുന്നത്. എന്തുണ്ട് കോമപ്പ? രാമർ ചോദിച്ചു. കോമപ്പൻ നിരാശയോടെ ചിരിച്ചു. തനിക്ക് ചൂട്ടിന്റെ ആവശ്യമില്ലെങ്കിലും കോമപ്പനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു ഓട്ടമുക്കാൽ കൊടുത്ത് രാമർ ചൂട്ട് വാങ്ങി. തീപ്പെട്ടി ഉരച്ച് ചൂട്ടിന് തീ കൊളുത്തുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ രാമർ ഇത്രയും പറഞ്ഞു. പൊരയിലേക്കുള്ള പെര്യ അത്ര ശരിയല്ല. ഇന്നലെയും ഒരു എഴജാതിയെ കണ്ടു. നിലാവെളിച്ചത്തിന് മീതെ ചൂട്ടിന്റെ വെളിച്ചത്തിന് അല്പം പോലും തിളക്കമുണ്ടായിരുന്നില്ല. ചൂട്ട് ഒരനാവശ്യം തന്നെയാണെന്ന് മുന്നിലെ തെളിഞ്ഞ വഴി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ പീടിക വരാന്ത ശൂന്യം. നാടകമെഴുതുന്ന തിരക്കിലായിരിക്കും. രജിസ്റ്റർ ഓഫീസിനടുത്ത് വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലെത്തിയപ്പോൾ രാമർ ചൂട്ട് കുത്തിക്കെടുത്തി. നിലാവെളിച്ചത്തിലൂടെ നടക്കുന്നതാണ് സുഖം. കാലത്ത് കൊവ്വപ്പുറത്ത് കണ്ണച്ചന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രാമറിന്റെ മനസ്സ് ഉത്കണ്ഠാകുലമായിരുന്നു. അവിടെ പോയാൽ എന്താണ് സംഭവിക്കുക? അവിടേക്കുള്ള മാർഗം ആരാണ് പറഞ്ഞു തന്നത്? സ്വയം കണ്ടെത്തിയതാണെങ്കിലും രാമർ വിശ്വസിച്ചിരുന്നത് കുതിരകളാണത് തോന്നിപ്പിച്ചത് എന്നായിരുന്നു. തന്റെ പ്രശ്നങ്ങൾ കുതിരകളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് മനസ്സിലേക്ക് ഈ ആശയം കടന്നു വന്നത്. അപ്പോൾ കുതിരകളുടെ മുഖം തന്റെ ചെവികൾക്ക് വളരെ അടുത്തായിരുന്നു. കുതിരകൾ ചെവിയിലേക്ക് ഇങ്ങനെ ഒരാശയം പകരുകയായിരുന്നുവെന്നല്ലാതെ എന്താണ്? കണ്ണച്ചനെ കണ്ടാൽ രക്ഷപ്പെടും, അങ്ങനെയാണ് മനസ്സ് പറയുന്നത്. കുതിരവണ്ടിയിൽ പോകുമ്പോഴല്ലാതെ അദ്ദേഹത്തെ നേരിട്ടൊരിക്കലും കണ്ടിരുന്നില്ല. കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം പറയുക? അതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് അച്ഛനോടോ കുഞ്ഞിക്കേളുവിനോടോ ഇമ്പിച്ചനോടോ യാത്രയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇടവഴികളിലേക്ക് ഞാന്നുകിടക്കുന്ന തൊട്ടാവാടികളോടും തലയ്ക്കു മുകളിൽ പാറി നടക്കുന്ന തുമ്പികളോടും പുഴയോരത്തെ കാറ്റിനോടും തോട്ടിറമ്പിലെ കൈതക്കാടിനോടും പുഴയിലേക്ക് കുത്തിയൊലിക്കുന്ന തോട്ടിലെ വെള്ളത്തിൽ മതിച്ചു കളിക്കുന്ന നെറ്റിപ്പൊട്ടന്മാരോടും രാമർ വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ണച്ചന്റെ പുരയിലേക്ക് പോകുക. എന്നിട്ട് ചോദിച്ചു, ഓറെന്നെ സഹായിക്കുക. പുലർകാലത്തിൽ മഞ്ഞുവീണ വഴിയിലൂടെയാണ് യാത്ര. കാലിൽ മഞ്ഞ് കുതിർന്നപ്പോൾ നല്ല തണുപ്പ്. രഹസ്യകാരിയായ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്ന രൈരു നമ്പ്യാർ അന്വേഷിച്ചു, എങ്ങോട്ടേക്കാ ഈ പുലർച്ചക്ക്? രാമർ ആദരവോടെ മാറി നിന്നു. ഈടം വരെ പോകുക എന്നോളി. രൈരു നമ്പ്യാർ കടന്നുപോയപ്പോൾ രാമർ തിരിഞ്ഞു നോക്കി. അയാളുടെ കോണകവാൽ താഴോട്ട് നീണ്ടുകിടക്കുന്നു. ചിലപ്പോൾ അത് നിലം തൊടുമെന്നും തോന്നിച്ചു. കണ്ണച്ചന്റെ വീട് ഉണർന്നിരുന്നില്ല. മഞ്ഞിന്റെ ആവരണത്തിൽ ഓടുമേഞ്ഞ വലിയ വീട്, കഥകളിൽ വായിച്ച

0: ആരം പോലെ തോന്നിച്ചു. വിശാലമായ മുറ്റം നിറയെ തേങ്ങകൾ കൂട്ടിയിട്ടിരിക്കുന്നു. പറമ്പിൽ നെടുനീളത്തിൽ ആല, അതിൽ കാളകളും പൈക്കളും, അതിനും പുറമെ നാലഞ്ച് വലിയ വൈക്കോൽ കൂനകളും. കണ്ണച്ചന് ധാരാളം തെങ്ങുകളും വയലുകളും ഉണ്ടെന്ന് ഉറപ്പ്. ചേക്കു പറഞ്ഞതിനേക്കാൾ സ്വത്തുണ്ടാകും. ഈ വീട്ടിലെവിടെയോ ഭ്രാന്തന്മാരായ രണ്ട് കുട്ടികളുണ്ട്. വാതിൽ തുറക്കുന്നതും കാത്ത് അങ്ങനെ നിൽക്കെ രാമർ ഓർത്തത് ഭ്രാന്ത് പിടിച്ച കുട്ടികളെയാണ്. ഭ്രാന്തുള്ളവർ രാത്രിയിൽ ഉറങ്ങുമോ? ഉറക്കത്തെക്കൂടി ഭ്രാന്ത് ബാധിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഉറങ്ങുക? അമ്പലത്തിന്റെ സ്വത്ത് കയ്യിൽ വെച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് ഭ്രാന്ത് വന്നതെങ്കിൽ അത് തിരിച്ചുകൊടുത്താൽ പോരെ, ഭ്രാന്ത് മാറും. തെല്ലുനേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ രാമറിന് തോന്നി, മറ്റുള്ളവരുടെ ഭ്രാന്തിനെക്കുറിച്ച് എന്തിനാണ് താൻ ചിന്തിക്കുന്നത്? അവൻ പിന്നീട് മുറ്റത്തെ വലിയ തേങ്ങാക്കൂമ്പാരങ്ങളിലേക്ക് കണ്ണു നട്ടു. അപ്പോഴാണ് കോലായിൽ നിന്നും ചോദ്യം കേട്ടത്. ആരാ? കണ്ണച്ചനാണ് മുമ്പിലുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ രാമർ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എന്തോ ഓർത്തെടുക്കുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഗൗരവത്തിൽ ചോദിച്ചു, നീ ആരുടെ മോനാ? കല്ലുകൊത്തുന്ന പാച്ചറുടെ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ ഗൗരവം മാഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എന്തിനാടോ വന്നത്? നീ ഇമ്പിച്ചന്റെ കുതിരപ്പന്തിയിലായിരുന്നില്ലേ? ഇവിടെ വരാൻ കാര്യം, എനിക്കൊരു പണി വേണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം. ജില്ലയിൽ ചിക്കൻഗുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് എറണാകുളം. ചിക്കൻഗുനിയ പോലെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ പരത്തുന്ന രോഗമാണ് ചിക്കൻഗുനിയ. ഉറവിട നശീകരണവും പകൽ കൊതുകുകടിയിൽ നിന്ന് സംരക്ഷണം തേടുന്നതും രോഗപ്രതിരോധത്തിന് പ്രധാനമാണ്. വീടിനുള്ളിലും പരിസരത്തും കൊതുക് മുട്ടയിട്ട് പെരുകുവാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. പൊതുജന ആരോഗ്യ നിയമം 2023 പ്രകാരം കൊതുക് പെരുക്കുന്ന സാഹചര്യമുണ്ടായാൽ 10,000 രൂപ വരെ പിഴ ഈടാക്കാവുന്ന കുറ്റകൃത്യമാണ്. പെട്ടെന്നുള്ള കഠിനമായ പനി, സന്ധികളിൽ പ്രത്യേകിച്ച് കൈകൾ, കണ്ണങ്കാലുകൾ, കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ വീക്കം, അതികഠിനമായ വേദന, പേശിവേദന, തലവേദന, ക്ഷീണം, ചില ആളുകളിൽ ചർമ്മത്തിൽ തടിപ്പ് എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കണം. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ കഴിക്കരുത്. രോഗപ്രതിരോധ മാർഗങ്ങൾ ഇവയാണ്. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക. കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരിക്കൽ അലങ്കാര ചെടികൾ വളർത്തുന്ന പാത്രങ്ങളിലെ വെള്ളം മാറ്റണം. വെള്ളത്തിന് പകരം മണ്ണിട്ട് ഇവ വളർത്താവുന്നതാണ്. ഉപയോഗശൂന്യമായ ടയറുകൾ മണ്ണിട്ട് നിറയ്ക്കുകയോ വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ സൂക്ഷിക്കുകയോ ചെയ്യുക. ഉപയോഗശൂന്യമായ വസ്തുക്കൾ പരിസരത്ത് നിന്ന് നീക്കം ചെയ്യുകയോ വെള്ളം കെട്ടി നിൽക്കാത്ത വിധം കമഴ്ത്തി സൂക്ഷിക്കുകയോ ചെയ്യുക. പകൽ സമയത്ത് കൊതുക് കടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് വലകൾ, കൊതുക് തിരി, ലേപനങ്ങൾ എന്നിവ ഉപയോഗിക്കുക. ശരീരം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ചിക്കൻഗുനിയയുടെ വ്യാപനം തടയാൻ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. രോഗപ്രതിരോധ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ ഏവരുടെയും സഹകരണം ആവശ്യമാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, എറണാകുളം.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: ാണ് ഞാൻ കമ്പ്യൂട്ടർ ഡി സി എ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്. പക്ഷെ ഇപ്പൊ 84 എനിക്ക് വീട്ടിൽ നിന്ന് ഓൺലൈൻ വർക്ക് ചെയ്യാൻ പറ്റണ.
2: ഹലോ, ഡിഗ്രി എന്താണ്? ബി സി എ കൂടാണ്ട് എന്ത് പഠിച്ചു?
3: ഡി സി എ ടാലിയും പഠിച്ചിട്ടുണ്ട്, ഡിഗ്രി കംപ്ലീറ്റഡ് ആണ്.
2: ബി സി എ ടാലി പഠിച്ചിട്ടുണ്ടോ? ടാലി ഒക്കെ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി പോയി സോഫ്റ്റ്വെയർ ഒക്കെ. എന്നാലും വലിയ ഇതൊന്നും കിട്ടൂല നമുക്ക്. ടാലി ബേസ്ഡ് വെച്ചാൽ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ അല്ലേ ടാലി, അല്ലേ? എന്നാലും കിട്ടും നമുക്ക്. ഫിനാൻഷ്യൽ കമ്പനികളുടെ ആയിട്ടൊക്കെ ടൈപ്പ് എടുത്ത് ചെറിയ ടൈപ്പ് ബാക്ക് എൻഡ് ജോബ് ചെയ്യാം. ബി സി എ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടംമാതിരി ഓൺലൈൻ ജോബ്സ് ചെയ്യാം.

0: മിക്കവാറ് 90% IT കമ്പനികളും വർക്ക് ഫ്രം ഹോം ആണ്. കേട്ടോ അങ്ങനെ വാക്ക്?
1: അത് കേട്ടിട്ടുണ്ട്, പക്ഷെ അത് നമുക്ക് ഏത് സൈറ്റിൽ അപേക്ഷ കിട്ടുമെന്നൊന്നും അറിയില്ല.
0: അത് പറഞ്ഞുതരാം. അതിന് ആദ്യം എന്താ ചെയ്യേണ്ടത് അറിയാമോ? BCA കോഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് ജോലി കിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിന് ഒരു ആഡ് ഓൺ കോഴ്സ് അല്ലെ, പ്ലഗ് ഇൻ കോഴ്സ്. പ്ലഗ് ഇൻ എന്ന് പറഞ്ഞാൽ BCA നമുക്കൊരു ബേസിക് ആയിട്ട് കമ്പ്യൂട്ടർ അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറെ സെമസ്റ്റർ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ പഠിച്ച് പാസ്സായിട്ടുണ്ട്. പക്ഷേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കോഡിങ്ങിന്റെ ഏതെങ്കിലും സ്പെഷ്യലൈസ് കോഴ്സ് പഠിക്കണം, C++ കോഡിംഗ് അല്ലെ പൈത്തണിന്റെ ഒരു കോഴ്സ് മനസ്സിലാണ്ടോ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഒരു കോഴ്സ്, അങ്ങനെ കുറച്ച് കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് പഠിക്കണം. അങ്ങനെ ഒരു 16 പുതിയ എമർജിംഗ് ആയിട്ട് ഇത് ഇങ്ങനെ ഓരോ കൊല്ലം മാറിക്കൊണ്ടേയിരിക്കും, ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും. 16 IT പ്ലഗ് ഇൻ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സ് നമുക്ക് ഓൺലൈൻ പഠിക്കാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഓഫ്ലൈൻ പഠിക്കാം. അതിപ്പോ BCA കൂടിയോ BCA കഴിഞ്ഞു പറഞ്ഞാൽ ഈ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക. എവിടെ താമസിക്കണത്? എറണാകുളത്ത് നല്ല സെന്റേഴ്സ് ഉണ്ട്, നല്ല സെന്റേഴ്സ് കൂടി അവർ തന്നെ പ്ലേസ് ചെയ്യും. നമ്മള് ഫീസ് കുറച്ച് കൂടുതലാണ് ഇപ്പോൾ കോഴ്സിനൊക്കെ, ഒരു സാരമില്ല, ശമ്പളം കിട്ടുമല്ലോ. 16 കോഴ്സ് ഉണ്ട്, ആ കോഴ്സ് ഒന്ന് കണ്ടുപിടിക്കുക, നോക്ക് കേട്ടോ.
1: ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്.
2: ആകാശവാണി FM വാർത്തകൾ.
3: ജനീവയിലെ 79th ലോകാരോഗ്യ അസംബ്ലിയിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ സ്വിറ്റ്സർലാൻഡിലെത്തി. ആഗോള ആരോഗ്യം പുനർനിർമ്മിക്കൽ ഒരു പങ്കിട്ട ഉത്തരവാദിത്തം എന്നതാണ് ലോകാരോഗ്യ അസംബ്ലിയുടെ ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെട്ടറി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് വാക്സിൻ ദിനം. HIV പ്രതിരോധ വാക്സിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. വിക്രംഘട്ട് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA 3 യുവാക്കൾ പിടിയിൽ. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിയാക്സിൽ ലോറികളും വഴിതിരിച്ചുവിടും. ചുരത്തിലൂടെ പോകുന്ന മറ്റ് വാഹനങ്ങൾ വേഗം കുറച്ചും സുരക്ഷിതമായും അതത് സമയത്തെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകണമെന്നും അറിയിപ്പിൽ പറയുന്നു.
2: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: അതല്ലെങ്കിൽ എന്തായേനെ? മീൻ പിടിക്കണമെങ്കിൽ ചൂണ്ടയിടേണ്ട, വല വീശേണ്ട, പകരം നേരെ വെള്ളത്തിലേക്കങ്ങ് ഇറങ്ങിച്ചെന്ന് പിടിച്ചാൽ മതി. വെള്ളത്തിനടിയിൽ ശ്വസിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മനുഷ്യന്റെ ശരീരഘടനയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാവും. മൂക്കിലൂടെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഇല്ലാതാകും. മീനുകളെപ്പോലെ ചെകിളകളുണ്ടായേക്കാം. തുഴ പോലുള്ള കൈപ്പത്തികളും കാൽപാദങ്ങളും ഉണ്ടാവും. കൂടുതൽ തണുപ്പ് സഹിക്കേണ്ടതിനാൽ തൊലിക്കടിയിലെ കൊഴുപ്പിന്റെ കട്ടി പുതപ്പുണ്ടാവും. കടലിന്റെ ആഴങ്ങളിലേക്ക് പോകാനായി വലിയ മർദ്ദം സഹിക്കാനുള്ള കഴിവും ശരീരത്തിനുണ്ടാവും. വെള്ളത്തിനടിയിൽ മനുഷ്യന് വേഗം കുറവായിരിക്കും. കരയിൽ വായുവിനെ തള്ളി മാറ്റുന്നത്ര ഈസി അല്ലല്ലോ വെള്ളത്തെ തള്ളാൻ. കാഴ്ചശക്തിയും ഇന്നത്തേതുപോലെ ആവില്ല. സമുദ്രത്തിനടിയിലെ ഇരുട്ടിലും കാണാനുള്ള പവർ ഉണ്ടാവും നമ്മുടെ കണ്ണിന്. ഒരുപക്ഷെ തീ കണ്ടുപിടിക്കുക പോലും ഉണ്ടാവില്ല.
4: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: ആയുർവിചാരം ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
0: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
1: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
1: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്.
0: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: കൂടുതൽ വിവരങ്ങൾക്ക് 0484-262-8516.
0: മൊബൈൽ 9847-99-7321.
2: ഇന്നീ പരിപാടിയിൽ കഴുത്തുവേദനയും ആയുർവേദ പരിഹാരവും. ഇതേക്കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ PK ലതികയുമായി അഭിമുഖം.
3: ഇന്ന് ആയുർവിചാരത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴുത്തുവേദനയെക്കുറിച്ചാണ്. കഴുത്തുവേദന എന്ന് പറയുന്ന അസുഖം ഒരുപക്ഷെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരിലും കാണുന്ന ഒരു അസുഖമാണ്. എന്തായിരിക്കാം ഈ കഴുത്തുവേദന എങ്ങനെ വരുവാൻ കാരണം?
4: കഴുത്തുവേദന എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പല കാരണങ്ങളെ കൊണ്ട് കഴുത്തുവേദന ഉണ്ടാവാം. സ്പൈൻ അല്ലെങ്കിൽ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ, അതല്ലാതുള്ള കാരണങ്ങൾ, അങ്ങനെ പല കാരണങ്ങളെ കൊണ്ടും ഉണ്ടാവാം. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഓരോ രോഗിയിലും പരിശോധിക്കണം. അത് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കും എന്തെങ്കിലും മുൻകാലത്ത് കഴുത്തിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു ഹെഡിന്റെ ജെർക്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ. ഇനി ഇതൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റിഫ് നെക്ക് ഉണ്ടാവാറുണ്ടോ, ഇതെല്ലാം പല അസുഖങ്ങളുടെയും പ്രാരംഭ സിംറ്റംസ് ആയിട്ട് നമുക്കറിയാൻ പറ്റും. കൂടാതെ ഈ വേദന കഴുത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും ശരീരഭാഗത്തിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശരീരഭാഗത്തെ വേദനയാണോ കഴുത്തിൽ ഫീൽ ചെയ്യുന്നത്, അത് വളരെ പ്രധാനമാണ്. അത് തന്നെ സാധാരണ രീതിയിൽ രണ്ട് ഷോൾഡറുകളിലേക്ക്, കൈകളിലേക്ക്, അതല്ലെങ്കിൽ തലവേദനയായിട്ട് തലയ്ക്ക് പെരുപ്പായിട്ട് അങ്ങനെ മുകളിലേക്ക്, അതുപോലെ അപ്പർ ബാക്ക്, കഴുത്ത് തോൾ വശത്തിന്റെ താഴ്ഭാഗങ്ങൾ, ഇത് അവിടേക്കൊക്കെ ഇത് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൂടാതെ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ നമുക്ക് കൈകൾക്ക് മരവിപ്പ്, പുകച്ചില്, അല്ലെങ്കിൽ സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദനയോ ബലക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ പ്രധാനമാണ്. അപ്പൊ ഇതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പേഷ്യന്റിനെ എക്സാം ചെയ്താൽ മാത്രമേ അറിയുള്ളൂ ഇതിന്റെ കോസ് എന്താണെന്ന്, ഐഡന്റിഫൈൻ്റെ ഇനീഷ്യൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ നമുക്ക് രോഗിയുടെ അപ്പിയറൻസിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, എല്ലുകൾക്കോ അല്ലെങ്കിൽ മസിലിനോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ, അതുപോലെ തന്നെ കളറിന്, സ്കിൻ കളറിന് എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അതുപോലെ ലോക്കൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ചൂടോ അതല്ലെങ്കിൽ വേദനയോ എന്തെങ്കിലും നമ്മൾ തൊടുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് വരുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്താലേ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ വേദന കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ന്യൂറോളജിക് പ്രോബ്ലംസ്, ഞരമ്പുകൾക്കുള്ള പ്രോബ്ലംസ് ഉണ്ടോ, ഒരു പക്ഷേ നമുക്ക് സെൻസേഷൻ കുറവുണ്ടാവാം, അതല്ലെങ്കിൽ സ്വെറ്റിങ് എക്സസ് ആയിട്ട് വരാം, അതല്ലെങ്കിൽ റിഫ്ലക്സസ് നോക്കുമ്പോൾ വ്യത്യാസം വരാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതല്ല ഇനി സർക്കുലേഷൻ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ, അത് കളറും ടെമ്പറേച്ചർ, പൾസ് അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സർക്കുലേഷൻ വൈസ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും അറിയാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കറിയാം ഇൻവെസ്റ്റിഗേഷൻ ടെക്നോളജീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എക്സ്റേയോ CT സ്കാനോ MRI സ്കാനോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഇന്ന കാരണം കൊണ്ടാണ് ഈ വേദന എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ തന്നെ കഴുത്തിൽ ഉണ്ടാകാവുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ പല ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ജന്മനാ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറയും ഇൻഫൻറ്റൈൽ ടോർട്ടിക്കോളിസ് എന്ന് പറയും. കഴുത്ത് ഒരല്പം ടിൽറ്റ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത അവസ്ഥയിൽ ഇരിക്കുക, നമ്മൾ നോക്കുമ്പോൾ ഒരു ചരട് പോലെ ഒരു മസിലൊക്കെ

0: കഴുത്തിൽ നമുക്ക് എടുത്ത് കാണാനും പറ്റും. അതായത് ഇസ്റ്റിനോക്ലീഡോ മസ്റ്റോയിഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മസിലുണ്ട്, ആ മസിലിലേക്കുള്ള സർക്കുലേഷൻ്റെ തടസ്സമാവാം, അല്ലെങ്കിൽ ബൈ ബർത്ത് എന്തെങ്കിലും ഇഞ്ചുറി വന്നിട്ടൊക്കെ ആവാം, ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരുന്നു. അത് ഒന്ന്. പിന്നെ കഞ്ചനിറ്റൽ ഷോർട്ട് നെക്ക് എന്ന് പറയും, വെർട്ടിബ്രയുടെ സൈസിൽ വ്യത്യാസം, ഫ്യൂഷൻ വന്നിട്ട് ഒക്കെ കഴുത്തിൻ്റെ വലിപ്പം കുറഞ്ഞിരിക്കുക, കഴുത്ത് തീരെ ചെറുതായിരിക്കുക, അവർക്കും കഴുത്ത് മൂവ് ചെയ്യുന്നതിന് തടസ്സങ്ങൾ വരാം. അതുപോലെ തന്നെ കഞ്ചനിറ്റലായിട്ടുണ്ടാകുന്ന ഹൈ സ്കാപ്പുല, സ്കാപ്പുലയുടെ ലെവൽ മേളിലോട്ട് വന്നാലും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഒരു പരിധിവരെ സർജിക്കൽ കറക്ഷൻസ് ഒക്കെ ആവശ്യമുള്ള കണ്ടീഷനാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അടുത്തൊരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻസ് കൊണ്ടുണ്ടാകുന്നതാണ്, എസ്പെഷ്യലി ടി ബി സ്പൈൻ കൂടുതലും ഡോസൽ വെർട്ടിബ്ര അല്ലെങ്കിൽ തൊറാസിക് വെർട്ടിബ്രയ്ക്കാണ് വരുന്നത്, എങ്കിൽ പോലും സെർവിക്കലിലും ഒന്നുകൂടായികയില്ല. അപ്പോൾ അതുകൊണ്ട് ടി ബി സ്പൈൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ട്യൂബർക്കുലസ് ബാസിലസിൻ്റെ ഇൻഫെക്ഷനാണ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും ആൻറ്റി ബാക്ടീരിയൽ തെറപ്പി അത്യാവശ്യമായിട്ട് വേണം. അത് കഴിഞ്ഞ് അത് ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് എത്രയാണെന്ന് നോക്കണം. അത് വെർട്ടിബ്രൽ കൊളാപ്സ് വരെ ഉണ്ടാവാം, ഉള്ളിൽ പസ് ഉണ്ടാവാം. അപ്പം അതൊക്കെ നോക്കി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഇതാണ്. അത് കൂടെ തന്നെ ESR CRP ഒക്കെ വളരെ ഹൈ ആയിരിക്കുക. ഇതെല്ലാം നോക്കി എക്സ്റേ അല്ലെങ്കിൽ സ്കാനും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് ഇതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും അതിനെ, എനിക്ക് തോന്നുന്നു, ആദ്യം മോഡേൺ മെഡിസിൻ തന്നെ ആയിരിക്കും അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത്. വെർട്ടിബ്രൽ കൊളാപ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞ് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് റീഹാബിലിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അവിടെ ആയുർവേദത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്.
1: ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ടിവിയുടെ കാര്യം പറഞ്ഞു, കഴുത്തിൽ മുഴയായിട്ടായിരിക്കുമല്ലോ ഇത് വരുന്നത്, ഇതേപോലെ തന്നെ ക്യാൻസറിനും സാധ്യതയില്ല കഴുത്തിൽ ഇങ്ങനെ
0: വരാം? ട്യൂമറുകൾ വരും, ബിനൈനും മാലിഗ്നന്റും ആയിട്ടുള്ള പലതരത്തിലുള്ള ട്യൂമറുകൾ വരാം.
1: അതും കഴുത്ത് വേദനയ്ക്ക് കാരണമാകാം.
0: വരും കഴുത്ത് വേദനയ്ക്കും ഇതുപോലെ തന്നെ ഞരമ്പുകൾക്ക് തടസ്സമൊക്കെ വരുത്താം. അതൊക്കെ സർജിക്കലി കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനത്തെ ടി ബി സ്പൈൻ ഒത്തിരി ട്രീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയാണ്, പല സന്ദർഭങ്ങളിലും ഈ കഴിക്കുന്ന ആന്റി ബാക്ടീരിയൽ ഡ്രഗിന്റെ പോലും ബയോ അവൈലബിലിറ്റി കൂടാൻ, അത് കൂടുതൽ അബ്സോർബ് ചെയ്യാനൊക്കെ അതിൻ്റെ കൂടെ ചില ആയുർവേദ മരുന്നുകൾ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്, നമ്മൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറയുന്നത്.
1: അത് കൂടാതെ കഴുത്ത് വേദന ശരിക്കും നമുക്ക് പ്രായം വർദ്ധിക്കും തോറും മസിൽസിന്റെ പേശി ബലക്ഷയം അതല്ലെങ്കിൽ ഈ എല്ലുകളുടെ തേയ്മാനം അങ്ങനെ ഉണ്ടാകാറില്ലേ?
0: തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അടുത്ത രണ്ട് ഗ്രൂപ്പാണ് ഏറ്റവും അധികം ആയുർവേദത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഒന്ന് മെക്കാനിക്കൽ പ്രോബ്ലം, ഡിസ്ക് പ്രൊലാപ്സ്, അതുപോലെ സെർവിക്കൽ റിബ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ സ്കാലിനസ് ആൻഡിക്കസ് എന്ന് പറഞ്ഞിട്ട് ഒരു മസിലുണ്ട്, ആ മസിൽ അത് നെർവിനെ കംപ്രസ് ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാകുന്ന, അതിനെ തൊറാസിക് ഔട്ട്ലെറ്റ് സിൻഡ്രോം എന്നൊക്കെ പറയും, അങ്ങനെയുള്ള കണ്ടീഷൻസ്. അല്ലെങ്കിൽ സ്പോണ്ടിലോ ലിസ്തസിസ് എന്ന് ലോവർ ബാക്കിന് പറയുന്ന അതേ സംഗതി നെക്കിനും വരാം. അതായത് വെർട്ടിബ്രയുടെ പൊസിഷൻ ഒരു ചെറിയ കശേരു ഭ്രംശം പോലെ വന്നിട്ട് കുറച്ച് ബാക്കിലോട്ട് മാറിപ്പോവുകയൊക്കെ ചെയ്യുമ്പോൾ അതുകൊണ്ട് വരുന്ന നെർവിന് കംപ്രഷൻ വരും. അങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ ഒരു, അപ്പോൾ അത് പ്യുവർലി ആ മെക്കാനിക്കൽ പ്രോബ്ലത്തെ കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ വേണം. ഇതിലും പല ഡിസ്ക് പ്രൊലാപ്സിലൊക്കെ എഫക്റ്റീവായിട്ട് ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റും ട്രീറ്റ്മെൻറ്റ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആവാം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആവാം, അതുപോലെ ആൻകൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് എന്ന് പറയുന്നത്, അതായത് ഈ വെർട്ടിബ്രയുടെ ജോയിൻസിൽ ആർത്രൈറ്റിക് ചേഞ്ചസ് വന്ന് ഇത് ഫ്യൂസ്ഡായി പോവുക, വെർട്ടിബ്ര ഫ്യൂസ്ഡ് ആയിട്ട് പോവുക, ബാംബൂ സ്പൈൻ എന്നൊക്കെ പറയും അതിന്. ആ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള സ്റ്റിഫ്നെസ്സും മൂവ്മെന്റ് കംപ്ലീറ്റ്ലി അറസ്റ്റഡ് ആവും. പേഷ്യന്റ് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വലിയ വിഷമം തോന്നും, ഒരു പ്രത്യേക അവസ്ഥയിലാണ്. അതിൽ ഏറ്റവും അധികം ഏറ്റവും കോമൺ ആയിട്ടുള്ള സെർവൈക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്ന് നമ്മൾ പറയുന്നതായിട്ടുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ ഈ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ആണ് ഇന്നിപ്പോൾ നമ്മൾക്ക് ഏറ്റവും അധികം കൂടുതൽ ഉപ്പിയിൽ വരാൻ സാധ്യതയുള്ള കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം. അപ്പോൾ ഇതിന് റീസൺ സെർവൈക്കൽ തന്നെയാണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ചില ടെസ്റ്റുകളുണ്ട്, അതെല്ലാം നോക്കിയിട്ട് കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട വേദനയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മൾ അതിൻ്റെ ചികിത്സയിലേക്ക് പോകാനായിട്ട്. ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏജ് റിലേറ്റഡ് പ്രോബ്ലം ആണ്, എബോവ് 50 ഉള്ളവർക്കാണ് സാധാരണ കാണുന്നത്. പക്ഷേ ഇപ്പോൾ അത് ചെറിയ ആളുകൾക്കും ചില ആളുകൾക്കൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടും ഇത് എഫക്ട് ചെയ്യുന്നത് ഡിസ്കിനെയും അതുപോലെ തന്നെ ഫേസ് ജോയിൻസിനെയും, അതായത് വെർട്ടിബ്ര തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ജോയിൻസിനെയുമാണ്. ഇതിന്റെ സിംപ്റ്റംസ് ആയിട്ട് നമുക്കറിയാം വേദന, സ്റ്റിഫ്നെസ്, അതുപോലെ ഇതിന്റെ റേഡിയേറ്റിംഗ് പെയിനുകൾ. അത് നെർവിന് കംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ ഒരുപക്ഷെ ഷോൾഡറിലേക്കോ കൈകളിലേക്കോ ഒക്കെ റേഡിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തലയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത്, കാലിലേക്ക് വേദന വരെയുണ്ട് സെർവിക്കൽ ഇതിന്. അതുപോലെ തന്നെ നംനെസ്, വീക്ക്നെസ്, അതുപോലെ

0: ഉള്ള ന്യൂറോളജിക് സിംറ്റംസ്, സെൻസറി ലോസ് അതൊക്കെ കാണാം. ഈ തേയ്മാനം വന്നിട്ട് ബോണി ചിപ്സ് അല്ലെങ്കിൽ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് നമ്മൾ പറയും, ചെറിയ ബോണിൻ്റെ പീസസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടായിട്ട് ഇത് വന്ന് രണ്ട് രീതിയിൽ ഞരമ്പുകളെ ബാധിക്കും. ഒന്ന്, ഇത് ആ ന്യൂറൽ ഫൊറാമൻ എന്ന് പറയും, അതായത് ഈ നെർവ് കടന്നു വരുന്ന വഴിയിൽ ഇത് തടസ്സം ഉണ്ടാക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കിത് റേഡിയേറ്റിംഗ് പെയിൻ ആയിട്ട് നമുക്ക് അതിനാണ് റാഡിക്കുലോപ്പതി എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ മൈലോപ്പതി വരാം, അത് നേരെ സ്പൈനൽ കോർഡിനെ കംപ്രസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോഴത്തേനും നമുക്ക് വീക്ക്നെസ് ആയിരിക്കും, ഹോൾ ബോഡി വീക്ക്നെസ് ആ കഴുത്തിന് വരുമ്പോൾ. അതുപോലെ തന്നെ ബാലൻസിങ് നടത്തത്തിന് കിട്ടാതെ വരാം. അതുപോലെ തന്നെ ബവൽ ബ്ലാഡർ മൂവ്മെന്റ്സ്, അതായത് മോഷൻ യൂറിൻ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാം. കഴുത്തിലാണ് പ്രോബ്ലം എങ്കിൽ പോലും ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന കണ്ടീഷൻസ് ആണ്.
1: ഭയങ്കര വേദനയായിരിക്കും അല്ലേ രോഗിക്ക്?
0: വേദന ഒരു പക്ഷേ മൈലോപ്പതിക്ക് അത്രയും വേദന ഉണ്ടാവില്ല, റാഡിക്കുലോപ്പതി നല്ല വേദനയായിരിക്കും.
1: നെർവിന്
0: അതിശക്തമായിട്ടുള്ള വേദനയായിരിക്കും നെർവിന് കംപ്രഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇത് ഇങ്ങനെ ഇതിനെ നമ്മൾ തരം തിരിച്ചറിയണം. ഇതിന് ആയുർവേദത്തിന് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് ഇതിനെ, ഈ അസുഖത്തെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ. ആയുർവേദത്തിൽ ഇതിനെ അസ്ഥിക്ഷയം എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഓസ്റ്റിയോഫൈറ്റ്സ് എന്ന് പറയുന്നത് തന്നെ അസ്ഥിധാതുവിൻ്റെ വിമാർഗമനം എന്ന് പറയുക, അതിൻ്റെ യഥാർത്ഥ സ്ഥലത്തല്ലാതെ അത് ചെന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ, അതാണ് അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. MRI എടുക്കുമ്പോൾ അതിലെ വാദകോപം കൊണ്ടുണ്ടാകുന്നതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വാദകോപം എന്ന് പറയുമ്പോൾ വാദകോപത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ കാർഷ്യം, കാർഷ്ണ്യം എന്നൊക്കെയാണ് പറഞ്ഞത്. കാർഷ്യം എന്ന് പറഞ്ഞാൽ ചുരുങ്ങ്, അതേപോലെ കാർഷ്ണ്യം എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളർ, ബ്ലാക്ക് ആ ഒരു കളർ ചേഞ്ച് വരുന്നത്. ഇപ്പൊ നമ്മള് ഒരു ഡിസ്കിന്റെ MRI എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം അത് അതിനൊരു ഗ്രേയിഷ് കളറാണ് നോർമൽ ഡിസ്കിന് വരണമെങ്കിൽ. ഒരു ഡിജനറേറ്റഡ് ഡിസ്ക് ആണെങ്കിൽ അത് ബ്ലാക്ക് ആയിരിക്കും. അപ്പൊ ആ വാദകോപത്തിന് ടിപ്പിക്കൽ സിംപ്റ്റം ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയിട്ട് വാദ ഡോമിനന്റ് ആയിട്ടുള്ള സന്ധിഗതമായിട്ടുള്ള കഴുത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു രോഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഈ വാദകോപം കൊണ്ട് ധാതുക്ഷയം സംഭവിക്കുന്നു എന്നുള്ളതാണ്, അസ്ഥിധാതുവിന് ക്ഷയം സംഭവിക്കുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കഫക്ഷയവും ഇതിൽ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു രൂക്ഷത്വം അഥവാ ആ ഒരു നോർമൽ സ്നിഗ്ധത അല്ലെങ്കിൽ ഇപ്പം ഡിസ്കിനൊരു നോർമലായിട്ടൊരു ജെല്ലി പോലെയാണെങ്കിൽ ആ ജെല്ലി പോലെ പോയിട്ട് അത് രൂക്ഷമായിട്ട് ഡ്രൈ ആവുകയാണ്, അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പം ആ അത് അതുകൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള ഗ്രീവാശൂലം അല്ലെങ്കിൽ ഗ്രീവാഗ്രഹം, അതായത് കഴുത്തിൻ്റെ വേദന അല്ലെങ്കിൽ കഴുത്തിൻ്റെ മൂവ്മെൻറ്റ്സ് റെസ്ട്രിക്ട് ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയിലേക്ക് ഇത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും ഇത് നമ്മൾ ഈ വാദകോപമായിട്ട് പറഞ്ഞു, അതുപോലെ തന്നെ കഫക്ഷയം പറഞ്ഞു, ധാതുക്ഷയം പറഞ്ഞു. അപ്പോൾ ഇതിനെയെല്ലാം കറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് അവിടെ നമുക്ക് ആവശ്യം. ഇതിൻ്റെ ഒരു അഡ്വാൻസ് സ്റ്റേജ് ആകുമ്പോഴത്തേനും ഇതിൽ നിന്ന് വിട്ട് ഇത് ഉപധാതുക്കളെ എഫക്റ്റ് ചെയ്യും, അതായത് കാർട്ടിലേജസ്, സ്നായുക്കൾ അല്ലെങ്കിൽ ലിഗമെൻറ്റ്സ്, ഇതിനെയൊക്കെ ഇത് പതുക്കെ പതുക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും ഇത് ഒരു ഉപധാതു പ്രദോഷവും കൂടിയിട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാദകോപത്തെ കറക്റ്റ് ചെയ്യണം, അസ്ഥിക്ഷയത്തെ കറക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഉപധാതു പ്രദോഷം ഉണ്ടെങ്കിൽ അതും കറക്റ്റ് ചെയ്യണം. ആ രീതിയിലാണ് ഇതിൻ്റെ ചികിത്സയെ ആയുർവേദം കണക്കാക്കുന്നത്. എപ്പോഴും നമ്മൾ ദീപന പാചനം, ആമപാചനം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ് ആദ്യം നമ്മൾ ഇതിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിൽ രൂക്ഷസ്വേദങ്ങൾ ചെയ്യും, അതായത് ഡ്രൈ ഹീറ്റ് കൊണ്ടുള്ള തെറപ്പി ചെയ്യും. അപ്പോൾ വേദനയുടെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറച്ച് കുറയും. അടുത്തത് അല്പം സ്നിഗ്ധരൂക്ഷസ്വേദം എന്ന് പറയും, കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഉള്ള സ്വേദങ്ങൾ ചെയ്യും. മൂന്നാമത്തെ സ്റ്റേജ് വരുമ്പോഴത്തേക്കും സ്നിഗ്ധസ്വേദം ചെയ്യണം, അതായത് പിഴിച്ചിൽ പോലെയൊക്കെയുള്ള ഓയിലി ആയിട്ടുള്ള തെറപ്പികൾ ചെയ്യാം, അകത്തോട്ടും കൊടുക്കാം. അതുകൂടാതെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്രീവാവസ്ഥി എന്നും പറഞ്ഞിട്ട് ആ ലോക്കൽ ഏരിയയിൽ ചെയ്യുന്ന കഴുത്തിൽ ആ സ്പൈനിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ നസ്യം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയാണ്. നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഒക്കെ പോകുന്ന ഔഷധങ്ങൾ വെച്ചിട്ട് ചെയ്യണം അതിന്. പിന്നെ സ്നേഹപാനം എന്ന് പറയുന്നതായിട്ടുള്ള അകത്തോട്ട് കൊടുക്കുന്നതായിട്ടുള്ള കുറച്ച് ഓയിൽ കണ്ടന്റ് ഉള്ള ചില ഔഷധങ്ങൾ, അതായത് നെയ്യാവാം തൈലങ്ങളാവാം, അസ്ഥിക്ഷയത്തിൽ എപ്പോഴും ആവർത്തിച്ച തൈലങ്ങളാണ് കുറച്ച് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കാണുന്നത്. നസ്യം എടുക്കുകയാണെങ്കിൽ തന്നെ ബ്രഹ്മണ നസ്യങ്ങൾ, അതായത് പരിപോഷണം ഉണ്ടാക്കുന്ന നസ്യങ്ങൾ വേണം ചെയ്യാൻ, ക്ഷീരബല ധന്വന്തരമൊക്കെ ആവർത്തിച്ച തൈലം കൊണ്ട് ചെയ്യുന്ന നസ്യം. ഇനി വസ്തിയാണെങ്കിൽ അസ്ഥിക്ഷയത്തിന് പറയുന്ന വസ്തി തന്നെ ചെയ്യണം. അതിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. തിക്തരസപ്രധാനമായിട്ടുള്ള ഔഷധങ്ങൾ അത് വെച്ചിട്ടുള്ള ക്ഷീരവസ്തിയാണ് എടുത്തു പറയുന്നത് അവിടെ. അതായത് ഗുലുൽ തിക്തകത്തിൽ

0: കഷായം കൊണ്ടുള്ള ക്ഷീരവസ്തി, അതുപോലെ കേതകി മൂലാദി തൈലം, അതുപോലെ ഗുൽഗുലു തിക്തകൃതം, ഇതൊക്കെ ചേർത്തിട്ടുള്ള വസ്തിയായിരിക്കണം ചെയ്യുന്നത്. അത് കുറച്ച് പെട്ടെന്ന് ഈ ബോണിന്റെ ഡീജനറേഷനെ കുറയ്ക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തളം വെക്കും തലയിൽ, കച്ചൂരാതി രാസ്നാദിയൊക്കെ പൊടി എടുത്തിട്ട് നിംബാമൃത എരണ്ടം ആവണക്കെണ്ണയാണ് അത് വെച്ചിട്ട് തളം വെക്കും. അതേപോലെ തന്നെ ക്ഷീരബല തൈലം, നിർഗുണ്ടി തൈലം, ഇതൊക്കെ തലയ്ക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇനി വേദനയോ സ്വെല്ലിങ്ങോ ഉണ്ടെങ്കിൽ ആ സ്വെല്ലിംഗ് പോവാനായിട്ട് നാഗരാതി ലേപം, കറുത്ത മർമ്മഗുളിക ഏതൊക്കെ പറയുന്ന അതൊക്കെ ലേപത്തിനായിട്ട് യൂസ് ചെയ്യാം. പിജു ആയിട്ട് നമ്മൾ ഇടും, അതായത് ഓയിലിൽ മുക്കിയ ക്ലോത്ത് വെച്ചിട്ട് ഇവിടെ ഹീറ്റ് കൊടുക്കും. അതിന് പ്രസാരണ്യാദി തൈലം, പിണ്ടതൈലം, കാർപ്പാസസ്യാദി തൈലം, മുറിവെണ്ണ, ഇങ്ങനത്തെയുള്ള സാധനങ്ങൾ വേദനയുടെ നേച്ചർ അനുസരിച്ച് പ്ലാൻ ചെയ്യണം. പിന്നെ പിഴിച്ചിൽ പോലെ ചെയ്യാം. കേതകി മുലാദിയൊക്കെ എസ്പെഷ്യലി ബോൺ ഡീജനറേഷൻ എടുത്തു പറയുന്നതാണ് തൈലം. പിന്നെ അകത്തോട്ട് കഴിക്കാനാണെങ്കിലും നമ്മൾ രാസ്നാദി കഷായം, പുനർനവാദി കഷായം, പ്രസാരണ്യാദി കഷായം, ഇതൊക്കെ നമ്മൾ രോഗത്തിന്റെ അവസ്ഥയും സിംപ്റ്റവും നോക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ.
1: ഇത് നമുക്ക് ഈ ചികിത്സ ഒരു പ്രാവശ്യം ചെയ്താൽ മതിയാകുമോ അതോ ഓരോ വർഷവും നമുക്ക് ആവർത്തിക്കാം?
0: എല്ലാ വർഷവും ചെയ്യണം എന്നില്ല. ഇതെങ്ങനെയാണ് എല്ലാ വർഷവും ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ എക്സസൈസ് അഡ്വൈസ് ചെയ്യും. അത് ചെയ്യാതിരിക്കുന്ന ആളുകൾക്ക് വേദന പിന്നെയും വരും. അതാണ് ഇതിൽ റീഹാബിലിറ്റേഷന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റീഹാബിലിറ്റേഷനിലാണ് ഇതിനെ നമ്മൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഈ വേദനയും വിഷമവും എല്ലാം കുറഞ്ഞു കഴിയുമ്പോൾ റെഗുലർ ചെയ്യേണ്ട എക്സസൈസ്, അതിൽ തന്നെ ആക്റ്റീവ് എക്സസൈസ് ഉണ്ട്, വിത്ത് പ്രഷർ ചെയ്യേണ്ട എക്സസൈസ് ഉണ്ട്, റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. ഈ എക്സസൈസുകൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് തിരിച്ചു വരാത്ത പോലെ പോയിക്കോളും. പക്ഷെ അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് പിന്നെയും വേദന വരും, വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും ട്രീറ്റ്മെന്റ്. അതുപോലെ തന്നെ രസായന ഔഷധങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് തെറപ്പി എല്ലാം കഴിഞ്ഞ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് റീഹാബിലിറ്റേഷന്റെ സമയത്തൊക്കെ നമുക്ക് അകത്തോട്ട് കൊടുക്കാനായിട്ട് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന രസായന ഔഷധങ്ങൾ കാരസ്കര കൃതം, അത് ഭയങ്കര വാദശമനമാണ്, അസ്ഥി പോഷണമാണ്. അതുപോലെ തന്നെ ഗന്ധതൈലം, ഗന്ധതൈലത്തിനും അതെ, അസ്ഥി സാരവർദ്ധനം എന്ന് പറയുന്നത് അസ്ഥിയുടെ ക്ഷയത്തെ ആ സാരത്തെ കൂട്ടാനായിട്ട് ചെയ്യുന്നത്. അതുപോലെ മഹാരാജപ്രസാരണി തൈലം, ഇതൊക്കെ ബല്യമാണ്. അതുപോലെ ഗ്രീവാ പ്രദേശത്തുണ്ടാകുന്ന എല്ലാ അസുഖങ്ങൾക്കും കൊടുക്കുന്നതാണ് ഈ മഹാരാജപ്രസാരണി. അപ്പൊ ഇത്യാദി ഔഷധങ്ങളെ കൊണ്ടുള്ള ഒരു രസായന പ്രയോഗവും കൂടി ചെയ്താൽ മാത്രമേ ചികിത്സ കംപ്ലീറ്റ് ആവുള്ളൂ.
1: ഈ ചികിത്സക്ക് എന്തെങ്കിലും പഥ്യങ്ങൾ അങ്ങനെ?
0: ഇതിലെ നമ്മൾ ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും കംപ്ലീറ്റ് റെസ്റ്റിൽ തന്നെ ചെയ്യണം. ഇതിന് തുടക്കം നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് റെസ്റ്റ് തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ വേണം ചെയ്യാനായിട്ട്.
1: അതല്ലാതെ
0: ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്ന ഔഷധങ്ങളും അതോടൊപ്പം രോഗിയുടെ ഒരു സിറ്റുവേഷൻ കൂടി നോക്കിയിട്ട് ചില പഥ്യങ്ങൾ പറയാറുണ്ട് എന്ന് കരുതി നമ്മൾ എല്ലാവർക്കും ഭയങ്കര അത് ഉപയോഗിക്കരുത്, അങ്ങനെയല്ല. വാതരോഗങ്ങൾക്ക് ജനറലി പറയുന്ന പഥ്യങ്ങളൊക്കെ ഇതിലും ബാധകമാണ് ജനറലായിട്ട്, അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എപ്പോഴും. പിന്നെ ഈ മരുന്നുകൾ കഴിച്ചു, അത് നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഈ രസായന പ്രയോഗം മാക്സിമം ഒന്നോ രണ്ടോ മാസം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട്. അതോടുകൂടി നമുക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യാം, റെഗുലർ എക്സസൈസ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. ഇതാണ് പ്രധാനമായിട്ടും സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന സെർവിക്കൽ പ്രോബ്ലം എന്നുള്ള നിലയ്ക്ക് അതിന്റെ ചികിത്സയെ പറ്റി പറയാനുള്ളത്. നേരത്തെ പറഞ്ഞ ഓരോ അസുഖങ്ങൾക്കും ഇതുപോലെ നമുക്ക് വിശദമായിട്ട് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്.
1: സാധാരണ ഈ അസുഖങ്ങൾ പലപ്പോഴും നമ്മുടെ ഈ പോസ്റ്ററുണ്ട്, ഒരേ ഇരിപ്പിരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ കാലത്ത് പ്രത്യേകിച്ചും ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക്
0: ഏറ്റവും അധികം കാണുന്നത് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ നെക്കിന്റെ പ്രോബ്ലം കാണുന്നത്. ഇവിടെ ഒരു ദിവസത്തെ ഒ പിയിൽ എങ്ങനെ പോയാലും ഒരു മൂന്നാല് പേരെങ്കിലും ഈ ഒരു പ്രശ്നമായിട്ട് വരുന്നവരായിരിക്കും. പിന്നെ ഒന്ന് ടീച്ചേഴ്സിനെ പോലെ എപ്പോഴും കൈകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് ജോലി ചെയ്യുന്നവർക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പോസ്റ്റർ കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോസ്റ്റർ കറക്റ്റ് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഹൈറ്റിൽ പ്രോപ്പറായിട്ട് കമ്പ്യൂട്ടർ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക. പിന്നെ എവറി വൺ അവർ കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് നമ്മളൊന്ന് മൂവ് ചെയ്യുക, ചെറിയൊരു ഒരു എക്സസൈസ് ചെയ്യുക. ഇവരൊക്കെ റെഗുലർ എക്സസൈസ് ചെയ്യണം, അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ഒഴിവാകാൻ സാധിക്കും. റെഗുലർ ആയിട്ട് നെക്കിന്റെ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വളയ്ക്കുക, പുറകോട്ടാക്കുക, രണ്ട് സൈഡിലേക്കും ചെരിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ഈ മൂവ്മെന്റ്സ് തനിയെ ചെയ്യുക. പിന്നെ വിത്ത് റെസിസ്റ്റൻസ് പ്രഷർ കൊടുത്തിട്ട് അതിന് എഗൻസ്റ്റ് ആയിട്ട് ചെയ്യുക, അപ്പോൾ നെക്ക് മസിൽസ് നല്ല സ്ട്രോങ് ആയിട്ട് വരും. അപ്പൊ നാച്ചുറലി അതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള കൂടുതൽ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുള്ളൂ.
1: ഡോക്ടർ, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് കഴുത്തു വേദന എന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ അതൊരു വാദകോപമായിട്ടാണ് കണക്കാക്കുന്നത്, അതുപോലെ അസ്ഥിക്ഷയം അതല്ലെങ്കിൽ ധാതുക്ഷയം ആകാം.
0: അത് ഈ സെർവിക്കൽ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ.
1: അതെ, ഇതിന് പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ചികിത്സയുണ്ട്, നമുക്ക് പൂർണ്ണ സുഖം തന്നെ ഈ അസുഖത്തിൽ നിന്ന് നേടാവുന്നതാണ്.
0: തീർച്ചയായിട്ടും.
1: ഇത്രയും വിശദമായി വിവരങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: കഴുത്തു വേദനയും ആയുർവേദ പരിഹാരവും
0: ഇതേ

0: കുറിച്ച് ആലുവ സാരഥി ആയുർവേദിക് ഹോസ്പിറ്റലിലെ ഡോക്ടർ പി കെ ലതികയുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ. ആരോഗ്യ പരിപാലന രംഗത്ത് ഒരു വേറിട്ട സമീപനം
2: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
1: അസ്ഥി മർമ്മരോഗ വിഭാഗം കൂടാതെ മാനസിക രോഗം, സ്ത്രീ ബാലനേത്ര ചികിത്സ എന്നിവയ്ക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും.
2: പെരിയാർ തീരത്തൊരു സുഖ ചികിത്സ, സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ISO NABH തുടങ്ങിയ അംഗീകാരങ്ങൾ ഈ സ്ഥാപനത്തിന്റെ മുഖമുദ്ര.
2: പഞ്ചകർമ്മ, യോഗ, മെഡിറ്റേഷൻ, ഫിസിയോതെറാപ്പി സൗകര്യങ്ങളും ലഭ്യമാണ്
1: സാരഥി ആയുർവേദ ഹോസ്പിറ്റൽ, ഏലൂക്കര, ആലുവ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 0484268516,
1: മൊബൈൽ 9840.

0: 0484-262-8516.
1: മൊബൈൽ 9847-997-321.
2: ആയുർ വിചാരം.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ ബി പി എസ് ലേക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് സഹയാത്രിക, സംരംഭകയായ സോണിയ യേശുദാസുമായി അഭിമുഖം. 12 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം, പി എം സ്വനിധി വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി, തുടർന്ന് ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, ഉച്ചയ്ക്ക് 1 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി അരയൻകാവ്. 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 5 ചലച്ചിത്ര ഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, വൈകിട്ട് 6:50 കാർഷിക ജീവനം, സമ്മിശ്ര കൃഷി ചെയ്യുന്ന നെച്ചൂർ സ്വദേശി ദീപു വർഗീസിന്റെ കൃഷിവിശേഷം. 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിംഗ്, ഇതിൽ സമകാലികം, എന്തുകൊണ്ട് പെട്രോൾ ഉപയോഗം കുറയ്ക്കണം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 ആകാശവാണി എഫ് എം വാർത്തകൾ ശാസ്ത്രദീപ്തി, 8:05 യുവവാണി. ബംഗളൂരുവിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത എൻ എസ് എസ് വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം, ആദ്യഭാഗം. രാത്രി 9 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരവലോകനം തിരുവനന്തപുരം റിലേ, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും, 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്. പ്രിയ ശ്രോതാക്കളെ, ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, വൈറ്റ് ഹൌസും വൈറ്റ് ഹാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൌസ്. വൈറ്റ് ഹാൾ ബ്രിട്ടനിലെ ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി ചിന്താശകലം, പലരും നഷ്ടപ്പെടുത്തുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, ആരോഗ്യവും നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒഴിവു സമയവുമാണത്. പലരും നഷ്ടപ്പെടുത്തുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്, ആരോഗ്യവും നന്മ ചെയ്യാൻ ലഭിക്കുന്ന ഒഴിവു സമയവുമാണത്. മുഹമ്മദ് നബിയുടെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ ചിന്തകളും ആശയങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും 6:55. ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു.

0: ഹലോ, VPS Lake Shore. ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു നല്ല നമസ്കാരം. ഇന്ന് നമുക്ക് മഹത്വത്തെ കുറിച്ച് പറയാം. എല്ലാ ജനങ്ങൾക്കും ജനനം ഒരുപോലെയാണ്, എന്നാൽ അവരിലെ മഹത്വം ഒന്നുപോലെയല്ലോ. ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച് മഹത്വത്തിന്റെ അളവും മാറുന്നു. വ്യക്തികൾ സ്വീകരിക്കുന്ന കുലകർമ്മങ്ങളാണ് മഹത്വം വ്യക്തമാക്കുന്നത്. അഹന്തയില്ലാതെയും മറ്റുള്ളവരെ എന്തിനും ഏതിനും പഴിക്കാതെയും നന്മകൾ ചെയ്ത് ജീവിക്കുന്നതിലാണ് ഒരുവന്റെ മഹത്വം നിലകൊള്ളുന്നത്. മാന്യമായി ജീവിക്കുക, സ്വാർത്ഥ ലാഭത്തിനായി പ്രവർത്തിക്കാതിരിക്കുക എന്നതൊക്കെ ഇതിനടിസ്ഥാനമാണ്. സജ്ജനമല്ലാത്തവർ എത്ര ഉയർന്ന പദവിയിൽ കഴിഞ്ഞാലും മഹത്വം ഉള്ളവരാകുന്നില്ല. ധനവും പദവിയും ഒന്നുമല്ല മഹത്വത്തിനാധാരം, മറിച്ച് മഹത്തായ കർമ്മങ്ങളാണ് ഒരുവനെ മഹത്വമുള്ളവനാക്കുന്നത്. മഹത്വമുള്ളവർ മറ്റുള്ളവരോട് ആദരപൂർവം പെരുമാറും. അല്പന്മാർ മറ്റുള്ളവരെ നിന്ദിക്കുകയും ഞാനാണ് കേമൻ എന്ന് ഭാവിക്കുകയും ചെയ്യും. അന്യരുടെ ഗുണങ്ങളെ വാഴ്ത്തി അവരുടെ കുറ്റങ്ങളെ മറയ്ക്കാൻ ശ്രമിക്കുന്നവനാണ് മഹത്വമുള്ളവൻ. മറ്റുള്ളവരുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് അത് വലുതാക്കി പറഞ്ഞു നടക്കുന്നവരെ അല്പനെന്ന് വിളിക്കാം. രണ്ടു വശവും വേർതിരിച്ച് പറഞ്ഞു തന്നതോടെ എന്റെ പണി കഴിഞ്ഞൂട്ടോ. ഇനി തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ആദ്യം സ്വയം അവനവൻ ആരാണെന്ന് വിലയിരുത്തുക, പിന്നെ ചുറ്റിനുമുള്ളവരെയും. അതിനിടയ്ക്ക് നമുക്ക് കേൾക്കാം. ഹലോ, VPS ലേക് ഷോർ സ്പോൺസർഡ് ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ, മഹത്വമുള്ളവന് ഡാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: പ്രേമ മനോജ് ആണോ? പ്രേമ, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശാലതയാണ്.
2: എന്തോ, ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല.
0: ആണോ, വിശ്വസിച്ചോളൂ.
2: എന്റെ കല്യാണം 2009 ആയിരുന്നു. അപ്പൊ എന്നെ കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന്,
0: ശരി,
2: ഇവിടെ ജഡ്ജസ് അവന്യൂ കലൂര് താമസിച്ചു. അപ്പൊ രണ്ട് നിലയായിട്ടാണ്. ഞങ്ങളുടെ കൂടെ എറണാകുളം ട്രാവൽസ് ആയ ഹസ്ബൻഡ്, ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കളും ഉണ്ട്. അപ്പൊ ഞങ്ങൾ മേളത്തെ നിലയില, എങ്കിലും ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ, എല്ലാവർക്കും കൊടുക്കും. എന്റെ ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ 6 മാസം കഴിഞ്ഞ് ഞാൻ എന്നെ ഇങ്ങോട്ട് കൊടുക്കണം. അപ്പൊ റേഡിയോ ഉണ്ട്, അവിടെ റേഡിയോ വെച്ചിരിക്കുക വലിയ ശബ്ദത്തില്. അപ്പൊ ഞാൻ മേളത്തെ നില ഓഫീസിൽ പോകുമ്പോ ഇങ്ങനെ ആശാലത പരിപാടി കേൾക്കുന്നു. അപ്പം തൃപ്പൂണിത്തുറയിലുള്ള ഒരു ബിജു എന്ന് പറഞ്ഞ ചേട്ടൻ, അയ്യോ ആശ ചേച്ചി വന്നേന്ന് പറഞ്ഞ കുളിമുറിക്കകത്ത് ഓടി വരുന്നു 2009. അപ്പൊ ഞാൻ ചോദിച്ചു, കുട്ടിഞ്ചേട്ടാ ഇത് ആരാ ആശ ചേച്ചി? എന്നിട്ട് അതിശയ ആശ ചേച്ചി, ആശ ചേച്ചിയോ? അവർക്ക് എല്ലാ കാര്യവും അറിയാം. ചേച്ചി ശീലിക്കുന്നു, നമ്മുടെ കോട്ടയത്ത് റേഡിയോ കേൾക്കും, ഇങ്ങനത്തെ പരിപാടി കേട്ടിട്ടേ ഇല്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ അതിശയിക്കും. അപ്പൊ ഇവര് ചിരിക്കുന്നു, ആശ ചേച്ചി ആണെങ്കിൽ കുട്ടികളെ പോലെ പൊട്ടിയ പോലെ ചിരിക്കുന്നു, ബാലേട്ടം വരുന്നു. പിന്നെ ആശ ചേച്ചി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ദൂരദർശനിൽ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ചുരിദാറിട്ട് കളറ് ഷോളും ഇട്ട് നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന നേരം ഒരു പാട്ട് പാടി ആശ ചേച്ചി ആയിരുന്നു.
0: ദൂരദർശൻ
2: വർഷങ്ങൾക്ക് മുമ്പ്,
0: ഒരുപാട് മുടിയൊക്കെ ആയിട്ട്
2: നീല, എന്തൊരു മുടിയുണ്ട്. ആ ചേച്ചിയാണോ ഈ ചേച്ചി? അങ്ങനെ തപ്പിപ്പിടിച്ച് തപ്പിപ്പിടിച്ച് സെർച്ച് ചെയ്ത് നോക്കി, ചേച്ചിയുടെ മുഖം തന്നെയാണോ നോക്കിട്ട് മനസ്സിലാകുന്നില്ല, മുടി ഏറെ ഉണ്ട്. എന്നിട്ട് അങ്ങനെ തപ്പിപ്പിടിച്ചാണ് ഇപ്പൊ കണ്ടുപിടിച്ചത്.
0: എനിക്ക്
2: നമുക്ക് കോട്ടയംകാർക്കൊന്നും ഇതിനെ കുറിച്ച് അത്ര അറിവുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഞാൻ എന്നിട്ട് ഓഫീസിലൊക്കെ പറയുവാ. നമ്മൾ പലതും ചിന്തിക്കും, ഇങ്ങനെ ഒരു വ്യക്തി നമുക്ക് എങ്ങനെ ഒരാൾ ഒരു സന്തോഷം വേറൊരാളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ള ഒന്നും കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും വലുത്.
0: ഒന്നും വേണ്ട, ചുമ്മാ തമാശ പറഞ്ഞ് ചിരിച്ച് സ്നേഹിച്ചോണ്ടിരുന്നാൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും.
2: എനിക്കറിയാൻ പറ്റുന്നില്ല ചേച്ചി, ഇതെങ്കിൽ

0: നമുക്ക് ഒരു ഭയങ്കര ഇത് ഒരിക്കലും നിലയ്ക്കരുതെന്നാണ് പറഞ്ഞ പ്രോഗ്രാം.
1: സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ.
0: നമുക്ക് ചില സമയം രാവിലെ വിഷമാണ്, പ്രഷർ ആണെങ്കിലും നമ്മളിങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അങ്ങ് ചിരിക്കുക ഓരോന്ന് പറയുന്നത്. ചിലപ്പോൾ ആശത്തിന്റെ കുശുമ്പിയാണല്ലോ, ഒരു കുശുമൂർത്താണല്ലോ പറയുന്നത്, പാവം ബാലേട്ടൻ. ചിലപ്പോൾ പറഞ്ഞു എനിക്ക് പറയാൻ എനിക്ക് അറിയുന്നില്ല, ഞാൻ അത്രയ്ക്കും സ്റ്റഡി ചെയ്ത് അത് കേൾക്കുന്ന കൊണ്ട് ഇങ്ങനെ പറയുന്ന കേട്ടോ.
1: സന്തോഷം, എന്താ ജോലി ചെയ്യുന്നേ?
0: ഞാൻ ഐ ടി ഇൻഫോലിംഗ് എന്നുള്ളൊരു ഐ ടി കമ്പനിയിലാണ് കോർഡിനേറ്റർ. നമ്മുടെ ചിറ്റൂർ റോഡ് ഷേണായി
1: ജംഗ്ഷനിലാണ്.
0: 2010 കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ കരുതാ. പിള്ളേരില്ല, പക്ഷെ അങ്ങനെ ഇല്ലാത്തതിന്റെ കാര്യം അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് കൊറേ കാര്യങ്ങളുണ്ട്.
1: അല്ല, പിള്ളേരുണ്ടാവുക, കല്യാണം കഴിക്കുക, ഇതൊന്നും അല്ല ജീവിത ലക്ഷ്യം.
0: ഒരു മരത്തിൽ എല്ലാ മരത്തിലും പൂക്കൾ ഉണ്ടാവും, ചില മരത്തിൽ പൂക്കൾ ഉണ്ടാവത്തില്ല.
1: അത്രേയുള്ളൂ. പക്ഷെ ആ മരം കൊണ്ട് വേറെ കൊറേ ഉപകാരം ഉണ്ടാവും.
0: അതെ, ഞാൻ പറയാം, എന്ത് സമയ പ്രേമേ, മക്കളില്ലല്ലോ. ഞാൻ പറയാം, എനിക്ക് സമയം തികയുന്നില്ല. ചെടികളുണ്ട്, പെറ്റ്സ് ഉണ്ട്, വീട്ടിലെ പാചകമുണ്ട്. സങ്കടം പറയുന്നവർ കാശി ചേച്ചിയെ പോലെ ഞാനും ചിലപ്പോ ഉപദേശം കൊടുക്കും.
1: അടിപൊളി. ഹസ്ബൻഡ് ഇപ്പോഴും ട്രാവൽസ് തന്നെയാണോ?
0: ഇപ്പൊ ട്രാവൽസ്, ഇപ്പൊ ഓൺലൈൻ എല്ലാം പരിപാടി. എങ്കിലും പുള്ളിയാണ് എനിക്ക് പരിചയപ്പെടുത്തി തരുവാ. തൃപ്പൂണിത്തറയിലുള്ള ബിജു വടക്കാഞ്ചേരി, ഇങ്ങനെ ഒരു ആശ ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ഞാൻ പറഞ്ഞു, നീ നിങ്ങൾ ആൺകുട്ടികളായിട്ട് എന്നെക്കാളും മുതിർ, ഞാൻ ചേട്ടന്മാർ, നിങ്ങൾക്ക് ഇത്ര ഇതോ ഈ ചേച്ചി? ഇത് എന്തൊരു പരിപാടി കേട്ടിട്ട്, ഇത് എന്തൊരു, നമ്മള് റേഡിയോയ്ക്കകത്ത് കോട്ടയത്ത് നിന്നൊക്കെ കേട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടോ?
1: അതാണ് കോട്ടയത്ത് നിന്ന് കേൾക്കാത്ത പലതും എറണാകുളം വന്നാല് കേൾക്കാൻ പറ്റുന്ന ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ്
0: ഇപ്പൊ ഞാൻ എന്റെ ആരാധിക ഒന്നും ഇല്ലെന്ന് ഞാൻ കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞാൻ കുട്ടിച്ചേട്ടാ പേക്ക് മാറ്റല്ലേ, മാറ്റല്ലേ, ഒന്ന് തീർന്നോട്ടെ, അവര് അവസാനം അതൊന്നും തീർന്നോട്ടെ എന്ന് പറഞ്ഞു. ഡാനിയെ പ്രത്യേകം തിരക്കുന്നു പറയണെങ്കിൽ
1: കേട്ടോണ്ടിരിക്കുകയാണ്. ഡാനി ചിരിച്ചോണ്ടിരിക്കുന്നു.
0: ഡാനി ഉമ്മ എല്ലാവർക്കും ഉമ്മ ഉമ്മ എങ്ങനെ വികാരം പ്രകടിപ്പിക്കണം എന്നുണ്ട്. അശ്വനി ഇവിടെ കടിച്ചിട്ട് ഞാനിങ്ങനെ പറിച്ചു.
1: സന്തോഷം മോളെ, സന്തോഷം.
0: നമുക്ക് ഞാനിത് പറയുന്നല്ല, അത് ഞാൻ മറ്റുള്ളവരോടും പറയും, നിങ്ങളത് കേൾക്കണം. ഓരോരുത്തരെ റേഡിയോയുടെ ഫാൻസ് ആക്കും. ഞാൻ റേഡിയോ എന്റെ അച്ഛന് മേടിച്ചു കൊടുത്തു കോട്ടയം. പിന്നെ ഓരോരുത്തർക്ക് റേഡിയോ മേടിച്ച് എന്റെ കയ്യിൽ നിന്ന് ചെലവെടുത്ത് ഞാൻ അച്ഛന് മേടിച്ചു കൊടുത്തു.
1: അല്ല, മൊബൈലിൽ കൂടെ കേൾക്കാം കേട്ടോ.
0: പക്ഷേ റേഡിയോ എന്ന് പറയുമ്പോൾ അതൊരു വികാരമല്ലേ ചേച്ചി. മൊബൈല് വേണ്ട,
1: ശരിയാണ്, മൊബൈൽ വേണ്ട. ₹100
0: ഇവിടെ മുല്ലശ്ശേരി, അവിടെ ഒരു റേഡിയോ കടി ഉണ്ട്. അവിടുന്ന് ഞാൻ എന്റെ കൂട്ടുകാരൻ കൊല്ലത്തുണ്ട്, അവനെ കൊണ്ട് മേടിച്ചു കൊടുത്ത് വിട്ടു. അവൻ മേടിച്ചു, അവനെ പരിചയപ്പെടുത്തിയാ റേഡിയോ കേൾക്കണം. നമ്മുടെ പ്രായമുള്ള അച്ഛനും അമ്മയ്ക്കും പഴയ കാര്യങ്ങൾ ചിന്തിക്കാൻ, ടി വി അല്ല നമുക്ക് റേഡിയോ വേണം എന്നൊക്കെ പറഞ്ഞ് എല്ലാരും ശശിച്ചി ഉമ്മ ഉമ്മ ഉമ്മ ഉമ്മ ബാലേട്ടനെ ഉമ്മ, ബാലേട്ടനും ഡാനിക്ക് എല്ലാവർക്കും ഉമ്മ, സ്നേഹത്തിൽ പൊതിഞ്ഞ ഉമ്മ.
1: സന്തോഷം. മോൾക്ക് ഏത് പാട്ടാ വേണ്ടത്?
0: ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു ഹൃദയത്തില് നമുക്ക് ടച്ച് ചെയ്യുന്നൊരു പാട്ട്,
1: നല്ലൊരു പാട്ട് വെച്ചുതരാം. ഹസ്ബൻഡിനോടും ഹസ്ബൻഡ് ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മുടെ അന്വേഷണം പറയൂ.
0: ഓക്കെ,
1: ബൈ ബൈ.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദം തന്നെ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ബാലേട്ട നമസ്കാരം.
3: നമസ്കാരം പ്രിയപ്പെട്ട ആശേച്ചി, ബാലേട്ടൻ, ഡാനി, സുഖാണോ? എന്റെ പേര് ഫർസാന. ഹലോ VPS ലേക്ഷോറിന് എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ ആലുവ ശ്രീഭൂത നഗരത്തിൽ നിന്നാണ്. ഒരു ചെറിയ കാര്യം പറയാനും ഒരു അഭ്യർത്ഥന പറയാനുമാണ് ഈ മെസ്സേജ് അയക്കുന്നത്.
2: ശരി.
3: എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ വന്ന അന്ന് മുതൽ ഞാനും ഒരു FM പ്രേക്ഷകയായി,
2: ശ്രോതാവായി.
3: ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് റേഡിയോ ശബ്ദത്തോടെയാണ്. എല്ലാ ദിവസവും രാവിലെ ഏകദേശം 6:15 ആയാൽ നമസ്കാരത്തിന് ശേഷം വാപ്പയും ഉമ്മയും അടുക്കളയിൽ പോയി റേഡിയോ ഓൺ ചെയ്യും. അതാണ് അവരുടെ ആദ്യ ജോലി. റേഡിയോ അടുക്കളയിലാണ്, വോളിയം അത്രയും കൂടുതലായിരിക്കും. അടുത്ത വീടുകളിൽ ഉള്ളവർക്കും FM പ്രോഗ്രാം കേൾക്കാം. ആദ്യത്തിൽ എനിക്കിതൊട്ടും ഇഷ്ടമായിരുന്നില്ല. എന്തിനാ എല്ലാ ദിവസവും റേഡിയോ? അതും ഇത്ര ശബ്ദം വേണോ എന്നായിരുന്നു ചിന്ത. ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിലും റേഡിയോ ഉണ്ടായിരുന്നു. എന്റെ വാപ്പച്ചയ്ക്ക് റേഡിയോ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ TVയും മൊബൈലും വന്നതോടെ ഞങ്ങൾ കുട്ടികൾ ഇതൊക്കെ മറന്നുപോയി. റേഡിയോ വലിയവർക്കുള്ളതാണെന്ന പോലെ തോന്നി. വാപ്പച്ചി ഇപ്പോഴും FM പ്രോഗ്രാം ഫോണിലൂടെ കേൾക്കുന്ന ഒരാളാണ്. ഞാൻ BTech സിവിൽ കഴിഞ്ഞ ആളാണ്, പക്ഷേ പത്രവായന തീരെയില്ല. എന്നാൽ FM വഴി പ്രധാന വാർത്തകളും നല്ല കാര്യങ്ങളും കേൾക്കാൻ പറ്റുന്നു. മോർ ദാൻ ദാറ്റ്, എനിക്ക് നിങ്ങളുടെ പ്രോഗ്രാം വളരെ ഇഷ്ടമാണ്. ചിലപ്പോൾ റേഡിയോ സൗണ്ട് ആർക്കെങ്കിലും ഇവിടെ അലോസരമായി തോന്നുന്നു എന്ന് കണ്ടാൽ ഉമ്മ പറയും, ആശാലതയുടെ പരിപാടി കഴിയട്ടെ എന്നിട്ട് ഓഫാക്കാന്ന്. ആശേച്ചിയുടെ ശബ്ദവും നിങ്ങളുടെ എല്ലാം സംസാരവും ചെറിയ തമാശകളും കേൾക്കാൻ വളരെ ഇഷ്ടമാണ്. ഉമ്മ ആശേച്ചിയുടെ വലിയ ഫാനാണ്. ഒരിക്കൽ ഞാൻ ഫോണിൽ ആശേച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിരുന്നു. ബാലട്ടന്റെയും ഫാനാണ് കേട്ടോ. എന്റെ ഭർത്താവ് ഒരു പ്രധാനപ്പെട്ട നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമാണ്. അപ്പൊ പുള്ളി ഒരിക്കൽ ഏതോ പരിപാടിക്ക് ബാലേട്ടനെ കണ്ടു എന്ന് ഉമ്മയോട് വന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഉമ്മ ചോദിച്ചു, നീ അടുത്ത് കണ്ടോ? എന്നിട്ട് പറഞ്ഞോ ഞാൻ ഫാനാണെന്ന്. അതുകൊണ്ട് ഒരു ചെറിയ ആഗ്രഹമുണ്ട്, കഴിയുമെങ്കിൽ ഒരു ദിവസം നിങ്ങളുടെ പരിപാടിക്കിടെ ഉമ്മയെ ഒന്ന് വിളിക്കാമോ? അത് അവർക്കൊരു വലിയ സന്തോഷമായിരിക്കും. ജീവിതത്തിൽ മറക്കാത്ത ഒരു നിമിഷമായിരിക്കും. എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ സന്തോഷം നൽകുന്ന നിങ്ങളെല്ലാവർക്കും നന്ദി. സ്നേഹത്തോടെ ഫർസാനയാണ് ആലുവയിൽ നിന്ന് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
2: ഫർസാന, ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും ഉമ്മയെ വിളിക്കുന്നതാണ്. ബാലേട്ടനെയും ആശേച്ചിയെയും കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണിച്ചു കൊടുത്തൂടെ ഉമ്മാക്ക്? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ളതുകൊണ്ട് ഏത് ലോകത്തിരുന്ന് നമ്മളെയൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഫോട്ടോ കണ്ടാ ചിലപ്പോ എന്നെ കണ്ടാ ഉമ്മാക്ക് നല്ല സന്തോഷം, ബാലേട്ടനെ കണ്ടാ ചിലപ്പോ സങ്കടം തോന്നും. കാരണം പുള്ളി ചിലപ്പോ അരവിന്ദ് സ്വാമിനെ പോലെയുള്ള ആളൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ചെറിയൊരു ഡിപ്രഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
3: ഒരാൾ ഒറ്റയ്ക്ക് ഒരു കഥ പറയുന്നു, എന്നിട്ട് അയാൾ ഒറ്റയ്ക്ക്
2: ചിരിക്കുന്നു,
3: കൂടെയുള്ള എല്ലാവർക്കും അതൊരു കൊലപാതകത്തിന്റെ ഫീൽ ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ അവരെത്രത്തോളം ദുഷ്ടത്തിയാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് വേറെ വഴിയൊന്നും വേണ്ട.
2: പക്ഷേ
3: മോൻ എന്നെ കണ്ടിരുന്നു, എന്നെ കണ്ടിട്ട് എന്നോട് സംസാരിച്ചിരുന്നു ഉമ്മയെ കുറിച്ചിട്ട്. അപ്പൊ മോൻ എന്നോട് പറഞ്ഞു, ആശേച്ചി എവിടെയാണുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആശേച്ചി ഭൂലോകത്തല്ല ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞു.

0: എന്നോട് പറഞ്ഞു എന്റെ അമ്മയ്ക്കൊരു വല്ലാത്ത തെറ്റിദ്ധാരണ ഉണ്ട്, ആശേച്ചിയെ കാണണം, ആശേച്ചി നിഷ്കളങ്ക മനസ്സിനുടമയാണ്. പക്ഷേ ബാലേട്ടനെ കണ്ട് സംസാരിച്ചപ്പോ ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യന്റെ മുമ്പിൽ അവർക്ക് ഒരു നിഷ്കളങ്കതയും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞ ഫോട്ടോ കാണിക്കാം. അപ്പൊ എന്നോട് പറഞ്ഞു, ബാലേട്ട ഇനി ഫോട്ടോയിൽ പോലും
1: എനിക്ക് അവരെ കാണണ്ട.
0: അത് മാത്രമല്ല, എന്റെ ഉമ്മയെയും കൂടി ഞാൻ ഇനി കാണിച്ചു കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് പക്ഷെ ഫർസാനൊക്കെ അറിയില്ല. അതാണ്
1: ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി ആർക്കാണ് ദുഷ്ടതയും അസൂയൊക്കെ കൂടുതലുള്ളതെന്ന്. കാരണം ഞാൻ ഈ ലോകത്തല്ല പരലോകത്താന്ന് പറഞ്ഞു.
0: പരലോകം ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ അത് ഭൂലോകത്തല്ല എന്ന് മാത്രമായി.
1: നിഷ്കരണം എന്നെ ഇല്ലാതാക്കിയ ഒരു ആർജിയെ കുറിച്ച് ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ എന്നെ തീരുമാനിച്ചു.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, DPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഈ കത്തയച്ചിരിക്കുന്നത് ബാബു പോളാണ്. പ്രിയാശേച്ചി ബാലേട്ട, കുട്ടിക്കാലം എന്നത് വർണ്ണശഫലമായ ഒരുപാട് സ്വപ്നങ്ങളുടെ കാലമാണ്. ഓരോ പ്രായത്തിലും ഓരോരോ മോഹങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൽ മുട്ടിടുക. എന്നാൽ എന്റെ കൗമാര

0: കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് അന്ന് ആര് ചോദിച്ചാലും എനിക്ക് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു സൈക്കിൾ. സ്കൂളിലേക്ക് കൂട്ടുകാരെല്ലാവരും സൈക്കിൾ ചവിട്ടി വരുന്നത് നോക്കി നിൽക്കുമ്പോൾ എന്നെങ്കിലും എനിക്കും അതുപോലെ പറന്നുയരാൻ കഴിയുമെന്ന് ഞാൻ സ്വപ്നം കാണുമായിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള വലിയ പറമ്പിലൂടെ സൈക്കിൾ ഓടിക്കുന്ന സുഹൃത്തുക്കളെ കാണുമ്പോൾ ഉള്ളിലൊരു വല്ലാത്ത കൊതി തോന്നും. ആ ചക്രങ്ങൾ കറങ്ങുമ്പോൾ തെറിക്കുന്ന മണ്ണും ആ ബെല്ലിന്റെ കിലുക്കവും എല്ലാം എന്നെ വല്ലാതെ ആകർഷിച്ചു. വല്ലപ്പോഴും കൂട്ടുകാരുടെ സൈക്കിൾ വാങ്ങി കുറച്ചു ദൂരം ഓടിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വാക്കുകൾക്കപ്പുറമായിരുന്നു. വീട്ടിലെ അവസ്ഥ എനിക്കറിയാമായിരുന്നു. അച്ഛനൊരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. ഓരോ മാസത്തെയും ചിലവുകൾ കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും ഉണ്ടാവുക എന്നത് വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ട് തന്നെ പുതിയൊരു സൈക്കിൾ വാങ്ങുക എന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഒരു ആഡംബരമായിരുന്നു. എങ്കിലും എന്റെ അടങ്ങാത്ത മോഹം കണ്ടിട്ടാകണം അച്ഛൻ എന്നോടൊരു വാഗ്ദാനം നടത്തി. 10 ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങി ജയിച്ചാൽ നിനക്ക് ഞാനൊരു സൈക്കിൾ വാങ്ങിത്തരും. അച്ഛന്റെ ആ വാക്ക് കേട്ടതോടെ എന്റെ പഠനത്തിന്റെ വേഗത കൂടി. ഉറക്കമില്ലാത്ത രാത്രികളിൽ എനിക്ക് കൂട്ടായിരുന്നത് ആ സൈക്കിൾ സ്വപ്നമായിരുന്നു. ഓരോ പാഠപുസ്തകത്തിലും ഞാൻ കണ്ടത് കറങ്ങുന്ന സൈക്കിൾ ചക്രങ്ങളെയായിരുന്നു. ഒരു പുതിയ ലക്ഷ്യം മുന്നിലുള്ളത് കൊണ്ട് പഠനം എനിക്കൊരു ഭാരമായി തോന്നിയില്ല. ഒടുവിൽ പരീക്ഷ കഴിഞ്ഞു. ഫലം വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ചു. ഫലം വന്ന ദിവസം വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായിരുന്നു. അയൽക്കാരും ബന്ധുക്കളും എന്നെ അഭിനന്ദിക്കാനെത്തി. എല്ലാവരുടെയും മുന്നിൽ ഞാൻ ചിരിച്ചു നിന്നെങ്കിലും എന്റെ കണ്ണുകൾ അച്ഛനെ തിരയുകയായിരുന്നു. അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചു. പക്ഷേ സൈക്കിളിനെ കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല. അന്ന് രാത്രി വീട്ടിലെ സംസാരത്തിനിടയിൽ അച്ഛന്റെ മുഖത്ത് ചെറിയൊരു സങ്കടം നിഴലിക്കുന്നത് ഞാൻ കണ്ടു. വീട്ടിലെ സാമ്പത്തിക സാഹചര്യം അന്നല്പം മോശമായ സമയമായിരുന്നു. അപ്രതീക്ഷിതമായി വന്ന ചില ചിലവുകൾ അച്ഛനെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. എനിക്ക് ആ സൈക്കിൾ വാങ്ങിത്തരാൻ അച്ഛൻ കരുതി വെച്ച തുക മറ്റെന്തിനോ വേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. ഞാൻ അച്ഛനോട് അത് ചോദിച്ചില്ല. സൈക്കിളിനേക്കാൾ വലുതല്ലേ എന്റെ അച്ഛന്റെ മനസ്സമാധാനം എന്ന് ഞാൻ സ്വയം സമാധാനിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. സൈക്കിളിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ഞാൻ പതുക്കെ മറക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ശനിയാഴ്ച വൈകുന്നേരം മുറ്റത്തൊരു സൈക്കിൾ ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് ഞാൻ പുറത്തേക്ക് ഓടിയത്. കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. അച്ഛനൊരു സൈക്കിളുമായി മുറ്റത്ത് നിൽക്കുന്നു. എന്നാൽ അത് ഷോറൂമിൽ നിന്നും ഇറക്കിയ പുത്തൻ സൈക്കിൾ ആയിരുന്നില്ല. ഒരു പഴയ സൈക്കിൾ വാങ്ങി അച്ഛൻ അത് മുഴുവനായും പണി കഴിപ്പിച്ചിരുന്നു. അതിന്റെ തുരുമ്പിച്ച ഭാഗങ്ങൾ തേച്ച് മിനുക്കി ഓരോ നട്ടും ബോൾട്ടും മുറുക്കി ഏറ്റവും മനോഹരമായ കറുത്ത പെയിന്റ് അടിച്ച് അതിനെ പുത്തനാക്കി മാറ്റിയിരിക്കുന്നു. പുതിയത് വാങ്ങാൻ അച്ഛന്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലായിരുന്നു മോനെ. അതുകൊണ്ട് ഇത് വാങ്ങി ശരിയാക്കിയതാണ്. അച്ഛനല്പം വിഷമത്തോടെ എന്നോട് പറഞ്ഞു. എനിക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. എന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഷോറൂമിലെ മിന്നിത്തിളങ്ങുന്ന പുതിയ സൈക്കിളിനേക്കാൾ എത്രയോ മടങ്ങ് ഭംഗി ആ പഴയ സൈക്കിളിനുണ്ടായിരുന്നു. കാരണം ആ പെയിന്റിനടിയിൽ അച്ഛന്റെ വിയർപ്പിന്റെ മണവും എന്നോടുള്ള സ്നേഹവും ഉണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ച ഓരോ മിനിറ്റും ആ സൈക്കിളിൽ തെളിഞ്ഞു നിന്നു. ആ സൈക്കിൾ കയറി ആദ്യമായി പറമ്പിലൂടെ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ ആവേശം വിവരിക്കാൻ കഴിയില്ല. അത് വെറുമൊരു വാഹനമായിരുന്നില്ല, മറിച്ച് അച്ഛന്റെ സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു. പിന്നീട് വർഷങ്ങളോളം ആ സൈക്കിൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. കോളേജിൽ പോകുമ്പോഴും ട്യൂഷന് പോകുമ്പോഴും എന്റെ വിശ്വസ്തനായ കൂട്ടുകാരനായി അത് കൂടെ നിന്നു. പലരും പുതിയ മോഡൽ ബൈക്കുകളിലും മറ്റും വരുമ്പോൾ ഞാൻ എന്റെ പഴയ സൈക്കിളിനോടായിരുന്നു എന്നും കൂടുതൽ പ്രിയം കാണിച്ചിരുന്നത്. ഇന്ന് ഞാൻ വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നുണ്ടാകാം. ആധുനികമായ പല സൗകര്യങ്ങളും എന്റെ ചുറ്റിനുമുണ്ടാകാം. എങ്കിലും എന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്പാദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നും എന്റെ ഉത്തരം ആ പഴയ സൈക്കിൾ എന്നാണ്. ഓരോ തവണ ആ സൈക്കിളിന്റെ ബെല്ലടിക്കുമ്പോഴും എനിക്ക് കേൾക്കാമായിരുന്നത് എന്നെ വളർത്തിയ അച്ഛന്റെ കരുതലായിരുന്നു. ആ ഓർമ്മകൾക്ക് ഇന്നും പുത്തൻ പെയിന്റിന്റെ ഗന്ധമാണ്. സ്നേഹത്തോടെ ബാബുപോൾ.
1: ബാബുപോൾ എത്ര മനോഹരമായിട്ടാണ് അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ യാത്ര പോകാൻ ടൂർ പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ചെറിയ പ്രായത്തിൽ ഉണ്ടാകുമ്പോൾ പോകണമെന്നാണ്. കാരണം അവരുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും വിസ്മരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു ഓർമ്മ എന്ന് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം യാത്ര ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയോ കൊണ്ടു കൊടുക്കും, ഒരുപാട് ഭക്ഷണങ്ങൾ കൊണ്ടു കൊടുക്കും, ഒരുപാട് വസ്തുക്കൾ കൊണ്ടു കൊടുക്കും, ഒരുപാട് പൊതികളൊക്കെ കൊണ്ടു കൊടുക്കും. പക്ഷെ അപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണ് എന്നുള്ളതാണ്. അതിനോടൊപ്പം അവർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ആ ഇഷ്ടമുള്ളത് കൊടുക്കുന്നതാര് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അച്ഛന്റെ വിയർപ്പിന്റെ ഗന്ധം പെയിന്റിന്റെ അടിയിൽ നിന്ന് പിന്നെയും പിന്നെയും ഇങ്ങനെ മൂക്കിലേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ എത്രത്തോളം ബാബു പോൾ അച്ഛനെ സ്നേഹിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ കൊണ്ടുവന്നിട്ടാണെങ്കിൽ പോലും മകന്റെ ആഗ്രഹം തീർക്കാൻ ഒരച്ഛൻ പെട്ട പെടാപ്പാട് അല്ലെ, അതിന്റെ വില അത് നമുക്ക് പകരം വെക്കാൻ സാധിക്കുന്നല്ല. നാളെ ഒരു ഗംഭീര ലക്ഷറി കാർ വാങ്ങിച്ച് മറ്റാരെങ്കിലും തരുന്നതിനേക്കാളും കൂടുതൽ വിലയും അതുപോലെ തന്നെ എന്താ പറയുന്നത് മൂല്യവും ഒക്കെ മനസ്സിൽ തോന്നാൻ ഇടയുള്ളത് ഈ സൈക്കിളാണ് എന്ന് പറഞ്ഞു. സൈക്കിളിന്റെ മണിയുടെ ആ ഒരു ഒച്ച കേൾക്കുമ്പോൾ പോലും

അച്ഛന്റെ ശബ്ദം തിരിച്ചറിയാൻ ബാബു പോളിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ് നമ്മൾ പറയുന്നത്, വലിയ ബന്ധത്തിന്റെ ചില അടയാളങ്ങൾ എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടവർ ബാക്കി വെച്ച് പോകും എന്ന് പറയുന്നത്.

0: ബാബപ്പോളിന്റെ ഈ കത്ത് വായിച്ച് ബാലേട്ടൻ പറഞ്ഞ മറുപടിയും കൂടിയായപ്പോ എനിക്ക് മനസ്സിലോടി വന്നത് നമ്പ്യാരി തന്നെയാണ് കേട്ടോ. മൂപ്പര് ഒക്ടോബർ 12 ചെലപ്പം എനിക്ക് ഡ്രസ് വാങ്ങാൻ മറന്നു പോകും. ഞാൻ കൊറേ ഓർമ്മിപ്പിച്ചിട്ടുണ്ടാവും, ഒന്നും രണ്ടും മൂന്നും. ഒക്ടോബർ 12 ഞാനൊന്നും പറയുന്നില്ല. 1st തൊട്ട് എന്റെ ക്യാമ്പയിൻ തുടങ്ങും. 12 കൊറേ കഴിയുമ്പോ എന്തല്ലോ തിരക്കുണ്ടാവും. അപ്പൊ അച്ഛനോടൊക്കെ മറന്നു പോകും. അപ്പൊ 11th ഞാൻ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിരിക്കും, ഒന്നും കാണുന്നില്ല അതിന്റെ ഒരുക്കങ്ങളൊന്നും. അപ്പോഴാ അച്ഛനിത് കത്ത്, ഭഗവാനെ നാളെ എന്നെ കൊല്ലുമല്ലോ. അച്ഛൻ പോയിട്ട് തുണിക്കടയിന്ന് ഡ്രസ് എടുത്തിട്ട് തുന്നക്കാരന്റെ അടുത്തിരുന്നിട്ട് ഉടുപ്പ് തയ്പ്പിക്കും. എന്നിട്ട് രാത്രി പാവം അയാളെ കൊണ്ട് കുറച്ചു നേരം അധികം ഇരുത്തിയിട്ട് 9-10 ഈ ഉടുപ്പും കൊണ്ടുവരിക. എന്നിട്ട് വന്നിട്ട് തരും ഹാപ്പി ബർത്ത്ഡേ.
1: അതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഈ രണ്ട് കത്തുകൾ, ബാബു പോളിന്റെ കത്തും ആശേച്ചിയുടെ അനുഭവം തമ്മിൽ ഞാൻ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്യായിരുന്നു. ബാബു പോൾ കഠിനമായി പഠിച്ച് ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിച്ചു. ആ വാങ്ങിച്ചതിനാണ് അച്ഛൻ സൈക്കിൾ വാങ്ങിച്ചു തന്നത് അല്ലേ. പക്ഷേ ആശേച്ചിയുടെ അച്ഛന് മരിക്കുന്നത് വരെ അങ്ങനെ ഒരു അംഗീകാരം എന്റെ മോള് നേടിയതിന്റെ പേരില് അഭിമാനിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. കാരണം ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ചിട്ടെങ്കിലും ഉയർന്ന മാർക്ക് എന്റെ മോള് വാങ്ങിക്കും, എന്റെ മോൾ വാങ്ങിക്കും എന്ന് വിചാരിച്ച് അതൊന്നും സാധിക്കാതെ പോയ ഒരു പവൻ മനുഷ്യന്റെ പേരാണ് ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചത്. സാരുല്ല ആശേച്ചി, അതിലൊന്നും വിഷമിക്കണ്ട.
0: ഞാന് അച്ഛനുള്ള കാലത്ത് തന്നെ അച്ഛന് നല്ല മാന്യത മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ കാരണം ഉണ്ടാക്കി കൊടുത്തിട്ട് തന്നെ ആ സന്തോഷത്തിൽ തന്നെ അച്ഛൻ പോയത് കേട്ടാ. അച്ഛനിങ്ങനെ ഓരോ പ്രോഗ്രാം കഴിഞ്ഞും വീട്ടിൽ വന്ന് തന്നെ ഒഴിഞ്ഞിടും. അപ്പൊ എന്റെ അമ്മ ചോദിക്കും, ഇതെന്ത് ഭ്രാന്ത, നീ ആ പറയുന്നതല്ല, ആ ചെറുതിങ്ങനെ പാടുന്ന കണ്ടിട്ട് എത്ര ആൾക്കാരാ അതിശയിച്ചിരുന്നത്, അതിനെന്തെങ്കിലും പ്രാക്കിൽ ഇട്ടിട്ടുണ്ടാവുമെന്നും പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഒഴിഞ്ഞിടുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അധികം ഞാൻ ഓർമ്മ ബുദ്ധിമുട്ടിക്കാൻ ഒരു നിന്നിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിച്ചോട്ടെ, തൽക്കാലം പോവാ, സമയായി.
1: അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി.
0: മുണ്ടൂല, നമസ്കാരം. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം സാരഥി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. നജീം അർഷാദ്, മൃദുല വാര്യർ എന്നിവർ പാടിയത്. ഗാനരചന BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി ലോഹം എന്ന ചിത്രത്തിലെ ഗാനമാണ്. റഫീഖ് അഹമ്മദ് വരികളെഴുതി ശ്രീവത്സൻ ജെ മേനോൻ സംഗീതം നൽകി. ഷഹബാസ് അമൻ, മൈഥിലി എന്നിവർ പാടിയത്.

ഉദാഹരണം സുജാത. ഈ ചിത്രത്തിൽ സയനോര ഫിലിപ്പ് പാടിയ ഗാനം. വരികൾ സന്തോഷ് വർമ്മ, സംഗീതം ഗോപി സുന്ദർ.

101 ചോദ്യങ്ങൾ. ഈ ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ഇനി ഗാനശില്പികൾ ശോഭൻ കണ്ണങ്കാട്ട്, എം കെ അർജുനൻ.

0: പ്ലാറ്റ്ഫോം നമ്പർ 2 ചെല്ലേ വാലി സൂപ്പർ
1: ഫാസ്റ്റ് എക്സ്പ്രസ് ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
2: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
1: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
2: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: സമയം 9 കഴിഞ്ഞ് 26 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി രണ്ടാം ഭാവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം.

0: നോ സിഗ്നൽ.
1: ഇനി എന്ത് ചെയ്യും?
0: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
2: ഏയ് മണ്ടത്തരം നിർത്ത്.
1: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
0: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
1: RBI പറയുന്നു
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: സമയം 9 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി 2-ാം ഭാവം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണമിട്ട്, P ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയത്.

യൂസഫ് അലി കേച്ചേരി, മോഹൻ സിത്താര കൂട്ടുകെട്ടിൽ, പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനം കേൾക്കാം ഇനി. ചിത്രം ജോക്കർ.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹാപ്പി ബർത്ത്ഡേ കുട്ട.
0: കാണട്ടെ, വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി കേൾക്കാം യേശുദാസ് പാടിയ ഗാനം സത്യമേവ ജയത്തെ എന്ന ചിത്രത്തിൽ നിന്നും. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് M. ജയചന്ദ്രന്റെ സംഗീതം.

0: കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന തിരുനെല്ലൂർ കരുണാകരൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.
1: മൂന്ന് കോളേജിലെയും
2: ഡോണ്ട് വറി,
1: ഫീസ് നോക്ക്.
3: എന്തുണ്ട് വിശേഷം?
1: എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
3: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം മഴമേഘപ്രാവുകൾ എന്ന ചിത്രത്തിൽ നിന്നും. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, KL ശ്രീറാം.

എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു. ഈ ചിത്രത്തിലെ യേശുദാസ്, എസ് ജാനകി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം ഒരുങ്ങി. ജനസഹസ്രങ്ങൾ തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി എംപി തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് മുഖ്യമന്ത്രിക്കടക്കം മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയ്ക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജന്മദിനാശംസ നേർന്നു. കർഷകർക്കും ഗ്രാമീണ ഇന്ത്യയ്ക്കും വേണ്ടി ദേവഗൌഡയുടെ സമർപ്പണം രാജ്യത്ത് മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുണ്ടെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കം. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലെ ഈ പദ്ധതിയുടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലെയും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം ഇന്ന് സമാപിക്കും. ആകാശവാണിയുടെ കേരളത്തിലെ എല്ലാ നിലയങ്ങൾ വഴിയും രാത്രി 9:30 നാടകം പ്രക്ഷേപണം ചെയ്യുന്നത്. പുനഃപ്രക്ഷേപണം ഉച്ചയ്ക്ക് 1 മണിക്ക്. ഊട്ടി ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ 128-ാമത് പുഷ്പ പ്രദർശനത്തിന് ഇന്ന് തുടക്കം. 28 വരെ നീളുന്ന പ്രദർശനത്തിലെ പ്രത്യേക ആകർഷണം പൂക്കളാൽ തീർത്ത ചരിത്ര സ്മാരകങ്ങളുടെ രൂപങ്ങളാണ്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 കഴിഞ്ഞ 59:32. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതിസമ്മർദ്ദ ദിനം ആയിരുന്നല്ലോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതിസമ്മർദ്ദത്തെക്കുറിച്ച് നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തിവരുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനശ്വര കാർത്തിക.
2: ഇന്നലെ മെയ് 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. എല്ലാ വർഷവും മെയ് 17 ലോക രക്താതിസമ്മർദ്ദ ദിനമായി ആചരിക്കുന്നത്. രക്താതിസമ്മർദ്ദം തടയുന്നതിനും കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരുമിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, കൃത്യമായി രക്തസമ്മർദ്ദം അളക്കുക, രക്താതിസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ തോൽപ്പിക്കുക, ഇതാണ് ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ അഥവാ സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. രണ്ട് അളവുകളാണ് രക്തസമ്മർദ്ദത്തിനുള്ളത്. മുകളിലത്തെ അളവ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. താഴത്തെ അളവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ഒരു 18 വയസ്സ് കഴിഞ്ഞ മുതിർന്ന വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 120/80 എന്ന അളവിന് താഴെ നിൽക്കണം. ഈ അളവ് 140/90 എന്ന അളവിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉള്ളവരിലും കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിങ്ങനെ ആർക്കെങ്കിലും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറ്, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് അഥവാ പോഷകഗുണം കുറഞ്ഞ, കലോറി കൂടിയ, പഞ്ചസാരയും കൊഴുപ്പും കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഉപ്പിന്റെ അമിത ഉപയോഗം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, മാനസികമായുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. പൊതുവെ 180/120 എന്ന അളവിന് മുകളിൽ രക്തസമ്മർദ്ദം പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ കാണുന്നത്. തലവേദന, തലചുറ്റൽ, ഓർക്കാനം, ഛർദി, കാഴ്ചമങ്ങൽ, മൂക്കിൽ നിന്നും രക്തസ്രാവം, ഹൃദയമിടിപ്പിലെ വ്യത്യാസം, നെഞ്ചുവേദന, കിതപ്പ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അമിതമായ ക്ഷീണം, അമിതമായ ഉത്കണ്ഠ, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഹൈപ്പർ ടെൻഷൻ വളരെയധികം കാലം നിയന്ത്രിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും അതുമൂലം പലതരം സങ്കീർണതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയം, വൃക്ക, കണ്ണുകൾ, രക്തക്കുഴലുകൾ, തലച്ചോർ എന്നിവയെ ബാധിക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പല ലക്ഷണങ്ങളും രക്താതിസമ്മർദ്ദത്തോടൊപ്പം മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും കാണാറുണ്ട്. ഉദാഹരണത്തിന് തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയവ. അപ്പോൾ തലവേദനയോ കാഴ്ചമങ്ങലോ ഉള്ള ഒരാൾ BP പരിശോധിക്കുമ്പോൾ നോർമലാണ്, പക്ഷെ തലവേദന മാറുന്നില്ല, കാഴ്ചമങ്ങൾ കൂടിക്കൂടി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് വല്ല അസുഖങ്ങളും ആണോ എന്നുള്ളതും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. പലപ്പോഴും രക്താതിസമ്മർദ്ദമുള്ളവർ ആശുപത്രികളിൽ എത്തുന്നത് രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കാതെ കാലങ്ങൾ കഴിഞ്ഞ് അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ

അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള കാഴ്ച നഷ്ടപ്പെടുക, ഹൃദയാഘാതം, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നതും അവരെ പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നതായി കണ്ടുപിടിക്കുന്നതും. കൃത്യമായി ബി പി പരിശോധിക്കുക, കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ നിയന്ത്രിക്കുക, ഇതാണ് ഇതിനുള്ള പ്രതിവിധി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ 3 മാസത്തിലൊരിക്കലെങ്കിലും ബി പി പരിശോധിക്കുക. ബി പിയുടെ അളവ് 140-90 മുകളിലാണെങ്കിൽ രക്താതി സമ്മർദ്ദം ഉണ്ടെന്നാണ് അർത്ഥം. 160-100 എന്ന അളവിന് താഴെയാണ് രക്താതി സമ്മർദ്ദമെങ്കിൽ ജീവിതശൈലിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ വഴി നമുക്കത് നിയന്ത്രിക്കാം. കൂടാതെ 3 മാസത്തിലൊരിക്കൽ ബി പി പരിശോധനയും നടത്തണം. ഇനി രക്തസമ്മർദ്ദം 160-100 എന്ന അളവിന് മുകളിലാണെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങളോടൊപ്പം തന്നെ മരുന്നുകളും നമുക്ക് ആവശ്യമായി വരും. കൂടാതെ മാസത്തിലൊരിക്കൽ ബി പി ചെക്ക് ചെയ്യുകയും വേണം. നമുക്ക് ബി പി ചെക്ക് ചെയ്യാൻ ആശുപത്രിയിൽ പോകാം, ക്ലിനിക്കിൽ പോകാം. വീട്ടിൽ തന്നെ ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ ബി പി ആരുടെ ബി പി ആണോ നോക്കാനുള്ളത്, ആ ആള് ഒരു 5 മിനിറ്റ് എങ്കിലും ശാന്തമായി ഇരുന്ന ശേഷം വേണം അയാളുടെ ബി പി നോക്കാൻ. ഇപ്പോൾ ബി പി നോക്കുമ്പം കയ്യിൽ തോളിനും കൈമുട്ടിനും ഇടയ്ക്ക് കുറച്ച് കൈമുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആണ് ബി പി അപ്പാരറ്റസിന്റെ കഫ് നമ്മൾ ചുറ്റി കെട്ടുന്നത്. അത് കെട്ടിയ ശേഷം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ എപ്പോഴും ആ കയ്യും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം. അപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് കൈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി ബി പി നമുക്ക് കിട്ടും. ബി പി അളന്ന് നോക്കുമ്പോൾ ഒരു തവണ ചെയ്ത ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ അളന്ന് നോക്കുക. വീണ്ടും 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക. അങ്ങനെ 2-3 തവണ ചെയ്ത ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ ബി പിയുടെ അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പിന്തുടരേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിൻ്റെ അമിതോപയോഗം കുറയ്ക്കുക. ഒരു ദിവസം 5 ഗ്രാം അഥവാ 1 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കഴിവതും ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അധികമായി ഉപ്പ് അടങ്ങുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, പ്രോസസ്ഡ് ഫുഡുകൾ ഒക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചായ, കോഫി തുടങ്ങിയ പാനീയങ്ങൾ ദിവസത്തിൽ 1 കപ്പിലധികം കുടിക്കാതിരിക്കുക. അതുപോലെ ചിട്ടയായ വ്യായാമക്രമം പാലിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 30 മിനിറ്റ് എന്ന കണക്കിന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഡാൻസിംഗ് എന്നിവ ഉൾപ്പെടുത്താം. ഇനി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിന്റൺ തുടങ്ങിയ കഠിനമായ വ്യായാമം ഉൾപ്പെടുന്ന കളികളാണ് എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 20 മിനിറ്റ് വീതം ചെയ്താൽ മതിയാകും. അതുപോലെ കഴിവതും ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ ഒഴിവാക്കി സ്റ്റെപ്പ് കയറുന്നത്, പടികൾ കയറുന്നതും നമുക്ക് ശീലിക്കാം. ശരിയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം എന്നിവ കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാം. അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കാം. അതുപോലെ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ ഉറക്കത്തിന്റെ കാര്യം, പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉറക്കം കുറയുന്നതുകൊണ്ട്, അതായത് ഒരു 6 മണിക്കൂറെങ്കിലും ഉള്ള ഉറക്കം നമുക്ക് രാത്രി എല്ലാ ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാലക്രമേണ
മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു.

0: കഴിയുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഉറക്കം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 6 മണിക്കൂർ എങ്കിലും ചുരുക്കം ഉറങ്ങേണ്ടതാണ്. 1-8 മണിക്കൂർ ഉറങ്ങുകയാണ് വേണ്ടത്. ഒരു മുതിർന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ, മൊബൈല്, TV തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും പഠനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാരൊക്കെ ഉറക്കമാണ് ത്യജിക്കുന്നത്. എന്നാൽ ഇത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറക്കം 1-6 മണിക്കൂറെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സമയക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്തസമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക തരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡാഷ് ഡയറ്റ് ഉണ്ട്. ഈ ഡാഷ് ഡയറ്റിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് ഓറഞ്ച്, ഏത്തപ്പഴം തുടങ്ങിയ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തി, ഉപ്പ് പോലെയുള്ള സോഡിയത്തിൻ്റെ അളവ് കുറച്ച്, അതുപോലെ തന്നെ കൊഴുപ്പ് കഴിവതും ഒഴിവാക്കി, മത്സ്യം, മാംസം ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിക്കൻ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം. എന്നാൽ ബീഫ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ധാന്യങ്ങളെക്കാൾ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്നട്ട് പോലെയുള്ള കുറച്ച് നട്ട്സും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ടിന്നിലൊക്കെ അടച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫുഡിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് മറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതെ ഇരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിൻ്റെ അളവ് 5 ഗ്രാം അഥവാ 1 ടീസ്പൂണ് അകത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് 10 കിലോ നമുക്ക് കുറയ്ക്കാൻ ആവശ്യം, നമ്മുടെ ശരീരഭാരം ആവശ്യമുള്ള ഭാരത്തിൽ കൂടുതൽ ഉള്ളത് 10 കിലോ വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏതാണ്ട് 5 മുതൽ 20 mm Hg BP വരെ നമുക്ക് അളവ് കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യവും ഈ ജീവിതശൈലിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ നോക്കി മാറ്റം വരുത്തേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന അസുഖം നമുക്ക് നിയന്ത്രിക്കാനും ചെറുത്തു നിന്ന് തോൽപ്പിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10:15 പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിൽ ചിത്ര നയിച്ച ഗാനമാണ് ഇനി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ഇളയരാജ.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ അവസാനമായി ദോസ്ത് എന്ന ചിത്രത്തിലെ ഗാനമാണ് യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

ശ്രോതാക്കൾ കേട്ടത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കോട്ടയം പട്ടികജാതി വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ കുറിച്ചിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ ട്യൂട്ടർമാരെ തെരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ് വിഷയങ്ങളിലേക്കാണ് ഒഴിവുകൾ.

ഹൈസ്കൂൾ വിഭാഗത്തിന് അതത് വിഷയങ്ങളിൽ ബിരുദവും ബിഎഡും യു പി വിഭാഗത്തിന് ടി ടി സി യോഗ്യതയും വേണം. യു പി വിഭാഗത്തിൽ 3 ഹൈസ്കൂൾ വിഭാഗത്തിൽ 6 ഒഴിവുകളുണ്ട്. ഹോസ്റ്റലിന് സമീപം താമസിക്കുന്ന വനിതകൾക്കാണ് അപേക്ഷിക്കാനാവുക. അപേക്ഷകൾ ഈ മാസം 30 വൈകിട്ട് 5 മുൻപ് വടവാത്തൂരിലെ പള്ളം ബ്ലോക്ക് പട്ടികജാതി ഓഫീസിൽ നൽകണം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 85 47 63 00 69 നമ്പർ ആവർത്തിക്കാം. 85 47 63 00 69 ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ

0: കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ ഒബിസി വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൌജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കോഴ്സിന്റെ ദൈർഘ്യം 6 മാസമാണ്. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 94 95 99 96 82. നമ്പർ ആവർത്തിക്കാം. 94 95 99 96 82.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ് വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നീ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. വിശദവിവരത്തിന് ഫോൺ നമ്പർ 81 36 80 23 04. നമ്പർ ആവർത്തിക്കാം. 81 36 80 23 04. ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതീയുവാക്കൾക്കായി 22 മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും, യുവതീയുവാക്കൾക്കായി 29 മുതൽ ടൂ വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൌജന്യമാണ്. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. വിശദവിവരത്തിന് 04 812 30 33 07 എന്ന നമ്പറിൽ വിളിക്കാം. 04 812 30 33 07.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലെ IAS അക്കാഡമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ്, ക്ലാസ് റൂം, ഓൺലൈൻ ബാച്ചുകൾ അടുത്ത മാസം ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. വിശദാംശങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിശദവിവരത്തിന് ഫോൺ നമ്പറുണ്ട്. 80 75 76 85 37. 80 75 76 85 37. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് 20 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാം. 04 842 42 22 75. 04 842 42 22 75. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 10:30 കഴിഞ്ഞ് 30 മിനിറ്റും 10 സെക്കൻഡും.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 65 രൂപ കുറഞ്ഞ 14,320 രൂപ നിരക്കിലും പവന് 1,14,560 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3. ചിത്രമഞ്ജരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാജാ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിൽ കുമാർ സാനു, അൽക്ക യഗ്നിക് എന്നിവർ പാടിയ ഗാനം. രചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ഗുരു എന്ന ചിത്രത്തിൽ വൈരമുത്തു ഗാനരചന നിർവഹിച്ച് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത ഗാനം കേൾക്കാം. ഗായകർ മരിയം ടോളർ, ചിന്മയി, കീർത്തി സഗതിയ എന്നിവർ.

ചിത്രമഞ്ജരിയിൽ അടുത്ത ഗാനം ആലപിച്ചത് കുമാർ സനു, സഞ്ജീവനി എന്നിവർ. ചിത്രം കരീബ്. ഗാനരചന രാഹത്ത് ഇന്ദോറി, സംഗീതം അനു മാലിക്.

ഗില്ലി എന്ന ചിത്രത്തിന് വേണ്ടി കെ അനുരാധ ശ്രീറാം എന്നിവർ പാടിയ ഗാനം. ഗാനരചന പാവിജയ്, സംഗീതം വിദ്യാസാഗർ.

0: ഈ ഗാനത്തോടെ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുൾപ്പെട്ട് ചിത്രമഞ്ജരി സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എം ജയശങ്കർ അനുസ്മരണം, പുരസ്കാര സമർപ്പണം, കഥകളി, ബാണയുദ്ധം വൈകിട്ട് 5:30. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: സേവന വാർത്തകൾ. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഖിലെ നടത്തുന്ന തിരുവനന്തപുരം ഖിലെ IAS അക്കാഡമിയിൽ 2026-27 വർഷത്തെ വിവിധ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനങ്ങൾക്കായുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. ഒരു വർഷം ദൈർഘ്യമുള്ള റെഗുലർ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ച്, ഓൺലൈൻ ഫൗണ്ടേഷൻ ബാച്ച്, റിപ്പീറ്റേഴ്സ്

0: മെയിൻസ് ബാച്ച് എന്നിങ്ങനെ വിവിധ പരിശീലനങ്ങൾക്ക് സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷൻ ലിങ്കിനും www.kile.kerala.gov.in/kile IAS academy എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ടായിരിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 0471 247 9966 അല്ലെങ്കിൽ 8075 76 8537. വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം kile IAS academy@gmail.com.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: മംഗലം ഗവൺമെന്റ് ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ വിവിധ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിന് അഡ്മിഷൻ ആരംഭിച്ചു. SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഒരു വർഷ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ഷിപ്പിംഗ് വെയർഹൌസ് ആൻഡ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്, ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ്, 6 മാസത്തെ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ടിഗ് ആൻഡ് മിഗ് വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. താൽപ്പര്യമുള്ളവർ നേരിട്ടെത്തി അഡ്മിഷൻ എടുക്കേണ്ടതാണ് അറിയിപ്പ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0492 225 854 5. നമ്പർ ആവർത്തിക്കാം, 0492 225 854 5.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിമൻസ് സ്റ്റഡീസ് സെന്ററിൽ നിശ്ചിത കാലാവധി അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. റിസർച്ച് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്കാണ് വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നത്. റിസർച്ച് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് സോഷ്യൽ സയൻസസ് വിമൻസ് സ്റ്റഡീസിൽ ബിരുദാനന്തര ബിരുദവും, അസിസ്റ്റന്റ് ഒഴിവിലേക്ക് ഡിഗ്രിയും PGDCA യും, ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവിലേക്ക് 10ാം ക്ലാസ്സിൽ കുറയാത്ത വിദ്യാഭ്യാസവുമാണ് യോഗ്യത. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ WSC.QSAT@gmail.com എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 5 മുൻപായി അയയ്ക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് WSC.QSAT@gmail.com എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. സ്കോൾ കേരള മുഖേന 2026-27 അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി കോഴ്സ് 2ാം വർഷ പ്രവേശനത്തിനും പുനഃപ്രവേശനത്തിനും അപേക്ഷ ക്ഷണിച്ചു. നിർദ്ദിഷ്ട യോഗ്യതയുള്ളവർക്ക് www.skolkerala.org എന്ന വെബ്സൈറ്റ് മുഖേന ഈ മാസം 30 വരെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. വിശദ വിവരങ്ങൾക്ക് 0481-230-0443 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 0481-230-0443. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
0: VD സതീശൻ കേരള മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2001 മുതൽ പറവൂർ മണ്ഡലത്തിലെ MLA ആയിരുന്ന VD സതീശൻ ആദ്യമായാണ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിലെ PK കുഞ്ഞാലിക്കുട്ടിയാണ് ചടങ്ങിൽ രണ്ടാമതായി പ്രതിജ്ഞയെടുത്തത്. പിന്നീട് രമേശ് ചെന്നിത്തലയും സത്യപ്രതിജ്ഞയെടുത്തു. തുടർന്ന് സണ്ണി ജോസഫും പ്രതിജ്ഞ ചെയ്തു. സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഇന്ന് തിരുത്തിയാട് വസതിയിൽ. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനാണ് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 520 രൂപ കുറഞ്ഞ് 114

0: 1560 രൂപയായി. ഗ്രാമിന് 14320 രൂപ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എടയന്നൂരിലെ എസ് പി ഷുഹൈബ് വധക്കേസിന്റെ വിചാരണ ഇന്ന് ആരംഭിക്കും. തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതിയിൽ ജഡ്ജി റൂബി കെ ജോസ് മുമ്പാകെയാണ് വിചാരണ. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേക്ക് നിർമ്മാണത്തിൽ വിദഗ്ധയായ സോണിയ യേശുദാസാണ്. സംരംഭകയായ സോണിയ യേശുദാസിനെ സഹയാത്രികയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം.
1: നമസ്കാരം.
0: സോണിയ, കേക്ക് നിർമ്മാണത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കേക്ക് നിർമ്മാണം എന്ന് പറയുമ്പം ഫുഡിനോടുള്ള ഇഷ്ടം, പാചകത്തോടുള്ള ഇഷ്ടം, അതൊക്കെ കൊണ്ടായിരിക്കണമല്ലോ ഇതിലേക്ക് വന്നത്. കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു കേക്ക് കഴിക്കുമ്പോൾ? നമുക്ക് കേക്ക് എങ്ങനെയാ ഒന്ന് ഉണ്ടാക്കി നോക്കണോ എന്നൊക്കെ ആലോചിക്കുകയായിരുന്നോ, അതോ വീട്ടിൽ എങ്ങനെ അമ്മയുടെ കൂടെ എങ്ങനെയാണ് ചെറുപ്പത്തിൽ അടുക്കളയിലൊക്കെ കയറുമായിരുന്നോ?
1: തീർച്ചയായും. എന്റെ നാട് തൊടുപുഴയാണ്. ഞങ്ങൾ 6 മക്കളും അപ്പച്ചനും അമ്മച്ചിയും അങ്ങനെയുള്ള കുടുംബമാണ്. അപ്പൊ അവിടെ കൊറേ പറമ്പുള്ള ഒരു വീടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവിടെ പണിക്കാരുണ്ടാകും.
0: കർഷക കുടുംബമാണ്.
1: പക്ഷെ അപ്പച്ചൻ ആയുർവേദ ഡോക്ടറായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ കൃഷിഭൂമിയുമുണ്ട്. അപ്പൊ അവിടെ കൃഷിക്ക് പണിക്കാർ 30 പണിക്കാരോളം എല്ലാ ദിവസവും തന്നെ ഉണ്ടാവും. അപ്പൊ അവർക്ക് എല്ലാവർക്കും നമ്മള് 10 മണിയാവുമ്പം ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കൊടുക്കുന്നത് ഒരു പുഴുക്കുണ്ടാവും, കപ്പ അല്ലെങ്കിൽ ചക്ക, പിന്നെ ചോറ്, അതിനോടനുബന്ധിച്ചുള്ള കറികള്. അപ്പൊ ഈ ചക്കയൊക്കെ പുഴുങ്ങുന്നത് ഒരു വലിയൊരു കലത്തില് 30 പേർക്കുള്ളതല്ലേ. അപ്പൊ അത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു വലിയൊരു കോല്, പിന്നെ അത് വെച്ച് ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്
0: ഒക്കെ അമ്മ തന്നെയാണോ?
1: അമ്മയുടെ കൂടെ അമ്മയ്ക്ക് സഹായിക്കാൻ
0: ജോലിക്കാരുണ്ട്.
1: അതിന്റെ ഒപ്പം ഞങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങളൊരു 9 മണിക്ക് സ്കൂളിൽ പോകും. പക്ഷെ എന്നിരുന്നാലും ഇതെല്ലാം കണ്ടിട്ടാണ്
0: പോകുന്നത്,
1: എല്ലാം തിരക്കെല്ലാം കണ്ടിട്ടാണ് പോകുന്നത്. സ്കൂളില്ലാത്തപ്പോ അമ്മയുടെ ഒപ്പം തന്നെ നിൽക്കും. ഇപ്പൊ എനിക്ക് 4 ചേച്ചിമാരും 2 ആങ്ങളമാരുമാണ്. ഞാൻ ഏറ്റവും ഉള്ളത് വീട്ടില്. അപ്പൊ ചേച്ചിമാരൊക്കെ പഠിക്കുന്നത് ഇവിടെയല്ല, എറണാകുളത്തും ഒക്കെയാണ് പഠിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മയുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഇത് കൂടുതൽ കാണാനും കേൾക്കാനും കൂടുതൽ പറ്റിയിട്ടുണ്ട്. ഈ പണിക്കാരൊക്കെ ഉള്ളപ്പോഴും അമ്മ അത് എല്ലാവർക്കും കൊടുക്കുന്നതും അങ്ങനെ കഴിച്ച് അവര് മടങ്ങും. പിന്നെ അത് കഴിഞ്ഞൊരു 2 മണിയാവുമ്പോ വീണ്ടും അവർക്ക് ഭക്ഷണമുണ്ട്, ഊണ്. അപ്പൊ അപ്പോഴും വേറെ കറി ഉണ്ടാക്കും. അതൊക്കെ എന്റെ ഓർമ്മയിൽ നന്നായിട്ടുണ്ട്. അതുപോലെ നെൽപ്പാടവും എല്ലാം ഉണ്ടായിരുന്നു.
0: അച്ഛൻ
1: കർഷകൻ ആണ്, പക്ഷെ ആയുർവേദ ഡോക്ടറായിരുന്നു. അപ്പനും അതായിരുന്നു. ഒത്തിരി പേഷ്യൻസ് വീട്ടിൽ വരും. അപ്പൊ അവർക്കൊക്കെ ഉള്ള പച്ചമരുന്നുകളാണല്ലോ, അതെല്ലാം വീട്ടിലുണ്ട്. വീടിന്റെ
0: കൃഷിയിടത്തിലുണ്ട്.
1: അപ്പൊ ആ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത് നമുക്കപ്പൊ അത് ഇടിച്ച് അത് മരുന്നാക്കി കൊടുക്കാനും പണിക്കാരുണ്ട്. അപ്പൊ അപ്പച്ചൻ ഇവർക്ക് പേഷ്യൻസിന് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന്റെ ഒപ്പം തന്നെ ആ മെഡിസിൻ അത് എടുക്കാനുള്ള
0: പച്ചമരുന്നുകൾ
1: പറിച്ച് അത് റെഡിയാക്കി അവിടുന്ന് കൊണ്ടുപോവാം. അങ്ങനെയായിരുന്നു. അത്രയും അപ്പച്ചൻ അത്രയും കൊടുത്താ വിടുന്നെ. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാനൊരു സ്കൂളിൽ നിന്നൊക്കെ വരണ സമയത്ത് പേഷ്യൻസ് ഇങ്ങനെ അപ്പച്ചന്റെ അടുത്ത് നിൽക്കുന്നു, അപ്പുറം വശത്ത് പണിക്കാർ പോവാൻ നിൽക്കണം. അങ്ങനെ മൊത്തം തിരക്കുള്ള ഒരു വീടാണ് എന്റെ ഓർമ്മയിലുള്ള എന്റെ വീട്. അപ്പൊ അതുകൊണ്ട് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത്, ജോലിക്കാർക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ ഏത് സമയവും കൺമുന്നിലുണ്ട്. എന്റെ ചേച്ചിമാർ, മൂത്ത ചേച്ചിമാരാ എല്ലാവരും, അവരെല്ലാവരും ഹോം സയൻസ് ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് എല്ലാം എറണാകുളത്താണ് പഠിച്ച 3 പേര്. അപ്പൊ തിരുവനന്തപുരത്തുണ്ട് ഇതേപോലെ ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് എല്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ ഉള്ളത് മൂലമറ്റം. അപ്പൊ ഈ ചേച്ചിമാരെല്ലാവരും ബേക്കിംഗ് ഇതെല്ലാം ഒരുവിധം പഠിച്ചവരാണ്. ഇവർക്കൊക്കെ അന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഈ കൊക്കോ കൃഷിയുള്ള സമയമാണ്. അപ്പൊ അതിൽ നിന്ന് കായെടുത്ത് മിഠായി ഉണ്ടാക്കും. എന്റെ ഒരു ചേച്ചി ഉണ്ടാക്കുമായിരുന്നു, നല്ല മിഠായി തന്നെ ഉണ്ടാക്കും.
0: അതിങ്ങനെ
1: പറിച്ച്. അപ്പൊ ഞാനൊക്കെ ഇത് കണ്ടോണ്ടിരിക്കും, നമുക്കറിയില്ല അത് ചെയ്യാൻ. ഇവരെല്ലാവരും പഠിച്ചിട്ട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കും കൊതി വരും, ഇതെനിക്കും ഒന്ന് ചെയ്യാൻ പറ്റിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. 10-ാം ഞാൻ സ്കൂള് കഴിഞ്ഞ്, പിന്നെ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി, ആ സമയത്തും പാചകം ചെയ്യാൻ ഒരു മടി.

0: എന്തും അങ്ങ് ചെയ്യും. അമ്മ ഇപ്പൊ അമ്മ പറയണ ഇന്നത് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇപ്പൊ ഏത് കറി ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാൻ നോക്കി കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റും. വലിയൊരു കാര്യത്തിൽ ചോറും കിടാൻ ഞാനിട്ടും, പക്ഷെ അടുപ്പിലാണ് കത്തിക്കുന്നത്, ഗ്യാസ് അടുപ്പ് വരണേയുള്ളൂ ആ സമയത്തെല്ലാം അടുപ്പിലാണ്. പക്ഷെ എനിക്കറിയാതെ വിറകൊക്കെ വെച്ച് കത്തിച്ച് അത് അമ്മച്ചി വരുമ്പോഴേക്കും ഞാനതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഞാൻ പ്രീഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, മോൾക്ക് പഠിക്കണോ ഹോം സയൻസ് പഠിക്കണോ, മൂലമറ്റത്ത് പോയി പഠിക്കാൻ താല്പര്യമുണ്ട്. അതൊരു 1 ഇയർ കോഴ്സാണ് ഞാൻ പഠിച്ചത്. അവിടെ ബേക്കിംഗ്, കുക്കിംഗ്, സ്റ്റിച്ചിങ്, ഹാൻഡിക്രാഫ്റ്റ്സ് അങ്ങനെ കുറേ ഉണ്ടായി. യോഗ വരെ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ. അങ്ങനെയുള്ളൊരു ജർമ്മൻ സിസ്റ്റേഴ്സ് ആണ് അവർ. നമ്മുടെ ആ ഒരു റെസിപ്പീസ് എല്ലാം അവിടെ കൊടുക്കുന്നതെല്ലാം ജർമ്മൻ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള അവരുടെ റെസിപ്പീസ് ഒക്കെയാണ്. കേരളത്തിൽ ആ സമയത്ത് നമ്മൾ അത്രണ്ട് നമുക്ക് അറിയില്ല, ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. പഠിക്കാൻ തുടങ്ങിയപ്പോ കിച്ചനിൽ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസിന്റെ പേരും ഇംഗ്ലീഷിൽ എല്ലാം പറയുമ്പോൾ ഒന്നും അറിയില്ല. പക്ഷെ രാത്രി ഇരുന്ന് ഇത് ഇരുന്ന് ഡിക്ഷണറി എടുത്ത് നോക്കി ഇതേതാണ് ഇതേതാണെന്ന് പഠിച്ചെടുക്കുക ചെയ്യണേ. പിറ്റേ ദിവസം ഇത് ചോദിക്കും, സ്ട്രിക്റ്റ് ആണ്. ആദ്യത്തെ ഒരു 1-2 ആഴ്ച നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്ലാസ് അല്ല, തിയറിയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് 60 കുട്ടികളോളം ഉണ്ട് ആ ഒരു ബാച്ചിൽ. അപ്പൊ 15 പേരെ വെച്ച്
1: കുക്കിംഗ് ക്ലാസ്സുകൾ,
0: അപ്പൊ അത് 15 പേർക്ക് ഇത്ര ഐറ്റംസ്. ഇപ്പം കേക്ക് ഐറ്റംസ് മാത്രമല്ല, കട്ട്ലറ്റ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെ എല്ലാം ഉണ്ടാവും. ബേക്കിംഗ് ആൻഡ് കുക്കിംഗ് ആണ്. പിന്നെ ജ്യൂസ്, നമ്മളിപ്പോ ഒരു ഹോട്ടലില് ഫുഡ് അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പൊ സ്റ്റാർട്ടർ, ഒരു സൂപ്പ്, ഒരു കട്ട്ലറ്റ്, നെക്സ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം, ലാസ്റ്റ് ഒരു ഡെസേർട്ട്. ആ ഒരു ലെവലിലാണ് ഞങ്ങൾക്ക് തരുന്നത്. ഒരു 3 ഐറ്റം വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് ചെല്ലുമ്പോ കഴിക്കുന്ന ആ ലെവലിൽ തന്നെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഈ പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ചു തരും. ഞങ്ങൾ തന്നെ അത് പാചകം ചെയ്യുന്നവരുണ്ട്, ബേക്ക് ചെയ്യുന്നവരുണ്ട്, ജ്യൂസ് ഉണ്ടാക്കുന്നവരുണ്ട്, പുഡിംഗ് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല ഇതിലാണ് ചെയ്യുന്നത്. ഈ ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഒരു 3-4 മണി ആകുമ്പോഴേക്കും വലിയൊരു ടേബിൾ മാറ്റൊക്കെ വെച്ച് നമ്മൾ അത് മുതൽ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ടേബിൾ അറേഞ്ച് ചെയ്യേണ്ടത്, പ്ലേറ്റ്സ് അതുപോലെ ഗ്ലാസ്സസ് ഒക്കെ നമ്മൾ എങ്ങനെ അവിടെ അറേഞ്ച് ചെയ്യണം, ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു ഗ്ലാസ് തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ലെഫ്റ്റ് ആണ് വെക്കേണ്ടത്, കഴിക്കുന്നതല്ലേ വലത് കൈ വെച്ച്, ഇടത് കൈ വെച്ചേ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്, ഓരോരോ സ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ സ്പൂൺ ആൻഡ് ഫോർക്ക് അതെല്ലാം ഉണ്ട്,
1: എല്ലാത്തിനും ഒരു റൂളുണ്ട്.
0: ഞാൻ കാണാത്ത ഒരു ലോകത്തേക്ക് ചെന്നെത്തിയ പോലെയായിരുന്നു. ടേബിൾ തന്നെ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഹോളിന് അത്രയുള്ള ഒരു ടേബിളാണ്, ബേക്കിങ്ങിന് മാത്രം വലിയൊരു ഹോളിലാണ് ഈ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നതും ആദ്യം ഏതെടുക്കണം, ഡെസേർട്ടാണോ സ്റ്റാർട്ടറാണോ അതൊന്നും നമുക്ക് അറിയില്ല ആ സമയത്ത്, ഏതാണ് എടുത്ത് കഴിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പൊ അത് മുതൽ നമ്മൾ പഠിപ്പിച്ചു തരുവാണ് ആദ്യം സൂപ്പ്, ഒരു സ്റ്റാർട്ടർ, ഏതെങ്കിലും ഒരു ഐറ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ
1: മെയിനായിട്ട്
0: അപ്പൊ നമ്മൾ അതനുസരിച്ച് കഴിക്കണം. നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് ഇരിക്കുവാണ്, ഇത് എങ്ങനെയാണ് നിങ്ങൾ കഴിക്കണേന്ന് അറിയാനാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യമാണ് ആ ഫുഡ് കഴിക്കാനിരിക്കുന്നത്. കാരണം ആ ഒരു സ്മെല്ലൊക്കെ എന്ന് വെച്ചാൽ അവിടെ എല്ലാം അവർക്ക് പുറത്ത് ജർമ്മനിയിൽ നിന്ന് വരുന്നതാണ് ഈ ഐറ്റംസ് എല്ലാം. ആ ഒരു സമയത്ത് ബട്ടർ, മൈദ ഇതെല്ലാം നമുക്കിവിടെ ഇല്ല. ആ സമയത്ത് ഗോതമ്പ് പൊടിയൊക്കെ ഉള്ളൂ, നൈസ് ആയിട്ടുള്ള ഗോതമ്പ് പൊടിയൊന്നും അന്നും ഇല്ല. നമ്മളെല്ലാം പൊടിപ്പിച്ചെടുക്കുമല്ലോ. അപ്പൊ ഇതെല്ലാം ടിന്നുകളിലാണ് വരുന്നത്, ഡാലിന്റെയൊക്കെ. പിന്നെ അവൻ വലിയ അവനാണ്. ആ സമയത്ത് നമ്മുടെ നാട്ടിലില്ല ബേക്കിംഗ് ടിൻ, അങ്ങ് വെച്ചു ബേക്കിനുള്ളത് എടുത്ത് വെച്ച് അങ്ങനെ വരും. സെർവ് ചെയ്തതെല്ലാം കഴിച്ചു, ഈ പ്ലേറ്റ് എല്ലാം കഴിയാൻ ഞങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്ത് വരും. എങ്ങനെ ക്ലീൻ ചെയ്ത് അത് തുടച്ച് എങ്ങനെ എടുത്ത് വെക്കണം, അങ്ങനെ മുതൽ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജ് വരെ നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു സ്ഥാപനം അത്. അതായത് ബേക്കിംഗ് മാത്രമല്ല. അപ്പോ ഞാനൊരു 6 മന്ത്സ് അവിടെ ബേക്കിംഗ് പഠിച്ചു, ഒപ്പം കുക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന്റെ ഒപ്പം സ്റ്റിച്ചിങ് പഠിച്ചു, ഹാൻഡിക്രാഫ്റ്റ്സ്. അങ്ങനെ ഞാനൊരു 1 ഇയർ ഉണ്ടായിരുന്നു അവിടെ. ഈ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ഒക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് ബേക്കിങ്ങിനോട് ഭയങ്കര ഒരു താല്പര്യം. എന്നു വെച്ചാൽ പുതിയത് പുതിയത് എന്തെങ്കിലും ചെയ്യണം. അതിന്റെ ഒപ്പം ഞങ്ങൾക്കൊരു റെക്കോർഡ് ബുക്ക് ഉണ്ടായിരുന്നു, ഓരോ റെസിപ്പീസും എഴുതി ഇൻഗ്രീഡിയൻസ്. പിന്നെ അതിന്റെ താഴെ നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസ് ഒക്കെ വെച്ച് നമ്മൾ റെക്കോർഡ് ബുക്ക് ഉണ്ടാക്കി. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്ക് എക്സാം കഴിയുമ്പോൾ എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ. ഇതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു എക്സാം ഉണ്ട്,
1: ഫൈനൽ
0: ഫൈനൽ എക്സാം ഉണ്ട്.
1: അതെങ്ങനെയാണ്? അത് റിട്ടേൺ ആണോ?
0: റിട്ടേൺ അല്ല, എല്ലാം പ്രാക്ടിക്കലാണ്. അപ്പൊ ഒരാൾക്ക് 2 ഐറ്റം ചെയ്യണം. ഞങ്ങൾ 60 പേരുണ്ട്. അപ്പം ജർമ്മനിയിൽ നിന്ന് വന്നേക്കുന്ന സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവരാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള മാർക്ക് ഇടുന്നത് ജഡ്ജസ്. ക്രിസ്മസ് കേക്ക് ഉണ്ടല്ലോ, പ്ലം കേക്ക്, അതാണ് ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം. കേക്ക് ഉണ്ടാക്കുന്നത് അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അതിനുള്ളിൽ ഒരു ആ കാരമൽ ചെയ്യണമല്ലോ, നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യണമല്ലോ. അത് നമ്മൾ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എങ്ങാനും ഒന്ന് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇത് വെച്ച് എക്സാമിന് ചെയ്യണം എന്ന് പറഞ്ഞത് വലിയൊരു ടാസ്ക്കാണ്. കാരണം പഞ്ചസാര കരിയിച്ചെടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് അത് കറക്റ്റ് ആക്കി എടുക്കുക എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു പേടി സ്വപ്ന.
1: അപ്പൊ അതുകൊണ്ട് ഈ പ്ലം കേക്ക് കിട്ടരുതെന്നാണ്.
0: പക്ഷെ ഞാൻ പഠിക്കുന്ന സമയത്തും ആ പ്ലം കേക്ക് ഞാൻ ചെയ്തിട്ടില്ല. കാരണം എന്നാന്ന് വെച്ചാൽ എല്ലാ ഐറ്റവും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മുടേത് ചെയ്തു.

0: മറ്റൊരാൾ ചെയ്യുന്നത് നമ്മൾ അപ്പുറം നിന്ന് കണ്ടോണ്ടിരിക്കുക. അങ്ങനെ അശ്വര പ്ലം കേക്ക് കിട്ടരുത് എന്ന് പറഞ്ഞ എല്ലാരും പറഞ്ഞു കറക്റ്റ്, എനിക്ക് തന്നെ കിട്ടി. എക്സാമിന് വന്നത് എനിക്ക് പ്ലം കേക്ക് ചെയ്യാനാ വന്നത്.
1: എന്നിട്ട്
0: മൈദ കാര്യങ്ങളെല്ലാം സേവ് ചെയ്തു, ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു, അതെല്ലാം ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര കരിയിക്കണ സമയം വന്നപ്പോ ആരും കാണല്ലേ എന്ന് ഓർത്തുകൊണ്ട് ഞാനിത് കരിയിച്ചു വന്നു. പെട്ടെന്ന് എടുത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് ആ ഹോള് മൊത്തം പുകയായി. ശരി, ഞാൻ എന്ത് ചെയ്യും, എന്റെ മാർക്കെല്ലാം പോയി. അത് ഈ എക്സാമിന് ഇത് തെറ്റിച്ചു കളഞ്ഞല്ലോ ഈ കാരമലൈസ് ചെയ്യുന്നത് കാര്യം. ടീച്ചേഴ്സ് എല്ലാരും എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ എന്റെ പേര് നോ വറീസ് എന്നൊക്കെ പറഞ്ഞ്, അപ്പൊ പറഞ്ഞ് ഇതിങ്ങനെയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് അവര് എന്നെ പഠിപ്പിച്ചു തന്നു. അവിടെ വെച്ച് തന്നെ എന്നോട് പറഞ്ഞു ഒരു
1: പാത്രത്തിൽ
0: എടുക്കുക, അതിലേക്ക് ഷുഗർ ഇടാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് എനിക്ക് പറഞ്ഞു തന്നതാണ് നമ്മൾ ഒരിക്കലും തണുത്ത വെള്ളം എടുത്ത് ഒഴിക്കരുത്. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അത് കറക്റ്റ് എനിക്ക് പറഞ്ഞു തന്നു. അതിൽ ചൂടുവെള്ളം അതിലേക്ക് ഒഴിക്കാവുള്ളൂ,
1: ചൂടുവെള്ളമാണ് നമ്മൾ
0: ഒഴിക്കേണ്ടത്. അത് കഴിഞ്ഞപ്പോ ഇത് എന്നെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്തോളാം പറഞ്ഞു. കേക്ക് ചെയ്തിട്ട് നമ്മൾ അത് സെർവ് ചെയ്യണം അവർക്ക്. അവര് ജഡ്ജസ് ആണ്, അവര് തന്നെയാണ് കഴിക്കാനിരിക്കുന്നത്. അവര് ആറു പേരുണ്ടായിരുന്നു. അവര് പറഞ്ഞു ബെസ്റ്റ് കേക്കാണ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ഷയിക്കേണ്ടി വന്നു. അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, അതൊരു ഓർമ്മ എനിക്ക്. അന്ന് പഠിച്ച കാര്യം ഇന്നും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് ആ കോൺഫിഡൻസ് തന്നത് ആ മിസ്സാണ്, ആ
1: സിസ്റ്റർ
0: എന്നെ കൊണ്ട് പറ്റും എന്ന് എന്നെ തെളിയിച്ച. അതേപോലെ റെക്കോർഡ് ബുക്കോ എല്ലാം തന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്ന് എ ഗ്രേഡും കിട്ടി. തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് കേക്കൊക്കെ ചെയ്യാൻ അറിയാലോ, ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. വീട്ടിലാന്നൊന്നും ഓവനില്ല, അപ്പൊ നമ്മള് ഈ താഴെ മേളിലും തീ വെച്ച് അങ്ങനെ ഞാനും അച്ഛനോടെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഈ റൗണ്ട് ആയിട്ടുള്ള ഒരു തരം അവൻ കോയിലൊക്കെ ആയിട്ട് അത് കിട്ടി. പല ഒത്തിരി വെറൈറ്റീസ് ചെയ്യുമായിരുന്നു, കേക്ക് മാത്രമല്ല ഗുലാബ് ജാം മുതൽ പുഡിംഗ് മുതൽ ഒത്തിരി കുറേ വെറൈറ്റീസ്. പക്ഷെ എനിക്കിങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ദിവസം ഇത് ചെയ്തു, പിറ്റേ ദിവസം ഒന്ന് അടുത്തത് ചെയ്യുക, അത് വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ കല്യാണം ആയി, വന്ന വീട്ടിലേക്കും കുറേ മെമ്പേഴ്സ് ഉള്ള വീടാണ്. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം കുറേ കുട്ടികളൊക്കെ ഉണ്ടാവും വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ചെയ്യുന്ന കേക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എല്ലാവരും കഴിക്കും ആ കേക്ക്. കേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു 30-35 ടൈപ്പ് ഓഫ് കേക്ക്സ് ഉണ്ട് എൻ്റെ ബുക്കിലുണ്ട്, ചെയ്തേക്കുന്ന കേക്കുകളുണ്ട്. അപ്പൊ ഞാൻ ഓരോന്നും ബൈ ഹാർട്ട് ആക്കും വെച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നൊരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ സിസ്റ്റർ 9 കേക്കിന് ഓർഡർ എനിക്ക് വന്നു. ആ സമയത്ത് എന്റെ കയ്യിൽ ആകെ ഒരു ചെറിയൊരു അവനാണുള്ളത്. അതിന് ഞാൻ 9 കേക്ക് റെഡിയാക്കി എടുത്ത് കൊടുത്തു. അപ്പൊ അവര് കഴിച്ചവരെല്ലാവരും അവര് വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷന് ചോദിച്ചതായിരുന്നു. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ കേക്ക്, 9 കേക്ക് കൊടുത്തതാണ് എന്റെ ആദ്യത്തെ. ആദ്യമായിട്ട് ഇത്ര ബൾക്കായിട്ട് ഞാൻ കൊടുത്തത്. പക്ഷെ അത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രില്ല് ഭയങ്കരമാണ് നമുക്ക്. നമുക്ക് ചെറുപ്പമാണല്ലോ. പിന്നെ മോളായി, മൂത്ത മോളുമായി ഫസ്റ്റ് ബർത്ത്ഡേ മുതല് ഞാൻ കേക്ക് ചെയ്യും. അമ്മച്ചിയുണ്ട് വീട്ടിലെ, ഹസ്ബൻഡിന്റെ അമ്മ അമ്മച്ചി ഉണ്ടായിരുന്നു. ഇപ്പൊ ഇല്ല, അമ്മച്ചി മരിച്ചുപോയി. അമ്മച്ചി കൂടെ കൂടും, കശുവണ്ടി അതൊക്കെ നുറുക്കി നുറുക്കി നുറുക്കി തരും. അപ്പൊ അതൊക്കെ ഓരോരുത്തർ ചോദിച്ചു തുടങ്ങി. പുറത്തുനിന്ന് ആൾക്കാരിങ്ങനെ സോണിയ കേക്ക് ചെയ്യണല്ലേ, ചെയ്തു തരാവോ എന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങനെ ചെയ്ത്. അന്നിങ്ങനെ ഗ്ലേസിംഗ് ഒരു പേപ്പർ ഉണ്ട്, നമുക്കിങ്ങനെ പൊതിയാൻ കിട്ടും, ബോക്സ് ഇല്ലാന്ന്. അതില് പൊതിഞ്ഞു കൊടുക്കും അങ്ങനെ. പിന്നീട് എനിക്ക് എന്റെ മൈൻഡിൽ ഫുൾ കേക്കാണ് ചിന്ത, ഏതു തരം കേക്ക് ഉണ്ടാക്കണം എന്റേതായ ഒരു രീതിയിൽ. എനിക്ക് ആർട്ടിഫിഷ്യൽ കളേഴ്സ് അന്നും ഇഷ്ടമല്ല. പൈനാപ്പിളിന്റെ എസൻസ് ഒട്ടും പറ്റില്ല, കാരണം വെച്ചാൽ ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ പൈനാപ്പിളിന്റെ നാടാണ്. ഓറഞ്ചിന്റെ എസൻസ്, അപ്പൊ ഇത് എന്തിനു ഇതെല്ലാം ഇടുന്നത്? റിയൽ ഫ്രൂട്ട് വെച്ച് തന്നെ നമുക്കത് ചെയ്തുകൂടെ എന്ന് ഞാൻ തന്നെ ആലോചിച്ച് ചെയ്യും. അപ്പൊ ഞാൻ ഓരോന്നെടുത്ത് ഇങ്ങനെ ചെയ്തതിന്റെ ഇതായിട്ട് ഞാൻ ചെയ്തതാണ്. ഒരു പ്രാവശ്യം ഒരു നാരകം ഉണ്ടായിരുന്നു, നിറച്ച് നാരങ്ങ, ചെറുനാരങ്ങ, ഒരു ലെമൺ കേക്ക് ചെയ്ത് നോക്കിയാലോ. ആ കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അത് ക്ലിക്കായി. അത് എല്ലാം വെച്ചത് എങ്ങനെ ഇത് ചെയ്തതെന്ന് വെച്ചു, ലെമൺ കേക്ക്
1: റിയൽ ഫ്രൂട്ട് തന്നെ
0: വെച്ച് ചെയ്തു. അപ്പൊ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി, ഏത് കേക്കും നമ്മൾ ഈ എസൻസിന്റെ ആവശ്യമില്ല, എല്ലാം നല്ല റിയൽ ഫ്രൂട്ട് വെച്ച് തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാം പിന്നീട് എറേസൻസ് ഒന്നും ചേർക്കാതെ, ഇപ്പൊ പൈനാപ്പിൾ അപ്സൈഡ് ഡൗൺ കേക്ക് ഉണ്ട് എന്റെ ഒരെണ്ണം, അത് റിയൽ നമ്മുടെ പൈനാപ്പിൾ തന്നെ ചെത്തിയെടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോർമൽ എല്ലാവരും ചെയ്യുന്നത് ടിൻഡ് പൈനാപ്പിൾ കിട്ടും,
1: അത് ഓ ശരി,
0: നമ്മുടെ നാടൻ പൈനാപ്പിൾ വെച്ച് തന്നെ ചെയ്യുന്നത്. എന്റെ ഷോപ്പിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ ഒരു ഐറ്റം ആണത്. അതുപോലെ ഓറഞ്ച്, ഇമ്പോർട്ടഡ് ഒരു ഓറഞ്ച് കിട്ടില്ല, നല്ല സെസ്റ്റുള്ള ഒരു ഓറഞ്ച് ഉണ്ട്, അത് വെച്ച് ഓറഞ്ച് ജ്യൂസും സെസ്റ്റും എടുത്ത് ഓറഞ്ച് കേക്ക്, പാഷൻ ഫ്രൂട്ട്,
1: ഒറിജിനൽ ഫ്രൂട്ട് കൊണ്ട് തന്നെയാണ് എല്ലാ കേക്കും ഉണ്ടാക്കുന്നത്.
0: അപ്പൊ ഇതുപോലെ ഈ കേക്കുകൾ ഓരോന്നോരോന്ന് ചെയ്ത് വന്നപ്പോ മക്കളും ഹസ്ബൻഡും, അപ്പൊ എന്തുകൊണ്ട് ഒരു ഷോപ്പ് തുടങ്ങിക്കൂടാ. ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, ആ ബിൽഡിംഗ് തന്നെ കേക്ക് ഷോപ്പായിട്ട് എടുത്തതാണ്. വീടിനോട് ചേർന്ന് തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് കൺസ്ട്രക്ഷനാണ്, ചർച്ച്
1: ബിൽഡറാണ്.
0: അപ്പം ചെയ്തപ്പോ നമ്മുടെ റെസിപ്പീസ് എല്ലാം കൂടുതലും യൂറോപ്പ് US സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന ഒരു റെസിപ്പീസ് ആണല്ലോ. പക്ഷെ ഷോപ്പ് എന്ന് വെച്ചാൽ ടിപ്പിക്കൽ കേരള സ്റ്റൈൽ.

0: ാണ് വരുന്ന എല്ലാവർക്കും ഹോംലി ഫീല് കിട്ടുകയും ചെയ്യണം, എന്നാൽ കഴിക്കുന്നതിന് ആ
1: ഒരു
0: ഒരു
1: ഇന്റർനാഷണൽ
0: സ്റ്റാൻഡേർഡും കിട്ടണം. അത് രണ്ടും കൂടെ മാനേജ് ചെയ്താണ് പോകുന്നത്. എന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ല കോൺഫിഡൻസ്, അതിൽ ക്വാളിറ്റിയിലാണ് ഏറ്റവും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. 30 വർഷത്തോളം ആയിട്ടും അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, ഇത്ര കാലം ഞാൻ ചെയ്ത കേക്കുകൾ കഴിച്ചേക്കുന്ന എല്ലാവരും ഞാൻ തന്നെ ചെയ്ത കേക്കുകളാണ്, വേറെ ആരുടെയും ഒരു ഹെൽപ്പ് ഇല്ല. അതിൽ എല്ലാം ഞാൻ ചെയ്ത കേക്കുകളാണ് കൊടുത്തേക്കുന്നത്. ഇത്ത ഒരു മാസം എന്ന് പറഞ്ഞത് ഇപ്പം ഞാനൊരു 250 കേക്ക്സ് ഒരു മാസം ഞാൻ ചെയ്യുന്നുണ്ട്.
1: ഇത് പുറത്തേക്ക് അയക്കുന്നുണ്ട്?
0: പുറത്തേക്ക് അയക്കാറുണ്ട്. കസ്റ്റമേഴ്സ് വന്ന് ചോദിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. അതുകൂടാതെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ആൾക്കാർ വരും, ഇപ്പൊ കഴിക്കാൻ വരും. ഇപ്പം ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം,
1: കൊറിയറല്ല
0: കഴിക്കാൻ വരും. ഇപ്പം ബ്രൗണീസ് തന്നെ വെറൈറ്റീസ് ഉണ്ട്, ബട്ടറിലാണ് ചെയ്യുന്നത്. 4 to 5 days അതേ ടേസ്റ്റിലും അതേ ടെക്സ്റ്റിലും നമുക്ക് കഴിക്കാവുന്ന ബ്രൗണീസ് ആണ് എല്ലാം ഉള്ളത്. പല ടൈപ്പ് ഓഫ് ബ്രൗണീസ് ഉണ്ട്, അതേപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് കേക്കുകൾ, അത് ഇതെല്ലാം ഒരു 1 week ഇരിക്കും. നമുക്കിപ്പോ എവിടെ പുറത്തേക്ക് പോവാണേലും ഫ്രിഡ്ജിലോ ഒന്നും വെക്കണ്ട. അതേപോലെ ചോക്ലേറ്റ് ആണെങ്കിലും ക്വാളിറ്റിയുള്ള ഏറ്റവും പ്രീമിയം ചോക്ലേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഷുഗർ ഫ്രീ കേക്കുകൾ, അതെല്ലാം ഉണ്ട്. ഇപ്പം നോ ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞാലും ഷുഗറേ ഇല്ല, ഷുഗർ ഇല്ലാതെ തന്നെയുള്ള കേക്ക് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്.
1: അപ്പൊ അതിലും അതിന് മധുരം ഉണ്ടാവുമോ? മധുരം
0: അങ്ങനെയൊക്കെ കൊടുത്തു.
1: ഫ്രൂട്ട്സ് ഉപയോഗിച്ചിട്ടാണോ അത് ചെയ്യുന്നത്?
0: ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചിലർക്ക് ഫ്രൂട്ട്സ് വേണ്ട, ചിലർക്ക് നട്ട്സും ഡേറ്റ്സും ഒക്കെ മാത്രം, അങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നുമില്ലാതെ, ഒരു പെർസെന്റേജ് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ഇല്ലാതെയുള്ള കേക്കുണ്ട്.
1: അത് രണ്ടും ഇല്ലാതെ എങ്ങനെയാണ് കേക്ക് പൊങ്ങി വരുന്നത്?
0: അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അത് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാല് അതിന്റെ ആവശ്യമില്ലാതെ,
1: അതായത് അത് കേക്ക് ബീറ്റ് ചെയ്യുന്നതിന്റെ,
0: ആ ബീറ്റ് ചെയ്യുന്നത് നമ്മൾ ഓവർ ബീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിനെല്ലാം പ്രശ്നം വരുന്നത്. കറക്റ്റ് ആ കൺസിസ്റ്റൻസി വരുന്നത് കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോൾ നമുക്കത് കിട്ടുന്ന ഒരു കാര്യമാണ്.
1: അപ്പൊ എനിക്കൊരു സംശയമുള്ളത്, പൊതുവേ ഒരു ധാരണയുണ്ട് എല്ലാവർക്കും കേക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്ന്, അതിന് പ്രത്യേകമായ ആ കണക്കുകൾ തെറ്റാൻ പാടില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ നമ്മള് അതായത് ക്ലോക്ക് വൈസ് തന്നെ ആ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അത് ഈ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെയാണോ?
0: ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, മെഷർമെന്റ് ഒരിക്കലും കേക്കിൽ തെറ്റരുത്. ഇപ്പം നമ്മളിപ്പം വേറെ എന്ത് കരുവ, ഒരു കയ്യിൽ ഒരു പിടിയെടുത്താൽ നമുക്കൊരളവാ, അതുപോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല അത്. കാരണം അതെല്ലാം പൊടികളാണ്, അതിനെല്ലാം മെഷർമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അത് ഞാൻ ഇന്നുവരെ ഒരു കേക്കിലും മെഷർമെന്റ് ഇല്ലാതെ ചെയ്തിട്ടില്ല. അതേപോലെ ക്ലോക്ക് വൈസ്, അതിപ്പോ എന്താന്ന് വെച്ചാൽ അത്രമാത്രം നൈസായിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ്, സോഫ്റ്റ് ആണ്. അപ്പൊ പൊടി പോലും അറിയരുത് മിക്സിംഗ് വരുന്നത്, അതാണ് അതിന്റെ ആ സീക്രട്ട്. അതിനുള്ളിൽ അപ്പം കേക്കിലേക്ക് നമ്മൾ പൊടി ഇടുവാണ്, ബാക്കി ബാറ്റർ എല്ലാം ഉണ്ട്. ആ ബാറ്ററിലേക്ക് പൊടി ഇട്ടിട്ട് നമ്മൾ ഇളക്കുമ്പോൾ ആ ബാറ്റർ, പൊടി അറിയരുത്, ബാറ്ററി കിടന്ന് ഇങ്ങനെ മിക്സ് ആവുകയാണ്. അതുപോലെ സൂക്ഷ്മതയോടെ നമ്മൾ ബാറ്ററി ഇളക്കണം.
1: അതുകൊണ്ടാണ് ആ ക്ലോക്ക് വൈസിൽ ഒത്തിരി അധികം ബീറ്റ് ചെയ്യരുതെന്ന് പറയുന്നത്.
0: ചെയ്യാം, ബീറ്റ് ചെയ്ത് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ക്ലോക്ക് വൈസ് ഇളക്കുന്നത് അത്രമാത്രം പതുക്കെ ചെയ്യണം. അതാണ്, അതിപ്പം നമ്മൾ പ്രാക്ടീസ് ആയി വരുംതോറും അത് നമുക്ക് സ്പീഡ് ആക്കാൻ പറ്റും. പക്ഷെ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതേപോലെ പതുക്കെ ഒരു ഇതിലെ പൊടി, ബാറ്ററി അറിയാതെ പൊടി അതിലേക്ക് മിക്സ് ആവുന്ന അറിയരുത്, അതുപോലെ ചെയ്യണം. അതായി കിട്ടും. അത് നമുക്കത് പറഞ്ഞു തരുമ്പോഴാണേലും, നമ്മൾ ഇപ്പം വേറൊരിടത്തു നിന്ന് പഠിക്കുമ്പോഴും എപ്പോഴാണ് അതിന്റെ ആ കൺസിസ്റ്റൻസി എപ്പോഴാണ് ഇടുന്നതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരില്ല കറക്റ്റ് ആയിട്ട്. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ എന്റെ മൂത്ത മോള്, മോളിപ്പം UK-യിലാണ് ഡോക്ടർ. അവള് മോള് സത്യത്തിൽ ഞാൻ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. പക്ഷെ എല്ലാ കേക്കും ചെയ്യും. ഇപ്പം ഓരോ കേക്ക് ചെയ്ത് എനിക്ക് ഫോട്ടോസ് ഇടും. അപ്പൊ മോളെ എങ്ങനെ ഇത് പഠിച്ചു? അത് എനിക്കറിയാം, ഞാൻ ചെയ്യുമ്പോ എന്നെ നോക്കി നിന്നോ പഠിക്കുന്നത്. അത് കണ്ടുപിടിക്കാനേ ഉള്ളൂ സത്യത്തില്. ഇത് പറഞ്ഞു തന്ന് നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി ശ്രദ്ധയോടെ കണ്ടിരുന്നാ മതി. ഒരു കറക്റ്റ് ആയിട്ട് ബേക്ക് ചെയ്യുന്ന ഒരു ബേക്കറ് ചെയ്യുമ്പോ നമ്മൾ നോക്കി നിന്നാ ഒരു കേക്ക് പഠിക്കാം. നമ്മൾ നോക്കി നിന്നാ മതി, വേറെ ഒന്നും വേണ്ട, അത്രേ ഉള്ളൂ. ഇളയമോളും അതെ, ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അതിനോടൊപ്പം അവൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമാണ്. ബിസിനസ്സിനോടാണ് ഇപ്പൊ ഇഷ്ടം. അപ്പൊ മോള് അവിടെ ഇറ്റലിയിലായിരുന്നു, അവള് ഇന്റർനാഷണൽ പോളിറ്റിക്സ് കഴിഞ്ഞു വന്നു, വീണ്ടും MSW കഴിഞ്ഞു. ഇപ്പൊ അമ്മയുടെ ബിസിനസ് പതുക്കെ
1: അപ്പം ഈ സംരംഭത്തില് മകള് കൂടി പങ്കാളിയാവാണ്.
0: അതെ അതെ
1: അല്ലേ. അപ്പൊ ഏതൊക്കെ തരം കേക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്? പിന്നെ വേറെന്ത് ഐറ്റംസ് ഒക്കെയാണ്?
0: പുഡി,
1: ശരി,
0: സ്ക്വാഷസ്, കുക്കീസ്, വെറൈറ്റീസ്.

0: എന്ന് വരുമ്പോ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക്.
1: തീർച്ചയായിട്ടും.
0: അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമുക്ക് ഒരു ദിവസം തന്നെ ഒരു ഒരു നല്ലൊരു കസ്റ്റമേഴ്സ് വരണുണ്ട്. ഇപ്പം ഷോപ്പിലോട്ട്
1: ഓൺലൈൻ വിൽപ്പനയുണ്ട്,
0: ഓൺലൈൻ ഉണ്ട്.
1: എക്സ്പോർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും വഴികൾ ആലോചിക്കുന്നുണ്ട്?
0: ഞാനൊരു ശരിക്കും പറഞ്ഞാൽ ഇന്ന് വരെ ഞാനൊരു ബിസിനസ് ലെവലിൽ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പം മോള് താല്പര്യപ്പെട്ടപ്പോ ഇനി അത് പതുക്കെ ആ ഒരു ലെവലിലേക്ക് പതുക്കെ ചിന്തിച്ച്
1: ഓർഡറുകൾ ധാരാളം വരുന്നുണ്ട്,
0: ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. പ്രീ ബുക്കിംഗ് എല്ലാം ഒരു 4 ഡേയ്സ് മുന്നേ പ്രീ ബുക്ക് ചെയ്യണം, അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം പ്രീ ബുക്ക് ചെയ്താൽ തന്നെ ഏത് കേക്കും മോർണിംഗ് ചെയ്യുന്ന കേക്കുകളാണ് ഞാൻ ഷോപ്പിൽ വെക്കുന്നതെല്ലാം. മോർണിംഗ് ചെയ്യുന്ന ഒരു 6 മണി മുതൽ ഒരു 12 മണി വരെ ഞാൻ ബേക്ക് ചെയ്യും. 12:30 മുതൽ 7 വരെയാണ് ഷോപ്പ്
1: സമയത്തെ
0: സമയം. ആ ഒരു സമയത്ത് കഴിക്കുന്നതെല്ലാം ഫ്രഷ്ലി ബേക്ക്ഡ് സാധനങ്ങളായിരിക്കും എല്ലാം. അപ്പോ എല്ലാവർക്കും ആ ഒരു ഫ്രഷ്നെസ്സോടെ കേക്ക് കഴിക്കാം നമുക്ക്. അതാണ് എനിക്ക് വേണ്ടതും, എനിക്ക് അങ്ങനെ കസ്റ്റമേഴ്സ് കഴിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇന്നിപ്പോ രാവിലെ ഞാൻ 6 കേക്ക് ചെയ്ത് വെച്ചിട്ടാ ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഇങ്ങോട്ട്. കാരണം അത് 2 മണി മുതൽ 6 മണി വരെയാണ് കസ്റ്റമേഴ്സ് വരുന്ന ഏറ്റവും കൂടിയ
1: സമയം.
0: അപ്പൊ അങ്ങനെ
1: ഇത് ഷോപ്പുകളിൽ വിൽക്കുന്നുണ്ടോ?
0: ഇല്ല ഇല്ല, എന്റെ
1: സ്റ്റോറിൽ വന്ന് വാങ്ങണം അല്ലേ.
0: കേക്ക് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ വീട്ടിലെ ജോലികൾ ഞാൻ തന്നെയാ ചെയ്യുന്നത്, വേറെ ആരുമില്ല. അപ്പോ ഇതിന്റെ രാവിലെ തന്നെ എഴുന്നേറ്റ് വീട്ടിലേക്കുള്ള രാവിലത്തെ മോർണിംഗ് ഫുഡ് എല്ലാം ചെയ്തു നേരെ ബേക്കിംഗിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 10 മണി ആകുമ്പോ വന്ന് തിരിച്ചു വന്ന് ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലും ഒരു ചെറുതായിട്ട് ഫുഡ് ഉണ്ടാക്കി, അത് കഴിഞ്ഞ് വീണ്ടും ബേക്കിംഗിലേക്ക് പോയി. അങ്ങനെയാണ് എന്റെ ഒരു ലൈഫ്.
1: ഈ ഷോപ്പിൽ ജോലിക്കാരുണ്ടോ?
0: സ്റ്റാഫ് ഉണ്ട്, ഷോപ്പിൽ ഇരിക്കാൻ ഒരു ചേച്ചിയുണ്ട്.
1: അപ്പോ ഈ ഒരു സംരംഭം ഇങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്, എന്തെങ്കിലും അവാർഡുകളോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? സമ്മാനങ്ങൾ, ബഹുമതികൾ?
0: എനിക്ക് എന്റെ കസ്റ്റമേഴ്സ് തന്നെയാണ് എനിക്ക് എപ്പോഴും അവാർഡുകൾ തരുന്നത്. കാരണം എല്ലാവരും മിക്കവരും കഴിച്ച് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് വരും, ഒരു കാർഡ്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി, കൊല്ലത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ്, ആ കുട്ടി വന്നിട്ട് ഒരു എനിക്ക് എന്റെ സോണിയ എന്റെ പേരിൽ ഒരു കാർഡ് അടിച്ചിട്ട് പോസ്റ്റ് കാർഡും എല്ലാം ചെയ്ത് ഒരു കവറിലാക്കി തന്നു. ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തരും. ഇപ്പം ഷോപ്പിലൊക്കെ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോഴത്തേക്കും കൊച്ചുകുട്ടികളൊക്കെ ആന്റിക്ക് സ്വീറ്റ്സ് വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞ് സ്വീറ്റ്സ്. പിന്നെ അതേപോലെ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്, ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കസ്റ്റമേഴ്സ് തന്നെ
1: അതാണ് നമുക്ക് കിട്ടുന്ന ബഹുമതി അല്ലേ.
0: പിന്നെ അവര് കഴിച്ചു കഴിഞ്ഞിട്ട് കൊള്ളാം, ഇത് ഒരെണ്ണം കൂടി തരുമോ, പാക്ക് ചെയ്യാം, ഇത് എങ്ങനെ ചെയ്യുന്നേ, ഇത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ ഇത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര വലുതാ.
1: അതാണ്
0: സുഖമായിട്ട് മനസ്സിന് നല്ല സുഖം തരുന്ന കാര്യമാണ്.
1: അതെ, നമുക്ക് ഏറ്റവും തൃപ്തി നൽകുന്ന ഒരു കാര്യം അത് തന്നെയാണ് അല്ലെ. അപ്പോ കേക്ക് നിർമ്മാണത്തെ കുറിച്ച്, കേക്ക് നിർമ്മാണത്തിലേക്ക് എത്തിപ്പെട്ടതിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് സോണിയ പറഞ്ഞു തന്നത്. താങ്ക് യു.
0: താങ്ക് യു.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് സംരംഭകയായ സോണിയ യേശുദാസ് ആണ്. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിച്ച കടംകഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം എം വി ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മെനോൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി. ഇന്നുച്ചയ്ക്ക്

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇന്ന് വൈകിട്ട് 8:05 യുവവാണിയിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം ആദ്യഭാഗം ഇന്ന് വൈകിട്ട് 8:05.

0: നാടൻ ശീലുകൾ തേടി ഒരു യാത്ര.
1: അണിയാളി അണിയാലേ
0: ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 11 മണിക്ക് കൊച്ചി FM ൽ.

0: ചില്ലുജാലകം. ഓർമ്മയുടെ നനുത്ത മഞ്ഞതുള്ളികളെ ചേർത്തു പിടിച്ച് പതുക്കെ മുട്ടി വിളിക്കുന്ന തെന്നലിനായി പാതിചാരിയ പാട്ടിൻ്റെ ജാലകം. ചില്ലുജാലകം ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30.
1: ഒരിടത്തൊരിടത്ത്
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും
3: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
1: എല്ലാ ദിവസവും രാത്രി 7:55
2: പറയിപെറ്റ പന്തിരുകുലം.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: लेकिन आज भी उनकी ऊर्जा कम नहीं हुई है। इन दिनों भी वो अपने गांव की नर्सरी और वानिकी विभाग के दफ्तर में बीजों का संग्रह लेकर पैदल चलती हुई दिखाई देती हैं। किसी ने कहा है, महानतम चीजें हमेशा अति साधारण होती हैं, यानी ग्रेटेस्ट थिंग्स आर ऑलवेज सिंपलेस्ट। तुलसी गौड़ा जी, आपका हार्दिक अभिनंदन।
1: अभी आप सुन रहे थे कार्यक्रम जंगल इंसाइक्लोपीडिया तुलसी गौड़ा। कार्यक्रम समन्वय प्रोफेसर राजेंद्र पाल, तकनीकी समन्वय बटीलैंग लिंगडो, कलाकार अश्विनी वालिया, शिमाहिला परवेज, परवेज गौहर, पूनम एस कुदेसिया और अंजलि, आलेख अजीत होरो, निर्माण सहायक कुसुम लता, निर्देशन एवं निर्माण विमलेश चौधरी। प्रिय श्रोता, यदि आप हमारे कार्यक्रमों पर अपनी प्रतिक्रियाएं देना चाहते हैं तो हमारे IVRS नंबर पर हमसे संपर्क कर सकते हैं। हमारा IVRS नंबर है 8800440559। साथ ही आप ईमेल पर भी हमसे संपर्क कर सकते हैं। हमारे ईमेल का पता है audio@ciet.nic.in। यह कार्यक्रम CIET NCERT नई दिल्ली भारत द्वारा प्रस्तुत किया गया। अभी आप सुन रहे थे कार्यक्रम तुलसी गौड़ा और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अपने मित्र अजीत
2: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए। नमस्कार।
3: उमंग उमंग उमंग उमंग।
4: നിങ്ങൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.
5: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
6: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
5: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
7: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444752212.
5: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12:00 കഴിഞ്ഞ് 23 സെക്കൻഡ്.
8: ആകാശവാണി FM വാർത്തകൾ.
4: മുഖ്യമന്ത്രി VD സതീശനും 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരും. കോൺഗ്രസിൽ നിന്ന് 12 പേരും ഘടകകക്ഷികളിൽ നിന്ന് 8 പേരുമാണ് മന്ത്രി സ്ഥാനത്തെത്തിയത്. CP ജോണും ഷിബു ബേബി ജോണും ഒഴികെ എല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരിക വിനിമയത്തിലും സമാധാനത്തിലും മ്യൂസിയങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. പഴയ വൈത്തിരിയിൽ രാവിലെ KSRTC മിന്നൽ ബസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച് 3 മരണം. നമ്പിക്കൊല്ലി സ്വദേശി നാരായണൻ, ഭാര്യ സിജി, മകൻ അഭി എന്നിവരാണ് മരിച്ചത്. ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരിയിൽ വാഹനാപകടത്തിൽ 9 പേർ മരിച്ചു. മിനി വാനും ട്രക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ജമ്മുകാശ്മീർ SSP ബോർഡർ പോലീസ് സേനാംഗമായ കണ്ണൂർ ഏച്ചൂർ മാവിലചാലിലെ ഷിബിനെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 27 വയസ്സായിരുന്നു. വനംവകുപ്പിന് കീഴിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇടുക്കി പെരിയാർ കടുവ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവികളുടെ ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
8: ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം പച്ചക്കറി വില വിവരം. 12:05 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. PM സ്വനിധി, വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടിയുള്ള കേന്ദ്ര ആവിഷ്കൃത പദ്ധതി. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യത, ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2022-2026 കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, അരയൻകാവ്. 4:00 ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
3: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാന്ന്.
4: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
3: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
4: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ, ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
4: ഏയ് മണ്ടത്തരം നിർത്ത്.
3: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. വൈകുന്നേരം 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ഇതിൽ അലങ്കാര സസ്യങ്ങളും പഴവർഗ വിളകളും കൃഷി ചെയ്യുന്ന പാലാരിവട്ടത്തുള്ള സെലിൻ ജോയ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സമ്മിശ്ര കൃഷി ചെയ്യുന്ന നെച്ചൂർ സ്വദേശി ദീപു വർഗീസിന്റെ കൃഷിവിശേഷം. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, എന്തുകൊണ്ട് പെട്രോൾ ഉപഭോഗം കുറയ്ക്കണം. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം ആദ്യഭാഗം.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
8: എന്നും രാവിലെ 10:30.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: അറിയിപ്പുകൾ തുടരുന്നു. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്ന സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം, തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇനം, വില, കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ മൊത്തവില.

0: 48 രൂപ, ചില്ലറ വില 55 രൂപ. മറുനാടൻ മൊത്തവില 48 രൂപ, ചില്ലറ വില 52 രൂപ. പയർ 47, 55, 45, 50. ചേന 29, 35, 26, 30. മരച്ചീനി 28, 30. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച 38 രൂപ, 42 രൂപ. ചീര ചുവപ്പ് 38, 42. കുമ്പളങ്ങ 17, 20. ഞാലിപ്പൂവൻ 47, 55. പാളയൻ തോടൻ 25, 30. പൂവൻ 49, 55. റോബസ്റ്റ 27, 33. ബീറ്റ്റൂട്ട് 47, 55. വെണ്ടയ്ക്ക 35 രൂപ, 40 രൂപ. പാവയ്ക്ക 55, 60. ചുരയ്ക്ക 32, 37. വഴുതന 36, 42. കത്തിരി ഉരുണ്ടത് 36, 42. ക്യാബേജ് 38, 45. ക്യാരറ്റ് 60, 65. കോളിഫ്ലവർ 40, 47. കൊത്തമര 35, 40. കൂർക്ക 43, 50. ചേമ്പ് വലുത് 69, 75. ചേമ്പ് ചെറുത് 42, 50. വെള്ളരി 18, 22. മുരിങ്ങക്കായ 40, 45. ബീൻസ് 135, 142. ഇഞ്ചി 154, 160. പച്ചമുളക് 45, 50. കരിനാരങ്ങ 100, 112. ചെറുനാരങ്ങ 1, 5, 6. കോവയ്ക്ക 55 രൂപ, 60 രൂപ. മാങ്ങ പച്ച 35, 40. സവോള 18, 22. ചെറിയ ഉള്ളി 56, 62. ഉരുളക്കിഴങ്ങ് 26, 30. മത്തൻ 22, 26. പീച്ചിങ്ങ 47, 55. പടവലം 45, 50. തക്കാളി 56, 60. അമരപ്പയർ 65 രൂപ, 70 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. ഇപ്പോൾ
1: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
2: കോവിഡ് കാലത്ത് വരുമാനം നഷ്ടപ്പെട്ട തെരുവു വ്യാപാരികൾക്ക് വീണ്ടും അവരുടെ ബിസിനസ് തുടങ്ങാൻ ഒരു സാമ്പത്തിക സഹായം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന് കീഴിൽ 2020 ആരംഭിച്ച ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി അഥവാ സ്വനിധി. ഈ പദ്ധതി 3 ഘട്ടങ്ങളിലായിട്ടാണ് നടപ്പിലാക്കുന്നത്. പുതുക്കിയ PM സ്വനിധി പദ്ധതി പ്രകാരം ആദ്യഘട്ടത്തിൽ 15,000 രൂപ വരെ വായ്പ ലഭിക്കുന്നതാണ്. രണ്ടാം ഘട്ടത്തിൽ ആദ്യത്തെ വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് 25,000 രൂപ വരെ ലഭിക്കുന്നതാണ്. രണ്ടാം ഘട്ടത്തിലെ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് 50,000 രൂപ വരെ വീണ്ടും വായ്പ ലഭിക്കുന്നതാണ്. PM സ്വനിധി സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ വായ്പകൾക്കൊന്നും ഒരു ഈടും നൽകേണ്ടതില്ല എന്നുള്ളതാണ്. ഈ വായ്പകൾ കൃത്യസമയത്ത് അടച്ചു തീർക്കുന്നവർക്ക് പ്രതിവർഷം 7% പലിശ ഇളവ് ലഭിക്കും. PM സ്വനിധി സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത ഈ ലോണിന്റെ തിരിച്ചടവ് രീതിയാണ്. തിരിച്ചടവ് EMI ആയിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ്. വായ്പാ തുക പ്രതിമാസ തവണകളായിട്ട്, അതായത് EMI ആയിട്ട് നമുക്ക് അടയ്ക്കാവുന്നതാണ്. ആദ്യ വായ്പ 1 വർഷത്തിനുള്ളിലും, രണ്ടാമത്തെ വായ്പ 18 മാസം കൊണ്ടും, മൂന്നാമത്തെ വായ്പ 3 വർഷം കൊണ്ടും തിരിച്ചടച്ചാൽ മതിയാവും. PM സ്വനിധി സ്കീമിന്റെ വേറൊരു പ്രത്യേകത പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഡിജിറ്റൽ ഇടപാടുകൾ, അതായത് UPI QR കോഡ് വഴിയുള്ള പണമിടപാടുകൾ നടത്തുന്നതിലൂടെ പ്രതിവർഷം 1,600 രൂപ വരെ ക്യാഷ് ബാക്ക് ആയിട്ട് നേടുവാൻ സാധിക്കുന്നുള്ളതാണ്. PM സ്വനിധി സ്കീമിന്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ സാധാരണക്കാർക്കും ക്രെഡിറ്റ് കാർഡ് ലഭിക്കുമെന്നുള്ളതാണ്. അതായത് രണ്ടാമത്തെ ഘട്ടത്തിലുള്ള വായ്പ തിരിച്ചടച്ചിട്ടുള്ളവർക്ക് RuPay ക്രെഡിറ്റ് കാർഡ് ലഭിക്കും. ഇനി ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്നവർ, തട്ടുകടക്കാർ, ചായക്കടക്കാർ, പലഹാരങ്ങൾ വിൽക്കുന്നവർ, പഴം പച്ചക്കറി കച്ചവടക്കാർ, വസ്ത്രവ്യാപാരികൾ, റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, തുണിത്തരങ്ങൾ, ചെരുപ്പുകൾ എന്നിവ വഴിയോരം കേന്ദ്രീകരിച്ച് വിൽക്കുന്നവർ, മറ്റു സേവനങ്ങൾ നൽകുന്നവർ, ഉദാഹരണമായിട്ട് നഗരപാതകളിൽ ജോലി ചെയ്യുന്ന ബാർബർമാർ, ചെരുപ്പ് കുത്തികൾ, സൈക്കിൾ റിപ്പയർ ചെയ്യുന്നവർ, നിത്യോപയോഗ സാധനങ്ങൾ വിൽക്കുന്നവർ, കളിപ്പാട്ടങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങൾ, പുസ്തകങ്ങൾ, മറ്റ് സ്റ്റേഷനറി സാധനങ്ങൾ വിൽക്കുന്നവർ, ലോട്ടറി കച്ചവടക്കാർ, മീൻ കച്ചവടക്കാർ തുടങ്ങിയവരൊക്കെയാണ് ഈ സ്കീമിന് അർഹരായിട്ടുള്ളവർ. ഇനി ഈ PM സ്വനിധി സ്കീം വഴി അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്ത ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ്, സർവേയിൽ ഉൾപ്പെടാത്തവർക്ക് പ്രാദേശിക ബോർഡുകൾ നൽകുന്ന ശുപാർശ കത്തുള്ളവർക്കും ഈ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്.

0: ഇനി എവിടെയാണ് പി എം സ്വനിധി സ്കീമിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത് നമുക്ക് നോക്കാം. സ്വനിധി പോർട്ടൽ വഴി അപേക്ഷിക്കാവുന്നതാണ്, അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴി, അതുമല്ല എങ്കിൽ നഗരസഭകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷിക്കാവുന്നതാണ്. ഈ സ്കീമിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനായിട്ട് കൊച്ചി കോർപ്പറേഷന്റെയും വൈപ്പിൻ പള്ളുരുത്തി ബ്ലോക്കുകളുടെയും പി എം സ്വനിധി സ്കീം സിറ്റി മിഷൻ മാനേജർ മിഥുൻ ജവഹർ നമുക്കൊപ്പം ചേരുന്നുണ്ട്.
1: നമസ്കാരം. അസംഘടിത മേഖലയിലെ ഒരു പ്രധാന വിഭാഗമാണ് തെരുവ് കച്ചവടക്കാർ. നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന വായ്പാ പദ്ധതിയാണ് പി എം സ്വനിധി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ 2020 ആരംഭിച്ച പ്രസ്തുത പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 93 നഗരസഭകളിൽ നിന്നായി 119,412 ലോണുകൾ സംസ്ഥാനത്തിനാകെ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. December 2024 ഈ പദ്ധതി കേന്ദ്ര സർക്കാർ ആദ്യം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ പ്രസ്തുത പദ്ധതിയിലെ ആവശ്യകതയും സ്വീകാര്യതയും കണക്കിലെടുത്ത് ഈ പദ്ധതിയിലെ കാലാവധി 2030 March 31 വരെ ദീർഘിപ്പിച്ചതായി അറിയിപ്പ് ലഭ്യമായിട്ടുണ്ട്. പുതുക്കിയ പി എം സ്വാമി മാർഗനിർദ്ദേശ പ്രകാരം ഈ പദ്ധതി സെൻസസ് ടൗണുകൾ കൂടി വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവായിരിക്കുന്നത്. പുതുക്കിയ പി എം സ്വാമി ലോൺ മാനദണ്ഡങ്ങൾ പ്രകാരം 1ാം ഘട്ടമായി 15,000 രൂപയും 2ാം ഘട്ടമായി 25,000 രൂപയും 3ാം ഘട്ടമായി 50,000 രൂപയും 7% പലിശ സബ്സിഡിയിലൂടെ ലഭ്യമാണ്. കൂടാതെ 3ാം ഘട്ട ലോൺ എടുത്തിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ക്രെഡിറ്റ് കാർഡ് സംവിധാനവും ലഭ്യമാക്കുന്നുണ്ട്. 10,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ക്രെഡിറ്റ് ലിമിറ്റ്. ഡിജിറ്റൽ പേയ്മെന്റ് അഗ്രിഗേറ്റേഴ്സ് മുഖേന എല്ലാ ഗുണഭോക്താക്കൾക്കും ഡിജിറ്റൽ സാക്ഷരത നൽകുകയും UPI ഉപയോഗിച്ച് ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകരിക്കുന്നതിന് ക്യാഷ് ബാക്ക് ഇൻസെന്റീവ്സ് നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായ സ്വാതന്ത്ര്യ സമൃദ്ധി പദ്ധതി വഴി വഴിയോര കച്ചവടക്കാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും വിവിധ സാമൂഹ്യ സാമ്പത്തിക പ്രൊഫൈലിംഗ് നടത്തി വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ അംഗമാക്കുന്നതിനും ലക്ഷ്യം വെക്കുന്നു. കൂടാതെ വഴിയോര കച്ചവടക്കാരുടെ സർവേ, അവർക്കുള്ള വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് മുതലായവ ലഭ്യമാക്കുന്നതിനും നഗര കച്ചവട പ്ലാനുകൾ തയ്യാറാക്കി സമർപ്പിക്കുന്നതിനും തെരുവ് കച്ചവടവുമായി ബന്ധപ്പെട്ട മറ്റ് നൂതന പദ്ധതികൾ, സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് പോലുള്ള നൂതന പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വ്യവസ്ഥകളും പ്രസ്തുത പദ്ധതിയുടെ ഭാഗമായി വിഭാവനം ചെയ്ത് വരുന്നുണ്ട്. നന്ദി.
0: നന്ദി സർ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പി എം സ്വനിധി സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചതിന്.
2: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
3: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആർ ബാലഗോപാലൻ തമ്പി, മനീഷ എന്നിവർ പാടിയത്. രചന കാവലം നാരായണ പണിക്കർ, സംഗീതം KP ഉദയഭാനു.

ലളിതഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കോട്ടയം കോരുത്തോട് ഗ്രാമപഞ്ചായത്ത് ദിവസ വേതനാടിസ്ഥാനത്തിൽ ആംബുലൻസ് ഡ്രൈവറെ നിയമിക്കുന്നു. അപേക്ഷകൾ ഇന്ന് വൈകുന്നേരം 4 വരെ ഓഫീസിൽ സ്വീകരിക്കും. വിശദവിവരം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഓഫീസിൽ ലഭിക്കും. കേരള വനിതാ കമ്മീഷനിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു.

0: സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 6950004 എന്ന വിലാസത്തിൽ ഈ മാസം 25-നകം നൽകണം. കോട്ടയം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP നടത്തുന്നതിന് സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കോരുത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന. 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഉയർന്ന പ്രായപരിധി 36. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, രജിസ്ട്രേഷൻ എന്നിവ തെളിയിക്കുന്ന രേഖകൾ, CV എന്നിവ സഹിതം ഈ മാസം 26 വൈകുന്നേരം 4 മുമ്പ് ഓഫീസിൽ എത്തിക്കണം.
1: നോവില്ലാ ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വസമേഘാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: മൂന്നാർ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷം ലൈബ്രേറിയൻ, കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10:30 MRS സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6238599660. നമ്പർ ആവർത്തിക്കാം. 6238599660. എറണാകുളം ജില്ലാ ശുചിത്വ മിഷൻ ഓഫീസിന്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനം 1 വർഷത്തേക്ക് വാടകയ്ക്ക് ലഭ്യമാക്കാൻ താൽപ്പര്യമുള്ളവരിൽ നിന്ന് ക്വട്ടേഷൻ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ആവശ്യമായ രേഖകൾ സഹിതം നാളെ വൈകിട്ട് 5 മുമ്പ്

0: കോർഡിനേറ്റർ, ജില്ലാ ശുചിത്വ മിഷൻ, മൂന്നാം നില സിവിൽ സ്റ്റേഷൻ, കാക്കനാട് എന്ന വിലാസത്തിൽ ക്വട്ടേഷൻ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 04842424781. 04842424781. അട്ടപ്പാടി അഗളി കോഓപ്പറേറ്റീവ് ഫാമിംഗ് സൊസൈറ്റിയുടെ കീഴിൽ ചിണ്ടക്കയിൽ പ്രവർത്തിക്കുന്ന അട്ടപ്പാടി ആദിവാസി ഹൈസ്കൂളിലേക്ക് അധ്യാപകരെ നിയമിക്കുന്നു. HST ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, ഗണിതശാസ്ത്രം, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്ട്രക്ടർ എന്നിവയിൽ ഓരോ ഒഴിവും പ്രൈമറി വിഭാഗം ടീച്ചർ തസ്തികയിൽ 3 ഒഴിവുമാണുള്ളത്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാം 9061545541. നമ്പർ ആവർത്തിക്കാം 9061545541.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മേട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. വൈകിട്ട് 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവർത്തന സമയം. ബിരുദവും BEd യോഗ്യത. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അപേക്ഷകൾ ഈ മാസം 22-ാം തീയതി വൈകിട്ട് 5 വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8547630127 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി പറയാം 8547630127. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ, നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
0: വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, എം ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷി.

0: കളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹെറാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി. വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്രസഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം HLL നിറവേറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വനാതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താൽപര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണമായും ജൈവരീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൌമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്ക് അതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ

0: കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സിബിഎസ്ഇ 12-ാം ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവേ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒഎസ്എം ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേനയെ വിന്യസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40. ഇപ്പോൾ പ്രകാശധാര.
2: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആന്റ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
3: കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ വെയിലും ഈർപ്പവും കൂടുന്നതോടൊപ്പം താപനില 35 മുതൽ 43 ഡിഗ്രി വരെയായി ചർമ്മത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഇത് ഗ്രീഷ്മ ഋതുവാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം 3 മാസം കൂടുന്ന 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് ഈ ഋതുക്കൾ. ഗ്രീഷ്മ ഋതുവിൽ ചൂട് കൂടുതലായതിനാൽ തൊലിപ്പുറത്ത് തടിപ്പ്, അലർജി, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. വേനൽക്കാലം കടുക്കുന്നതോടെ ശരീരത്തിന് തണുപ്പും ആശ്വാസവും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം പ്രധാനമാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, പുകച്ചിൽ, തടിപ്പ്, ഒപ്പം മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പ്രമേഹം, ഹാർട്ട് ഡിസീസ്, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസും സാധാരണമാണ്. പ്രതിരോധശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലമിനും കാരണം. രോഗത്തെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയുവാനുള്ള കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ ആകർഷണീയതയുടെ അളവുകോലാണ് ചർമ്മത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് ഒരു രോഗം എന്നതിലുപരി ഒരു രോഗലക്ഷണമായി കാണാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒപിയിൽ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻ ആണ് അതിന് കാരണം. അവർക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുർവേദത്തിൽ നാൽപ്പാമരാതി കേരം തേച്ച് കുളിക്കുന്നത് അതിന് നല്ലതാണ്. സാധാരണയായി കാണുന്ന വേനൽക്കാല ത്വക്ക് രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുകുരുക്കളാണ്. പ്രിക്ലി ഹീറ്റ് എന്ന് പറയും. വേനലിലെ ചൂടും ഈർപ്പവും ചില പ്രത്യേക ബാക്ടീരിയകളും കാരണം വിയർപ്പ് നാളങ്ങൾ അടഞ്ഞ് ചർമ്മത്തിൽ ചുവന്നതോ വെള്ളത്തുള്ളികൾ പോലെയുള്ളവയോ ആയ പാടുകളായി ചൂടുകുരുക്കൾ കഴുത്ത്, നെഞ്ച്, പുറം, മടക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടും. അസഹനീയമായ ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ ഇവ പെട്ടെന്ന് രോഗാണുബാധിതമാവുകയും പഴുത്ത കുരുക്കൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ചൂടുകുരുക്കളിൽ ചൊറി

എന്നത് ഒഴിവാക്കുക. ഇത് അണുബാധ വഷളാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫംഗൽ അണുബാധയുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ അമിതമാകുന്ന അവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും. അമിതമായ ചൊറിച്ചിലോ പഴുപ്പോ അണുബാധയോ കണ്ടാൽ ത്വക് രോഗ വിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകുരു പോലെയുള്ള എന്നാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗാണുബാധയാണ് രോമകൂപങ്ങളെ ബാധിക്കുന്ന ഫോളിക്കുലൈറ്റിസ്. കാണുമ്പോൾ മുഖക്കുരു പോലെ തോന്നുമെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ വേദനയോടുകൂടി കുരുക്കളായി ഇവ കാണാം. സ്റ്റഫിലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തോർത്തു തുടങ്ങിയ വസ്തുക്കളിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ശരീര വൃത്തി പാലിക്കൽ, വസ്തുക്കളുടെ പങ്കിടൽ ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധങ്ങൾ ഇതിനെ സഹായിക്കും. രണ്ടുനേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വേപ്പില ലേശം മഞ്ഞൾ ചേർത്തരച്ച് പുറമേ പുരട്ടി കുളിക്കുക എന്നിവയൊക്കെ ഇതിന് ശമനം ഉണ്ടാക്കുന്നു. ഒപ്പം ശരീരത്തെ തണുപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കറ്റാർവാഴ, തേങ്ങാപ്പാൽ എന്നിവ ചൂടുകുരു ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വെയിൽ കുറയ്ക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും. ചൊറിച്ചിൽ കുറയ്ക്കാനും പാടുകൾ മാറാനും കലാമൻ ലോഷൻ പോലുള്ളവയും ഉപയോഗിക്കാവുന്നതാണ്. ചൂടുകുരു പോലെ തന്നെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അമിതമായ വിയർപ്പ് ഈർപ്പവും കാരണം തുടയിടുക്കുകൾ, കക്ഷം, മാറിനു താഴെ, നാഭിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പെട്ടെന്നു തന്നെ ശരീരത്തിലും മറ്റുള്ളവരിലേക്കും പകരുന്ന കാൻഡിഡ പോലുള്ള ഫംഗസുകൾ വളരുകയും ചൊറിച്ചിൽ അഥവാ വട്ടച്ചൊറി വേനൽക്കാലത്ത് സാധാരണമാണ്. നിംബചൂർണം അതായത് വേപ്പിലയുടെ ചൂർണം തന്നെയാണ് തൈര് ചേർത്തരച്ച് പുറമേ തേച്ച് കുളിക്കുക. ശരീരത്തിൽ ഈർപ്പം നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒറ്റ ആഴ്ചയിൽ ഇത് മാറുന്നതല്ല. അസുഖത്തിന്റെ കാഠിന്യവും വ്യാപ്തിയുമനുസരിച്ച് 3 മുതൽ 8 ആഴ്ച വരെ ഇതിന് ചികിത്സ വേണ്ടി വന്നേക്കും. വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന വേറൊരു പ്രശ്നമാണ് സൂര്യതാപം, സൺബേൺ. കാഠിന്യമേറിയ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് സൺബേൺ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ ഇളം വെയിൽ പോലും അമിത പ്രതികരണമുള്ള ആളുകളിൽ ഫോട്ടോഡെർമറ്റോസിസ് വിഭാഗത്തിൽപ്പെട്ട അലർജി ഉണ്ടാക്കും എന്നത് മിക്കവരും ശ്രദ്ധിക്കാറേയില്ല. പെട്ടെന്ന് വരുന്ന ചുവപ്പ്, നീറ്റൽ, തൊലി പൊളിയൽ, കുമിള തുടങ്ങിയവ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പതിയെ വരുന്ന വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ മുഖം, കൈകൾ, കഴുത്തിൽ ഒക്കെ വരുന്നതാണ് ഫോട്ടോഡെർമറ്റോസിസിന്റെ ലക്ഷണങ്ങൾ. രണ്ടായാലും വെയിൽ തട്ടുന്നത് കുറയ്ക്കുക, കുട, തൊപ്പി മുതലായ മറകൾ ഉപയോഗിക്കുക എന്നിവ ഒരു പരിധിവരെ സഹായകരമാണ്. കറ്റാർവാഴ അടങ്ങിയ സൺസ്ക്രീൻ ഓയിൽമെന്റ് പുറത്ത് പുരട്ടാവുന്നതാണ്. വെയിൽ കാരണം നേരത്തെ വരുതിയിലായി നിന്നിരുന്ന രോഗങ്ങൾ മറനീക്കി പുറത്തു വരുന്നതും വേനൽക്കാലത്താണ്. മധ്യവയസ്കരിൽ കാണുന്ന കരിമാംഗല്യം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരീരം തണുപ്പിക്കുവാൻ ആവശ്യമായ ആഹാരങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്ത് മുഖക്കുരുവും സർവ്വസാധാരണമായി കാണുന്നു. വിയർപ്പും എണ്ണമയവും ഈർപ്പവും പൊടിയും ചേർന്ന് രോമകൂപങ്ങൾ അടയുന്നതിനാൽ മുഖത്ത് കൂടുതൽ കുരുക്കൾ വരുന്നു. വരണ്ട ചർമ്മമുള്ളവരിൽ കടുത്ത ചൂടിൽ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകുന്നു. മുഖസൌന്ദര്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക എന്നിവയ്ക്കൊപ്പം മുഖം ചെറുചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടെ കഴുകുക, പൗഡർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, മുഖക്കുരു തടയാൻ എണ്ണ പലഹാരങ്ങൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. മുൾത്താണിമിട്ടി പനിനീരിൽ ചാലിച്ച് മുഖത്ത് പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. രാത്രി മുഖം നന്നായി കഴുകി വൃത്തിയാക്കി മാത്രം ഉറങ്ങുക. ഇതൊക്കെ മുഖക്കുരുവിനെ മാറ്റുവാൻ വേണ്ടുന്ന ശീലങ്ങളാണ്. മുഖക്കുരുവിന് കൃത്യമായ ചിട്ടയോടെയുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടരാവുന്നതാണ്. ചർമ്മരോഗങ്ങൾ എല്ലാറ്റിനും പാലിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഞാൻ തരുന്നു. ദിവസം 2 തവണയെങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. അയഞ്ഞ, കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് മാറ്റാനും വായുസഞ്ചാരത്തിനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. നാരങ്ങാവെള്ളം, സംഭാരം, ഇളനീര്, നറുനീണ്ടി സത്ത്, കറുക ജ്യൂസ് ചേർത്ത നാരങ്ങാവെള്ളം, ഇഞ്ചി സത്ത് ചേർത്ത നാരങ്ങാവെള്ളം, നെല്ലിക്ക ജ്യൂസ് എന്നിവ നിർജലീകരണം തടയാനുള്ള പാനീയങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ആയുർവേദത്തിൽ ഗുളൂച്ചാദി പാനകം, അതായത് ഗുളൂച്ചാദി കഷായ ചൂർണം 10 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടുകാലം മുഴുവൻ ഉപയോഗിക്കുക. ശരീരത്തിന് തണുപ്പും ഇപ്പറഞ്ഞ രോഗങ്ങൾ വരാതെയും സാധ്യമാകും.
അധികം ചൂടുള്ളവർ എല്ലാ ദിവസവും 5 മുതൽ

0: 10 ഗ്രാം വരെ അഭിപത്തി ചൂർണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ കഴിക്കുന്നതും ഏറെ പ്രയോജനപ്രദമാണ്. ഇടയ്ക്കിടെ മുഖം അമർത്തി തുടയ്ക്കുന്നത് ഒഴിവാക്കുക. തല തുടയ്ക്കുന്ന തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കാതിരിക്കുക. ഫംഗൽ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ വസ്ത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ആരോഗ്യകരമായ ചർമ്മരക്ഷ സാധ്യമാണ്. വേനൽക്കാലത്ത് ശരീരം ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് ആയുർവേദത്തിൽ ശീതപിത്തമെന്നാണ് അറിയപ്പെടുന്നത്. അലർജി തന്നെയാണ് കാരണം. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അലർജി മനസ്സിലായ പക്ഷം ആ ആഹാര സാധനം ഒഴിവാക്കുകയും ഒപ്പം ഔഷധങ്ങൾ കഴിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് തലയിൽ വിയർപ്പ് നിന്നിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്, തലയിൽ ചൊറിച്ചിൽ, മുടി പൊഴിയുക, തലയിൽ സെബേഷ്യസ് സിസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നത് കാണാറുണ്ട്. 2 തവണ തല കുളിച്ച് ഈർപ്പരഹിതമാക്കി തുടച്ച് വെക്കുന്നതാണ് നല്ലത്. പൂപ്പൽബാധയ്ക്ക് കാരണം എപ്പോഴും ഈർപ്പമാണ്. കക്ഷത്ത് ചൊറിച്ചിൽ കാണുന്നതും ഇക്കാലത്ത് സാധാരണയാണ്. പ്രായമായവർക്ക് സ്കിന്നിന്റെ ഇലാസ്തികത കുറയുക, പ്രമേഹം, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് കാണാറുണ്ട്. കുട്ടികൾക്ക് തുടയിടക്കിൽ ചൊറിച്ചിൽ കാണുന്നത് വിയർപ്പ് കൂടുതൽ കൊണ്ട് സ്കാബീസ് പോലുള്ള അവസരങ്ങൾ കൂടുന്നതുകൊണ്ടും ആണ്. ശരീരം വൃത്തിയാക്കി വെക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സോപ്പ് മൈൽഡായി മാത്രം ഉപയോഗിക്കുക, കോട്ടൺ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക, ഡ്രസ് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തുണക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ത്വക്ക് എന്നത് ശരീരത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിലെ ആരോഗ്യമാണ് അത് പുറത്തു തെളിയിക്കുക. ആരോഗ്യമുള്ള ത്വക്ക് ആരോഗ്യമുള്ള ജീവിതമാണ്. ഋതു അറിഞ്ഞു ജീവിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആന്റ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം മുരളി.
3: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
4: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
3: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ്

0: കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലീം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി ഡി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിംഗ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
1: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasize that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത്ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
3: വിത്ത് എവറി ഇന്ററാക്ഷൻ വിത്ത് HLL, മൈ പ്രൈഡ് ഇൻ ദ കമ്പനി ഇസ് ഗ്രോയിങ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ട്രൂ ഓഫ് ദി എൻറ്റയർ മിനിസ്ട്രി. ദ ഫെയ്ത്ത് ദാറ്റ് ദ മിനിസ്ട്രി ഹാസ് റിപ്പോസ്ഡ് ഇൻ HLL ബീങ് ഏബിൾ ടു പ്രൊവൈഡ് ഇൻക്ലൂസീവ് അഫോർഡബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഹെൽത്ത് കെയർ.

0: inclusive, affordable and quality. The diversity of product, which shows that HLL is reinventing itself every moment.
1: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗപ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: സമയം 1:00.
3: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അമ്മു, ആമിന,
1: ആന്റി എന്തിനാ വിളിക്കുന്നേ?
0: അത്താഴത്തിന്? അല്ലാതെ
2: ആമിന ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
0: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവൂ.
3: എന്താ അമ്മൂ തല താഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറക്കി സ്വാദില്ലാഞ്ഞിട്ടോ?
0: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞെ?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ
3: അതെ. എല്ലാരോടും ആയിട്ടൊരു കാര്യം പറയാം.

0: ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്നുപേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
1: എനിക്ക്
2: അതെ, എന്താ വല്ലാണ്ടിരിക്കുന്നെ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
0: അതുപോട്ടെ, അമ്മൂന് ഇപ്പൊ എന്തെങ്കിലും മരുന്ന് വേണോ?
1: വേണ്ട ആന്റി.
0: എങ്കിൽ കൈ കഴുകി എഴുന്നേറ്റോളൂ.
1: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
0: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്ക. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
1: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ടോ?
0: വിശന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി എല്ലാരും. വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും. ഇതൊരു ഹോസ്റ്റൽ ഒന്നല്ല, അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാ താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതില് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
0: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
3: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയാ ഉണ്ടാക്കി?
0: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയും അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവും ഇല്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിന്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിന്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനുടെ കാര്യം പറയുമ്പോ അദ്ദേഹം എന്നെ എന്ത് പറയുവോ ആവോ.
3: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
0: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
2: ഞാൻ ഇവിടുന്ന് പോവാ, ഡാഡിയെ വിളിച്ച് പറയണം.
1: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല, ഊണ് പാതിയാക്കി പോന്നില്ലേ. ആനിയെ ആന്റി വല്ലാതെ വഴക്കം പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടുപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
1: ആനി എവിടേക്കും പോവില്ല.
2: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
1: ഈ വീട് എനിക്കും നിനക്കും ആമനിക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കി.
0: നീ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
2: മാറി.
0: എന്താ നിനക്ക് പറ്റിയ? നീ എന്നോട് പറയ.
2: ഒന്നുമില്ല.
0: എന്റെ പൊന്നുമോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
2: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
2: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും ഇല്ല. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
2: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ. ഗോവയിലാണെന്ന് മാത്രല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
2: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
2: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോളിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
2: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞുകൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
2: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
2: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടന്റ് മെസ്സേജ്. എനിക്ക്

0: അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണവാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
1: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി,
0: ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചു എന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ? എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൌണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണി വരെയാ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
0: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്.
1: താങ്ക് യു.
0: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ, പിന്നെ ഉച്ചവരെ നിരത്തിലാണ് പെരുവഴിയിൽ. അപ്പൊ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എന്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
2: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
2: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിന്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങള് 3 പെൺകുട്ടികൾ. ആനിയ എന്നെ ഇവിടെ കൊണ്ടാക്കിയത്, ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവള് ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാല. ആന്റീന്നാ വീട്ടുകാരെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെ ഇല്ല. ദന്തോ ശില്പം വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കിക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാന്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ. ഉമ്മ.
0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്മിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോടെ പറയാതെ.
0: ഹേയ്, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരിയെന്നാ.

0: കത്തിയിട്ടവൻ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?
1: ഇന്ന് ബർണാഡ് വിളിച്ചിരുന്നു. അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തണിച്ചു നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നേ.
2: കുറച്ചു ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ല ആന്റി. ആന്റിക്ക് ഞങ്ങള് വിശ്വാസമല്ലേ?
1: എനിക്ക് എല്ലാരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം. നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
2: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
1: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂതിയാവുന്നത് അവളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
2: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
3: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
1: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എന്റെ കുട്ടികളുണ്ടല്ലോ. ഈ വീട് ഉറങ്ങിക്കിടക്കൊന്നുമില്ല. എനിക്ക് കുട്ടികളുണ്ട്.

0: ബെർണാഡ് എനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
1: ആന്റി, ആന്റി സമാധാനായിട്ടിരിക്കും. ആന്റി പോയി കിടക്ക്, ഞങ്ങൾ പോവാ. ബാ പോവാ.
2: ആമിന ഇവിടെ വാ.
3: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
3: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
3: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
3: ആവോ,
2: നുണ പറയണ്ട കേട്ടോ.
3: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
3: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ മറ്റൊരു ജോലി?
3: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ, എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
2: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
3: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും. ആരും.
2: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും. ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഗുഡ് മോർണിംഗ്.
4: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കടന്നത്.
1: എന്തിന്?
4: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
1: അത് ഇന്നലെ കഴിഞ്ഞ കാര്യല്ലേ.
4: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എന്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
1: എന്ത് വൃത്തിയേടാ അത്! നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
4: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടം.

0: ഈ ബാച്ചവറിന്റെ ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
1: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ അനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും അനി എന്നോടത്ത്.
0: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
1: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത്, മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
0: ഞാൻ അങ്ങനെ ചോദിച്ചോ?
1: ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
0: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
1: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
0: എന്ത്, നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ?
1: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
2: Are you in love with someone?
0: ശരിയാണോ അത് ആന്റി ചോദിച്ചത്? യെസ്, അതെ. ഹേ, നോ നോ,

0: ഈ നിരത്തിലൂടെ ഞാൻ പല വട്ടം നടന്നു. അപ്പോഴേക്ക് ഇവിടെ നിന്ന് നൃത്തത്തിന്റെ സംഗീതത്തിന്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ.
2: വാതിൽ തുറന്ന എന്റെ തെറ്റായി പോയല്ലോ ശരാ.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളവരെടുത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കുക.
1: അതിന് നിങ്ങൾ
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൌണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: എന്റെ വലിയ വീടിന്റെ ചുവരുകളിൽ അവയുടെ ചീലുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടുപോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, ഞാൻ സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാൻ ഇന്ന് അമ്മു എന്ന

0: ഉള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റു പാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്.
1: ആണോ?
0: വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ.

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണമെന്ന്.
1: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
0: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷെ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു.
2: ചോദിക്കുന്നതിന് ഉത്തരം പറ. അറിയാമായിരുന്നോ ഇല്ലേ?
0: ആന്റി, ആന്റി, എന്ത് പറ്റി? ആന്റി,
1: ആന്റി, ആന്റി, കണ്ണോർക്ക ആന്റി.
3: ആന്റി, ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
1: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
0: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
1: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്. ഒന്ന് നിന്നേ.
4: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
1: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
4: പക്ഷേ എനിക്കുണ്ട്.
1: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
4: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
1: എന്ത് മര്യാദകേട്?
4: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
1: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
4: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി, ക്ഷമിക്കോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
1: എന്തോന്ന്?
4: വെയിൽ ഒരുമാതിരി തീർപ്പൂക്കൾ പോലെ അകത്തണം. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
5: വരൂ സർ. എന്താ വേണ്ടത്?
4: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
5: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
4: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
5: ആമിന.
4: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സസ്?
5: മിസ് തന്നെ.
4: ഇവിടെ പുതിയതായി വന്നതാണോ?
5: അതെ.
4: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
5: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്, ഇവിടത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
4: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
5: ഉണ്ടല്ലോ.
4: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
5: 101.

0: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
1: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
0: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
1: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
0: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
1: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
0: പരിചയപ്പെട്ടു.
1: എങ്ങനെ പരിചയപ്പെട്ടു?
0: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെ കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു.

0: ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനിക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
1: നിങ്ങൾ രണ്ടും അഞ്ചടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പൊ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
0: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.
1: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
0: ആമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ആമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.
2: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
3: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞ ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
3: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
3: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
2: ആമിനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ചു വരണം ട്ടോ.
3: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
1: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എന്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
3: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
1: നോക്കൂ, ഡേ, ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോ ബഷീർക്ക വാങ്ങി തന്നതാ. ബഷീർക്കക്ക് ഇത്രക്കേ കഴിയൂ.
0: നമസ്കാരം.
3: ഇയാൾ എവിടെ വന്നോ?
2: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
1: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
0: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
3: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
0: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
2: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
0: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
3: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
0: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
2: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
0: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
3: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
0: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനമുണ്ടാവുക എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ പണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിന്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എന്റെ ഡാഡി എന്നെ തല്ലി.
2: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
0: എന്റെ വഷളനായി എന്നല്ലേ. ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും വളരെ ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്താ നേടി? ചവിട്ടിക്കടന്ന് പോയ പാതയിലെ കുറെ പോറലും കുറെ പൊടിയും. അപ്പൊ ശരി, കാണാം.
1: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
3: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
4: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
1: അങ്കിൾ എന്നേക്ക് വരും?
4: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാ.
2: ആന്റി എപ്പോ മടങ്ങിയെത്തും?
4: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
2: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
4: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
3: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
4: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോ എവിടെയാ താമസിക്കുക?
1: അറിയില്ല.
4: ആമിന ജോലിക്ക് പോകുമ്പോ ബഷീർ എന്ത് ചെയ്യും?

0: അയാൾക്കൊരു ജോലി വേണ്ടേ?
1: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
0: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ അതിനെ എങ്ങനെ നോക്കിയിരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു സുന്ദരി മോള്. പണ്ട് ബർണാഡും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞും ഞങ്ങൾക്ക് പറക്കുന്നു.
2: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
0: ഊണ് കഴിച്ചിട്ട് എന്തിനാ? ഉറങ്ങിയിട്ട് എന്തിനാ? പണം ഉണ്ടാക്കിയിട്ട് എന്തിനാ?
3: അമ്മു,
2: നിങ്ങളോ?
3: ഞാൻ പിന്തുടരുകയായിരുന്നു.
2: എന്തിന്?
3: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന്റെ ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
2: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
3: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
2: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
3: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
2: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
3: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
2: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടാണ്. ഞാനിപ്പോ അമ്മ അല്ലാട്ടോ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എന്റെ വീണയാണെന്ന്. പങ്കത്തം, എന്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിന്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചുവരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു ട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യാദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്ക് ഒരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിട്ടിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറകുള്ള, കൊച്ചു നുണക്കുഴികളുള്ള, കുറുനിരകളുള്ള അവളെയാണ്. ആമിന, അതെ, ഐ ലവ് ഹർ.

പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാന്റെ മടിയിൽ ഞാൻ, ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്.

0: ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക. മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം കൂടി ഈ പട്ടണത്തിൽ ഉണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
0: മറ്റെന്താണ് വേണ്ടത്?
1: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
0: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
1: അത് കസ്റ്റമേഴ്സിനോട്.
0: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
1: ഞാൻ വെറും ഒരു കസ്റ്റമർ
0: അല്ലാതെ മറ്റാരാണ്?
1: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
0: എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ആമിന, ഞാൻ ആമിനെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
0: നിങ്ങൾ
1: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
0: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
1: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
0: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
1: പെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
0: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
1: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ, എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
0: ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ വിടും. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നത്?
1: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്നു കണ്ടതിന് ശേഷം.
0: ലഞ്ച് ബ്രേക്കിന് സമയമായി, എനിക്ക് വാതിലടയ്ക്കണം.
1: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
0: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടു, എന്റെ കൈവിടാൻ.
1: ആമിന,
0: വിടൂ. എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
1: ഒച്ചകൂട്ടി രക്ഷപ്പെടാൻ
0: നിങ്ങളെ ഞാൻ
1: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
0: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
3: ഇല്ല, കിടന്നതാ. പക്ഷെ എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഒന്നും മയങ്ങാൻ പോലും പറ്റുന്നില്ല. ഈ ബാൽക്കണിയിൽ നല്ല നിലാവുണ്ടല്ലേ.
2: പൂമരങ്ങളുടെ നീളുകൾക്ക് എന്താ ഭംഗി.
3: നീ എന്താ ഉറങ്ങിയില്ലേ?
2: എനിക്കും കിടന്നപ്പോ വല്ലാത്ത അസ്വസ്ഥത തോന്നി. അമ്മുവും ആമിനയും ഇന്ന് നേരത്തെ കിടന്നു. എന്നും ഒത്തിരി ചലിക്കുന്ന ആമിന ഇന്ന് തീരെ മൗനിയായിരുന്നു.
3: ഞാൻ വിചാരിക്കുന്നു നാളെ ഞാൻ പോകുന്ന ദിവസമായിട്ട് കൂടി അവരൊന്നും മിണ്ടാതെ കിടന്നല്ലോ എന്ന്. ഞാൻ അവരുടെ അമ്മയല്ലെങ്കിൽ കൂടി എനിക്ക് വല്ലാതെ സങ്കടം വന്നു. ഇന്നലെ വരെ ഉത്സാഹം ഉണ്ടായിരുന്നു, ഇന്ന് ആ ആവേശം നഷ്ടമായതുപോലെ.
2: നാളെ ഈ നേരത്ത്
3: പനാജിയിൽ ഭരണാടിതായിരിക്കും. അനി,
2: എന്താ ആന്റി?
3: 18 വയസ്സിൽ എനിക്കൊരു കുഞ്ഞ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് അവള് നിന്നെപ്പോലെ ഇരിക്കുമായിരുന്നു. ഈ വീട്ടിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഏൽപ്പിച്ചിട്ട് പോകാമായിരുന്നു.
2: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
3: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ.
2: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലും എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
3: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

0: ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ടാന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിന്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികള്, എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആന്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആന്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കായി.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ
0: ആനി?
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു, പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചിതറി, എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർ കന്നാമിനെ അയാൾക്ക് വേണോ അത്ര?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്, ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ,
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാൾ ഒരു അപ്പൂപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ആനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ലേ?
3: ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ് ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്. നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരു ആണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംബോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംബോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മു.

0: അവനെ കാണണം എന്ന് തോന്നി.
1: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
0: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
1: എന്റെ മനസ്സിൽ കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെ കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എന്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എന്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
0: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
1: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
0: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
1: വെറുതെ
0: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ് ഞാൻ എവിടെ നിന്നു വന്നവൻ, ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
1: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
0: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെ കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക്
1: സമ്മതം.
0: പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എന്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
1: അപ്പോൾ അവൾ പറയുന്ന ബഷീർക്ക?
0: ബഷീർക്ക, അതൊക്കെ പിഴിഞ്ഞുപോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
1: അപ്പോൾ എല്ലാവരും കള്ളികൾ.
0: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല, കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
1: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപ്പട്ടിനെ ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
1: എനിക്ക് വേണ്ട.
2: കാരണം?
1: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
1: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
1: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞ നീ?
1: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
1: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
1: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
1: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണീ പറയുന്നത്?
1: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
1: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാൾ നീ കരുന്ന പോലെയല്ല.
1: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ. മോശങ്ങൾ.

0: ഹോ, വന്നോ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
0: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ട് സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങൾ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷെ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവള്. അവക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
1: ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
0: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
1: നല്ല തമാശ. ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. ഞാനിതാ വരുന്നു.
2: ആരാ?
1: ഒരു ഗസ്റ്റ്.
2: നിങ്ങൾ
1: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
2: ആനി ഇവിടെ ഇല്ല.
1: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
2: അതിനിടെ അകത്ത് കയറിയോ?
1: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
2: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
1: വൈകട്ടെ,
2: നിങ്ങൾ ഇപ്പൊ പോകൂ.
1: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
2: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
1: ഒന്നുകൂടി ആലോചിക്കൂ.
2: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
1: എന്നെ കൊല്ലും.
2: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
1: ഹരിതാമന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
0: നിങ്ങൾ വെക്കേറ്റ് ചെയ്യാണോ?
1: അതെ.
0: എവിടേക്കാ?
1: എന്തിനറിയണം?
0: അമ്മ എവിടെ?
1: ഏതമ്മോ?
0: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
1: നീ വെറുമൊരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
0: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നെ. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
2: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
0: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിൽ അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാളെ പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർക്കനെ വിളിച്ചോ?
3: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന? ആമിന,
2: അയ്യോ
3: ആമിന,
2: ഞാൻ പോണോ? ബഷീറിന്റെ അടുത്തേക്ക്.
3: ആമിന,
2: എന്നോട് ക്ഷമിക്കൂ. നീ
3: ആമിന,
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം

0: പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ. അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ. അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
1: കടങ്കഥയിലെ വിരുന്നുകാരൻ നാടകം സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി. സർഗാത്മക സഹകരണം
2: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവാർ.
1: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ടൂറിസം വകുപ്പിന്റെ കീഴിൽ തൊടുപുഴ മങ്ങാട്ടുകവലയിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീട്ടമ്മമാർക്കും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കുമായി 2 ആഴ്ച ദൈർഘ്യമുള്ള കുക്കറി കോഴ്സുകൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. 94 00 45 50 66.
4: ചേച്ചി, ഇത് കണ്ടോ?
5: നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
6: ഓ ഐ നോ.
5: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
8: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആലപ്പുഴ ജില്ലയിലെ നാവികസേനയിൽ നിന്ന് വിരമിച്ച സൈനികരുടെ വിധവകൾക്കും വിമുക്ത ഭടന്മാർക്കും വേണ്ടിയുള്ള ഒരു ആശയവിനിമയ പരിപാടി ഈ മാസം 22 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0477224573 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
11: ആകാശവാണി FM വാർത്തകൾ.
3: VD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭായോഗം പുരോഗമിക്കുന്നു. UDFന്റെയും കോൺഗ്രസിന്റെയും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിർണായക പ്രഖ്യാപനം ഇന്നുണ്ടാകുമോ എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. മന്ത്രിസഭായോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ യോഗ തീരുമാനങ്ങൾ വാർത്താസമ്മേളനത്തിൽ അറിയിക്കും. സെക്രട്ടേറിയറ്റ് നോർത്ത് ബ്ലോക്കിലെ മീഡിയ റൂമിലായിരിക്കും വാർത്താ സമ്മേളനം. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്നും ജോർജ് കുര്യൻ കോഴിക്കോട്ട് പറഞ്ഞു. അർബുദ രോഗമരുന്നുകൾ ഉൾപ്പെടെ ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസിക്ക് കഴിയുമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലൈഫ് കെയർ ലിമിറ്റഡ് വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സെൻസസ് 2027 വിവരശേഖരണത്തിന് ഗുജറാത്തിൽ തുടക്കമായി. May 17 മുതൽ 31 വരെ പൊതുജനങ്ങൾക്ക് ഓൺലൈനിൽ വിവരങ്ങൾ സമർപ്പിക്കാൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ ശക്തമായ നടപടികളെ തുടർന്ന് അന്താരാഷ്ട്ര ലഹരി സംഘങ്ങളുടെ മയക്കുമരുന്ന് കടത്ത് ഇന്ത്യയിൽ കുറഞ്ഞതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് രാജ്യത്ത് മയക്കുമരുന്ന് ഉൽപ്പാദന കേന്ദ്രങ്ങൾ തുടങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം. 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം.
11: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണി വരെയാണ് ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയുടെ സമയം. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട നമ്പർ അറിയാമല്ലോ, ഒരിക്കൽ കൂടി പറയാം. 9446455888. മറ്റ് 2 നമ്പർ കൂടിയുണ്ട്, 0484 എന്ന കോഡ് ചേർത്ത് 2426397, അതല്ലെങ്കിൽ 2426387 എന്നീ നമ്പറുകളിലും വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വെള്ളിത്തിരയിൽ ആരാണ് ആദ്യം പങ്കെടുക്കുന്നതെന്ന് നോക്കാം. ഹലോ ഹലോ, കോൾ കണക്റ്റ് ആവുന്നില്ല, ഒന്ന് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം, കേൾക്കാമോ? ഹലോ ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ഫോണിൽ ശ്രദ്ധിക്കൂ, അതാണ് ഫോൺ കണക്ട് ആവുന്നില്ല.
2: ഹലോ,
1: ആ നമസ്കാരം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ, നമുക്ക് ആ കോളൊന്നും കണക്റ്റ് ആവുന്നില്ലല്ലോ. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. ഹലോ
3: ഹലോ,
1: ആ നമസ്കാരം, വെള്ളിത്തിരയാണ്.
3: എന്റെ പേര് സുധാ.
1: സുധാ അല്ലേ, എവിടെ നിന്നാ സുധാ വിളിക്കുന്നത്?
3: ഞാൻ മുടിക്കൽ എന്ന് പറയും, പെരുമ്പാവൂരിനടുത്ത് ചെറുവേലിക്കുന്ന്.
1: പെരുമ്പാവൂരിൽ അടുത്ത് നിന്നാണ് അല്ലേ? നമുക്കിന്ന് 2-3 കോളുകൾ കണക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല ആദ്യം വിളിച്ച വ്യക്തികളുടെ. പറയൂ, പരിപാടിയൊക്കെ കേൾക്കുന്ന വ്യക്തിയാണോ?
3: ഞാൻ സ്ഥിരം കേൾക്കണതാ. എനിക്ക് ഒരു പാട്ട് വേണം സാറേ.
1: ഏത് പാട്ടാണ് പറയൂ, പാട്ട് ആദ്യം പറയൂ, എന്നിട്ട് സംസാരിക്കാം.
3: അത് ബാബുമോൻ എന്ന് പറഞ്ഞ സിനിമയിൽ.
1: ബാബുമോൻ, സിനിമയുടെ പേര് ബാബുമോൻ. ഏത് പാട്ടാണ്?
3: പുലയനാർ മണിയമ്മ എന്നുള്ള പാട്ട്.
1: അത് പ്രസാദം എന്ന് പറഞ്ഞ സിനിമയിലല്ലേ?
3: അതന്നെ, പ്രസാദ്.
1: ബാബുമോൻ അല്ല, സിനിമയുടെ പേര് പ്രസാദം എന്നാണ് എന്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞതാണ്. പി ഭാസ്കറിന്റെ വരികളായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രേം നസീറും ജയഭാരതി ഒക്കെ അഭിനയിച്ച സിനിമയായിരുന്നു. ബാബുമോൻ എന്ന് പറഞ്ഞപ്പോ മാറിപ്പോയി. ബാബുമോന്റെ പാട്ട് പി ഭാസ്കറിനല്ല എന്നാണ് എന്റെ ഓർമ്മ. പുലയനാർ മണിയമ്മ, പൂമുല്ലക്കാവിലമ്മ അല്ലേ, കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ, യശസ് പാടിയ പാട്ടല്ലേ. പ്രേം നസീറും ജയഭാരതി ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. കെ പി എസ് സി ലളിത, അടൂർ ഭാസി ഒക്കെ അഭിനയിച്ച
3: പ്രസാദം.
1: എന്താ ഈ പാട്ട് ചോദിക്കാൻ പ്രത്യേകിച്ച് ഉള്ള കാര്യമുണ്ടോ?
3: അത് ഇഷ്ടമാണ് പാട്ട്. അങ്ങനെ കണ്ട സിനിമയാണ്.
1: പി ഭാസ്കരൻ ദക്ഷിണാമൂർത്തി ടീമിന്റെ പാട്ടാണ്.
3: അതെ അതെ, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോ ഒരു കൊച്ച പാട്ട് പാടിയാണ്, അന്ന് മുതൽ എനിക്ക് ഇഷ്ടമാണ്
1: ഈ പാട്ട്. ഇഷ്ടമാണല്ലേ, അങ്ങനെയാണ് ഈ പാട്ടുകളുടെ കാര്യം. നമുക്ക് ചിലപ്പോൾ അത് ഈ പാട്ട് പാടിയ ശരിയായ ഗായകരോ ഗായികയോ പാടിയിട്ടല്ല പാട്ടിനോട് ഇഷ്ടം തോന്നുന്നത്, നമ്മുടെ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ കൂട്ടുകാരൻ,
3: അതെ,
1: ഒരു സാഹിത്യ സമാജത്തിലോ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. പിന്നെ ആ പാട്ട് കേൾക്കുമ്പോൾ ഒക്കെ അവരെ ഓർമ്മയും
3: വരും.
1: അതെ, തീർച്ചയായും അങ്ങനെ തന്നെയാണ് മിക്കവർക്കും.

0: അതെ, അങ്ങനെ അപ്പൊ വിളിച്ചപ്പോ എനിക്ക് ഏതാ പെട്ടെന്ന് ഏത് പാട്ടാ പറയണ്ടെന്ന്, അപ്പോഴാണ് പേര് മാറിപ്പോയി സിനിമയുടെ.
1: അത് കുഴപ്പമില്ല, നമുക്ക് എല്ലാം ഒന്നും ഒരുപാട് സിനിമകളില്ലേ, എല്ലാം ഓർത്തിരിക്കാൻ പ്രയാസമല്ലേ. നമ്മൾ ഈ നിത്യവും പെരുമാറുന്നവർ പോലും ഈ പേരൊക്കെ മാറിപ്പോകും അങ്ങോട്ടും
0: ഇങ്ങോട്ടും. ഇത് എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടും, പിന്നെ എനിക്ക് 3 മക്കളുണ്ട്, 3 പെൺപിള്ളേരാണ്. അപ്പൊ അവരെല്ലാരും കല്യാണം കഴിച്ചു പോയി, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്. എന്റെ ഭർത്താവിനും അമ്മയ്ക്ക് അനിയത്തിയുണ്ട്, അനിയത്തിക്കും 2 അനിയത്തിമാരുണ്ട്, അവർക്കും വേണ്ടിയിട്ട്.
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. നമ്മുടെ പരിപാടികളെ കുറിച്ചൊക്കെ വല്ലതും പറയാനുണ്ടോ?
0: എല്ലാ പരിപാടിയും ഞാൻ കേൾക്കാറുള്ളതാ.
1: ഈ അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടിരുന്നോ?
0: ആ കേട്ട്, ഞാൻ ഇന്നലത്തെ എനിക്ക് മിസ്സായിപ്പോയി, അതുകൊണ്ട് എനിക്ക് ഇന്നലെ കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഉച്ചക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു, ഇപ്പൊ ഉച്ചക്ക് കേൾക്കാന്ന് വെച്ചു, അപ്പോഴത്തും അപ്പോഴും കേൾക്കാൻ
1: നടന്നില്ല. ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ ഉണ്ടായിരുന്നു.
0: ആ 2 മണി വരെ ഉള്ളു, ഞാൻ ഇപ്പൊ വന്നു കേറുള്ളൂ. അതുകാരണം എനിക്ക് അത്
1: ബാക്കിയുള്ള നാടകമൊക്കെ കേട്ടിരുന്നോ?
0: എല്ലാം കേട്ടായിരുന്നു.
1: ഏത് നാടകം ഇഷ്ടമായത് കൂടുതൽ അസുഖക്ക്?
0: എനിക്ക് ഫസ്റ്റത്തെ നാടകം എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നാടകമായിരുന്നു. മോഹൻലാലൊക്കെ അഭിനയിച്ച
1: നാടകമായിരുന്നു ഇഷ്ടപ്പെട്ടത് അല്ലേ? അവസാനത്തെ നാടകത്തിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു.
0: ഇന്നലെ ഞാൻ തുടങ്ങി വന്നപ്പോ കേട്ടതായിരുന്നു, പക്ഷെ ഇടി കറണ്ട് പോയായിരുന്നു, അതാണ് എനിക്ക്
1: ഇന്നലെ.
0: അപ്പൊ പകലും കേൾക്കാൻ പറ്റില്ല. ഇന്നലത്തെ നാടകം തുടങ്ങി വന്നപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു.
1: ദൈവത്തിൻ മനമാര് കണ്ടു, അതായിരുന്നു ആദ്യ നാടകം.
0: കണ്ടു. ഓ അതെ അതെ. പിന്നെ അപ്പൊ ഇത് ഇനി ഇത് എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റുമോ സാർ?
1: നമുക്ക് എപ്പോഴെങ്കിലും പോലും, പക്ഷെ എവിടെ ഉണ്ടാവുമ്പോ തീർച്ചയായും കേൾക്കാം. ഓക്കെ, സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇഷ്ടാനം കേട്ടോ.
0: സാറിന്റെ പേരെന്താ?
1: എന്റെ പേര് എം വി ശശികുമാർ.
0: അയ്യോ ശശികുമാർ സാറാണോ? ഞാനിപ്പോ വന്നു കഴിഞ്ഞു, റേഡിയോ ഓൺ ചെയ്തോളൂ, അപ്പോഴാണ് വെറുതെ ഞാൻ വിളിച്ചു നോക്കിയതാ.
1: അതെ, അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ കിട്ടുന്നത്. ഓക്കെ, വളരെ സന്തോഷം സുധയോട് സംസാരിച്ചാല്. ഓക്കെ, ഇഷ്ടാനം കേട്ടോളൂ.
0: Thank you.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഹലോ
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. കേൾക്കാമോ?
2: കേൾക്കാം
1: അല്ലേ?
2: ആ,
1: ഒന്ന് ഉറക്കെ പറയൂ.
2: കേൾക്കാം.
1: ആ, ആരാ സംസാരിക്കുന്ന?
2: എന്റെ പേര് ആലീസ് എന്നാണ്.
1: ആലീസ് എവിടെ നിന്നാണ്?
2: വൈപ്പിങ്ങരയിലെ ഞാറക്കൽ എന്ന ഗ്രാമത്തിൽ നിന്ന്.
1: ഞാറക്കൽ എന്ന ഗ്രാമത്തിൽ നിന്ന്. വണ്ടർലാൻഡ് അവിടെയാണ് അല്ലേ? ആലീസിൻ വണ്ടർലാൻഡ് എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മുടെ വണ്ടർലാൻഡ് അല്ലേ, വൈപ്പിൻകര. ഹലോ
2: ഹലോ,
1: കേൾക്കുന്നില്ലേ പറയുന്നത്?
2: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: ഇന്ന് വേണ്ട പാട്ട് ഏതാ അത് പറയൂ ആദ്യം. ആലീസ്
2: പാട്ട് വെള്ളം എന്ന ചിത്രത്തിലെ
1: അകലെ പോയ അവളെ അല്ലേ ആ പാട്ട്. ആ, വെള്ളം എന്ന് പറഞ്ഞ പഴയ ഒരു ചിത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ അത്? വെള്ളം ദി എസൻഷ്യൽ എന്ന് പറഞ്ഞ ജയസൂര്യ അഭിനയിച്ച ചിത്രം അല്ലേ, പ്രജേഷ് സെന്റെ ചിത്രമായിരുന്നു. എന്താ ഈ പാട്ടിനോട് പ്രത്യേകിച്ച് വല്ല താല്പര്യം ഉണ്ടോ? അങ്ങനെ
2: അങ്ങനെയൊന്നുമില്ല.
1: തീർച്ചയായും അതെ, വളരെ കാലത്തിന് ശേഷം വന്ന ഒരു നല്ല പാട്ടായിരുന്നു അക്കാലത്ത് അത്. ആ ചിത്രം കണ്ടിരുന്നോ?
2: ഇല്ല, കണ്ടില്ല.
1: ബിജുബാലായിരുന്നു എന്റെ സംഗീതം.
2: എല്ലാ സുഹൃത്തുക്കൾക്കും.
1: അതെ അതെ, അതൊരു ജീവിതകഥയുടെ സിനിമ. അതിന്റെ പ്രമേയം അങ്ങനെ ഒരു യഥാർത്ഥ ജീവിതത്തിൽ നിന്നെടുത്തൊരു പ്രമേയമായിരുന്നു. എന്തായാലും ഈ ഗാനമാണ് ആവശ്യപ്പെടുന്നത് എല്ലാവർക്കും വേണ്ടി അല്ലേ?
2: അതെന്റെ എല്ലാ, ഞാൻ തയ്യലാണ് എന്റെ ജോലി, തയ്ക്കുന്ന എല്ലാ എന്റെ ഫ്രണ്ട്സിന് വേണ്ടി സമർപ്പിക്കുന്നു.
1: തീർച്ചയായും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ജയസൂര്യ സംയുക്ത മേനോനൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു വെള്ളം.
2: അതെ അതെ,
1: കണ്ടു എന്നാ പറഞ്ഞ അല്ലേ?
2: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല അത്.
1: ആ ശരി. ആ, ബിജുബാലായിരുന്നു സംഗീതം.
2: ബിജുബാലിന്റെ.
1: നമുക്കപ്പോ പാട്ടിലേക്ക് പോയാലോ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
2: ഇല്ല ഇല്ല, ഒന്നും പറയാനില്ല.
1: നിതീഷ് നടേരിയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. അതായത് ബി കെ ഹരിനാരായണനും പാട്ട് എഴുതിയിട്ടുണ്ട്. ഷെഹബാസ് അമനാണ് പാടിയിരിക്കുന്നത്. നമുക്ക് പാട്ടിലേക്ക് പോവാം. ഓക്കെ, വിളിച്ചൊരു സന്തോഷം.
2: താങ്ക് യു.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: അയ്യോ ഹലോ. ആ ഓക്കെ,
0: നമസ്കാരം, ആരാണ്? പറയൂ.
1: എൻ്റെ പേര് ഭാരതി. തൃപ്രയാർ അടുത്തുണ്ട്,
0: തൃപ്രയാർ അടുത്തുനിന്ന്.
1: പഴു എന്ന് പറയും സ്ഥലം.
0: ഏതാ സ്ഥലം?
1: പഴുവിൽ എന്ന് പറയും സ്ഥലം.
0: അവിടെ കൊച്ചി എഫ് എം ആണ് നന്നായി കേൾക്കുന്നത്.
1: അതെ അതെ,
0: അവിടെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ടോ?
1: എനിക്ക് കടയാണ്, ടൈലറും കട. അപ്പൊ രാവിലെ വന്ന് ഞാൻ റേഡിയോ തുറന്നിട്ട് പോകുന്നവരെ 8:30 വരെ
0: ഓ ശരി,
1: മാത്രം വെക്കും.
0: കൊച്ചി എഫ് എം ആണ് കേൾക്കുന്നത് അല്ലേ.
1: ഏറ്റുപോയി മാറ്റി വെക്കാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പൊ ഇത് വെച്ചാ എല്ലാ പരിപാടിയും കേൾക്കാലോ.
0: അതെ, വാർത്ത അറിയാം. അതെ,
1: സാറിന്റെ പരിപാടി, പിന്നെ എല്ലാ പരിപാടിയും ഇത് കേട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്.
0: വളരെ സന്തോഷം. ഇതിന്റെ മുമ്പേ വിളിച്ചാണ്, ഇങ്ങനെ ഒരു എനിക്ക് തോന്നുന്നത് തുന്നൽ തൊഴിലാളിയായിരുന്നു.
1: സാറിന്റെ പേരെന്താ?
0: എന്റെ പേര് എം വി ശശികുമാർ.
1: അപ്പൊ ഞാൻ ഒരു എന്റെ ഭർത്താവിന്റെ പേര് രാജൻ, താള് വെട്ടു വേണ്ടി വരുന്നില്ല. എനിക്കൊരു മോൻ്റെ ശിവരാജ്.
0: അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് പാട്ട്? ഏതാന്ന് പറഞ്ഞില്ല.
1: ഓ, ആ മണിച്ചിത്രകാരുടെ ഒരു പാട്ടാണ് ഞാൻ ആവശ്യപ്പെട്ടത്.
0: മണിച്ചിത്രത്താഴിന്റെ ഏതാ പഴം തമിഴ് പാട്ട് തന്നെ
1: തന്നെ. പിന്നെ എന്റെ ഭർത്താവിന്റെ ഒരു കൂട്ടുകാരൻ വയ്യാത്ത വീച്ചറിലിരിക്കുന്നൊരു ചേട്ടനാ, മോഹൻ എന്നാണ് ആളുടെ പേര്. ആൾക്ക് ആൾക്ക് വേണ്ടിട്ടായിട്ട് അപ്പൊ ഞാൻ വിളിക്കുമ്പോ ആളെ പേരും പറയാറുണ്ട്.
0: അതെ അതെ,
1: എങ്ങും പോവാൻ പറ്റാത്ത ഒരാളല്ലേ.
0: അതെ അതെ, അദ്ദേഹം അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടാവോ നമ്മുടെ പരിപാടി?
1: കേൾക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു 2 ദിവസം മുമ്പ് ഇപ്പൊ വിളിക്കാറില്ല. അപ്പൊ വെള്ളിത്തറ കുറച്ചുനാള്
0: ഇല്ലായിരുന്നു. അതെ അതെ,
1: അപ്പൊ അത് കാരണം വിളിക്കാറില്ലല്ലോ. അപ്പൊ ആ ചേട്ടന് വേണ്ടി പ്രത്യേകം.
0: മോഹൻ ചേട്ടൻ അല്ലേ? ഓക്കെ, നമുക്ക് ബിജു തിരുമല എഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ടിലേക്ക് പോവാം അല്ലേ. ഫാസിലിന്റെ ചിത്രമായിരുന്നു, മണിച്ചിത്രത്താണ്. 94 മറ്റോ പുറത്തിറങ്ങിയ ചിത്രമാണ്. 10-32 കൊല്ലമായി എങ്കിലും ഇപ്പോഴും നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോ അല്ലേ, ആ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ല.
1: അതേ സിനിമയിലെ ഒരുപാട് പാട്ടുകൾ എത്ര കേട്ടാലും മതി വരില്ല.
0: അതെ, തീർച്ചയായിട്ടും.
1: മണിച്ചിത്രത്താടി, ശങ്കരാഭരണം, പിന്നെ അങ്ങനെ അങ്ങനെ കുറെ പടത്തിലെ പാട്ടുകളുണ്ട്, നല്ല പാട്ടുകള്. അത് എത്ര എത്ര കൊല്ലം കഴിഞ്ഞാലും അത് മനസ്സിന് പോവാത്തൊരു പാട്ടൊക്കെ.
0: അതെ, തീർച്ചയായിട്ടും. ബിജു തിരുമല, എം ജി രാധാകൃഷ്ണൻ ടീമിന്റെയാണ്.
1: ഇപ്പൊ കുറെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, എന്താ കാര്യം? പാട്ട് പാട്ടാന്ന് തോന്നണ്ടേ?
0: അത് തോന്നുന്നവര് വേറെ ഉണ്ടാവും കേട്ടോ, അതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ പാട്ട് മതി. അവർക്ക് അതായിരിക്കും ഇഷ്ടം. അവര് നമ്മളോട് ചോദിക്കും ഈ പാട്ടൊക്കെ ആരാ കേൾക്കുന്ന, നമ്മൾ കേൾക്കുമ്പോ അതാണ് അവർക്ക് വേണ്ട പോലെ ചിലപ്പോ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. പറയാൻ പറ്റില്ല, അതൊക്കെ ഓരോ വ്യക്തിയെ അനുസരിച്ചിട്ടല്ലേ ഇഷ്ടമൊക്കെ. എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. എന്തായാലും നല്ല പാട്ട് നല്ല സംഗീതമൊക്കെ ആണെങ്കിൽ ഒരു ഇത് എല്ലാവർക്കും ഇഷ്ടാവും. നമുക്ക് എന്തായാലും പാട്ട്

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ആരാണ്?
1: ഇത് കുഞ്ഞുമോനാണ്, ആലപ്പുഴ ജില്ലയിലെ വാടയ്ക്കൽ നിന്ന്.
0: ആലപ്പുഴയിൽ നിന്ന് അല്ലേ?
1: അതെ അതെ,
0: മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ?
1: ആ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
0: അതെ. ഇന്ന് വേണ്ട പാട്ട് ഏതാണ് പറയൂ.
1: എനിക്ക് സിന്ദൂര സ്റ്റെപ്പിലെ സംഭ്രാന്തൊടുത്തത് മധുരം പന്തമ്മൊരു പാട്ടില്ലേ?
0: ആ, പഴയ പാട്ടാണ്, മാധുരിയമ്മ പാടിയതല്ലേ?
1: അതെ അതെ, പഴയ പാട്ടാണ് കൂടുതൽ ഇഷ്ടമേ.
0: ആ ശരി, അതിൽ നല്ല പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു സിന്ദൂരച്ചപ്പിലെ, ഓർമ്മയുണ്ടോ?

0: അത് ശരി. അതിൽ നല്ല പാട്ടുകൾ വേറെ ഉണ്ടായിരുന്നു, സിന്ദൂരിച്ചപ്പലെ ഓർമ്മയുണ്ടോ?
1: ഉണ്ട് ഉണ്ട് ഉണ്ട്. പിന്നെ
0: ഏതാണ്? അതല്ലാതെ യേശുദാസിന്റെ നല്ല രണ്ട് പാട്ടുകൾ ഉണ്ടായിരുന്നു, രണ്ടല്ല മൂന്ന് പാട്ടുണ്ട്. അതെ, അഭിനയിക്കുന്നത് ജയഭാരതി, മധു, ശങ്കരാടി ഒക്കെയാണ്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, മനോഹരമായ പാട്ടല്ലേ. പിന്നെ മറ്റൊന്ന് പൊന്നിൽ കുളിച്ച രാത്രി. അതെ, യൂസഫ് അലി കേച്ചേരി ആയിരുന്നു രചന, ദേവരാജ് മാസ്റ്ററുടെ സംഗീതം. മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഈ ചിത്രം കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതിൽ ആന ഒരു പ്രത്യേക ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരും. മനക്കിലെ ആന, അതാണ് മനക്കിലെ പാപ്പാൻ പിടിച്ചു കെട്ടും എന്നൊക്കെ പാടുന്ന ഇതില്. ആ, മധു ആന പാപ്പാനായിട്ടാണ് അതിൽ വരുന്നത്, ട്രെയിനറായിട്ട്. ആ സിനിമയുടെ സംവിധായകനും മധു തന്നെയാണ്. ആ സിനിമ സംവിധാനം ചെയ്തത് മധുവാണ്. അതുപോലെ സിനിമ നിർമ്മിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ്. ആ കൂട്ടത്തിലുണ്ടായ ചിത്രമാണ് സിന്ദൂരിച്ചപ്പ്. ഈ ആന സിന്ദൂരിച്ചപ്പ് ഗോപി എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. ഈ ആനയ്ക്കും അങ്ങനെ ഒരു പേര് വീണു. ഉണ്ടായിരിക്കില്ല, കാരണം കാരണം 71-ലോ 72-ലോ ചിത്രമൊറ്റയാണ്. അന്ന് തന്നെ ആനയ്ക്ക് പ്രായമുണ്ട്. ഞാൻ ഈ ആനയെ കണ്ടിട്ടുണ്ട്, സിന്ദൂരിച്ചപ്പ് ഗോപി എന്ന് പറഞ്ഞ ആളുകളെല്ലാം ആളുകളെല്ലാം അത്ഭുതത്തോടെ ഒരു താരത്തെ പോലെ നോക്കുന്നു. അതെ, ആനയ്ക്ക് ഈ മതമിളകുന്നതും ആന വല്ലാതെ പരാക്രമം കാണിക്കുന്നതൊക്കെ അതിൽ അഭിനയിക്കുന്നുണ്ട്. ഒടുവിലെ ഈ പാപ്പാൻ തന്നെ വെടിവെക്കാൻ ഉത്തരവാകുന്നു, ആ സമയത്ത് ഈ പാപ്പാൻ തന്നെ അതിനെ തിളക്കുന്നൊക്കെയാണ് കഥ. അതെ അതെ, നമുക്ക് പഴയ ചിത്രങ്ങൾ ഒരുപാട് ഇങ്ങനെ ഈ ആന കഥാപാത്രമായി വരുമായിരുന്നു കേട്ടോ. ഗുരുവായൂർ കേശവൻ കണ്ടിട്ടില്ലേ? ഗുരുവായൂർ കേശവൻ, ആ ഒരു ആനയെ കുറിച്ച് മറ്റേതെങ്കിലും ചിത്രത്തിൽ മറ്റേതെങ്കിലും ഭാഷയിൽ അങ്ങനെ ഒരു ചിത്രം ഉണ്ടോ എന്ന് നമുക്ക് സംശയമായിരിക്കും. ആത്യമേര സാത്യൊക്കെ ഉണ്ട് ഹിന്ദിയിൽ, പക്ഷെ ഒരു ജീവിച്ചിരുന്നിരുന്ന ഒരു ആനയെ കുറിച്ച് ഒരു സിനിമ ഗുരുവായൂർ കേശവൻ. അതുപോലെ അതിന് മുമ്പ് ആന വളർത്തിയ വാനമ്പാടി എന്ന് പറഞ്ഞൊരു ചിത്രമുണ്ട്, വളരെ പഴയത്, ആ 50-കളിലാണ്. അതെ അതെ, ഒരു ആന ഒരു കുട്ടിയെ എടുത്ത് കാട്ടിൽ വളർത്തുന്ന അതൊക്കെയായിരുന്നു അതിൻ്റെ കഥ. വിമാന അപകടത്തിൽ കാട്ടിൽ വീഴുന്ന ഒരു കുട്ടിയെ രക്ഷിച്ച് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കുന്ന ആനയാണ്.
1: ആ പയ്യനെ, ആ പിന്നെ പയ്യനെ ഇങ്ങനെ വിമാനത്തിൽ നിന്ന് വീണിട്ട് അതിന്റെ നടുവിന് ഇങ്ങനെ കൂന ഉണ്ടായിരുന്നേ, അത് ആലപ്പുഴയിലുള്ള ഒരു
0: ആളായിരുന്നു. അല്ല, പയ്യനല്ലല്ലോ, ഒരു പെൺകുട്ടിയാണ്, ആന വളർത്തിയ വാനം പാടി എന്നാണ്.
1: അതെ അതെ, ഒരു പയ്യനാണ് അത്, ഇങ്ങനെ വന്നിട്ട് അത് ആലപ്പുഴക്കാരനാണ്.
0: അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ആ എന്തായാലും ഇങ്ങനെ ആന പ്രധാന കഥാപാത്രമായി വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് നമുക്ക് മലയാളത്തില്.
1: ഞാനിങ്ങനെ ഷർട്ട്

0: ഹലോ
1: കുഴിപ്പാടും മേളുകൾ.
0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഞാൻ മോഹനൻ.
0: മോഹനൻ പറയൂ. ലവ് ഇൻ സിംഗപ്പൂർ എന്ന സിനിമയിലെ പാട്ടാണ് വേണ്ടത്. ലവ് ഇൻ സിംഗപ്പൂർ എന്ന് പറയുമ്പോഴേ രണ്ട് സിനിമയുണ്ട് മലയാളത്തില്. നസീറും ജയനൊക്കെ അഭിനയിച്ച ഒരു ചിത്രമുണ്ട്. ജയൻ, നസീർ, ലത അവരൊക്കെ അഭിനയിച്ച ചിത്രമാണെന്നാണ് എന്റെ ഓർമ്മ. ആ പിന്നെ മമ്മൂട്ടി അഭിനയിച്ച ഒരു ചിത്രമുണ്ട് ലവ് ഇൻ സിംഗപ്പൂർ 2000. ആ താങ്കൾ പഴയ ചിത്രമാണ് പറയുന്നത് അല്ലേ? ആ എനിക്ക് തോന്നണം അതിലല്ലേ ചാം ചച്ചൂം ചച്ചൂം വരെ ചച്ചാന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉള്ള ആ പാട്ടൊക്കെ ഉള്ള ചിത്രമല്ലേ? ആ ജയനൊക്കെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു പാട്ട്. അപ്പൊ ഇന്ന് അതിലെ ഏത് പാട്ടാ വേണ്ടത്? ആ പാട്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടോ സംശയം?
1: അഞ്ചു പാട്ടുണ്ട് മൊത്തം.
0: എനിക്കെന്തായാലും ആ പാട്ടുകളൊന്നും അങ്ങനെ അറിയില്ല. ഇതിലിപ്പോ പഴയ ലവ് ഇൻ സിംഗപ്പൂരിലെ ഒരു പാട്ട് കേൾപ്പിച്ചാ മതി അല്ലേ? മയിലാടും മേടുകളിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അല്ലെങ്കിൽ ജയേന്ദ്രന്റെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുത്തം മണിമുത്തം. മയിലാടും മേടുകളിൽ മതി അല്ലേ? യേശുദാസും സുശീലയാണ്
1: പാടിയിട്ടുള്ളത്.
0: ഓക്കെ, നമുക്ക് ആ പാട്ടിലേക്ക് പോയാലോ. ആ പെട്ടെന്ന് പറയൂ.
1: ഞാൻ ഇപ്പൊ ബാംഗ്ലൂരാണ് ഉള്ളത്. എന്റെ വീട് നോർത്ത് പറവൂരാണ്. ഞാൻ സർക്കാർ എംപ്ലോയീസ് ആയിരുന്നു. ഞാൻ റിട്ടയർഡായി. എന്റെ മകനോട് കോഴിക്കട കണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ നാട്ടിലുള്ളവർക്ക് എന്റെ ചിത്രമോള് ലീല

0: പാട്ട് പറഞ്ഞ പേര് പറയുന്ന പേര് പറഞ്ഞ എപ്പോഴും ചെല്ലുവാണ്. അതൊന്ന് പറഞ്ഞാക്കട്ടെ സാറേ. അതൊന്ന് പിന്നെ ഒരു യൂത്ത് കോളേജിലുള്ള ഒരു പൂനേന്ദ്രൻ കട നടക്കുന്നു, ഹോട്ടൽ നടക്കുന്നു.
1: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഈ പരിപാടികളൊക്കെ കേട്ട് വിളിച്ചതിൽ വളരെ സന്തോഷം. ഇതാ ഇഷ്ടാനം പിടിച്ചോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
1: ഞാൻ ഷീബയാണ്.
0: ഷീബ, ഷീബ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: പനയപ്പള്ളിയിൽ നിന്ന്.

0: അല്ലേ പള്ളി. ഇതിനു മുമ്പേ വള്ളിത്തിരിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? നാളുകൾക്ക് മുമ്പാണ് അല്ലേ. നമ്മുടെ അഭിപ്രായ വേദിയിലേക്ക് കത്തൊക്കെ അയക്കാറുണ്ടോ? കേൾക്കാറുണ്ട് അല്ലേ. പരിപാടികൾ ഏതെല്ലാം കേൾക്കും താങ്കള്?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടിനോടാണ് ഇഷ്ടം.
0: പാട്ടിനോടാണ് ഇഷ്ടം. അപ്പൊ വെള്ളിത്തിര കേൾക്കും അല്ലേ.
1: വെള്ളിത്തിര
0: ഗാനോത്സവം, ഫോൺ ഔട്ട് ഗാനോത്സവം കേൾക്കാറുണ്ടോ? നാടകമൊക്കെ ഇഷ്ടമാണോ?
1: നാടകമൊക്കെ പുതിയ തുടങ്ങിയിട്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഇഷ്ടമാണ്. പണ്ടൊക്കെ നാടകമൊക്കെ ടിവിയിലും റേഡിയോയിലൊക്കെ ഉണ്ടായിരുന്നുണ്ടല്ലോ.
0: അതെ അതെ. ഇപ്പൊ അഖില കേരള റേഡിയോ നാടകോത്സവം ഉണ്ടായിരുന്നു ഈ വർഷം, കേട്ടിരുന്നോ?
1: കേട്ടു.
0: ഏത് നാടകം ഇഷ്ടമായത് പറയൂ. ഷീബയ്ക്ക് ഷീബയ്ക്ക് ഏത് നാടകമാണ് ഇഷ്ടമായത്?
1: അങ്ങനെ ചോദിച്ചല്ലാലും
0: കഴിഞ്ഞു. ഇന്നുണ്ടായിരുന്നു മോഹൻലാലിന്റെ നാടകം, ഇന്നലെ രാത്രി ഇന്ന് ഉച്ചക്കും.
1: സംഭാഷണം കേൾക്കാറുണ്ട്. ഇത് കേൾക്കണവിടെയാണ്, അമ്മാവിന്റെ മോള് അടുത്തുനിന്നാണ്.
0: നമ്മളിന്ന് വേണ്ട പാട്ട് പറഞ്ഞില്ല.
1: പാട്ട് പറഞ്ഞത് ജീവിതം സിനിമയിലെ എൻ മാനസം.
0: എൻ മാനസം ഒരു തമിഴ് പാട്ട് പോലെ തോന്നുന്നില്ലേ, പെട്ടെന്ന് കേട്ടാ നമുക്ക്?
1: അതെ.
0: കാരണം എന്താണെന്നറിയോ? ഇതിന്റെ സംഗീതം ഗംഗയ് അമരനാണ്, പൂവച്ചൽ ഖാദർ ഗംഗയ് അമരൻ. 1984 ചിത്രമായിരുന്നു. സുകുമാരൻ ശുഭയൊക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു. മധു ഉണ്ടായിരുന്നു, കെ ആർ വിജയ, ബാലൻ കെ നായർ, ഉണ്ണിമേരി, ശങ്കർ. അല്ല അത് ഇവിടെ നോക്കാൻ പറ്റും ചിലതൊക്കെ നമുക്ക്, അങ്ങനെ നോക്കിയിട്ടാ പറയുന്നു. ആ ചിലതെല്ലാം കാണാൻ പറ്റും, എല്ലാം ഒന്നും പറ്റിയെന്ന് വരില്ല, ചിലതൊക്കെ ഓർമ്മയെന്ന് പറയും. പൂവച്ചൽ ഖാദർ ഗംഗയാമരൻ ടീമിന്റെയാണ് ഈ പാട്ട്. നമുക്കപ്പോ പാട്ടിലേക്ക് പോയാലോ. എന്റെ പേര് എം വി ശശികുമാർ. എന്റെ പേര് ശശികുമാർ. യേശുദാസും വാണിജ്യറാമും പാടിയ പാട്ടാണ് നമ്മളിപ്പോ കേൾക്കാൻ
1: പോകുന്നത്.
0: ഓക്കെ,
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും,
0: എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ,
1: ശശികുമാറിനായിട്ട്
0: വളരെ സന്തോഷം എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാല്.
1: ഓക്കെ,
0: നമുക്ക് പിന്നെയും കാണാം. ഓക്കെ.

0: ഹലോ, വെള്ളിത്തിരയാണ്, സ്വാഗതം.
1: ഹലോ, ഞാൻ ചെറായിന്ന് ബേബിയാണ്.
0: ചെറായിന്ന് ബേബി അല്ലേ?
1: സാറിനായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: ഉണ്ടോ? സംസാരിച്ചിട്ടുണ്ട്.
1: ആ,
0: പറയൂ.
1: ഞാനിപ്പൊ ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഇപ്പം കേട്ട പാട്ടാണ് എൻ മാനസം, അതാണ് ഞാൻ ചോദിക്കണോന്ന് വിചാരിച്ചത്.
0: അത് കഴിഞ്ഞു പോലെ ഇപ്പൊ ചോദിച്ചു ഒരാളെ ജീവിതത്തിൽ
1: ഞാൻ കേട്ടോണ്ടിരിക്കണേ. എന്റെ ഭർത്താവിന് എനിക്കത് ഇഷ്ടമാണ് ആ പാട്ട്. ഞങ്ങൾ രാത്രി പാട്ട് മൊബൈലിൽ കേൾക്കാറുണ്ട്.
0: ആ ശരി. നമുക്ക് എന്തോ ഒരു ദുഃഖം തോന്നുന്ന ഒരു പാട്ടല്ലേ ഇത്? കേട്ട് കഴിഞ്ഞാൽ എന്തോ ഒരു നഷ്ടബോധം തോന്നും.
1: നല്ല പാട്ടാണ്,
0: നല്ല പാട്ടാണ്. ഒരു തമിഴ് പാട്ടിന്റെ ഒരു ഷായം തോന്നാറുണ്ട് എനിക്കിത് കേൾക്കുമ്പോ.
1: അതുകൊണ്ട് ഞാൻ വേറെ പാട്ട് ചോദിച്ചിട്ടുണ്ട്.
0: ആ, ഏത് പാട്ടാ വേണ്ട പറയൂ.
1: രാജകുമാരിയുണ്ടായിരുന്നു ആ പാട്ടാണ്.
0: പല്ലാങ്കുഴിയിലെ അല്ലേ?
1: പല്ലാങ്കുഴിയിലെ
0: ചിത്രത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. വി സാംബശിവൻ നമ്മുടെ, അതെ അതെ, ഈ പാട്ടിന്റെ രംഗത്തൊക്കെ നമ്മുടെ കഥാപ്രസംഗത്തിന്റെ കേട്ടിട്ടില്ലേ വി സാംബശിവൻ?
1: ആ,
0: അദ്ദേഹമാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം പാട്ടും എഴുതിയിട്ടുണ്ട്. ഈ പാട്ട് എഴുതിയത് പക്ഷെ ഏറ്റുമാനുവൽ ശ്രീകുമാറാണ്. കെ രാഘവനും വി സാംബശിവനും അതിന് സംഗീതം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രത്തിലെ പാട്ടുകൾക്ക്. ആ വ്യക്തിയാണ് വി സാംബശിവൻ. കഥാപ്രസംഗത്തില് മുടിചൂടാ മന്നനായിരുന്നു. നമുക്ക് യേശുദാസ് എസ് ജാനകി പാടിയ പാട്ടിലേക്ക് പോകാം. കഥാപ്രസംഗം ഒന്നും കേട്ടിട്ടില്ല അല്ലെ? ഒരു കാലത്ത് അതെ ഒരുപാട് വിദേശ കൃതികൾ അനീസിയാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മലയാളത്തിലേക്ക് ആക്കി കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പറയാം. എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് കേൾക്കാം.
1: എല്ലാവർക്കും വേണ്ടിയാണ്. ബിന്ദുവിന് പ്രത്യേകിച്ച് പറയണോന്ന് പറഞ്ഞേക്കണേന്ന്.
0: ഓക്കെ,
1: ബിന്ദു വിളിച്ചവളും പറഞ്ഞു. ബിന്ദുവാണ് ഞങ്ങൾക്ക് ചെമ്മീനെ കളഞ്ഞതും കഞ്ഞിച്ചൊക്കെ തന്നത്.
0: ഓക്കെ,
1: ബിന്ദു എല്ലാവർക്കും വേണ്ടിയാണ്. എങ്കിലും
0: ബിന്ദുവിന് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും ഹായ് പറഞ്ഞേക്കും.
0: ഓക്കെ, എല്ലാവർക്കും ഒരു ഹായ്. ബിന്ദുവിന് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടത്തിലേക്ക് പോകുന്നു. താങ്ക് യു വിളിച്ചതിന്.

വെളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഒരു ശ്രോതാവിനെ കൂടി പങ്കെടുപ്പിക്കാനുള്ള സമയം നമുക്കില്ല. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് മിന്ന സുൽത്താന. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് കെ എച്ച് യൂസഫ്, ജെ എസ് പിള്ള എന്നിവരായിരുന്നു. ചില പാട്ടുകൾ ഇങ്ങനെയാണ് നമ്മളെ ഒരു മറ്റൊരു ലോകത്തേക്ക്, ഒരു സ്വർഗ്ഗലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അത്തരമൊരു ഗാനത്തോടെ നമുക്ക് ഇന്നത്തെ വെള്ളിത്തിരി അവസാനിപ്പിക്കാം. ഈ ഗാനം ദുർഗ എന്ന ചിത്രത്തിലെയാണ്. വയലാർ ദേവരാജൻ ടീമിൻ്റെ സൃഷ്ടി. പി സുശീലയുടെ ആലാപനം കേട്ടുനോക്കൂ.

0: വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 27 സെക്കൻഡ്.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാനും മന്ത്രിസഭ അംഗീകാരം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്തുവാനും തീരുമാനം. ഈ മാസം 22-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കും. അമ്പലപ്പുഴ MLA ജി സുധാകരൻ പ്രോട്ടം സ്പീക്കറാകും. സ്പീക്കർ തെരഞ്ഞെടുപ്പും 22-ന് നടക്കും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കട്ടിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം.
2: ആകാശവാണി FM വാർത്തകൾ.

ശ്രോതാക്കളെ, എല്ലാവർക്കും പാട്ടിന്റെ നാട്ടുവഴിയിലേക്ക് സ്വാഗതം. എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരയൻകാവ് ഗ്രാമത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ ഗ്രാമത്തിലെ അരയൻകാവ് ക്ഷേത്രം ഏറെ പ്രശസ്തമാണ്. ഹൈന്ദവ മാതൃദേവതയായ ഭദ്രകാളിയുടെ ക്ഷേത്രമാണിത്. ഗരുഡൻ തൂക്കം എന്ന കലാരൂപം നടത്തപ്പെടുന്ന

സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. നാനാജാതി മതവിഭാഗങ്ങളും ഏറെ സൗഹാർദ്ദത്തോടെ കഴിഞ്ഞുവരുന്ന ഒരു ഗ്രാമപ്രദേശം കൂടിയാണ് അരയൻകാവ്. അപ്പോൾ നമുക്ക് അരയൻകാവിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിനു മുമ്പായി നല്ലൊരു പാട്ട് കേൾക്കാം.

0: അരയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ മുറ്റത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വിശേഷങ്ങൾ കേട്ടുകൊണ്ട് ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴി ആരംഭിക്കാം.
1: സർ, പേര് പറയൂ.
2: മേശ്വരൻ പി നമ്പൂരിപ്പാടെന്നാണ്. നമ്മുടെ പുതുവാമന ട്രസ്റ്റ് ദേവസ്വം ട്രസ്റ്റിന്റെ ട്രസ്റ്റിയാണ്. പുതുവാമന കുടുംബത്തിന്റെ ഒരു നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ്. അരയങ്കാവ് അമ്പലം മാനേജ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് പുതുവാമന ദേവസ്വം ട്രസ്റ്റ്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പം റിട്ടയറായി കഴിഞ്ഞു. അരയങ്കാവ് എന്ന നാമം പറയുന്നത് പണ്ട് ഈ പ്രദേശം മുഴുവൻ ഒരു കുറ്റിക്കാടുകളായിരുന്നു. ഭാഗത്ത് അരയ സ്ത്രീകൾ കാടുകളൊക്കെ വൃത്തിയാക്കാൻ വന്ന സമയത്ത് യാദൃച്ഛികമായിട്ട് അവരുടെ അരിവാള് ഒരു മരത്തിലോ കല്ലിലോ ഒറ്റോ കൊണ്ടിട്ട് ആ ഭാഗത്ത് ചോര വന്നു എന്നാണ് ഐതിഹ്യം. ആ ചോര വന്നത് നമ്മുടെ കുടുംബത്തിൽ ഒന്ന് അറിയിച്ചിട്ട് ആ നേരത്തുണ്ടായിരുന്ന കാരണവർ വന്ന് ആ സ്ഥലം പരിശോധിച്ചപ്പോഴേ നമ്മളിവിടെ ഒരു ഭഗവതിയുടെ വളരെ ശക്തമായിട്ടുള്ളൊരു ചൈതന്യമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതോടൊപ്പം തന്നെ നമ്മളവിടെ ഒരു പൂജ നടത്തുകയും പിന്നീട് ആ ചൈതന്യത്തെ ഒരു ശ്രീകോവിലിനെ പണിയിച്ച് അവിടെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെയാണ് ഈ അരയങ്കാവ് ഭൗതിക്ഷേത്രം ഉണ്ടായിട്ടുള്ളത്. ഒരു 5 നൂറ്റാണ്ടുകളെങ്കിലായിട്ടുണ്ടാവണമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കറക്റ്റായിട്ട് നമുക്ക് രേഖകളില്ല. അതുകൊണ്ടാണ് അരയങ്കാവ് എന്ന നാമം അങ്ങനെയാണ് പിന്നീട് അറിയപ്പെട്ടത്. അതിന് മുമ്പ് എന്തെങ്കിലും നാമം ഉണ്ടായിരുന്നോ എന്നറിയില്ല. തോട്ടറായ നിർദ്ദേശങ്ങളൊക്കെ ഈ പ്രദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അരയങ്കാവ് എന്ന നാമം വന്നിട്ടുള്ളത് ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടാണ്. അതേപോലെ തന്നെ ഈ അരയങ്കാവ് എന്ന ഗ്രാമത്തിൻ്റെ ഒരു ഹൃദയ കേന്ദ്രമാണ് ക്ഷേത്രം എന്നുകൂടി പറയാം. എല്ലാ അർത്ഥത്തിലും പഴയ സങ്കല്പം അനുസരിച്ച് ഈ ഗ്രാമങ്ങളും നഗരങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചിട്ടാണ്. ആ ക്ഷേത്രത്തിൻ്റെ വളർച്ച ആ ഗ്രാമത്തിൻ്റെ വളർച്ചയായിട്ട് വളരെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രം വളരെ അപൂർവമുള്ള ഒരു ക്ഷേത്രമാണ്. അതായത് കേരളത്തിലെ ഈ വടക്കേ ദിശയിലേക്ക് ദർശനമുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ്. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ ദേവി ചൈതന്യം വളരെ അനുഗ്രഹദായകവും ശക്തിമത്വമാണ്, ശാന്തസ്വരൂപമാണ് എന്നൊക്കെ പറയാറുണ്ട്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതുപോലെ വളരെ പഴക്കമുള്ള ഒരു ദാരുബിംബമാണ്. സാധാരണ കല്ലിൻ്റെ ബിംബമാണ് വരാറ് എല്ലാ ക്ഷേത്രങ്ങളിലും. ഇവിടെ അങ്ങനെയല്ല, ഒരു ബ്ലാവിൻ്റെ ഒരു ബിംബമാണ്. പഴയകാലത്ത് ഈ ക്ഷേത്രം ഇതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന 7 കലയുടെ ദേശനാഥയാണ് എന്നാണ് പഴയ ഐതിഹ്യം പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ അരയങ്കാവ് ഭൗതിക്ഷേത്രത്തിൻ്റെ ആ കിരീടം തൂക്കം എന്നുള്ളൊരു കലയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷങ്ങൾ, ഏറ്റവും അവസാനമായി മീനമാസത്തിലെ പൂരം നാളിലാണ് ഇവിടെ കിരീടം തൂക്കം എന്ന് പറഞ്ഞ ഒരു കലാരൂപം അരങ്ങേറുന്നത്. അത് നമ്മുടെ അതായത് ഭക്തന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് കിരീടൻ്റെ വേഷം കെട്ടിയിട്ട് അമ്പലത്തിലേക്ക് വരിക എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. പണ്ടൊക്കെ ഒരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു ചാടിലാണ് വന്നിരുന്നത്. ഇപ്പം പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കിരീടൻ്റെ കൂടെ ഒരു മിനിമം 10-15 പേരെങ്കിലും മേടക്കാരുണ്ടാവും. പിന്നെ ആ ഓരോ കുടുംബത്തിൽ നിന്നും ആ ഒരു കിരീടൻ്റെ കൂടെ ഒരു 200 പേരെങ്കിലും മിനിമം ഫാമിലിയുടെ ഇതായിട്ട്
1: വരും.
2: കാരണം കിരീടത്തൂക്കം നടത്തുന്നത് തന്നെ വീട്ടിൽ വലിയൊരു ആഘോഷമായിട്ടാണ്. ഭക്തജനങ്ങളെയും ബന്ധുക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും വിളിച്ചു വരുത്തി, അതൊരു വലിയൊരു ചടങ്ങാണ്. അപ്പം അതിനാ ആ ഒരു കിരീടൻ്റെ കൂടെ ആ കര മുഴുവൻ അങ്ങ് ഒഴുകി വരികയാണ്. ദശലക്ഷങ്ങൾ വന്നിരിക്കുന്ന സ്ഥലമാണ് ഈ പൂരം. കിരീടത്തൂക്കം മറ്റു പല അമ്പലങ്ങളിലും ഉണ്ട് കിരീടം തൂക്കം. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത്രയധികം കിരീടം തൂക്കം ഒരു അമ്പലങ്ങളിലും കേരളത്തിൽ ഒരു സമ്പ്രദായങ്ങളിലും.
1: അപ്പൊ ഇതെല്ലാം ഒരേ സമയത്ത് വന്നു ചേർന്നിട്ട് ഒന്നിച്ച്
2: ഏകദേശം ഒരു 10 മണി 10 12 മണിയാകുമ്പോൾ ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഈ വിശാലമായ പൂരപ്പറമ്പിൽ അത് ഒരു കുറച്ചു നേരം പായിട്ടും
1: എല്ലാ കിരീടന്മാരും
2: പലയിടത്തും വരുന്നതുകൊണ്ട് ഒരേ സമയത്തായിരിക്കുന്നില്ല മാത്രം. 10 മണിക്ക് മുതൽ തുടങ്ങി കഴിഞ്ഞാൽ അതൊരു 4 മണി വരെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഒരു കുറെ പേര് ഇവിടെ പയറ്റും, അത് കഴിഞ്ഞ് കുറെ പയറ്റി കഴിഞ്ഞാൽ വീണ്ടും ക്ഷേത്രത്തിന് മുമ്പിലേക്ക് എത്തിയിട്ട് ക്ഷേത്രത്തിന് മുമ്പില് ഈ നടപ്പന്തലിൽ ഒരു പയറ്റുണ്ട്, അതിന് ചുറ്റും പ്രശ്നം വെച്ച് പിന്നെ അവിടെ ഒരു കടുത്തട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സ്റ്റേജ് പോലെ ഒരു സാധനം അവിടെ പയറ്റുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ചടങ്ങിന്റെ ഭാഗം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും കിരീടന്മാർ വരും. അതിനുശേഷം അവസാനം ആ പുറത്തൊരു

എടങ്കാവ് എന്ന് പറഞ്ഞ ചെറിയൊരു അമ്പലം പോലെയുണ്ട്. ആ അമ്പലത്തിൽ വെച്ചിട്ട് ചൂണ്ടകുത്ത എന്ന് പറയും, ചൂണ്ട കുത്തിയിട്ട് രക്തം എടുക്കും. അതാണ് ആ ചടങ്ങിൻ്റെ അവസാനം. മറ്റൊരു വളരെ പ്രത്യേകത എന്താ വെച്ചാൽ, ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഈ ക്ഷേത്രം ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നതിന് മുമ്പ് തന്നെ എല്ലാ ഭക്തനും ജാതി മത ഭേദമില്ലാതെ എല്ലാ ഭക്തനും തുറന്നു കൊടുത്തിട്ടുള്ള ഒരു അമ്പലമാണ്. അമ്പലത്തിൽ വഴിപാട് കഴിക്കാനും ഭഗവതിയെ പ്രദർശിക്കാനും ഹിന്ദുമതത്തിലുള്ളതല്ല മറ്റു മതത്തിലുള്ളവരും ഇത് വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു മതപരമായിട്ട് ഒരു ഐക്യം ഇതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഈ അരയങ്കാവിൽ ഭഗവതിഷ്ഠം. ഇത് ഈ പൂരം എന്ന് പറയുമ്പോൾ ഇവിടെ ഇന്നത്തെ കാലത്ത് ഇവിടുന്ന് മൈഗ്രേറ്റും ജോലിക്കൊക്കെ പോയിട്ടുള്ള എത്രയോ പേര് പുറത്തുണ്ടാവും, അവരൊക്കെ തിരിച്ചു വരുന്ന ഒരു കാലമാണ് ഈ രംഗാപൂരത്തിന് നാട്ടിലെത്തുക. അങ്ങനെ ഒരു അവരുടെ ഒരു ഗൃഹാതുരത്വമാണത്. ക്ഷേത്രത്തിന്റെ പരിപാലനത്തിനായിട്ട് നമ്മളിവിടെ ഒരു ഭക്തജനങ്ങളുടെ ഒരു സംഘടനയും നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് 60-65 വർഷത്തോളം മുമ്പ് രൂപീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. ആ സംഘടന നമ്മളെ ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിലും ഈ ഇത്ര വലിയ ചടങ്ങുകൾ നടത്തുന്നതിലൊക്കെ ദേവസ്വത്തിന്റെ പിന്നാലെ ഒട്ടക്കെട്ടായിട്ട് നിൽക്കുന്നുണ്ടാവും. ജാതിയുടെ ഒരു വിലക്കോ അതിനകത്തില്ല. ഒരു കല്യാണ മണ്ഡപവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു ചെയ്യുന്നുണ്ട്. ട്രസ്റ്റ് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ 10-12 കൊല്ലമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. കാരണം ഈ ഭഗവതിയുടെ ഭക്തന്മാർ ഇവിടെ സമർപ്പിക്കുന്ന ആ കാണിക്ക അല്ലെങ്കിൽ വരുമാനം, ആ വരുമാനം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവശത അനുഭവിക്കുന്ന ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കും. കിഡ്നി, ഹൃദയം, ലിവർ, ഇതിനൊക്കെ ട്രാൻസ്പ്ലാന്റേഷനും അതുപോലെ ക്യാൻസർ, ഇതൊക്കെ വളരെ വളരെ കോസ്റ്റ് വരുന്ന ഇതാണ്. ഇതിനൊക്കെ നമുക്ക് ഇവിടെ നാട്ടിൽ ഉള്ള നമ്മൾ വരുന്ന ഈ ചുരുക്കത്തിൽ 4-5 പഞ്ചായത്തിലുള്ള അങ്ങനെയുള്ള അപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ വൈദ്യസഹായം നൽകാറുണ്ട്. അത് ഒരു മതവും ജാതിയോ ഒന്നും നോക്കിയിട്ടുണ്ട്, ആവശ്യക്കാരുടെ നമ്മൾ സഹായം നൽകാറുണ്ട്. അപ്പം അങ്ങനെ നമ്മളൊരു ജീവകാരുണ്യ പ്രവർത്തനം നമ്മൾ ചെയ്യാറുണ്ട്. അത് സേവാസംഘവും അവരുടെ പരിധി അനുസരിച്ച് അവരും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ അരയങ്കാവിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് തോട്ടറ. ഇപ്പോൾ തോട്ടറയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് തോട്ടറ സംസ്കൃത യു പി സ്കൂൾ. അത് പുതുവാമന കുടുംബമായി എന്തായിരുന്ന പി വാസുദേവൻ നമ്പൂതിരിപ്പാട് 1930s സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അന്നത്തെ കാലത്ത് നമ്പൂതിരി ബ്രാഹ്മണ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ആദ്യം മുൻകൈയെടുത്ത സ്ഥാപനമാണ്. ആ പെൺകുട്ടികൾ അന്നത്തെ കാലത്ത് പല നാട്ടിൽ നിന്നും ഇവിടെ വന്ന് താമസിച്ചിരുന്നു. പിന്നീട് അത് ഒരു സംസ്കൃത യു പി സ്കൂളായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് ഇപ്പോഴും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം എന്ന് പറയാവുന്നത് പി വി നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത്. 90 വർഷത്തോളം പ്രായമായിട്ടുള്ള അദ്ദേഹം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ചെസ് രംഗത്തെ ഏറ്റവും അതോറിറ്റിയുള്ള വ്യക്തിയാണ്. ചെസ്സിനെ കുറിച്ച് വളരെ അതോറിറ്റീവ് ആയിട്ടുള്ള പഠന ഗ്രന്ഥങ്ങളും പരിശീലന ഗ്രന്ഥങ്ങളും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ചെസ് എങ്ങനെ പഠിക്കാമെന്നുള്ളത് എ ടു സെറ്റ് പഠിപ്പിച്ചിട്ടുള്ള ഇതാണ്. പഠനവും ഈ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമാണ്. അരയങ്കാവ് ബോധിക്ഷേത്രം പറഞ്ഞു. തൊട്ടപ്പുറത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള തോട്ടറപ്പള്ളി, അതുപോലെ കുറച്ചും കൂടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന കാഞ്ഞിരട്ടം മുസ്ലിം പള്ളി. അപ്പം ഈ നമ്മുടെ ഈ നാട്ടിലെ സംബന്ധത്തോളം ചെറുപ്പക്കാരെ, ഞങ്ങളുടെയൊക്കെ കാലത്തുള്ള ചെറുപ്പക്കാർക്കൊക്കെ തോട്ടറപ്പള്ളിയിലും നമ്മൾ ഉത്സവത്തിനൊക്കെ പോകും. കാഞ്ഞിരട്ടം പള്ളിയിലാണെങ്കിൽ കൊടികുത്ത് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനൊക്കെ ഭക്തജനങ്ങൾ നമ്മളവിടെ കൊടികുത്ത് നേർച്ചയുണ്ട്. അതിനോട് നമ്മൾ കഞ്ഞി നേർച്ചയുണ്ട്. അത് നമ്മൾ വഴിപാട് ചക്കരക്കഞ്ഞിയാണ്. നമ്മൾ വഴിപാട് കഴിക്കാനൊക്കെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഹിന്ദുക്കൾ ധാരാളം പോകാറുണ്ട്. അതുപോലെ തന്നെ തോട്ടറപ്പള്ളിയിലെ ഉത്സവങ്ങളിലൊക്കെ നിന്നിട്ടെടുക്കും. അപ്പം ഈ മൂന്ന് മതങ്ങളിലുള്ള ഒരു തന്നെ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. അത് വളരെ ഐക്യത്തോടെ നാട്ടുകാരാണെങ്കിലും അത് വളരെ സൗഹൃദത്തോടെ തന്നെയാണ് ഈ ഇത് പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. വളരെ അതാണ് അരയങ്കാവിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയെന്ന് ഞാൻ കാണുന്ന ഒരു സംസ്കാരം. ആ എല്ലാവരെയും കൊണ്ടുപോകുന്ന ഒരു സംസ്കാരം ഉണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്.

0: നാടൻ കലകൾക്കും ഏറെ പ്രശസ്തി ആർജിച്ചിട്ടുള്ള ഒരു നാടാണ് അരയങ്കാവ്. പരമ്പരാഗത നാടൻ പാട്ടുകളെ കണ്ടെടുത്ത് പുതുതലമുറയ്ക്ക് കൈമാറുന്ന കൂട്ടം എന്നൊരു പ്രശസ്തമായ നാടൻ പാട്ട് സംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഘത്തിലെ ഒരു കലാകാരനാണ് ഇനി നമ്മളോടൊപ്പം ചേരുന്നത്.
1: എന്റെ പേര് ബിജു എന്നാണ്, ബിജു കൂട്ടം എന്നാണ് അറിയപ്പെടുക. 2024 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് ജേതാവാണ്. നാടൻ പാട്ടിന്റെ രേഖാവിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഈ സാംസ്കാരികമായ വൈവിധ്യങ്ങളുള്ളൊരു നാടായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത് തീരദേശ മേഖലയുള്ളപ്പോൾ ഇങ്ങോട്ട് മാറി ഈ പുഞ്ചയും കൂടി ഉണ്ട്. അത് കരിനിലമുണ്ട്, പുഞ്ചനിലം ഉള്ളൊരു പ്രദേശമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ചരിത്ര പ്രധാനമായ കാര്യം കൊച്ചി തിരുവിതാംകൂറിൻ്റെ

0: ഒരു അതിർത്തിയാണ്. ഇവിടെ നിന്ന് കഷ്ടി ഒരു കിലോമീറ്റർ മുന്നോട്ട് നീങ്ങിയാൽ നമുക്ക് കൊതിക്കല് കാണാൻ പറ്റും. എറണാകുളം കോട്ടയം ജില്ലയുടെ ബോർഡറാണ്. എറണാകുളം ജില്ലയുടെ തെക്കേറ്റവും കോട്ടയം ജില്ലയുടെ വടക്കേറ്റവും തുടങ്ങുന്നത് ഇവിടെ വന്നാണ്. ഒരു വലിയൊരു പ്രദേശമായിരുന്നു, ഇപ്പോഴും കുറുക്കനൊക്കെ ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഉള്ളൊരു പ്രദേശം തന്നെയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്, തീരദേശം ഉള്ളപ്പോൾ പോലെ, തൊട്ടടുത്ത് കരിനിലം ഉള്ളപ്പോൾ പോലെ തന്നെ ഇപ്പുറത്ത് പുഞ്ചനിലമുണ്ട്. അതായത് രണ്ടും രണ്ട് കാർഷിക രീതിയാണ് പിന്നിലുള്ളത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, അരങ്കാവിൻ്റെ പ്രകടമായി വരുന്ന കാർഷിക സംസ്കാരത്തിൻ്റെ വ്യത്യാസം. നിരവധിയായ കലാകാരന്മാരും ഇവിടെ ഉണ്ടായി പോയിട്ടുണ്ട്. അതുപോലെ അരങ്കാവിലെ പൂരം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ ആവേശഭരിതരാക്കുന്ന ഒരു കാര്യം, ഒരു കൂട്ടായ്മ. അതായത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ഏറ്റവും വലിയൊരു കൂട്ടായ്മ നടക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്.
1: താങ്കൾ കൂട്ടം എന്നൊരു നാടൻ പാട്ട് സംഘടന, അതിലൊരു സജീവ പ്രവർത്തകനാണെന്ന്
0: പറഞ്ഞു.
1: അപ്പോൾ എത്ര വർഷമായി അത് തുടങ്ങി?
0: കൂട്ടം നാട്ടുപഠന കേന്ദ്രം തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. 25 വർഷം കഴിയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിൽ നാടിനെ അടയാളപ്പെടുത്താൻ കഴിഞ്ഞു. രണ്ട് തരത്തിൽ, ഒന്നിന് നാടിൻ്റെ കുറേ പാട്ടുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. നാടൻ പാട്ടുകൾ അങ്ങനെയാണോ ശേഖരിക്കപ്പെടുന്നത്? ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡിങ് രീതിയല്ല, എഴുതിയ പാട്ടുകളല്ല, എഴുതാതെ വാമൊഴിയായി വന്ന പാട്ടുകൾ നമ്മൾ
1: ശേഖരിക്കപ്പെടുന്നു.
0: അതായത് തൊട്ടടുത്ത് അവിടെ തങ്കമ്മ പാറപ്പുറത്ത് എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. അനവധി പാട്ടുകൾ അവർക്കറിയാം. അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ കൂടുതൽ പാട്ടുകൾ ശേഖരിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കാളിയമ്മ ഉണ്ട്, അവരുടെ അടുത്ത് പാട്ടുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. ചോറ്റാനിക്കര അടുത്ത് എരുവേലി എന്ന് പറയുന്ന ദേശം, ഇവിടുത്തുകാരനായിരുന്നു അവിടെ പോയി താമസിക്കുന്നത്, ഇട്ടിയാലി എന്ന് പറയുന്ന ഒരു അപ്പപ്പൻ, അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ പാട്ടുകൾ നമ്മൾ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ശേഖരിച്ച പാട്ടുകൾ ഒരു 10-20 എണ്ണം ശേഖരിച്ച് നമ്മളൊന്നൊരു ഒരു CD കാലമായിരുന്നു, കോമ്പാറ്റിക്സിന്റെ കാലമായിരുന്നു. അതിനകത്ത് നമ്മൾ കൊച്ചഴകൻ എന്ന് പറഞ്ഞിട്ട് ഒരു CD നമുക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പാടുന്ന രീതി ഉണ്ടെങ്കിലും, പക്ഷെ അതിൻ്റെ ഒരു
1: രീതിക്ക് മാറ്റം വരുത്തിയിട്ടാണോ നിങ്ങൾ പാടുന്നത്?
0: ഇല്ല, അതേ രീതിയിൽ തന്നെ അവര് പാടുമ്പോൾ അവരുടെ ഒരു പ്രായാധിക്യം കൊണ്ട് ശബ്ദത്തിന് വ്യത്യാസം ഉണ്ടായി. പക്ഷെ ഈ താളത്തിന് വ്യത്യാസം വരുന്നത്, ഈ തുടിയുടെ ഓൾ താളത്തിലും പറ്റുന്ന താളത്തിനകത്ത് തന്നെ നിന്നുകൊണ്ടാണ് പാടുന്നത്. പാടാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് മനഃപൂർവ്വം ചെന്നിട്ടും പാടുകയല്ല ചെയ്യണം. ഏതാണോ ആ സാഹചര്യം, ആ സാഹചര്യത്തിനനുസരിച്ച് പാടി ഫലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. ആയാസം മറികടക്കുക, അതുപോലെ അത് കൃഷിപ്പാട്ടുകളുടെ രീതിയിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയായി തീരും. പക്ഷെ ആരാധന വയസ്സ് വരുമ്പോഴത്തേക്കും, കാരണം വർഷത്തിൽ ഒരിക്കൽ മാത്രം തൻ്റെ ദൈവത്തിനെ കാണാനോ ദൈവത്തിനോട് സംബന്ധിക്കാൻ കിട്ടാനോ കിട്ടുന്ന ഒരു അവസരത്തെ അവൻ പ്രയോജനപ്പെടുത്തുന്നതോ പ്രതികരിക്കുന്നതോ ഏത് രീതിയിലാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. തൻ്റെ ഉള്ളിലുള്ള ദുഃഖം മുഴുവൻ ഒരു പക്ഷേ പുറത്തേക്ക് വന്നേക്കാം, സന്തോഷം മുഴുവൻ പുറത്തേക്ക് വന്നേക്കാം. അപ്പോൾ വരുന്ന ആലാപന ശുദ്ധിയെക്കുറിച്ച് നമ്മൾ അവിടെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. പാട്ടിൻ്റെ കമ്പെന്താണ്, അതാണ് നമ്മൾ പ്രയോഗിക്കുന്നത്.
1: പിന്നീട് എന്താണ് ഇത് ഈ ഒരു അറിയപ്പെടുന്ന ഒരു തലത്തിലേക്ക് എത്തിയത്? അതായത് ഇപ്പം നിങ്ങൾ അവാർഡ് വരെ,
0: അതായത് ഈ 25 വർഷത്തിനിടക്ക് ഏതാണ്ട് ഒരു 6000-ലധികം വേദികൾ നമ്മൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഈ സംഘം തുടങ്ങുന്ന സമയത്ത് ഒരു 20 സംഘത്തിൽ താഴെയാണ് നാടൻപാട്ട് സംഘങ്ങൾ കേരളത്തിലുണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഒരു 3000-നടുത്ത് സംഘങ്ങൾ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനൊരു പ്രചാരം കിട്ടിയത് കലാഭവൻ മണി എന്ന് പറയുന്ന ഒരു വലിയ മഹാനായ ഒരു നാടൻപാട്ട് പ്രചാരകൻ്റെ വളരെ വലിയ പങ്കുണ്ട്. അതോടൊപ്പം തന്നെ CJ കുടുംബൻ എന്ന് പറയുന്ന നാടൻപാട്ടിന്റെ ചരിത്രങ്ങൾ കുറച്ച് കൂടുതൽ അറിയാവുന്ന ഒരാൾ. പക്ഷെ പൊയ്കേല അപ്പുച്ചന്റെ കൂട്ടത്തിനകത്ത് ഇപ്പൊ 20-ലധികം പേരാണ് ഉള്ളത്. അത് വിവിധ പ്രദേശത്തുള്ള അരങ്കാവിൽ നിന്നുള്ള ഭൂരിപക്ഷം പേരുണ്ട്. അതോടൊപ്പം തന്നെ കൂട്ടത്തിന്റെ കൂട്ടത്തിലേക്ക് വന്നു ചേർന്ന ഒരുപാട് കലാകാരന്മാർ. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് പാട്ട് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ കലോത്സവങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റ് വായനശാലകൾക്ക് വേണ്ടിയിട്ട് ഒക്കെ ക്ലാസ്സുകൾ നമ്മളെടുത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അനുഷ്ഠാന വാദ്യങ്ങൾ, അനുഷ്ഠാനവാദ്യങ്ങളിൽ നിന്ന് ചെണ്ട അല്ലാതെ തുടി എന്ന് പറയുന്ന ഒരു വാദ്യമുണ്ട്. അത് പുലയൻ്റെ വാദ്യമായിട്ടാണ് പറയപ്പെടുന്നത്. തുടി എന്ന് പറയുന്ന വാദ്യം നമുക്ക് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഭവ സമുദായത്തിൻ്റെ ഒരു വാദ്യം, പറയ സമുദായത്തിൻ്റെ ഒരു വാദ്യമുണ്ട്, മരം എന്ന് പറയുന്നത്. അത് ഭാരതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വാദ്യം എന്നാണ് പറയുന്നത്. ആ വാദ്യം പ്രയോഗിക്കാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പാട്ടുകളുടെ തനിമ നഷ്ടപ്പെടാതെ, അതിൻ്റെ എന്താണോ പാട്ടിൻ്റെ കാമ്പ് നഷ്ടപ്പെടാതെ, ആശയം നഷ്ടപ്പെടാതെ അതിൻ്റെ പ്രചാരണവും കൃത്യമായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ 2024 ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് കിട്ടിയിട്ടുള്ളത്. അത് അരയങ്കാവിനെ ചരിത്രത്തിൻ്റെ പുസ്തകത്തിൽ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയാൽ ഗരുഡായനം എന്ന് പറഞ്ഞാൽ 198 ഗരുഡന്മാരെയും 100 മേളക്കാരെയും 100 ചമയക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേൾഡ് റെക്കോർഡ് ഈവൻറ്റ് ഈ അരയങ്കാവിൻ്റെ അമ്പലമുറ്റത്ത് നടത്താൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ മുഖ്യ സംഘാടകൻ അല്ലെങ്കിൽ സംഘാടകർ എന്ന നിലയിൽ പ്രതിഷ്ഠ കൂട്ടം നാട്ടറിവ് പഠന കേന്ദ്രങ്ങളാണ്.
1: അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾ

0: ഒരു നല്ല നാടൻ പാട്ട് ഇത് പാടിത്തരണം എന്നൊരു
1: തീർച്ചയായും
0: അപേക്ഷ.
1: തീർച്ചയായിട്ടും എന്തായാലും അരങ്കാവ് അമ്പലത്തിന്റെ മുറ്റത്താണ് വിളിക്കണേ. അപ്പോൾ അരങ്കാവിനെ സംബന്ധിച്ച് തങ്കമ്മ പാറപ്പുറത്ത് പാടിത്തന്നവർ അരങ്കാവിൽ തന്നെ വരികയാണ്. ഈ മേടപ്പത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു ആരാധനാ സമയം നമുക്ക് കിട്ടും, മേടപ്പത്തിനാണത് കിട്ടും. ആ സമയത്ത് ഈ കതിർക്കറ്റയുമായി വന്നിട്ട് കാഴ്ച വെക്കാൻ വരുന്ന സമയത്ത് പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടാണത്.

0: ആരോടത്തിൽ അടിച്ചും തളിച്ചു എങ്കളുപാടും അന്തരങ്കോ അന്തരങ്കോ ആളും കാരിന്തലേ അന്തരങ്കോ.
1: ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നെ അല്ലെങ്കിൽ എൻ്റെ സംഘത്തിനെ വിളിച്ചതിന് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. നേരത്തെ ആകാശവാണിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇനിയും അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും നന്ദി, നമസ്കാരം.
2: ഞങ്ങൾക്കും വളരെ സന്തോഷം.
3: ഇതിൻ്റെ കൂടെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കൂടി പറയും.
1: അറുമുഖൻ വെങ്കടങ്ങ് എന്ന് പറയുന്ന

0: മത സൗഹാർദ്ദത്തിന് പേര് കേട്ട പ്രദേശമാണ് അരയൻകാവ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അരയൻകാവ് ക്ഷേത്ര ഉത്സവം പോലെ തന്നെ ഇവിടുത്തെ ആളുകൾ എല്ലാവരും സന്തോഷപൂർവ്വം ഒത്തുകൂടുന്ന മറ്റൊരു ആഘോഷമാണ് തോട്ടറ സെന്റ് മേരീസ് പള്ളി പെരുന്നാൾ. പള്ളി അങ്കണത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് ഈ പള്ളിയുടെ ചരിത്രവും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കേട്ടുവരാം.
1: നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ ടോമി പറമ്പടിയിലാണ്. അദ്ദേഹം ഒരു കർഷകനായിരുന്നു, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നു. തോട്ടറ സെന്റ് മേരീസ് പള്ളിയുടെ മുൻ ട്രസ്റ്റി ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ പള്ളിയുടെ ചരിത്രവും പിന്നെ ഈ നാടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഴയ ഓർമ്മകളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്.
2: എൻ്റെ പേര് ടോമി, ഞാൻ തോട്ടപ്പള്ളിയിലെ ട്രസ്റ്റി ആയിരുന്നു. തോട്ടപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഇത് തോട്ട എൻ്റെ പൂർവികർ ഇവിടെ പള്ളിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ അവർ കരുപ്പാടം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മംഗലത്ത് ഇവിടുന്ന് 6 കിലോമീറ്റർ ദൂരെ അവിടെയാണ് പള്ളി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ ആൾക്കാരുടെ ആഗ്രഹപ്രകാരം അവർക്കൊരു പള്ളി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച് 1954 ഇവിടെ ഒരു വണക്കമാസപ്പുര പണിതു. അതിൽ കുർബാന ചൊല്ലി അങ്ങനെ കുറച്ച് അന്നത്തെ ആൾക്കാർ അങ്ങനെ നിന്നിരുന്നു. അത് കഴിഞ്ഞ ശേഷമാണ് അവർ ഇവിടെ ഒരു പള്ളി പണിയണം എന്നാഗ്രഹിച്ച ഒരു വീടുകളിൽ നിന്ന് പിരിവും നമ്മുടെ കൃഷി കഴിഞ്ഞു കൃഷിയുടെ ഉൽപ്പന്ന പിരിവൊക്കെ എടുത്ത് 1957 ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. അതിനുശേഷം ഞങ്ങൾ 2000 ആ പള്ളി പൊളിക്കുകയും 2002 പുതിയ പള്ളി പണിയും ചെയ്തത്. അപ്പോൾ ഈ പള്ളിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ ഇവിടെ തോട്ട നിവാസികൾ എല്ലാവരും കർഷകരാണ്. തോട്ടപ്പുഞ്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് തോട്ടപ്പുഞ്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, തോട്ടപ്പുഞ്ച കൊച്ചിയുടെ നെല്ലറയാണ്. അപ്പോൾ ആ അവിടെ കൃഷി ചെയ്ത് അതാണ് ആ തോട്ട പുഞ്ചയും തോട്ടപ്പള്ളിയും പേരൊക്കെ ഒരുപോലെ വന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ആ തോട്ടപ്പുഞ്ചയുടെ കൃഷിക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നവർ. ഇപ്പോൾ അതെല്ലാം മാറി നല്ല രീതിയിലുള്ള പള്ളിയൊക്കെ ഒരുപാട് പുരോഗമനം നമ്മുടെ പള്ളിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. നേരത്തെ അരയൻകാവിലൊക്കെ ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം മാർക്കറ്റ് ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം ആ മാർക്കറ്റെല്ലാം നിന്നുപോയി, കടകളിലേക്ക് വന്നു. കടകൾക്ക് ഒരുപാട് കടകളൊക്കെ കൂടി. ഞങ്ങളുടെ സംഘടനയൊക്കെ ആണെങ്കിലും വളരെ വിപുലമായ രീതിയിൽ സംഘടന വ്യാപാര ഭവനമൊക്കെ പണിയുകയും വലിയ വലിയ പ്രോഗ്രാംസൊക്കെ നടന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം നമ്മൾ ഓൺലൈൻ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും അതെല്ലാം കുറഞ്ഞു കുറഞ്ഞു
1: വരികയാണ്.
2: പിന്നെ മാർക്കറ്റിനെ സംബന്ധിച്ച് ഈ മാർക്കറ്റ് മാത്രമല്ല, മൂലേമേലി നമ്മുടെ ഒലിപ്പുറത്തൊരു ആമ്പിൽപ്പാടമൊക്കെ ഉള്ളത് നിങ്ങൾ എല്ലാവർക്കും അറിയാലോ. ആ ആമ്പിൽപ്പാടത്തിന് അടുത്തൊരു മൂലേമേലി ചന്തയുണ്ടായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം അവിടെ ചന്ത ഉണ്ടായിരുന്നതാണ്. അവിടെ നിന്ന് നമ്മുടെ ഇവിടുന്ന് എല്ലാ ആളുകൾ ഉൽപ്പന്നങ്ങളെല്ലാം കോഴി മുട്ട അങ്ങനെ സർവ്വ സാധനങ്ങൾ അവിടെ കൊണ്ട് വിൽക്കുന്നതും മഴിക്കുന്നതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം നിന്നുപോയി. അവിടെ അതുപോലെ വെള്ളൂരും ഉണ്ടായിരുന്നു ചന്ത, അതെല്ലാം ഇപ്പം നിന്നു. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ, നാടിൻ്റെ മാറ്റം അനുസരിച്ചുള്ള മാറ്റം. അതുപോലെ ഈ തോട്ടപ്പുഴയിൽ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് പെറോം റോഡ് റെയിൽവേ സ്റ്റേഷൻ. ഈ സ്ഥലത്തിന് തോട്ടറാന്ന് പറഞ്ഞു.
1: അപ്പുറത്ത്
2: ഇത് തോട്ടറയുടെ അറ്റം കഴിയുമ്പോൾ വെള്ളൂർ പഞ്ചായത്തിലേക്ക് മാറും. അപ്പോൾ അത് ജില്ല തന്നെ മാറും. ആരേങ്കാവിൽ നിന്ന് 1 കിലോമീറ്റർ അങ്ങ് മാറി കഴിയുമ്പോഴത്തേക്ക് നീർപ്പാറയാവും. അവിടെ നീർപ്പാറയ്ക്ക് അപ്പുറത്തേക്ക് കോട്ടയം ജില്ലയാണ്. ഇത് ഈ തോട്ടപ്പഞ്ചായ 3 പഞ്ചായത്തിൽ പെട്ട കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ആമ്പുള്ളി പഞ്ചായത്തിലാണ്. ഇടക്കാട്ടൂർ പഞ്ചായത്തും വെള്ളൂർ പഞ്ചായത്തിലും പെട്ടതാണ് ഈ തോട്ടപ്പഞ്ച കിടക്കുന്നത്.
1: അപ്പൊ ഈ അരയൻകാവ് ഒക്കെ ആമ്പുള്ളി
2: പഞ്ചായത്തിൽ നീർപ്പാറ വരെയുള്ള

0: സ്ഥലം ആമ്പുള്ളി പഞ്ചായത്തിൽ പെടും. അതിനുശേഷം അങ്ങോട്ടും വെളിയിൽ കൊടുക്കും. ഞാൻ ശരിക്കും കോട്ടയം ജില്ലക്കാരനായിരുന്നു, വെള്ളൂർ പഞ്ചായത്ത് താമസിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ ഒരു 10-40 കൊല്ലമായിട്ടാണ് ഇങ്ങോട്ട്. ഇപ്പോൾ എനിക്കിവിടെ അച്ഛനായിട്ട് സ്ഥലമുണ്ടായിരുന്നു, ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ആ ഭൂമിയിൽ ഞങ്ങൾ വന്നപ്പം ഞങ്ങളിപ്പോൾ ശരിക്കും എറണാകുളം ജില്ലക്കാരനായി.
1: ആണല്ലേ, ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ടോ?
0: ഇപ്പോഴും കൃഷി ചെയ്യുന്നുണ്ട്.
1: നെല്ല
0: കൃഷി
1: മാത്രമാണോ?
0: നെല്ലുണ്ട്, റബ്ബറുണ്ട്, പിന്നെ പച്ചക്കറികളൊക്കെ ഞങ്ങൾ അത്യാവശ്യം നമ്മുടെ ആവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറി ചെയ്യുന്നുണ്ട്. നെൽകൃഷി ഞങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. നെല്ലും കപ്പ മരച്ചീനി അതൊക്കെ ഞങ്ങൾ പണ്ട് മുതലേ കപ്പ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അത് ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
1: അത് കപ്പ കൃഷിയൊക്കെ ഈ വയലിൽ തന്നെ ചെയ്യണോ?
0: വയൽ
1: നെല്ല് കൊയ്ത് കഴിയുമ്പോൾ അവിടെ തന്നെ ചെയ്യണോ അതെയോ
0: ഇല്ല,
1: കരപ്രദേശത്താണോ?
0: കരപ്രദേശത്താണ് ഇതുകൊണ്ട് നേരത്തെ. അപ്പൊ എന്റെ സൈഡിലെ കുറച്ച് ചെറിയ തിട്ട ഉണ്ടാക്കിയിട്ട് ആ തിട്ടയിൽ കപ്പ ഇടുമായിരുന്നു. ഇപ്പോഴും ഇപ്പൊ കൃഷിയൊക്കെ ഒത്തിരി കുറഞ്ഞു പോയി. അപ്പൊ അടുത്ത് വെള്ളത്തിന്റെ ഇതും പിന്നെ പുല്ല് കയറി മൂടി കിടക്കുകയാണ്. ഇപ്പൊ കണവൻ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ പുതിയ സിസ്റ്റം ഒക്കെ വന്നുകൊണ്ട് പുല്ല് പുല്ലൊക്കെ ചേർത്ത് ഇപ്പൊ പുതിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കുറെ കൃഷി പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
1: ആണല്ലേ.
0: പിന്നെ കാലാവസ്ഥ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭൂ കൃഷി ഉള്ളൂ, ഒറ്റ പ്രാവശ്യം കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് കൃഷി ചെയ്ത് കൊയ്ത്താവുമ്പോഴത്തേക്കും മഴ വരും മിക്കവാറും. അപ്പോഴാണ് മഴ വരുമ്പോൾ കൃഷി ചെയ്യാൻ പറ്റാത്ത, കൊയ്ത്തെടുക്കാൻ കൊയ്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പഴയ കാലത്തൊക്കെ നമുക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനെ വിലയ്ക്ക് ചെയ്താൽ ഒരേ സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ സമയമൊന്നും ഇല്ലല്ലോ.
1: അതെ,
0: കാലാവസ്ഥയൊക്കെ മാറി വന്നുകൊണ്ട് അതിൻ്റെ ദോഷമൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ പള്ളിയെ സംബന്ധിച്ച് യാതൊരു എല്ലാ ആൾക്കാരും നമ്മുടെ പള്ളിയിലെ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പള്ളി പണിതപ്പം മുതൽ ഇവിടെ എല്ലാ വർഷവും ഫെബ്രുവരി മാസം 1-ഉം 2-ഉം തീയതികളാണ് പെരുന്നാൾ. അത് വളരെ എല്ലാ ജാതി ആളുകളും ഇവിടെ വന്ന് കഴുന്നെടുക്കുകയും മാതാവിൻ്റെ നാമത്തിലുള്ള പെരുന്നാൾ ഇത് പള്ളിയാണത്. മാതാവിൻ്റെ നാമത്തിൽ സെന്റ് മേരീസ് എന്നാണ് പള്ളിയുടെ പേര്. ആ പള്ളിയിലെ പെരുന്നാൾ വളരെ ഗംഭീരം. അരയങ്കാവ് ടൗണിൽ നിന്നാണ് ഞങ്ങളെ ഇത് പ്രതിഷ്ഠം വരുന്നത്. അപ്പോൾ അരയങ്കാവ് അമ്പലത്തിൽ തൂക്കമുണ്ടല്ലോ, അതിൻ്റെ അവിടെ അമ്പലത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൊട്ടുകയും അവിടെ ഭയങ്കര അവിടെ ആളുകളിട്ട് വളരെ ഞങ്ങൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അരയങ്കാവും തോട്ടയൊക്കെ വളരെ ഫേമസ് ആണ്. തൂക്കം വളരെ ഫേമസ്. ഞങ്ങളിവിടെ എല്ലാവരും ഇടവക്കാരും ഒക്കെ ആളുകളെല്ലാം തൂക്കത്തിൽ സംബന്ധിക്കുകയും കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരുന്നാളിന് എല്ലാ ആളുകളും വന്ന് ഇവിടെ മാതാവിനെ കഴുന്നെടുക്കാന്നൊരു ചടങ്ങുണ്ട്. ഞങ്ങളുടെ ഒരു നേർച്ചയാണത്. കഴുന്ന മുടി, മാതാവിൻ്റെ മുടി എന്ന് പറഞ്ഞ് മുടി കിട്ടും. അതുകൊണ്ട് ഒരു കുരിശടിയുണ്ട്, അതിനവിടെ ചുറ്റിക്കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് കൊണ്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം. അത് എല്ലാ ആളുകളും വന്നെടുക്കുന്നുണ്ട് ഇവിടെ എല്ലാ വർഷവും. അതൊക്കെ വളരെ ഗംഭീരമായ പരിപാടികളാണ് നടന്നു പോണത്. അതിനൊന്നും ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങൾ ഇവിടെ ആദ്യം വലിയ 250 ഇടവക്കാരേ ഉള്ളൂ. അധികം ആൾക്കാരൊന്നും ഇല്ലാത്ത ചെറിയ ഇടവകയായിരുന്നു, പക്ഷെ ആളുകളുണ്ട് ഇപ്പം. പിന്നെ മറ്റ് ഇടവയിലെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നവർ ഇവിടെ കുർബാനയ്ക്ക് വരുന്നതുകൊണ്ട് ഞായറാഴ്ചയൊക്കെ നല്ല തിരക്കാണ് പള്ളിയിൽ. പള്ളി പുതിയ പള്ളി പണിതപ്പോൾ ഇപ്പൊ പള്ളിക്ക് ഇടയുണ്ട് ഇഷ്ടംപോലെ.
1: അപ്പൊ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണ്?
0: ആ, പാട്ട് ഇഷ്ടമുള്ള
1: റേഡിയോ കേൾക്കാറുണ്ട്.
0: റേഡിയോ കേൾക്കാറുണ്ട്. ഞാൻ മറ്റേ ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് വണ്ടിയിലാണെങ്കിലും കടയിലൊക്കെ വെച്ചിട്ടുണ്ട്.
1: ആണല്ലേ. അപ്പോ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാകുമ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള,
0: എനിക്ക് എപ്പോഴും പഴയ പാട്ട് തന്നെയാണ് ഇഷ്ടം. പഴയ പാട്ട് നെല്ലെന്ന സിനിമയിൽ കഥളി കൺകഥളി എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ഇട്ട് തന്നെ സന്തോഷമായിരിക്കും.
1: ഓക്കെ.

0: നമ്മളിപ്പോൾ അരയങ്കാവിൻ്റെ വിശേഷങ്ങളാണല്ലോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം, ഇവിടെ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ മത സൗഹാർദ്ദത്തെക്കുറിച്ചാണ് അവർക്ക് ഒരുപാട് പറയാനുള്ളത്. അപ്പോൾ പള്ളി പെരുന്നാളായാലും അമ്പലത്തിലെ ഉത്സവമായാലും തൊട്ടടുത്തുള്ള കാഞ്ഞിരമറ്റം പള്ളിയിലെ കൊടികുത്തായാലും ഇതിനെക്കുറിച്ചെല്ലാം ഇവർ വളരെയധികം വാചാലരായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അരയങ്കാവ് അമ്പലത്തിന് ഒരു ഭഗവതി സേവാ സംഘമുണ്ട്. അപ്പോൾ അതിലെ ഒരാളാണ് ഇനി ഈ മത സൗഹാർദ്ദത്തെക്കുറിച്ചും ഇവിടുത്തെ ഈ ജനങ്ങളുടെ ഒത്തൊരുമയെക്കുറിച്ചും ഒക്കെ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മൾക്കതൊന്ന് കേട്ടുവരാം.
1: എൻ്റെ പേര് രമേശൻ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഞാൻ ഈ അമ്പലവും അരയങ്കാവുമായിട്ട് വളരെയധികം കൊച്ചുനാളിൽ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അമ്പലത്തിലും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളിലെല്ലാം വ്യാപൃതമായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഞാൻ വീണ്ടും പ്രസിഡൻ്റായിട്ട് വന്നിപ്പോഴാണ് ഇവിടെ അമ്പലത്തിൽ. നമ്മളിപ്പോൾ ഈ നാടിനെ കുറിച്ച് പറയാൻ വെച്ചാൽ, എന്നെ സംബന്ധിച്ചോളം ഈ നാടെന്ന് പറയുന്നത് വളരെയധികം, ഞാനിവിടെ ജനിച്ചതിൻ്റെ ഭാഗ്യം ചെയ്ത വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നു. വേറെ ഒന്നുകൊണ്ടല്ല, ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, അമ്പലത്തിൽ ക്ഷേത്രപ്രവേശനം വിളംബരത്തിന് മുമ്പ് തന്നെ എല്ലാ ജാതിക്കാർക്കും അമ്പലത്തിൽ കയറാമായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. അകത്ത് വരെ കയറാം, അതായത് ക്ഷേത്രം വിശ്വാസികൾക്ക് മാത്രം എന്ന് പറഞ്ഞ ഒരു അമ്പലം ആ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒരു അമ്പലമാണ്. അതായത് ഹിന്ദുവിനൊന്നല്ല, അല്ലെങ്കിൽ അതല്ല, ക്ഷേത്രം വിശ്വാസികൾക്ക്. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ അകത്ത് കയറി, ഇപ്പോഴും പൂരം നടക്കുന്ന സമയത്ത് എൻ്റെ അകത്ത് കയറി മുസ്ലിമായിട്ടുള്ള ആളുകൾക്ക് അകത്ത് കയറി കുടുംബായസം കഴിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ തൂക്കം നടത്തുന്ന ആളുകളുണ്ട്, ക്രിസ്ത്യാനിപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ ഇവിടെ പള്ളിയുണ്ട്, അടുത്ത് ഈ മുസ്ലിം പള്ളി ഉണ്ട്. അപ്പോൾ ആ പള്ളിയിലൊക്കെ ഉത്സവത്തിന് ഞങ്ങൾ ഇവിടെ ഹിന്ദുക്കൾ അറിയാമല്ലോ, അവിടെ ചക്കരക്കഞ്ഞി എന്നൊരു ഇതുണ്ട്. ഈ ചക്കരക്കഞ്ഞിയെ കഴിക്കുന്നതിൽ ഒരു 80% ഹിന്ദുക്കളാണ്. അതുപോലെ ഒരേപോലെ അത്ര സ്നേഹത്തോടെ കഴിയുന്നൊരു അത്ര സൗഹാർദ്ദമുള്ള ഒരു നാടായിട്ടാണ് എനിക്കിതിനെ തോന്നിയിട്ടുള്ളത്. കാരണം നമ്മുടെ ഹിന്ദുവിൽ തന്നെയാണ് ഒത്തിരി അധികം പലതരത്തിലുള്ള ജാതികളുണ്ട്, ആളുകളുണ്ട്. ഈ ആളുകളിൽ തന്നെ എല്ലാവർക്കും ഒരു അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുത്തൊരു അമ്പലമാണ്. അതായത് ഇവിടുത്തെ ആദ്യം കയറുന്ന താലം, അവരുടെ ആദ്യം ദേവി ഉടുക്കുന്ന വസ്ത്രം ഒരു സമൂഹത്തിന് കൊടുക്കുന്നു, നെയ്തുകൊണ്ട് കൊടുക്കണം. അവർ ഇവിടെ പത്മശാലി എന്നുള്ളത് അവരുടെ ആദ്യമായിട്ട് അവർ ചെയ്യണം. പിന്നെ അതുപോലെ ഈഴവ സമൂഹത്തിന് അവർക്കാണ് ആദ്യത്തെ ഇത് കയറാനുള്ള കാര്യങ്ങൾ. അങ്ങനെ എല്ലാ തരത്തിലും ഇതിലും യാതൊരു വിധ പ്രശ്നങ്ങളില്ലാണ്ട് ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു നാടാണ്. അതാണ് ശരിക്കും ഞങ്ങൾ എന്നെ പോലുള്ള ഒരാൾക്ക് ഈ അമ്പലത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം തന്നെ അതാന്ന് എനിക്ക് തോന്നുന്നത്. വെച്ചാൽ ഇത്ര സൗഹാർദ്ദത്തിൽ എല്ലാവരും കൂടി പൂരം നടത്താൻ വോളണ്ടിയർ, നിങ്ങൾ അത്ഭുതപ്പെട്ട ഒരു മുസ്ലിം ക്രിസ്ത്യൻസ് ആളുകളുണ്ടാവും ഇവിടെ പൂരം നടത്തുന്ന വോളണ്ടിയേഴ്സായിട്ട്. അതിനകത്ത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല, അത്രയ്ക്ക് സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അസംകുട്ടി സാറിനെ നിങ്ങൾ ഒരു ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, കാരണം അസംകുട്ടി സാറിന് 6-7 പുസ്തകം എഴുതി. ആ പുസ്തകങ്ങൾ എഴുതിയതെല്ലാം ഇവിടുത്തെ പൊതുവായ ഈ അമ്പലവും പഞ്ചായത്തിൻ്റെ മൊത്തം ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എഴുതിയ പുസ്തകമാണ്. അതിനകത്ത് ഈ പറഞ്ഞ പൊതുവാമ എല്ലാം ഈ അമ്പലം പള്ളി ഇതെല്ലാം കടന്നു വന്നു. അമ്പലവും പഞ്ചായത്തിൻ്റെ മതസൗഹാർദ്ദത്തെക്കുറിച്ച് എഴുതിയ പുസ്തകമാണ് അല്ല. ആ പുസ്തകത്തിൽ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാൻ കഴിയുന്ന ഒരാൾ ബഷീർ സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുപോലെ നിങ്ങൾ പറഞ്ഞ ഇതുപോലെ സ്കൂൾ, ഇവിടെ അമ്പലത്തിൻ്റെ സ്ഥലമായിരുന്നു സ്കൂളുകൾ. ഈ ആണോ സ്കൂളും എല്ലാം കൂടെ
2: പുതുവാമന
1: അരയങ്കാവ് LP സ്കൂൾ. അതിൽ പുതുവാമനയുടെ സ്കൂളായിരുന്നു ആദ്യം, പുതുവാമന നടത്തിക്കൊണ്ടിരുന്ന സ്കൂളാണ്. അതിനുശേഷം കാലത്തിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അതിൻ്റെ തുടക്കം തന്നെ വലിയൊരു ഇതിലാണ്. അതായത് 1950 കൈപ്പെട്ടൂർ എന്നൊരു സ്ഥലമുണ്ട് ഇവിടെ. ഈ കൈപ്പെട്ടൂർ എന്ന സ്ഥലത്തിൻ്റെ ഒരു ശാഖയായിട്ട് അച്യുതമേനോൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു. ആ സാറ് അവിടെ ഒരു ചെറിയ സ്കൂൾ ഓലപ്പര വരെ കെട്ടിയതാന്ന് തോന്നുന്നു. അത് കെട്ടിയിട്ട് അതിൻ്റെ ശാഖയായിട്ടാണ് ഈ സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അതും സാധാരണ രീതിയിൽ കെട്ടി ഉണ്ടാക്കിയ ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ എനിക്ക് വർഷം 1950 തോന്നുന്നു ആ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്ത്. 1959-1960 റെക്കോർഡിക്കലായിട്ട് എനിക്ക് 1959-1960 റെക്കോർഡിക്കലായിട്ട് സ്കൂൾ നിലവിലുള്ളതായിട്ട് കാണിക്കുന്നത്.

0: അദ്ദേഹത്തെ നിലവിൽ വന്നിട്ടുണ്ട് റെക്കോർഡിങ്ങിലൊക്കെ. അതാണ് അതിൽ എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു ചെറിയൊരു അന്ന് ഒരു കാലാവസ്ഥ ഭയങ്കര ഭയം മാറ്റുന്നു, രണ്ട് കുട്ടികളൊക്കെ മരിക്കുന്നുണ്ട്, ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അന്ന് നമ്മുടെ ഓർമ്മയിലില്ല. എന്നാലും അതിനുശേഷം വളരെ ഇതിയായിട്ട് മനോഹരമായിട്ട് കെട്ടിപ്പിടുത്ത അവസാനം ഈ സ്കൂൾ അവർ സ്റ്റാഫിന് വിട്ടുകൊടുക്കുകയും ഈ മന അവർക്കൊന്ന് നടത്തിക്കോളാൻ പറഞ്ഞ് നടത്തി. ഇന്നിപ്പോഴും എനിക്ക് തോന്നുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും നന്നായിട്ടുള്ള എല്ലാ ഒത്തിരി ഒത്തിരി അവാർഡുകൾ നേടിയ സ്കൂളാണ്. രണ്ട് ഡിവിഷൻ വെച്ച് എല്ലാ സ്കൂളിൽ എൽ കെ ജി തൊട്ടുണ്ട്, എല്ലാത്തിലും രണ്ട് ഡിവിഷൻ വെച്ച് ഇവിടെ സ്കൂളിലുണ്ട്. അത്ര മനോഹരമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സ്കൂളാണത്. അതിലൊരു 8 വർഷം എനിക്ക് എൻ്റെ PTAയുടെ പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. ഞാനതിലും തീർച്ചയായിട്ടും നന്ദി രേഖപ്പെടുത്തുകയാണ്, കാരണം അതിനുള്ളൊരു ഇത് നമുക്ക് തന്നത്. അതേപോലെ ബാക്കി ഇതുപോലെ ഇപ്പം 7 കരയാണ് നമ്മുടെ അമ്പലത്തിൻ്റെ, 7 കര എന്ന് വെച്ചാൽ 7 കരയിലുള്ള ആളുകളും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. 7 കര എന്ന് പറയുന്നത് അത് അമ്പല പഞ്ചായത്ത് മാത്രമല്ല, ഇവിടെ അങ്ങോട്ട് പോയ വരിക്കുക അങ്ങൊന്നും വടകാര തൊട്ട് ബ്രഹ്മമംഗലം അങ്ങനെ തുരുത്തുമ്മ ചെമ്പ് ഈ ഭാഗം തൊട്ട് എല്ലായിടത്തും എല്ലാവർക്കും കൃത്യമായ അവകാശങ്ങൾ യാതൊരു കമ്മിത്തല്ലും ഇല്ലാതാക്കാൻ വേണ്ടി വളരെ വിശാല മനസ്സോടുകൂടിയാണ് ആ കാലഘട്ടത്തിലെ അത്രയ്ക്ക് ദീർഘദർശികളായ മനുഷ്യർ ഇതൊന്നും ഇല്ലാണ്ട് ഈ അമ്പലത്തിലുള്ള ഓരോ ആളുകൾക്കും വ്യക്തികൾക്കും ജാതികൾക്കും ഒക്കെ കൃത്യമായ പ്രാതിനിധ്യം കൊടുത്തിട്ട് അവർക്കൊക്കെ അവകാശങ്ങൾ വരെ. ഈ കൊയ്ത്ത് സമയത്ത് ആദ്യത്തെ നെല്ല് കൊണ്ടുവരാൻ ഇവിടുത്തെ ദളിത് വിഭാഗത്തിനായിരുന്നു അവകാശം, അവരാണ് കൊണ്ട് ഇവിടെ നല്ല ചടങ്ങുകളൊക്കെ നടന്നിരുന്ന കാലഘട്ടം. അന്നും ഞങ്ങളുടെ ഓർമ്മയില്ല, പറഞ്ഞു കേട്ടാറ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ തരത്തിലും യാതൊരു സ്പർദ്ധയില്ലാണ്ട് ഒരു പക്ഷേ നാടിൻ്റെ ഈ ഐക്യതയ്ക്കയുടെ പിന്നിൽ തീർച്ചയായിട്ടും ഇതേപോലെ ദീർഘവീക്ഷണമുള്ള ആളുകളുടെ മനോഭാവം കൊണ്ടാണ് ഇന്ന് നാട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ എത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അവരോടെല്ലാം ആളുകളോടെല്ലാം നന്ദി പറയുകയാണ്, കാരണം ഈ നാടിനെ ഈ നാടാക്കി ഇതിൽ അവർ വഹിച്ച പങ്ക് അത്ര കാലഘട്ടങ്ങളിൽ മുന്നേ തന്നെ മുന്നോട്ട് ചിന്തിക്കാനുള്ള അവരുടെ കഴിവിന് നന്ദി പറയുകയാണ്. ഐക്യം അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഇവിടെ ഞാൻ ഈ കഴിഞ്ഞ ഇതിലാണ് വളണ്ടിയർ വരെ വയ്ക്കുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഇത് ഇന്ന് ഹിന്ദുക്കൾ തന്നെ വേണമെന്നില്ല, ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള ഭാഗ്യതയില്ല, അവരുടെ ഇടയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ.
1: ഇനി നമ്മൾക്ക് മനോഹരമായ ഒരു പാട്ട് കേട്ട് തിരിച്ചെത്താം.

അരയങ്കാവിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം അല്ലെ വളരെ സന്തോഷപൂർവ്വം നമ്മളോട് പങ്കുവച്ചത് അരയങ്കാവ് ക്ഷേത്രോത്സവവും അവിടുത്തെ ഗരുഡൻ

0: തൂക്കവും ഒക്കെയാണ്. ഇത്രയും പ്രശസ്തമായിട്ടുള്ള ഈ ഗരുഡൻ തൂക്കം നടത്തുന്ന ഒരു കലാകാരനെ നമ്മൾക്കൊന്ന് പരിചയപ്പെടാം.
1: എൻ്റെ പേര് സുമേഷ്, ഞാൻ ഗരുഡൻ തൂക്കം കലാകാരനാണ്. ഗരുഡൻ തൂക്കത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കലാകാരനായിരുന്നു തോട്ടർ ഭാസ്കരൻ നായർ. അദ്ദേഹം രേങ്കാവിൽ ജീവിച്ച് മൺമറഞ്ഞു പോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരിൽ ഏറ്റവും അവസാന കാലത്തുണ്ടായ ഒരു ശിഷ്യനാണ് ഞാൻ. രേങ്കാവ് അമ്പലത്തോട് ചേർന്ന് തന്നെ ഞാനും കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഗരുഡൻ തൂക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ രേങ്കാവിൻ്റെ ഒരു ദേശീയ ഉത്സവമാണ്. എല്ലാ സമുദായങ്ങളും ചേർന്ന് നടന്ന ഒരു വഴിപാടാണ്, ഭഗവതിക്ക് നടന്നതാണ് തൂക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓരോരുത്തരും അവരവരുടെ ആഗ്രഹ സാഫല്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്ക് അല്ലെങ്കിൽ എന്താണ് ആഗ്രഹം അതിനു വേണ്ടിയിട്ട് ഭഗവതിക്ക് നേരുന്ന ഒരു വഴിപാടെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗരുഡൻ തൂക്കത്തിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ. ദാരികനും ദാനവേന്ദ്രനും ഭഗവതിയും തമ്മിലുള്ള യുദ്ധമാണ് ഇതിൻ്റെ ഇതിവൃത്തമായിട്ട് വരുന്നത്. അത്യാവശ്യം നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളും. ഗരുഡൻ തൂക്കത്തിന് താളവട്ടങ്ങളുണ്ട്. താളവട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ 18 താളവട്ടമുണ്ട്. ഒരു ആശാന്റെ മുഖത്ത് നിന്ന് തന്നെ നമ്മളിത് പഠിക്കണം. അത് പഠിച്ച് അരങ്ങേറ്റം കഴിക്കണം. ചെണ്ട, മദ്ദളം, പലന്തല ഇതോടുകൂടിയാണ് നമ്മൾ അരങ്ങേറ്റം നടത്തുന്നത്. അരങ്ങേറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തൂക്കത്തിന് പോകാം. പക്ഷെ തൂക്കത്തിന് പോകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കലാരൂപങ്ങൾ പോലെയല്ല ഗരുഡൻ തൂക്കം. ഗരുഡൻ തൂക്കത്തിന് കുറച്ച് ശരീര ശുദ്ധിയും ഇതെല്ലാം നമ്മൾ ചിട്ടവട്ടങ്ങളൊക്കെ നമുക്ക് പാലിക്കേണ്ടതുണ്ട്. അത് വഴിപാട് നടത്തുന്ന വീട്ടുകാരും പാലിക്കണം, തൂക്കക്കാരനും ഈ വ്രതമൊക്കെ എടുത്തിട്ടാവണം പോകാനായിട്ട്. അത് ചുരുങ്ങിയതൊരു 7 ദിവസമെങ്കിലും രണ്ട് കൂട്ടരും അത് പാലിക്കണം എന്നുള്ളതാണ്. ചടങ്ങ് എന്നുള്ള രീതിക്ക് ഗരുഡൻ തൂക്കം തുടങ്ങുന്നത് വൈകുന്നേരം കേളിയോടുകൂടിയാണ്. അത് 9 മണിയോടുകൂടി നമുക്ക് ഗരുഡൻ തൂക്കം ആദ്യത്തെ താളവട്ടം തുടങ്ങും. അത് ചെറിയ ചെമ്പട അല്ലെങ്കിൽ ചെമ്പട ആയിരിക്കും ഒന്നാമത്തെ താളവട്ടമായിട്ട് വരുന്നത്. അതിനുശേഷം നമുക്ക് ഏത് താളവട്ടം വേണമെങ്കിലും കൊട്ടാമെന്നാണ് സമ്പ്രദായപ്രകാരം പറയുന്നത്. പക്ഷേ ക്ഷേത്ര മതിൽക്കകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടന്ത തന്നെ കൊട്ടണം. അതാണ് അതിൻ്റെ രീതി വരുന്നത്. ക്ഷേത്ര മതിൽക്കകത്ത് കയറി അടന്ത കൊട്ടി കലാശിച്ച് കളിത്തട്ടിലെത്തി മാല കൊത്തുക എന്നാണ് പറയുന്നത്. മാല കൊത്തുന്നതിന് ചെറിയ ലക്ഷ്മി കൂട്ടി മാല കൊത്തുക എന്നുള്ളതാണ് ചടങ്ങ്. കൊത്തുന്ന മാലയാണ് ഈ വഴിപാടുകാരന് കിട്ടുന്ന ഒരു പ്രസാദം എന്ന് പറയുന്നത്. ആ പ്രസാദം അവർക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക.
2: ചെത്തിപ്പൂമാലയാണ്,
1: ചെത്തിപ്പൂമാലയാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ ഒറ്റത്തൂക്കച്ചാടിൽ ഒരു പ്രദക്ഷിണമുണ്ട്. ഒറ്റത്തൂക്കച്ചാടിൽ കയറി അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വേതാളത്തിന് രക്തം കൊടുക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഒറ്റത്തൂക്കച്ചാടിൽ കയറി പുറകിൽ രണ്ട് ചൂണ്ടക്കൊളുത്ത് ഒന്ന് കുത്തി ചെറുതായിട്ടൊരു തുള്ളി രക്തം കാണുന്ന രീതിക്ക് കുത്തി അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം. ആ പ്രദക്ഷിണത്തോടു കൂടി ചടങ്ങുകൾ കഴിയും.
2: എന്താണ് ഇതിൻ്റെ വേഷവിധാനം?
1: എൻ്റെ അറിവ് വെച്ചിട്ട് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആശാന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തല പാണാവള്ളി, അവിടെയൊക്കെ ഇതിൻ്റെ ആചാര്യന്മാർ ഒരുപാട് പേരുണ്ട്. പാണാവള്ളി ഇപ്പം പുണ്ണിപ്പുലി ആശാൻ എന്നൊക്കെ പറഞ്ഞ് പാച്ചുള്ള ആശാൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേര് അവിടെ നിന്നാണ് ഇതിൻ്റെ വേഷവിധാനങ്ങളുടെ ഒരു സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഗരുഡൻ തൂക്കത്തിൻ്റെ മേളം നമ്മൾ സാധാരണ ഉത്സവങ്ങൾക്ക് കേൾക്കുന്ന ചെമ്പട അടന്ത പഞ്ചാരി അല്ല, അതിന് വേറൊരു രീതിയാണ്. ആ രീതിയിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പുതുശ്ശേരി കുറുപ്പന്മാരും തേരോഴി കുറുപ്പന്മാരുമാണ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ സമ്പ്രദായത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. വേഷവിധാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ വേഷവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് കഥകളിയുടെ ഏകദേശം ഒരു സ്റ്റൈലാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അതിൽ പ്രധാന വ്യത്യാസം വരുന്നത് അസ്ഥിമാല എന്ന് പറയുന്ന രണ്ട് മാലകളുണ്ട്. ഈ അസ്ഥിമാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് നാട്ടുമാവിൻ്റെ കമ്പ് ചിന്തയിലിട്ട് എടുത്ത് അതുകൊണ്ട് ഗരുഡൻ തൂക്കക്കാരൻ കഴുത്തിലിടുന്ന മാലയാണ് ഈ അസ്ഥിമാല എന്ന് പറയുന്നത്. അസ്ഥിമാല ഉണ്ടാകും, തിരി ഉണ്ടാകും, പട്ടുത്തിരി ഉണ്ടാകും, ഞൊറി ഉണ്ടാകും, കുപ്പായം ഉണ്ടാകും, കിരീടം ഉണ്ടാകും. മുഖത്ത് എഴുതുന്നതിന് അതിന് മാത്രമാണ് ചെറിയ വ്യത്യാസമുള്ളത് കഥകളിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മുഖത്ത് എഴുതുന്നതും മനോല വെച്ചും ചായലിനും വെച്ചും മഷിയും വെച്ച് തന്നെയാണ് നമ്മൾ മുഖത്ത് എഴുതുന്നത്.
2: ചുണ്ട്
1: അതൊക്കെ നമ്മൾ ഈ അരങ്ങേറ്റത്തിന് ഒരു 6 മാസം മുന്നേ തന്നെ ചുണ്ട് വെച്ചിട്ടുള്ള അഭ്യാസമൊക്കെ നമ്മൾ നേരത്തെ തന്നെ തടി വെച്ച് തന്നെയാണ്. അത് പാലയുടെ തടി, പാല അല്ലെങ്കിൽ കൊത്താൻ എളുപ്പമുള്ള ഏത് മരവും വെച്ച് എടുക്കാം.
2: കട്ടി കുറഞ്ഞ മരങ്ങൾ
1: അത് വെച്ചിട്ടാണ് നമ്മൾ ചുണ്ട് ഉണ്ടാക്കുന്നത്. ചുണ്ടുണ്ടാക്കി അതിനകത്ത് ഓട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചുണ്ട് ഉപയോഗിക്കാനും അരങ്ങേറ്റത്തിന് മുന്നേ തന്നെ നമ്മൾ ഓരോ കുട്ടികൾക്കും പ്രാക്ടീസ് കൊടുക്കും, പരിശീലനം കൊടുക്കും.
2: ഒരു കുട്ടിക്ക് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് അത് അരങ്ങേറ്റത്തിലേക്ക് എത്താൻ പറ്റും?
1: 1.5 കൊല്ലം 2 കൊല്ലത്തോളം എടുക്കും. സമ്പ്രദായ പ്രകാരം തൂക്കം പഠിച്ച് ചൊല്ലിയാട്ടം അടക്കം കഴിഞ്ഞു വരുവാണെങ്കിൽ, പാടക്കാലടക്കം പഠിച്ചു വരുവാണെങ്കിൽ ഏകദേശം 1.5 കൊല്ലം 2 കൊല്ലത്തോളം എടുക്കും. പെട്ടെന്ന് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ അത് ആ ഒരു സമ്പ്രദായത്തിലേക്ക് പോവില്ല. കുട്ടികൾക്ക് എണ്ണം ഒക്കെ പറഞ്ഞു കൊടുത്ത് പഠിക്കണം.
2: ഇപ്പോൾ താങ്കളും ഈ കുറച്ച് കുട്ടികളെ ശിഷ്യയുടെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ താല്പര്യമുണ്ടോ, പഠിക്കാനൊക്കെ വരുന്നുണ്ടോ?
1: കുട്ടികൾക്ക് താല്പര്യമുണ്ട്.
2: ഇപ്പം
1: അടുത്ത ഇത് തുടങ്ങാൻ പോവാണ്, അടുത്ത ബാച്ച് തുടങ്ങാൻ പോവാണ്, കുട്ടികൾക്ക് താല്പര്യമുണ്ട്. ഒന്നാമത് നമ്മുടെ അരയങ്കാവിനെ സംബന്ധിച്ചിടത്തോളം അരയങ്കാവിലെ ഏറ്റവും ആളുകൾ കാണുന്നത് ഗരുഡൻ തൂക്കമാണ് കാണുന്നത്. ഈ വർഷം തന്നെ ഏകദേശം 86 ഗരുഡൻ തൂക്കം ഉണ്ടായിരുന്നു.

പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട അരയൻകാവിന്റെ വിശേഷങ്ങളാണ്. അരയൻകാവിന്റെ വിശേഷങ്ങൾ ഇന്ന് അവസാനിക്കുന്നില്ല. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഞങ്ങൾ വീണ്ടുമെത്താം. ഇതോടെ ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴി പൂർണ്ണമാകുന്നു. നിർവഹണം

0: റിയ. സഹകരണം ശ്രീദേവി എം പി, സി കെ ശ്രീകല.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 4 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്തുവാനും അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. അമ്പലപ്പുഴ MLA ജി സുധാകരൻ പ്രോടൈം സ്പീക്കറാകും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് 22-ന് നടക്കും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, മലപ്പുറം തുടങ്ങിയ 5 ജില്ലകളിലെ കൃഷി ഓഫീസർമാർക്കായി നാളികേര വികസന ബോർഡ് സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും.
2: ആകാശവാണി FM വാർത്തകൾ.
1: പ്രിയ ശ്രോതാക്കളെ, 4 മണിപ്പോക്കളിലേക്ക് ഏവർക്കും സ്വാഗതം.

അങ്ങനെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള 4 മണിപ്പൂക്കളുടെ സമയമായി. അതോടൊപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. മെസ്സേജുകൾ അയച്ചു തുടങ്ങിക്കോ, നമ്പർ അറിയാമല്ലോ. 4 മണിപ്പൂക്കളിലേക്ക് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പർ 9446455888 9446455888. നാലുമണിപ്പൂക്കൾ ഇതാ വിരിയാൻ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ പേര് മീനാക്ഷി. ഈ വരുന്ന ശനിയാഴ്ച എൻ്റെ മാമൻ്റെയും ആൻറ്റിയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അന്ന് തന്നെയാണ് ഞങ്ങളുടെ നിച്ചൂട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയും. മാമൻ്റെ മോനാണ് നിച്ചൂട്ടൻ. അവർക്ക് വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തരണം പ്ലീസ്. ഓക്കെ ഷുവർ, തീർച്ചയായിട്ടും. എന്തായാലും മാമനും ആൻറ്റിയും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി വിഷസ് ആശംസകൾ അറിയിക്കുകയാണ്. ഈ വരുന്ന ശനിയാഴ്ചയാണ് നെച്ചോട്ടിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ, ശനിയാഴ്ചയാണ്. അപ്പോൾ അവർക്ക് ഡബിൾ സന്തോഷമാണല്ലേ. എന്തായാലും മാമനും മാമിക്കും നെച്ചോട്ടിനും എല്ലാ ആശംസകളും നാലുമണിപ്പൂക്കളിൽ നിന്ന് നേരുകയാണ്. ഇതാ ചോദിച്ച നല്ലൊരു പാട്ട് കേട്ടോ.

പുത്തമ്പള്ളിയിൽ നിന്ന് ശ്രീപാർവതിയും ഇതേ പാട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എല്ലാവരും ഒന്ന് ചില്ലാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ശ്രീപാർവതിക്കും വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു ഈ പാട്ട്. അടുത്ത മെസ്സേജ്, ഹായ് നാലുമണി പോയി ചായ കുടിച്ചോ, സുഖമാണോ? ആ, ഞങ്ങളിവിടെ എല്ലാവരും ചായയൊക്കെ കുടിച്ചു, സുഖമായിരിക്കുന്നു. എനിക്കൊരു പാട്ട് വേണം, പട്ടും ചുറ്റി വെള്ളി വെളിപ്പെണ്ണ് വരുന്നേ എന്ന പാട്ട് വെച്ച് തരാമോ? തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചേട്ടൻ ബിനുവിനും എനിക്കും. ഓ, ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് ഇന്നല്ലേ, വെരി ഗുഡ്. അപ്പോൾ അയച്ചേക്കുന്നത് അഞ്ജുവാണ്, കിടങ്ങൂരിന്ന് അഞ്ജുവിനും ചേട്ടനും ബിനുവിനും, ഭർത്താവ് ബിനുവിനും വേണ്ടിയിട്ട്. അവരുടെ വിവാഹ വാർഷികമാണ്, എല്ലാ ആശംസകളും നേരുകയാണ് നാലുമണിപ്പൂക്കളിൽ നിന്ന്. എന്തായാലും നമുക്ക് പട്ടും ചുറ്റി എന്ന ഈ നല്ലൊരു പാട്ട് കേട്ടിട്ട് വരാം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-24-39-7 അല്ലെങ്കിൽ 0484-24-24-37 അല്ലെങ്കിൽ 9446-45-58-88 എന്നീ നമ്പറുകളിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

ഹലോ, നാലുമണിപ്പൂവേ, നമസ്കാരം. പ്രതീക്ഷ രമേശ് വെള്ളൂർ പുത്തഞ്ചേരിയിൽ നിന്നാണ്. എടക്കാട് ബറ്റാലിയൻ സിനിമയിലെ നീ ഹിമമഴയായി എന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കും നാലുമണിപ്പൂക്കളുടെ അവതാരകർക്കുമായി സമർപ്പിക്കുന്നു. ആയിക്കോട്ടെ, വളരെ സന്തോഷം. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതോടൊപ്പം നാലുമണിപ്പൂക്കളുടെ അവതാരകർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്

അടുത്ത മെസ്സേജ് സോണിക ആണ് അയച്ചിരിക്കുന്നത്, നോർത്ത് പരവൂരിൽ നിന്ന്. സ്ട്രേറ്റായിട്ട് പാട്ട് നിന്ന് ചോദിച്ചിരിക്കുന്നു, വേറെ ഒന്നുമില്ല. മടിക്കാൻ എന്താണ് ഉൾട്ട സിനിമയിലെ പാട്ട് വെച്ചു തരണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചോദിച്ച പാട്ട് ഇതാ കേട്ടോ.

ഹായ് 4 മണി പോയേ. എൻ്റെ പേര് ജലീൽ, കൊച്ചിയിൽ നിന്നാണ്. എനിക്ക് വേട്ട എന്ന മൂവിയിലെ രാവും ആയുമോ എന്നുള്ള ഗാനം വെച്ച് തരാമോ? തീർച്ചയായിട്ടും. 4 മണി പോക്കളിലേക്ക് എല്ലാവരും മെസ്സേജ് അയക്കുന്നതിൽ വലിയ സന്തോഷം. നിങ്ങളുടെ വിശേഷങ്ങളും നിങ്ങളുടെ ഡെഡിക്കേഷനുകളും ഒക്കെ ഇങ്ങോട്ട് അയച്ചോളൂ കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുക്കാമല്ലോ. എന്തായാലും ജലീൽ ചോദിച്ചിരിക്കുന്നത് രാവും ആയുമോ എന്നുള്ള പാട്ടാണ്. അത് കേട്ടിട്ട് പെട്ടെന്ന് വരാം.

എൻ്റെ കൊച്ചുമകൾ മംഗ്ലീഷിലാണ് എഴുതിക്കണം കേട്ടോ, അതുകൊണ്ട് വായിക്കാനൊരു. എൻ്റെ കൊച്ചുമകൾ മിഥുന SLC എക്സാമിൽ ഫുൾ A+ നേടിയതുകൊണ്ട് അവൾക്ക് വേണ്ടി ദീവാന ദീവാന എന്ന ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും. ഇപ്പോൾ പിള്ളേരെല്ലാം A+ ഫുൾ A+ എല്ലാം വാങ്ങിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന അവസരമാണല്ലോ. പ്രത്യേകിച്ചും മിഥുന മോൾക്ക് വേണ്ടിയിട്ടും പിന്നെ SLC

ൾക്ക് വേണ്ടിയിട്ടും പിന്നെ എസ് എൽ സി പരീക്ഷയ്ക്ക് ഫുൾ എ പ്ലസ് നേടിയ എല്ലാ കുട്ടികൾക്കും, മികച്ച വിജയം നേടിയ എല്ലാ കുട്ടികൾക്കും നാലുമണിപ്പൂക്കളുടെ ആശംസകൾ നേരുകയാണ്. എന്തായാലും മോൾക്ക് വേണ്ടി ചോദിച്ച പാട്ട് കേട്ടിട്ട് വരാം.

അങ്ങനെ നമ്മൾ 4 മണിപ്പൂക്കളിലാണ് ഇപ്പോൾ ഉള്ളത്. ആൾക്കാരെല്ലാവരും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു, വളരെ ഫാസ്റ്റായിട്ട് മെസ്സേജുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, സമയം കളയുന്നില്ല കേട്ടോ. ഹായ് 4 മണിപ്പൂവേ, എൻ്റെ പേര് ജയന്തി മധു, ആലപ്പുഴയാണ് താമസം. എനിക്ക് രസികൻ സിനിമയിലെ ഹരഹര ശങ്കര എന്ന പാട്ട് വെച്ച് തരാമോ? തീർച്ചയായിട്ടും. കാരണമുണ്ട് കേട്ടോ, എൻ്റെ മക്കളായ ശിവശങ്കർ, ശങ്കർ നാരായണൻ എന്നിവർക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ട്. ഓക്കെ, കൊള്ളാമല്ലോ, നല്ല റൈമിംഗ് ആയിട്ടുള്ള പാട്ടും പേരുകളും അല്ലേ. എന്തായാലും അവരോട് ഞങ്ങളുടെ 4 മണിപ്പൂക്കളുടെ സ്നേഹം അറിയിച്ചേക്കൂ. അപ്പോൾ ജയന്തി ചോദിച്ച പാട്ട് കേട്ടിട്ട് വരാം. ശിവ ശിവ ശിവ

ചെങ്ങമ്പുഴ നഗറിൽ നിന്ന് വർദ്ധന ജീവനാണ് മെസ്സയക്കുന്നത്. എൻ്റെ ചേച്ചി അനു, ആഷിഖ് ചേട്ടൻ എന്നിവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതായത് അനുചേച്ചിയുടെയും ആഷിഖ് ചേട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. ഇന്നാണല്ലേ വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ അവർക്ക് വെഡിങ് ആനിവേഴ്സറിയുടെ വിഷസ് അറിയിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. അവർക്ക് വേണ്ടി ലവ് ആക്ഷൻ ഡ്രാമ സിനിമയിലെ ഒരു നല്ല പാട്ട് വെച്ച് തരുമോന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദിച്ചത് ആരാണ്? അർത്ഥന ജീവനാണ്. ഓക്കെ, അപ്പോൾ അർത്ഥനയ്ക്കും ചേച്ചി അനുവിനും ആഷിഖ് ചേട്ടനും വേണ്ടിയിട്ട് ഈ ഒരു നല്ല പാട്ട് കേട്ടിട്ട് വരാം.

അടുത്ത മെസ്സേജ്. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഇത്തിരി നേരം എന്ന സിനിമയിലെ നീ ഒരിക്കൽ എന്ന പാട്ട് തരുമോ? ഡെഡിക്കേഷൻ ചെയ്തിരിക്കുന്നത് കൊച്ചി FM ടീമിന് വേണ്ടിയിട്ടാണ്. കൊച്ചി FM ടീമിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്തതിൽ വളരെ

ഹായ്, 4 മണിപ്പോയ്. ഞാൻ വൈറ്റലിൽ നിന്നും ദിവ്യ. എനിക്ക് പ്രണയം സിനിമയിലെ പാട്ടിൽ ഈ പാട്ടിൽ എന്ന സോങ് വെച്ചുതരാമോ? എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും ദിവ്യയുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് ഇതാ.

പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മെസ്സേജ് അയച്ചിട്ടും വായിക്കാൻ പറ്റാത്തവർ നിരാശപ്പെടേണ്ട, വീണ്ടും നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയയ്ക്കുക.

0: നാലുമണിപ്പൂക്കൾ ഇനി നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. തൊടുപുഴ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്രൈമറി ടീച്ചർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, കമ്പ്യൂട്ടർ കം AI ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 20 വിദ്യാലയത്തിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ samvidhasathi.kvs.gov.in എന്ന പോർട്ടൽ വഴി മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 04862-289600. നമ്പർ ആവർത്തിക്കാം. 04862-289600.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ, എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
4: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ കുമാരനെല്ലൂരിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് പ്രവേശനത്തിനായി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 2026-27 അധ്യയന വർഷത്തേക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസുകളിലേക്കാണ് പ്രവേശനം. നിർദ്ദിഷ്ട മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 31 വൈകിട്ട് 5 മുൻപായി തൃത്താല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 94-46-72-37-14 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 94-46-72-37-14.
1: നോവില്ല ചികിത്സ ഇന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എഹ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
0: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന നെടുങ്കണ്ടം സർക്കാർ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ 2ാം വർഷത്തേക്കുള്ള ലാറ്ററൽ എൻട്രി അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു സയൻസ്, VHSE, ITI ഇതിലേതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് 2ാം വർഷത്തിലേക്ക് പ്രവേശനം നേടാം. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകളിലാണ് അഡ്മിഷൻ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 95-62-45-20-19 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 95-62-45-20-19. കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 94-96-01-50-08 എന്ന നമ്പറിൽ വിളിക്കുക. 94-96-01-50-08. പുതുപ്പരിയാരം CVKM GHSS സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് സീനിയർ ജൂനിയർ, മലയാളം ജൂനിയർ, സംസ്കൃതം ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ് ജൂനിയർ, കെമിസ്ട്രി സീനിയർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള അഭിമുഖം അടുത്ത മാസം 2 രാവിലെ 10 മുതൽ നടക്കും. ഫോൺ നമ്പർ 94-96-15-30-95. 94-96-15-30-95. IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലുപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് ഈ അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മുതൽ അടുത്ത മാസം 8 വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 85-47-00-50-00 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം. 85-47-00-50-00. സേവന വാർത്തകളാണ് നിങ്ങളിതുവരെ കേട്ടത്.

0: വാർത്തകൾ.
1: കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്തുവാനും അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. +2 HSC, VHSC, THSC പരീക്ഷാഫലങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത ഡിജിറ്റൽ സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും തത്സമയം ലഭ്യമാകും. May 26 ഉച്ചയ്ക്ക് 3 മണിക്ക് ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ ആപ്പിലൂടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 2:26. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഗീത

ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സി പി സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 5 മണി കഴിഞ്ഞ് 29:30. ഇനി 5:30 16-ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രിസഭയിലെ മറ്റംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ചടങ്ങിന്റെ റിപ്പോർട്ട് തിരുവനന്തപുരം റിലേ.

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയെ കൂടാതെ 20 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സംസ്ഥാന ഗവർണർ ശ്രീ

0: ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
2: ഞാൻ
1: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എന്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: തുടർന്ന് സർവശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീപ്, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ശ്രീമതി ബിന്ദുകൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, ശ്രീമതി കെ എ തുളസി, ഒ ജെ ജനീഷ് തുടങ്ങിയവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
3: പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സൃഷ്ടാവിന്റെ നാമത്തിൽ സത്യം ചെയ്തു.
2: ഞാൻ
4: രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായി വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: ഞാൻ
5: സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
6: ഐ കെ മുരളീധരൻ ഡു സ്വേർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദാറ്റ് ഐ വിൽ ബെയർ ട്രൂ ഫെയ്ത്ത് ആൻഡ് അലീജിയൻസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the constitution and the law without fear or favor, affection or ill will.
2: Nyana Mons Joseph enna nan neemamadi sthapithamaya ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ

0: എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
1: ഷിബു ബേബി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
2: അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിന്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
3: സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൌരവം പ്രതിജ്ഞ ചെയ്യുന്നു.
4: എ പി അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
5: എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
6: പി സി വിശ്വനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
7: റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
8: ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
9: എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
10: കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
11: ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
12: ബി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
13: പി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
14: കെ എ തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
15: ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും

0: തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്രഗാനം. ജി വേണുഗോപാലും സംഘവും പാടിയത്. ചിത്രം ഊഴം. ONV കുറിപ്പിന്റെ വരികൾ MK അർജുനന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. പാൽ നമ്മുടെ സമീകൃത ആഹാരമാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രിയ വിഭവങ്ങളാണ്. ഏതൊരു ഉൽപ്പന്നത്തിൽ നിന്നും മികച്ച ലാഭം നേടണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്.

0: പാലിന്റെ കാര്യത്തിൽ ഇന്ന് പ്രിയമേറിയ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിയിരിക്കുകയാണ്. ഐസ്ക്രീം, പേട, യോഗർട്ട്, പനീർ, നെയ്, വെണ്ണ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. പാലുൽപ്പന്നങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിരവധി പരിശീലനങ്ങളും ഇന്ന് നടത്തിവരുന്നു. തിരുവനന്തപുരം കൈമനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാളെ മുതൽ 21 വരെ 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പാൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. യോഗർട്ട്, ചീസ്, പനീർ, പനീർ അച്ചാർ, നെയ്, കുക്കീസ്, കപ്കേക്ക് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പരിശീലനം നൽകുന്നത്. താൽപര്യമുള്ളവർക്ക് നാളെ ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കിന്നാദ്യം പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം. കേരള വെറ്ററിനറി ആന്റ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആർ എൽ സംസാരിക്കുന്നു.
1: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ ഒന്നാണല്ലോ പാൽ. ആരോഗ്യമുള്ളതും ശരിയായ തീറ്റ ലഭിച്ചതുമായ ഒരു കറവ മൃഗത്തിന്റെ അകിടിൽ നിന്നും പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടതുമായ സ്രവമാണ് പാൽ. പശു, എരുമ, ആട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ് പാൽ പ്രധാനമായും ലഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ പാൽ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം അതിൽ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബലമുള്ള അസ്ഥികളും പല്ലുകളും രൂപപ്പെടുവാനും വളർച്ചയെ പിന്തുണയ്ക്കാനും നമ്മുടെ ശരീരം ആരോഗ്യകരമായി നിലനിർത്താനും ഈ പോഷകങ്ങൾ സഹായിക്കുന്നു. അതിനാൽ പലപ്പോഴും സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിളിക്കപ്പെടുന്നു. ഓൾ മിൽക്ക്, ടോൺഡ് മിൽക്ക്, സ്കിൻഡ് മിൽക്ക്, ഫ്ലേവേർഡ് മിൽക്ക് എന്നിങ്ങനെ വിവിധ തരം പാൽ ഇന്ന് ലഭ്യമാണ്. കൂടാതെ അതിതാപന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന പാലും ടെട്രാബ്രിക് പാക്കേജിൽ ഇന്ന് വിപണിയിലുണ്ട്. ഇന്ത്യ പാൽ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളിൽ 1 സ്ഥാനത്താണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2025 പ്രകാരം 2024-25 കാലയളവിലെ ഉൽപ്പാദനം ഏകദേശം 250 ദശലക്ഷം ടൺ ആണ്. 4% മുകളിലാണ് വാർഷിക വളർച്ചാ നിരക്ക്. ആഗോള ഭക്ഷണമെന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും പോഷകാഹാരം, ഉപജീവനമാർഗം, സുസ്ഥിരത എന്നിവയിൽ ക്ഷീരമേഖലയുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതിനുമായി വർഷം തോറും 1 ജൂൺ ലോക പാൽ ദിനമായി ആഘോഷിക്കുന്നു. ഇത് 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആരംഭം കുറിച്ചതാണ്. ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനം എല്ലാ വർഷവും നവംബർ 26 ആചരിക്കുന്നു. ധവള വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് അന്ന്. രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിക്കപ്പെടുന്ന പാലിന്റെ 50 മുതൽ 55% വരെ വിവിധ പാലുൽപ്പന്നങ്ങളായി മാറ്റപ്പെടുന്നു. അതായത് പാലിന്റെ ഉപഭോഗം പോലെ വർദ്ധിച്ചു വരുന്നതാണ് പാൽ ഉൽപ്പന്ന മേഖലയും. പാലുൽപ്പന്നങ്ങൾ വിവിധ തരമുണ്ട്. 1, ശീതീകരിച്ച പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം ഐസ്ക്രീം, കുൽഫി. 2, പാൽ വറ്റിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണം കോവ, പേട, ബർഫി, ഗുലാബ് ജാമുൻ തുടങ്ങിയവ. 3, പാൽ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായി തൈര്, യോഗർട്ട്, സംഭാരം, ലസ്സി, ശ്രീഖണ്ഡ്. 4, പാൽ പിരിച്ചുണ്ടാക്കുന്നവ, ഉദാഹരണം ചന്ന, പനീർ, രസഗുള തുടങ്ങിയവ. 5 വിഭാഗം, നെയ്, വെണ്ണ പോലുള്ള കൊഴുപ്പ് അധികരിച്ച പാലുൽപ്പന്നങ്ങൾ. 6, സ്റ്റാർട്ടർ ബാക്ടീരിയയും വിവിധ രാസാഗ്നിയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം ചീസുകൾ. 7, പാൽ പാനീയങ്ങൾ, ഉദാഹരണം ഫ്ലേവേർഡ് മിൽക്ക്, മിൽക്ക് ഷേക്ക്. 8 വിഭാഗം, ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം പാൽ പായസം, ഖീർ. വിപണിയിലുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കൾ ആകമാനവും FSSAI യുടെ നിരീക്ഷണത്തിലാണുള്ളത്.

0: FSSAI എന്നാൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണിത്. രാജ്യത്തുടനീളമുള്ള ഭക്ഷണത്തിന്റെ സുരക്ഷ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നു. ക്ഷീരോൽപ്പന്ന നിർമ്മാണവും ക്ഷീര സംരംഭക സംശയങ്ങൾക്കും തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് വിവിധ പാലുൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ച് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഈ മാസം 19, 20, 21 തീയതികളിലും 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം കൈമനും BSNL RTTCയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 4 വർഷ BTech ഡയറി ടെക്നോളജി കോഴ്സ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടെ നടന്നുവരുന്നു. കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ക്ഷീരമേഖലയിൽ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.
1: പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള വെറ്ററിനറി ആന്റ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആറൽ. പാലുൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിനായി താൽപര്യമുള്ളവർക്ക് കടന്നുവരാം. നാളെ മുതൽ 3 ദിവസമാണ് പരിശീലനം. സ്ഥലം തിരുവനന്തപുരം കൈമനത്തെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആന്റ് ടെക്നോളജി.

0: ഞാറ്റുവേലയിൽ ഇനി പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലതീനി പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ജൈവിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഡോക്ടർ വിജയശ്രീ.
1: പച്ചക്കറി വിളകളില് എല്ലാം തന്നെ വഴുതനമായാലും വെണ്ടയായാലും വെള്ളരിവർഗ വിളകളാണെങ്കിലും എല്ലാത്തിലും ഇലകളെ ആക്രമിക്കുന്ന ഇല തിന്നുന്ന പുഴുക്കളുണ്ട്. അതാണ് ഇലതീനി പുഴുക്കൾ, അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഇല ചുരുട്ടി വെച്ചിട്ട് അതിന് ഉള്ളിലിരുന്നായിരിക്കും തിന്ന് തീർക്കുന്നത്. അപ്പൊ ഇലയിൽ കൂടുണ്ടാക്കുകയും അവയ്ക്കുള്ളിലിരുന്ന ഹരിതാംശം തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഇലതീനി പുഴുക്കളുണ്ട്. അവ ആക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മുടെ ഇലകള് ഫുള്ള് നശിച്ചു പോകും. അതിന്റെ ഫലമായിട്ട് വിളവ് ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാനാവും. ഇവയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പുഴുക്കളുടെ സാന്നിധ്യം എന്തായാലും ഇലകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ ബ്യുവേറിയ എന്ന് പറയുന്ന മിത്ര കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് കൃത്യമായി ഇടവേളകളിൽ നമ്മൾ തളിച്ചു കൊടുക്കുക. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. വേപ്പധിഷ്ഠിത കീടനാശിനി ആകുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളിലൊന്നും ഒരു വിഷം നിലനിൽക്കില്ല. അപ്പോൾ അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതും നമുക്ക് ഇടവിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ഇലതീനി പുഴുക്കൾക്ക് ഒരു ശമനം ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് മുഞ്ഞ, ഇലപ്പേന, മീലിമുട്ട, ശൽക്ക കീടങ്ങൾ, വെള്ളീച്ച, മണ്ടരി. നിങ്ങൾക്കറിയാലോ ഇല നോക്കിക്കഴിഞ്ഞാൽ ഇല മുഴുവൻ മഞ്ഞളിച്ചിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള

0: നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാരണം പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളും പരത്താൻ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഇലകളെല്ലാം മുരടിച്ച് നിൽക്കും. പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുളകിൻ്റെ ചെടി പലപ്പോഴും നമ്മൾ നട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുരടിപ്പ് തുടങ്ങും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്. അപ്പം ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെള്ളീച്ച നമ്മൾ ചെടി ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ വെള്ള കളറിലുള്ള ചെറിയ പ്രാണികൾ പറക്കുന്നതും അതുപോലെ തന്നെ ഇലയുടെ പുറത്തെല്ലാം കറുത്ത നിറത്തിലുള്ള ഒരു കുമിൾബാധ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലെക്കാനിസിലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിൾ ഇതിന് ഫലപ്രദമാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞക്കെണി. അതായത് ഒഴിഞ്ഞ ടിന്നുകൾ നമുക്ക് കിട്ടുമല്ലോ, ആ ഒഴിഞ്ഞ ടിന്നുകളുടെ പുറത്ത് നമ്മൾ മഞ്ഞ പെയിൻ്റ് അടിക്കുക. എന്നിട്ട് അതൊരു കമ്പിൻ്റെ പുറത്ത് ഈ ടിന്നുകൾ കമഴ്ത്തി തോട്ടത്തിൽ അവിടെ അവിടെ വെച്ചു കൊടുക്കുക. ടിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ട് അതൊരു കൊടി രൂപത്തിൽ മുറിച്ച് മഞ്ഞക്കളർ പെയിൻ്റ് ചെയ്തിട്ട് അത് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞക്കളർ പെയിൻ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പുറത്ത്, അതായത് ഇപ്പം ഷീറ്റാണെങ്കിലും ടിന്നാണെങ്കിലും എല്ലാം അതിൻ്റെ പുറത്ത് നമ്മൾ ആവണക്കെണ്ണ പുരട്ടി കൊടുക്കണം. ആവണക്കെണ്ണ പുരട്ടി കൊടുക്കുക. ഷീറ്റിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവിടെ അവിടെ ഈർക്കിലോ അല്ലെങ്കിൽ നൂലിലോ ഒക്കെ കോർത്ത് വെക്കുകയും ചെയ്യാം. അത് 1 ഏക്കറിന് 50 കെണി തന്നെ വേണ്ടി വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമെന്ന് പറഞ്ഞാൽ, ഇപ്പം മഞ്ഞക്കെണി പോലെ തന്നെ നമുക്ക് ലെക്കാനിസിലെ ലെക്കാനി പറഞ്ഞു, അത് ആദ്യം മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി എടുക്കാം. അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ മുളകിനായാലും ഒക്കെ ഈ വേപ്പധിഷ്ഠിത കീടനാശിനി ഒരു 2 ഇല പരുവാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ആഴ്ചതോറും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ നമ്മൾ ഇടവിട്ട് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുരടിപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംയോജിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പച്ചക്കറി വിളകളെ കീട വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ.
1: പച്ചക്കറി വിളകളിലെ കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വിജയശ്രീ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: നിങ്ങൾ കേട്ടത് സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളും

0: ിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൌണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2%. പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 2.73 കോടി അക്കൌണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൌണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യാ സമൃദ്ധി അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൌണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. അക്കൌണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൌണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല. അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൌണ്ടിൽ വരവയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൌണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൌണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൌണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൌണ്ട് മാറ്റാവുന്നതാണ്. അക്കൌണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൌണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൌണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൌണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൌണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൌണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2ലും കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൌണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2ഓ അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി. ദി ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi held restricted and delegation-level talks with his Norwegian counterpart Jonas Gahr Støre in Oslo today. The two leaders agreed to elevate India-Norway relations to a green strategic partnership, marking a significant milestone in enhancing cooperation in the fields of clean energy, blue economy and green transition. During the talks, the leaders reviewed the entire spectrum of bilateral relations and agreed to further strengthen cooperation in several areas. In a joint press statement, Prime Minister Modi said the India-EFTA Trade and Economic Partnership Agreement serves as a blueprint for shared progress and prosperity.
5: ഭാരത് യൂറോപ്പ് അപ്നേ സംബന്ധോ കെ ഏക് നയേ

സമയം 6 മണി കഴിഞ്ഞ് 10:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. അലങ്കാര സസ്യങ്ങളും പഴവർഗ്ഗ വിളകളും കൃഷി ചെയ്യുന്ന പാലാരിവട്ടത്തുള്ള സെലിൻ ജോയ് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സമ്മിശ്ര കൃഷി ചെയ്യുന്ന നെച്ചൂർ സ്വദേശി ദീപു വർഗീസിന്റെ കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം, എന്തുകൊണ്ട് പെട്രോൾ ഉപഭോഗം കുറയ്ക്കണം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയി പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം, ആദ്യഭാഗം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം, തിരുവനന്തപുരം റിലേ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
1: വെഡിംഗ് ഫിക്സ് ചെയ്തോലെ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട, കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് AV ഷൌക്കത്ത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് S രാജേഷ്. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കൈൽ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ. ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം.
3: 3 കോളേജിലെയും
4: ഡോണ്ട് വറി,
3: ഫീസ് നോക്ക്.
5: എന്തുണ്ടോ വിശേഷം?
3: എന്തുപറ്റി?
4: ഫീസിന്റെ ടെൻഷൻ.
5: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
6: RBI പറയുന്നു,
7: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
0: അറിയിപ്പുകൾ തുടരുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ, തുടർന്ന് സോപാന സംഗീതം, തൃപ്പൂണിത്തുറ രാഹേഷ് അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസർ പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55

0: സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: നാളെ വൈകിട്ട് 6:50 കിസാൻ വാണി. വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. തുടർന്ന് ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധന ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ BM സംസാരിക്കുന്നു. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് S. രാജേഷ്. 7:55 ഒരിടത്തൊരിടത്ത് P. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം തിരുവനന്തപുരം റിലേ. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്.
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 97 അല്ലെങ്കിൽ 94645588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ മധുരം ഗീതം, ലളിതഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സുജാത മോഹൻ പാടിയ ഗാനം. ഗാനരചന KV ശബരിമണി. സംഗീതം V. ദക്ഷിണാമൂർത്തി.

കെ വി ശബരിമണി രചിച്ച്, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, സുജാത മോഹൻ പാടിയ ലളിതഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. കട്ടപ്പന ഗവൺമെന്റ് ഐടിഐയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇലക്ട്രോണിക്സ് മെക്കാനിക് വയർമാൻ എന്നീ തസ്തികകളിലെ ഓരോ ഒഴിവുകളിലേക്ക് യഥാക്രമം മുസ്ലിം, ഒസി എന്നീ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തുന്നു. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ രാവിലെ 10 മണിക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് കട്ടപ്പന ഗവൺമെന്റ് ഐടിഐ പ്രിൻസിപ്പൽ മുൻപാകെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കാറ്റഗറി തെളിയിക്കുന്നതിന് വില്ലേജ് ഓഫീസർക്ക് താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486827226. നമ്പർ ആവർത്തിക്കാം, 0486827216. ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് കോഓപ്പറേറ്റീവ് സ്റ്റോറിൽ സെയിൽസ്മാൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. ബികോം, എംകോം, എംബിഎ ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ളവർ ഈ മാസം 21 രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന എഴുത്ത് പരീക്ഷയ്ക്കും അഭിമുഖത്തിനുമായി എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8078042347. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8078042347.

0: 4 2 3 4 7.
1: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
2: മീഡിയ വാണി
1: നമ്പർ മറക്കല്ലേ, 90 20 620 630.
0: മലമ്പുഴ ഗവൺമെന്റ് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധ തസ്തികകളിൽ ഒഴിവുണ്ട്. ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായാണ് നിയമനം. എഫ് ടി എസ് ആയ ഗാർഡനർ കം സ്കാവഞ്ചർ, ഇലക്ട്രീഷ്യൻ കം പ്ലംബർ എന്നീ ഒഴിവുകളിലാണ് നിയമനം. എഫ് ടി എസ് ആയ ഗാർഡനർ കം സ്കാവഞ്ചർ തസ്തികകളിൽ 7ാം ക്ലാസും ഇലക്ട്രീഷ്യൻ കം പ്ലംബർ തസ്തികയിലേക്ക് SSLC ഐ ടി ഐയുമാണ് യോഗ്യത. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മുൻഗണന. താമസിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് നിയമനം. താൽപര്യമുള്ളവർ ബയോഡേറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 21 രാവിലെ 11 മണിക്ക് സ്കൂളിൽ നടക്കുന്ന അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491 2 81 58 94, 0491 2 81 58 94.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ NR മാധവമേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസിൽ 5 വർഷത്തെ BSc, LLB, കമ്പ്യൂട്ടർ സയൻസ്, നിയമവിഷയങ്ങൾ എന്നിവ പഠിപ്പിക്കുന്നതിനായി അധ്യാപകരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്ക് ഇന്റർവ്യൂ നടത്തുന്നു. യഥാക്രമം ഈ മാസം 25 രാവിലെ 10 മണിക്കും 26 ഉച്ചയ്ക്ക് 12 മണിക്കും ICREP ഓഫീസിലാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in അല്ലെങ്കിൽ ICREP.kusat.ac.in സന്ദർശിക്കുക. വിളിക്കേണ്ട ഫോൺ നമ്പർ 80 78 01 96 88. നമ്പർ ആവർത്തിക്കാം, 8078 01 96 88.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോങ്ങാട് ആൺകുട്ടികളുടെയും മുണ്ടൂർ പെൺകുട്ടികളുടെയും ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് ട്യൂട്ടർമാരെ നിയമിക്കുന്നു. UP ഹൈസ്കൂൾ വിഭാഗങ്ങളിലായി ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് നിയമനം നടക്കുന്നത്. ബിരുദവും BEd യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷകൾ ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുൻപായി പാലക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭ്യമാക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 8547 63 01 26. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547 63 01 26. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 29:37. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ചേച്ചി, ഇത് കണ്ടോ? എന്റെ ഫേവറിറ്റ് കളർ.
1: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
2: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
3: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായിടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആ വിശാലിന്റെ കാര്യങ്ങൾ എല്ലാം പ്രോപ്പറാണ്.
6: ഇന്നലെ അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ 15,000 രൂപയുടെ ഫ്രോഡ് നടന്നു, അറിഞ്ഞില്ലേ?
5: പക്ഷെ അയാൾക്ക് ടെൻഷൻ ഒന്നുമില്ലല്ലോ. നോക്ക്,
7: ടെൻഷൻ എന്തിനാ? എന്റെ തെറ്റൊന്നുമില്ല, എന്നിട്ടും ഫ്രോഡ് നടന്ന ഉടൻ ഞാൻ ബാങ്കിനെ അറിയിച്ചു. RBI പറയുന്നു, ആരെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കളവായി പണമെടുത്താൽ ബാങ്കിന് ഉടനടി വിവരമറിയിക്കൂ. 3 ദിവസത്തിനകം അറിയിച്ചാൽ നഷ്ടമുണ്ടാവില്ല, വൈകുന്തോറും നഷ്ടവും കൂടുന്നു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിന്റെ പിൻ

0: പാസ്വേഡ് പിന്നെ ഒ ടി പി ആരുമായും ഷെയർ ചെയ്യരുത്. ആർ ബി ഐ പറയുന്നു, അറിവ് നേടും അത് പ്രാവർത്തികമാക്കും.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ

0: പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തെരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ സി പി ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, വി അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പുതിയ മന്ത്രിസഭാ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കെഎസ്ആർടിസി ബസുകളിൽ വനിതകൾക്ക് സൌജന്യയാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രഖ്യാപിച്ചത്.
3: ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ കെഎസ്ആർടിസി ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യയാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാ വർക്കർമാർക്ക് 3000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും, അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി മെയ് 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു.
0: മെയ് 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. എംഎൽഎയും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ഐഎസ്ആർഒയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ

0: വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പി എം വികാസ് പദ്ധതിക്ക് എൻ ഐ ടി കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷാഫലം മെയ് 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. കെഎസ്ആർടിസി ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര ജൂൺ 15 നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. എം എൽ എമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21 സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 6 കഴിഞ്ഞ് 40:38. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ബേണി ഇഗ്നീഷ്യസ്.

0: സനിധമ സമ മമ ഗമ മമ സഗമ ദനി സനിധമ ഗസ മദ തദ മനി നിനി മസ സ സനിധ നി സ സഗമ ഗ
1: അഗട ദീൻ
0: നി സ സ ദനി നി മദ ദ ഗമ മമ ഗമ നി ര സനിധ മനി ര മഗ
1: തത്ര തക ദുരദാം തക തക ദുരദാം തനിക്കടന തകടരിക്കടന തകടരിക്കടന തദ
0: നീ

ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി എഫ് എം 102.3 കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അടുത്ത 24 മണിക്കൂറിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കുക. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: കൊച്ചി എഫ്എം.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
3: കാർഷിക ജീവനം.
4: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: സസ്യങ്ങളും പഴവർഗ്ഗ വിളകളും കൃഷി ചെയ്യുന്ന പാലാരിവട്ടത്തുള്ള സെലിൻ ജോയി തന്റെ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. പൂച്ചെടികളൊക്കെ ധാരാളം വളർത്തുന്നുണ്ട് അല്ലേ?
1: പൂച്ചെടികൾ കുറച്ചുണ്ട്.
0: ചെറുപ്പം തൊട്ടേ കൃഷിയിലൊക്കെ താല്പര്യം?
1: എന്റെ വീട്ടിലൊക്കെ കൃഷി ഒക്കെ ചെയ്യും. അന്നേരപ്പത്തേക്ക് അതൊക്കെ കണ്ട് ഞാൻ അവിടെയും ചെടികളും ഒക്കെ പണ്ട് ചെറുപ്പത്തില് ചെയ്യുമായിരുന്നു.
0: എവിടെ വീട്? എവിടെയാ?
1: ചങ്ങനാശ്ശേരി.
0: പൂച്ചെടികളാണ് കൂടുതൽ ചെയ്യുന്നത് അല്ലേ? ഏതൊക്കെ ഇനം പൂച്ചെടികളാണ്?
1: ബൊഗെയ്ൻവില്ല, ആന്തൂറിയം, പിന്നെ അഡീനിയം.
0: നമുക്കൊന്ന് കണ്ടാലോ. ഇതാണ് നമ്മുടെ പൂന്തോട്ടം.
1: ആന്തോറിയം
0: ഇത് വെള്ളയല്ലേ?
1: ഇത് വെള്ളയാ. ഇതാ നമ്മുടെ ഈ അകത്തൊക്കെ ഇൻഡോർ. പിന്നെ അടീനിയ എനിക്ക് കുറച്ച് മൂളിവശത്തിരിക്കുക. അതേപോലെ വെയില് ശരിക്കും ഇവിടെ കിട്ടുകയില്ല.
0: ഏതൊക്കെ അടീനിയ ഉള്ളത്?
1: പേര് അടീനത്തിനില്ല, പൂക്കളുടെ ഇത് കണ്ടാ ഇതാക്കുന്നത്. എല്ലാം ഞാൻ മേടിച്ചു നേരത്തെ ഇതായിട്ട് വെച്ചതാ. ഹൈബ്രിഡാ ഈ ഡബിൾ പെറ്റലിന്റെ. അപ്പം എല്ലാം പൂക്കൾ ഇപ്പം വെയിലൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് കുറഞ്ഞിരിക്കുക.
0: പരിചരണ രീതികളൊക്കെ എങ്ങനെയാണ്?
1: പരിചരണം പിന്നെ വെള്ളം വേണ്ട അധികം. ആഴ്ചയിൽ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിന് വളമിട്ട് കൊടുക്കണം. അതിനനുസരിച്ച്
0: എന്ത് വളം?
1: കെമിക്കലും ചെയ്യും, മറ്റേതും ചെയ്യും. കെമിക്കൽ ഇട്ടാലേ ശരിക്കും പൂക്കൾ കിട്ടത്തുള്ളൂ.
0: എന്തായി കെമിക്കൽ ഇടുന്നത്?
1: കെമിക്കൽ ഈ 19, 19, 19. പിന്നെ നമ്മുടെ നൈട്രജൻ കുറവേ, മറ്റേ പൊട്ടാസ്യവും ഫോസ്ഫറസും കൂടുതൽ. അതെന്നാലേ പൂക്കൾ ഉണ്ടാകുള്ളല്ലോ. അതുപോലെ തന്നെയാണ് ബൊഗെയ്ൻവില്ലയ്ക്കും വേണ്ടിയത്. പൊട്ടാഷ് കൂടുതലുള്ള വളങ്ങൾ വേണം, ഇട്ടാലേ പൂക്കൾ ഉണ്ടാകും. നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മഴയൊക്കെ പോയപ്പോഴത്തേക്ക് മുഴുവൻ പൊഴിഞ്ഞാൽ പോകും.
0: പൂക്കൃഷിയിലേക്കൊക്കെ വന്നത് എങ്ങനെയാ?
1: എനിക്ക് പൂക്കൾ കാണാൻ വലിയ ഇഷ്ടമാ. നേരം വേറെ ജോലികളെക്കാളും എനിക്ക് കൂടുതലും ഇഷ്ടം ഈ കൃഷികള്. ഉള്ള സമയത്തൊക്കെ ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് ഇറങ്ങും. ചെടികളുടെ അടുത്തോട്ടാണ് വന്ന് ഞാനൊക്കെ വളവിടേണ്ടി കൊടുത്ത് വളവിടും. പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അതിൻ്റെ തണ്ടുമൊക്കെ കട്ട് ചെയ്ത് എല്ലാം ശരിയാക്കി അതൊക്കെ ആക്കി വെക്കും. നിറയെ പൂ ഉണ്ടായിരുന്നു, നല്ല ഈ നല്ല ചൂടായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പഴയായപ്പോഴേ പൂക്കളെല്ലാം പുഴിഞ്ഞു പോയി.
0: അടീനിയിരിക്കുന്നത് ഏതൊക്കെ തരാണ്?
1: ചെറിയ സൈസ് എല്ലാം നാടൻ സൈസാ. അതിന്റെ ഈ സീഡ് ഇട്ടി മുളപ്പിച്ചു എടുത്തതാ.
0: എന്നിട്ട് ഇത്രയായോ?
1: അത് വലുതാകും. നമുക്ക് വെയില് വേണം. ഈ അടീനത്തിന്റെ ഒരു പൊതു വളത്തെക്കാളും കൂടുതൽ വേണ്ടത് വെയിലാ.
0: നമുക്കൊന്നും അങ്ങോട്ട് പോയാലോ? അടീനിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഒരേ കളറാണോ?
1: ഇതെല്ലാം പിങ്ക്. ഇതിന് തന്നെ ഈ പൂക്കൾ ഇതാക്കുമ്പോഴത്തേക്ക് വലുതാകുമ്പോഴത്തേക്ക് പല കളറും വരും
0: ഇതിലോ.
1: പിന്നെ ചിലത് വെള്ളയായിരിക്കും. നമ്മൾ നട്ട സീഡ് ഇതിന്റെ സീഡ് ആയിരിക്കുകയല്ല. ചിലപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലെ പൂ ഉണ്ടാകുമേ.
0: ആണല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട്.
1: ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ അടീനിയം ഹൈബ്രിഡൊക്കെ നമുക്ക് അങ്ങനെ അരി ഇട്ട് ക്ലിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മൾ ബഡ് ചെയ്തൊക്കെ എടുക്കണം. ഞാൻ കുറച്ചൊക്കെ ബഡ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ബഡ് ചെയ്തൊക്കെ പൂവുണ്ടായി ബഡ് ചെയ്തിട്ട്. ഇത് ബഡ് ചെയ്ത് പിടിപ്പിച്ചതാ കണ്ടോ? അതെ, പൂക്കളുണ്ടായിരുന്നു. വേറെ പൂവ് മെയിൻ ചെടിയേക്കാളും വേറെ പൂ ഉണ്ടാവും. ഹൈബ്രിഡാ. എന്നാലും അതിന് വേറെ പൂ വെള്ളയായിരുന്നു. ഇതല്ല വെള്ളയും. ഇപ്പൊ അത് വേറെ ഒരു കളറാണ്.
0: അപ്പൊ വെള്ളയാണ്, ഇതിപ്പം ചുമപ്പാണ് അല്ലേ? മെയിനായിട്ടുള്ള
1: നമ്മുടെ ഈ സാധാരണ കളറ് ഇതാ, ഈ കളറാ.
0: ഇതിന്റെ കൂടെ ബഡ് ചെയ്ത് വെച്ചത് ഏത് കളറാ?
1: വെള്ള. അത് ഇവിടെ ഒരു പൂ ഉണ്ടായിരുന്നു, പോയി.
0: അപ്പൊ ഉണ്ടായപ്പോ എന്ത് കളറായിരുന്നു?
1: വെള്ളയായിരുന്നു. ഞാൻ നട്ടതും വെള്ളയാ. ഇത് ഹൈബ്രിഡ്, പിന്നെ ഒത്തിരി ഡബിൾ പെറ്റൽ ഉള്ളതാ. മറ്റേ സിംഗിൾ പെറ്റൽ അല്ലേ അത് കാണുന്നത്. പിന്നെ മുകളിലുണ്ട് കുറച്ച്. ഇത് മുകളിൽ എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ ഉണ്ടാകാൻ തുടങ്ങിയതേ ഉള്ളൂ.
0: അതേതാ കളർ? ഏതാ
1: കളർ? റെഡ്.
0: എത്ര നാളായി ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട്?
1: 2-3 വർഷമായി.
0: പിന്നെ കൂടാണ്ട് ഓർക്കിഡ് ഉണ്ട് തോന്നുന്നല്ലേ?
1: ഓർക്കിഡ് ഉണ്ട്. ഓർക്കിഡ് എനിക്ക് അധികം ഇല്ല, കുറച്ചുണ്ട്.
0: ഏതൊക്കെയാ?
1: ഓർക്കിഡ്, ഡെൻഡോർബിയം, അല്ലാതെ ഒന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് നോക്കാനൊന്നും നമുക്ക്
0: പറ്റൂല,
1: അപ്പൊ പ്രായമായില്ലേ.
0: ഇതെന്ത് ചെടിയാ ആ പൂത്ത് നിക്കുന്നത്?
1: അതും അമ്പഴം. അമ്പഴങ്ങ
0: എല്ലാം നട്ടിട്ടുണ്ട് അല്ലേ?
1: അമ്പഴങ്ങ ഉണ്ടായിരുന്നു അറിയാതെ.
0: ബഡ് തൈ മേടിച്ചതായിരിക്കും?
1: ബഡ് തൈ മേടിച്ചു നട്ടതാക്കെ. കുറച്ച് ഇവിടെ അപ്പടിയും നേരം വളർക്കുമ്പോഴത്തേക്ക് ഇവിടെ മുഴുവൻ പൊഴിഞ്ഞു, മുഴുവൻ അങ്ങ് വീട് കിടക്കും.
0: ഇതിലിപ്പം രണ്ട് കളറാണോ വെച്ചേക്കണത്? ഒരു ചെടി തന്നെ രണ്ട് കളറാ?
1: ഒരെണ്ണത്തിനകത്തുണ്ടങ്ങനെ രണ്ട് കളറ്. പിന്നെ അതിനകത്ത് ഒരു കളറ്, മറ്റേ അപ്പുറത്ത് വേറെ റെഡ് കണ്ടോ? അത് ഒറ്റക്കേ ഉള്ളു. പിന്നെ ഇതിനകത്ത് രണ്ട് കളറുണ്ട്. അത് നമുക്ക് അല്ലാതെ ബഡ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഇതൊക്കെ ഹൈബ്രിഡാ, പക്ഷെ പൂ മൊട്ട് വരുന്നതേ ഉള്ളു.
0: ഈ അടീനിയൊക്കെ നമ്മള് പരിപാലിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ?
1: ശ്രദ്ധിക്കാം, മഴയൊന്നും ഒട്ടും നനയരുത്, ഹൈബ്രിഡിന് ഒട്ടും നനയരുത്. മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഞാൻ എല്ലായിടത്തും കയറ്റി വെക്കും. പിന്നെ മഴ നനയാതെ
2: അപ്പൊ ഈ അടീനിയൻ നമ്മള് ബഡ് ചെയ്തൊക്കെ എടുക്കുന്നു, അതുപോലെ തന്നെ വിത്ത് രണ്ട് രീതിയിൽ നമുക്ക്
1: വിത്ത് നാടൻ അടീനിയത്തിൽ നിന്ന് നമുക്ക് വിത്ത് കിട്ടത്തുള്ളൂ, മറ്റേതിൽ നിന്ന് കിട്ടാൻ വലിയ പാടാ. അല്ലെങ്കിൽ നല്ലപോലെ ഇതൊക്കെ ഉണ്ടായിരിക്കണം, ഈ ബട്ടർഫ്ലൈ ഒക്കെ വന്നു നമ്മുടെ ഇതല്ലേ,
2: പരാഗണം
1: ഉണ്ടെങ്കിലേ അതെ ഉണ്ടാകത്തുള്ളൂ, വലിയ പാടാ.

0: മറ്റേക്ക് ഇടയ്ക്കിടയ്ക്ക് വിത്ത് കിട്ടും. ആ വിത്ത് കൊണ്ട് മുളപ്പിച്ചതായി കുഞ്ഞുങ്ങളെയെല്ലാം. ഇതിൽ ഇനിയിപ്പം നമുക്ക് ഹൈബ്രിഡ് തണ്ട് കൊണ്ടുവന്ന് ബഡ് ചെയ്യാം. ഇച്ചിരി കൂടെ വലുതായിട്ടൊന്നും കണ്ടി ഞാൻ മച്ചുവേടായിട്ട് വെച്ചിരിക്കുക.
1: എല്ലാ വിത്തും പിടിക്കോ?
0: എല്ലാ വിത്തും ഉണ്ടാകത്തില്ല. ഇതേ ഞാൻ കുഞ്ഞു വിത്തുകൾ ഇവിടെ പാകി വെച്ചിരിക്കുന്നു. ഇതിനകത്ത് കൊറേ വിത്തുകൾ കാണും, പിന്നെ കൊറച്ചുണ്ടാകും കൊറച്ചു പോകും.
1: ഈ വിത്ത് പാകുമ്പോ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ?
0: വിത്ത് പോകുന്ന ഞാൻ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഒരു അപ്പൂപ്പന്താടി പോലെ ഒരു സാധനമായത് അതിപ്പോ കാണിക്കാനില്ലല്ലോ. അതിങ്ങനെ നമ്മള് ഇതിനകത്ത് പിടിപ്പിച്ച് എടുക്കുക.
1: അത് കുത്തി വെക്കോ അതോ വെറുതെ ഇട്ടേക്കോ?
0: കുത്തിയല്ല, അതിന്റെ മുകളിൽ മുകളിലായിട്ട് ഇങ്ങനെ റോയായിട്ട് വെക്കും. നല്ല വിത്തുകളാണെങ്കിൽ കിളുക്കും. നല്ല വിത്ത് അല്ലാത്തത് കൊണ്ട് ഈ ചെറിയ ചൊക്കൻ പോലത്തെ
1: കണ്ടാ മനസ്സിലാകും.
0: ആ കണ്ടാ മനസ്സിലാകും, അതിന് കനവില്ല. പിന്നെ എനിക്ക് കുറച്ച് ഇതൊക്കെ ഉള്ളു. ഇതൊരു ഈ ഷുഗറിന് ഇതിനുള്ള ഒരു ഇതായത് കണ്ടോ?
1: നമുക്ക്
0: കഴിക്കാൻ കൊള്ളിയല്ലേ ഷുഗറിനുള്ള ഒരു മരുന്ന്. കഴിച്ചു തിന്നത്തൊന്നുമില്ല, നമുക്ക് തിന്നാൻ കൊള്ളിയല്ല. ഇതിന്റെ ഈ ഇത് കട്ട് ചെയ്ത് എടുക്കും. ഇതിന്റെ പുറത്തെ തൊലി ഇത് കട്ട് ചെയ്ത് എടുത്തേച്ചു വെയിലത്ത് നല്ലപോലെ ഉണങ്ങി അതിൽ നിന്ന് രണ്ടു മൂന്നെണ്ണം എടുത്ത് തിളയ്ക്കുന്ന വെള്ളത്തിലിട്ട് അത് കുടിച്ചാൽ മതി, ഷുഗറിന് നല്ലതാ.
1: അതുതന്നെ.
0: പക്ഷെ കൊടംപുളിയുടെ ആ ഇതല്ല, എനിക്ക് രണ്ട് കൊടംപുളി വരെ ഉണ്ട്. ഉണ്ടാവുന്നുണ്ട്, അതിപ്പം കൊറേ കൊലവായി.
1: ഇതെന്ത് സാധനത്?
0: ഇത് ഈ ബേറാപ്പിൾ എന്നും പറഞ്ഞൊരു ഫ്രൂട്ട് ഉണ്ടല്ലോ,
1: അതുകൊണ്ട്
0: പൂത്തിരിക്കണ്ടില്ലേ?
1: നേരത്തെ ഉണ്ടായിട്ടുണ്ടോ?
0: ഡിസംബറിൽ അതെ കൂടുതൽ ഉണ്ടാകുന്ന. ഇതൊരു ചാമ്പയാ, ഈ പനിനീർ ചാമ്പ. ഇതിലൊക്കെ ഉണ്ടായിരുന്നു അറിയാതെ, ഇപ്പൊ ചിരിച്ചൊക്കെ മുട്ട ഉണ്ട്.
1: ഈ ബേറാപ്പിൾ ഉണ്ടാവുന്നത് ഏത് സമയത്താ?
0: ഡിസംബറിലാ എന്റെ.
1: അപ്പൊ അത് കായ പാകമൊക്കെ ആവാൻ എത്ര സമയം എടുക്കും?
0: രണ്ടു മൂന്ന് മാസം എടുക്കും. ആ കുഞ്ഞുങ്ങൾ അങ്ങോട്ട് ആയി വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെ ഉള്ളു. എനിക്കൊരു വിയറ്റ്നാമിലെ പ്ലാവ് ഉണ്ട്.
1: ഇവിടെ അത്യാവശ്യം ജാതി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലേ. ഈ വാഴ ഏതിനാ?
0: വാഴ പാളയം കൂടെ ഇത്
1: നല്ല വലുതായി പോയിണ്ടല്ലേ.
0: വലിയ വലുതാവും. വലിയ ജാതി ഉണ്ടായിരുന്നു ഇവിടെ, അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് തന്നെ പോയി. അന്നേരപ്പോഴത്തേക്ക് പിന്നെ അതിൽ നിന്ന് കിളുത്തു വന്നതാ.
1: ഇത് ആൺജാതി പെൺജാതി
0: ഉണ്ട്.
1: അപ്പൊ ഇത്
0: പെണ്ണ ഇതല്ലോ കായുണ്ട്.
1: വളപ്രയോഗങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്?
0: പൊടി വള ഇഷ്ടംമാതിരി മേടിക്കും. കാശ് ചാണകം എല്ലുപൊടി വേപ്പിം പിണ്ണാക്കെ ഇതെല്ലാം മേടിക്കും. പിന്നെ കെമിക്കലും ഇടുക കൂട്ടത്തില്.
1: പച്ചക്കറികൾക്ക് ഇടും?
0: പച്ചക്കറിക്ക് കെമിക്കൽ കുറവാ. ഞാൻ നമ്മുടെ ഈ കപ്പലണ്ടി പിണ്ണാക്കം ഉണ്ടല്ലോ അത് മേടിച്ചു പുളിപ്പിച്ചു. വേറെ കുറച്ചൊരു മണമൊക്കെ ഉണ്ട്. ഡ്രാഗനും ഒക്കെ അത് ഇട്ട് കൊടുക്കണം. ഡ്രാഗന് കുറെ വളം ചെയ്തിട്ട് കഴിഞ്ഞിട്ടാ നമ്മൾ ഏപ്രിൽ ആകുമ്പോഴാ പൂക്കാൻ തുടങ്ങുന്നത്. അതുവരെ നമ്മൾ നല്ലപോലെ വളം കൊടുത്തോണ്ടിരിക്കണം. ഡ്രാഗൻ നേഴ്സറിന്ന് ഒരു തണ്ട് മേടിച്ചാൽ നട്ടതാ, അതിൽ നിന്ന് ഇങ്ങനെ ഒത്തിരി മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെ വന്നതാ. പിന്നെ ഇപ്പൊ മൂന്നാല് വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതിനും ഇതുണ്ട്. രാത്രി ആകുമ്പോഴത്തേക്ക് വന്ന് നമ്മൾ പിന്നെ പോളിനേഷൻ നടത്തണം. രാത്രിയിലേ അത് പൂ വിരിയത്തുള്ളൂ, വലിയൊരു പൂവുണ്ടാകും. ഇതൊക്കെ ഇതേ പൂ വിരിഞ്ഞ് കഴിഞ്ഞ് ഞാൻ മഴയുണ്ടെങ്കിൽ ആ പൂളിന് അതിനകത്തുള്ള ഇത് പൂമ്പൊടി എല്ലാം പോവും. അന്നേരം നമ്മൾ അതിന് മുമ്പ് വന്നു ചെയ്ത് കവറിട്ട് അടച്ചു വെക്കണം. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതങ്ങ് കൂമ്പി പോവും. രാത്രിയിലായത് വിടർന്ന് വെക്കുന്നത് വലിയ പൂവാ. കണ്ടിട്ടില്ലേ?
1: വിടർന്നിട്ട് കണ്ടിട്ടില്ലേ.
0: ആ പോളിനേഷൻ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ആ കായ ഉണ്ടാകുന്നത് അങ്ങ് പൊഴിഞ്ഞു പോവും, അല്ലെങ്കിൽ ചെറുതായിരിക്കും.
1: ഇത് വേരാണോ ഈ വന്നിരിക്കുന്നതൊക്കെ?
0: അതിന്റെ അതേലുള്ളതാ. ആ വേര് അല്ലാതെ നമ്മൾ മണ്ണിൽ നട്ട് കഴിയുമ്പോൾ വേറെ വേര് വരും. അതേ കായുണ്ടായി കഴിഞ്ഞിട്ടുള്ള തണ്ട് വേണം കിളിപ്പിക്കാനായിട്ട് എടുക്കണം, എന്നാലേ കായ ഉണ്ടാകത്തുള്ളൂ. പെട്ടെന്നൊക്കെ ഒരു വർഷം കൊണ്ടൊക്കെ ഉണ്ടാകണമെങ്കിൽ
1: അടയ്ക്കയും ഒക്കെ ഉണ്ടല്ലേ.
0: ആ അടയ്ക്കും മാവുണ്ട്.
1: ഇതേതാ മാവിനങ്ങളൊക്കെയാ?
0: മാവ് അത് കല്ലുകെട്ടിയാണ് വലിയ വലിയ വലിയ മാങ്ങ ഉണ്ടാവുന്നത്. ആ മാവ് ഇത് സിന്ധൂരോ അങ്ങനെ
1: കായ്ക്കാറുണ്ടോ?
0: മൂന്നെണ്ണം കഴിച്ചായിരുന്നു.
1: ഇത്
0: നമ്മൾ ഈ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന
1: എടന
0: വേള. മറ്റേ പിന്നെ അവക്കാടോ ഉണ്ട്.
1: അവക്കാടോ ഉണ്ടായിരുന്നു തുടങ്ങിയ?
0: ആ ഉണ്ട്, പക്ഷേ കഴിച്ചേടെ ശല്യം ഉണ്ട് ഒത്തിരി. കാരണം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് കുത്തിപ്പോന്നു.
1: ഈ വലിയ മരമാണ്?
0: വലിയ മരം.
1: എത്ര നാള്
0: നിറയെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കുമ്പോഴത്തേക്ക് കുറച്ചെല്ലാം കേടുവന്നു.
1: എത്ര നാളായിട്ടുണ്ട് ഇത് വെച്ചിട്ട്?
0: ഇത് ഞാൻ അരിയിട്ട് കളിപ്പിച്ചതാണ്. നാലഞ്ച് വർഷമായി. എണ്ണ ഉണ്ടായിരുന്നു എനിക്ക് പുറകില്ല, അതാണായിരുന്നു. വലിയൊരു മരമായിരുന്നു, അത് കായ ഉണ്ടാകുന്നില്ല. അന്നേരം എനിക്ക് മനസ്സിലായി അത് ആണാന്ന്. ഞാനത് വെട്ടിച്ചു കളഞ്ഞു. ഇത് ഏതായാലും പെണ്ണായിരുന്നു.
1: അപ്പൊ ഒരു മരം ഉണ്ടെങ്കിൽ ധാരാളം?
0: ആ ഒരെണ്ണം മതി, രണ്ടെണ്ണത്തിന്റെ ആവശ്യമില്ല. പക്ഷെ ഹൈബ്രിഡ് ഉണ്ട് ഇപ്പോഴേ, ഒത്തിരി വലുതാകാത്ത ചെറിയ സൈസ്.
1: പിന്നെ ഇതെന്താ മുട്ടപ്പഴമാണോ ആ കാണുന്നത്?
0: ആ അതെ, അത് നിറയെ പൂക്കുന്നുണ്ട്. ഈ അപ്പുറത്ത് വഴിക്കൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കിട്ടത്തൊന്നുമില്ല.
1: ഈ മരങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വളമൊക്കെ ചെയ്യാറുണ്ട്?
0: വളം ഇട്ട് കൊടുക്കും.
1: എന്തെന്നൊക്കെയാ?
0: പൂക്കുന്നതിന് മുമ്പായിട്ട് ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റും ഇതൊക്കെ ഇട്ടുകൊടുക്കും. ചാണകപ്പൊടിയാ കൂടുതലും ഇടുന്നത്. ഇത് റെഡ്,

0: എന്തിനാ അതിൻ്റെ അത് കത്തി കുത്തി വെച്ചേക്കണേ?
1: അത് കത്തി കുത്തി വെച്ചിരിക്കുന്ന ആ ഇലയൊക്കെ പഴുക്കുമ്പോൾ പെട്ടെന്നേ നമുക്ക് അത് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഇപ്പം അതിന് അപ്പം കത്തി തപ്പി നടക്കണ്ടല്ലോ.
0: ഞാൻ ഓർത്തതെ കളറ് നല്ല വ്യത്യാസം വരുമായിരിക്കും.
1: ഇല്ല
0: അങ്ങനെയല്ല,
1: അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെക്കും. എന്നാ മുമ്പിലിരിക്കുക കത്തി തപ്പിയാ ചിലപ്പോൾ കാണത്തില്ല. ഈ ഉടങ്ങുന്ന ഇലകളും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനുവേണ്ടി വേഗം എടുക്കാവുന്ന ഇങ്ങോട്ട് വെക്കുന്നതാ. എനിക്ക് അങ്ങനത്തെ കുറച്ച് സൂത്രപ്പണികളുണ്ട്. ചട്ടിയൊക്കെ ഞാൻ ആണ്ടിലേക്ക് പെയിന്റ് ചെയ്യും.
0: കല്ല് എല്ലാം പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ?
1: ആ ഈ കല്ല് മഴ പെയ്ത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഒരു കളറും മാറിയപ്പോഴേ, അത് കളറില്ലെങ്കിൽ അതിനൊരു ശൈലി.
0: ഇത് ഈ ഇലച്ചെടിക്ക് ഉണ്ടായിരുന്നു,
1: അതെല്ലാം ഇങ്ങനെ പഞ്ച് ഇതായിട്ടുള്ള ഒരു പൂവുണ്ടായിരുന്നു. രണ്ടു ദിവസം മുമ്പാണ് ഞാനത് പറിച്ചു കളഞ്ഞത്. എവിടെ കിടപ്പുണ്ട് അത്?
0: എന്ത് കളറാ അത്?
1: ബൾക്കായിട്ട് ഇങ്ങനെ നിൽക്കും. നല്ലൊരു പൂവുണ്ടായിരുന്നു. കേട്ടോ ഇവിടെ ഒരു പൂവുണ്ട് കണ്ടോ.
0: അങ്ങനെയല്ലേ?
1: ഇതിപ്പം കഴിയാറായി,
0: വിരിഞ്ഞു
1: കഴിഞ്ഞതാ. അല്ലെങ്കിൽ നല്ല റെഡ് കളറില് ഇങ്ങോട്ട് ഇലകള്. അപ്പൊ അതിൽ ഇപ്പൊ ഉണ്ടായിരുന്നത് ഞാൻ കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നേരം ഓർത്ത് വെറുതെ അത് ഇരിക്കും.
0: പച്ചച്ചിരിക്കണ്ടെടുത്ത് കുറച്ച് ചെമ്പ് പെയിന്റ് അടിച്ചു വെച്ച്. പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്?
1: എല്ലാരും കൃഷി ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായമേ. എന്നാന്ന് വെച്ചാ നമുക്ക് നല്ല മരുന്നടിക്കാത്ത ഇത് തിന്നാവില്ല. കരിയാപ്പൊക്കെ എനിക്ക് ഇഷ്ടം മാതിരിയുണ്ട്. പറമ്പ് നിറച്ച് കരിയപ്പോ വേണ്ടുപേരോടൊക്കെ വന്ന് കൊണ്ടുപോകാൻ പറയും. വെറുതെ വിഷം അടിച്ചത് തിന്നണ്ടല്ലോ. ഇവിടെ എന്റെ മീൻ കരുതിയും അവരും ഇവരും ഒക്കെ.
0: അപ്പൊ കൂടുതലും ഉള്ളത് നമ്മളുടെ അഡീനിയം ആണ്. അപ്പൊ അത് കൊടുക്കുകയൊക്കെ ചെയ്യോ?
1: ഇല്ല, വിൽപ്പന ഒന്നുമില്ല.
0: ഇത്രയൊക്കെ അപ്പൊ തൈകളൊക്കെ ഉത്പാദിപ്പിച്ചിട്ട് അപ്പൊ എന്ത് ചെയ്യും?
1: തൈയൊക്കെ കാണാനായിട്ടാ എനിക്കിഷ്ടം. വിറ്റ് കാശ് മേടിക്കാം, അല്ലെങ്കിൽ വല്ലവരും ചോദിക്കുന്നവർക്ക് കൊടുക്കും. അല്ലാതെ കാശ് കൊടുക്കാനുള്ള പണിയില്ല.
0: ഇല്ല,
1: നമ്മൾ പൈസ പക്ഷേ ഒരു 300-400 രൂപ ഒരു തൈക്ക് കൊടുക്കണം വാങ്ങാനെ. ആ ഹൈബ്രിഡിന്റെ തൈക്ക് ഭയങ്കര വിലയാ. ചിലപ്പം കൊണ്ടുവരുമ്പം ഭാഗ്യം പോലെ ഓൺലൈനിൽ അവരയച്ചു തരുന്നേ, നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന ഇത്. അതിന്റെ ആ അടിയിലത്തെ ആ സാധനമൊക്കെ ചിലപ്പോൾ തീരെ കുഞ്ഞായിരിക്കും.
0: അപ്പൊ അത് വളർന്നു വരാൻ സമയം എടുക്കും.
1: ഒരു വർഷം എടുക്കും അതൊന്ന് പൂക്കാനായിട്ട്. നമ്മളതിനനുസരിച്ചു വളവിട്ടു ശരിയാക്കി കൊടുത്തോണ്ടിരിക്കണം. ഇതിനെ ഒത്തിരി കൈകാര്യം ചെയ്യാൻ ഒത്തിരി സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. രണ്ടു മൂന്നെണ്ണം എന്റെ പോയി.
0: വെള്ളം അധികം പാടില്ല?
1: വെള്ളം പാടുകയില്ല. പിന്നെ പ്രൂൺ ചെയ്യുമ്പോഴത്തേ, പ്രൂൺ ചെയ്ത് കഴിഞ്ഞാലേ നിറയെ പൂക്കൾ ഉണ്ടാകത്തുള്ളേ. പ്രൂൺ ചെയ്ത് എന്തോ മിസ്റ്റേക്ക്. ഈ കത്തിയൊക്കെ എപ്പോഴും സ്റ്റെറിലൈസ് ചെയ്തതായിരിക്കണം. സ്റ്റെറിലൈസ് ചെയ്തൊക്കെ ഞാൻ ചെയ്യുന്നത്, എന്നിട്ട് എന്നാ പറ്റുമെന്ന് അറിയത്തില്ല. അത് എല്ലാ സമയത്തും പ്രൂൺ ചെയ്യാൻ പറ്റുകയില്ല. ഈ നല്ല വെയിലുള്ളപ്പം
0: മാത്രം
1: അടീനിയം.
0: അപ്പൊ അത് കരിഞ്ഞു കൊണ്ടൊക്കെ ഇരിക്കാൻ എന്ത് ചെയ്യും?
1: കരിയത്തില്ല. പിന്നെ പക്ഷെ ചുവട്ടിലെ ആ കോഡക്സിൽ വെള്ളം, അതിനും പോലത്തെ വെള്ളം ഇതുങ്ങൾ ശേഖരിച്ചു വെക്കും. ആ വെള്ളം തീർന്നു പോകുമ്പോഴത്തേക്ക് ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെന്ന് പറയും.
0: അത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും?
1: ചെടിയുടെ തഞ്ചം കാണുമ്പോ നമുക്ക് അറിയാം.
0: ശീലമായി.
1: അല്ലാതെ നമ്മൾ കോഡക്സൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കി പൊക്കി വെക്കണം. ഇപ്പൊ ഞാൻ അവിടെ ഒന്ന് രണ്ട് മൂന്നെണ്ണത്തിട്ടൊക്കെ പൊക്കി വെച്ചിരിക്കുകയാണ്.
0: കോഡക്സ് എന്ന് പറയുമ്പോൾ
1: താഴെയുള്ള ഒരു ബൾബുണ്ടല്ലോ, ഇതിൻ്റെ അതിന്റെ അടിവശത്തെ അത് പൊക്കിക്കഴിഞ്ഞാൽ നല്ല ഇതായിട്ടുണ്ട്. ഞാൻ പൊക്കാഞ്ഞതായിട്ട് പോകാതിരിക്കണം.
0: അത് ഇടയ്ക്ക് പൊക്കി വെച്ചു
1: പൊക്കി പൊക്കി വെച്ചു കൊടുക്കണം. ചിലപ്പോ ആ പൊക്കുന്ന കൂടുതൽ അതൊക്കെ പോകും.
0: അങ്ങനെയുണ്ടല്ലേ.
1: അത് സങ്കട കാണാൻ വരാഞ്ഞിട്ട് പോയെന്നേ. ഈ വർഷം രണ്ട് മൂന്ന് ഹൈബ്രിഡിന്റെ പോയി. ഞാൻ ആരോടും പറഞ്ഞു നിലയിൽ എന്റെ കാശുണ്ട ഇതാക്കുന്ന എല്ലാം ഞാൻ ചെടിക്ക് വേണ്ടിയാ. ചെടിക്ക് വളവും ഈ ചെടികൾ മേടിയില്ല. ഓൺലൈനിലൊക്കെ പുള്ളിക്കാരന് അത്ര താല്പര്യം ഇല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്. എനിക്ക് പിന്നെ എന്റെ ഒരു സന്തോഷത്തിന് ഓടി നടന്ന് എനിക്ക് ചെടിയും പൂക്കളും ഒക്കെ കാണുമ്പോഴേ നമുക്ക് വല്ലാത്ത ഒരു സന്തോഷമാണ്. അത് എനിക്ക് ഇതിനുമായിട്ട് ജോലി ചെയ്യാൻ എനിക്കൊരു കുഴപ്പമില്ല. കിച്ചണിൽ കയറി ജോലി ചെയ്തതിനേക്കാളും എനിക്കിഷ്ടം ചെടികൾ. 100 പ്രാവശ്യം ഞാൻ ഇവിടെ വരും.
2: അലങ്കാര സസ്യങ്ങളും പഴവർഗ്ഗ വിളകളും കൃഷി ചെയ്യുന്ന പാലാരിവട്ടത്തുള്ള സെലിൻ ജോയിയാണ് ശ്രോതാക്കളോട് ഇതുവരെ തന്റെ കൃഷി വിശേഷങ്ങൾ പങ്കുവച്ചത്. സംശയ നിവാരണത്തിനായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്: 9846249721. ഒരിക്കൽ കൂടി പറയാം: 9846249721.
3: കാർഷിക ജീവനത്തിൽ അടുത്തതായി കേൾക്കാം.

0: കൃഷിയെ സ്നേഹിക്കുകയും പ്രൊഫഷണൽ സമീപനത്തോടെ കൃഷി നടത്തുകയും ചെയ്യുന്ന യുവ കർഷകരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. മാറി ചിന്തിക്കാനും ദീർഘകാല ലക്ഷ്യങ്ങളോടെ കൃഷി ആസൂത്രണം ചെയ്യാനും അവർക്ക് സാധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു യുവ കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നെച്ചൂർ സ്വദേശിയായ ദീപു വർഗീസ്. പ്രകൃതിയെ അറിഞ്ഞ് മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഇദ്ദേഹം. കേൾക്കാം ദീപുവിന്റെ വിശേഷങ്ങൾ.
1: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. ഇപ്പൊ ഏകദേശം എത്ര നാളായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു നെൽകൃഷിയിലേക്ക് ഇറങ്ങിയിട്ട്?
2: ചെറുപ്പത്തില് ചെയ്യുമായിരുന്നു, കൂടുതലായിട്ടും വന്നത് ഒരു 6-7 കൊല്ലത്തോളം ആയി.
1: വേറെ ജോലിയൊന്നും അന്വേഷിച്ചില്ല, കൃഷിയിലെ തന്നെയാണോ ആദ്യം തന്നെ നമ്മൾ തുടങ്ങിയത്?
2: ആദ്യമേ തന്നെ ജോലി ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ പാർട്ടായിട്ടാണ് നെൽകൃഷി ചെയ്തോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൊറോണയുടെ ശേഷം പിന്നെ കൃഷിയിലോട്ട് കൂടുതൽ തിരിയുകയാണ് ചെയ്ത്.
1: നെൽകൃഷി പണ്ട് മുതലേ കണ്ട് ശീലിച്ചിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അപ്പൊ നമ്മള് ആദ്യം ഒരു 6-7 വർഷമല്ലേ ആയുള്ളൂ നെൽകൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ? അപ്പൊ നമ്മൾ ഈ ഒരു
2: പാരമ്പര്യമായിട്ട് നെൽകൃഷി ചെയ്തോണ്ടിരുന്നതാണ്, വീട്ടില് നെൽകൃഷി ഉണ്ടായിരുന്നതാണ്. ഫാദർ ആണ് കൂടുതൽ നെൽകൃഷി ചെയ്തോണ്ടിരുന്നത്. ആദ്യം ഒരു ചെറിയൊരു കണ്ടുപരിചയമുണ്ട്, പിന്നെ അതിന്റെ പ്രവൃത്തി പരിചയങ്ങളുണ്ട്. കാർഷിക മേഖല മിഷനറിയുടെ കടന്നുവരവോടുകൂടിയാണ് കൂടുതൽ ഇതിലേക്ക് വരാൻ സാധിച്ചത്.
1: എപ്പോഴാണ് നമ്മൾ നടുന്നത്? ആ ഒരു സമയം എപ്പോഴാണ്?
2: നമ്മളിവിടെ കൃഷി തുടങ്ങുന്ന ഒരു ഒക്ടോബർ മാസത്തോടു കൂടി തുടങ്ങും, മാർച്ച് ഏപ്രിലോട് കൂടി തീരാൻ വേണ്ടി. മഴയ്ക്ക് മുമ്പായിട്ട് തീരുന്നതിന് മുമ്പ്.
1: അപ്പം മഴയെ ആശ്രയിക്കാത്ത കൃഷി അല്ലേ?
2: അതെ അതെ അതെ അതെ. മഴക്കാലം വരുമ്പോ പിന്നെ മെഷീനറി പ്രശ്നങ്ങളാവും, കൊയ്യാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് അതിന് മുന്നേ കൊയ്യാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്.
1: പണ്ട് ഉപയോഗിച്ചിരുന്ന നെൽവിത്ത് തന്നെയാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത്?
2: കൂടുതലും നമ്മളിവിടെ 5R5 എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്ക് മാറ്റി നമ്മൾ ചെയ്യാറുണ്ട്, എന്തെങ്കിലും കേടുകളൊക്കെ വരുമ്പോ വേറെ വിത്ത് നമ്മള് കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേറൊരു പാടശേഖര സമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് മാറ്റി ചെയ്തു നോക്കും.
1: ഏകദേശം എത്ര സ്ഥലത്ത് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്? അത് സ്വന്തം സ്ഥലം തന്നെയാണോ അതോ പാട്ടത്തിനെടുത്തിട്ടാണോ, എങ്ങനെയാണ്?
2: സ്വന്തം സ്ഥലം ഇല്ല, നമ്മൾ പാട്ടത്തിനെടുത്താണ് കൂടുതൽ ചെയ്യുന്നത്. ഏകദേശം ഒരു 5 ഏക്കറിൽ താഴെ.
1: നെൽകൃഷി എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലെല്ലാം നഷ്ടം തന്നെയായിരുന്നു, പക്ഷെ ഇപ്പോ നെൽകൃഷി കുറച്ച് ലാഭത്തിൽ എത്തുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ എല്ലാ കർഷകരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്, തൊഴിലാളികളെ കിട്ടാനില്ല. നമുക്ക് വേണ്ടത്ര തൊഴിലാളികളെ ലഭിക്കാറുണ്ടോ, എങ്ങനെയാണ്?
2: തൊഴിലാളികൾ നമ്മൾ കൂടുതലും മിഷനറി ഉള്ളത് കൊണ്ട് നമ്മൾ വിതയാണ് കൂടുതലും ഇവിടെ ചെയ്യുന്നത്. പിന്നെ പറശ്ശിനടിയിൽ നമ്മുടെ ഭായിമാരെ നമ്മൾ ആശ്രയിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കുറച്ച് പണ്ട് തൊട്ടേ നടിയിൽ ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അവര് ആശ്രയിച്ചൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനും എന്റെ ഒരു സുഹൃത്തും കൂടിയാണ് മരുന്നും വളവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതൽ തൊഴിലാളികൾ വരുന്ന ഈ നടിയിലും പുല്ല് പറിക്കലിനും ഒക്കെയാണ് തൊഴിലാളികളെ ആവശ്യപ്പെടുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്വയമേയാണ് തന്നെ ചെയ്യുന്നത്.
1: അപ്പൊ ഈ 5 ഏക്കർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ഏരിയ വരുന്നുണ്ടല്ലോ.
2: ഒരുമിച്ചല്ല വരുന്നത്, 2 സെക്ഷനായിട്ടാണ്, 2 അല്ലെങ്കിൽ 3 സെക്ഷനായിട്ടാണ് വരുന്നത്.
1: നെൽകൃഷി ചെയ്യുമ്പോ കീടങ്ങളുടെ ആക്രമണം, അല്ലെങ്കിൽ കിളികള്, തത്ത അല്ലെങ്കിൽ എലി, ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു പ്രതിവിധി അല്ലെങ്കിൽ അതിനെ ചെറുക്കാനൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്?
2: എലിയുടെ ആക്രമണം വരുമ്പോ നമ്മൾ കൂടുതൽ കപ്പയ്ക്കകത്ത് വിഷം വെക്കുക, അല്ലെങ്കിൽ എലിക്കണികൾ വെക്കുക. അപ്പൊ 1-2 എണ്ണം കിട്ടുമ്പോ നമ്മൾ അതിനെ തന്നെ അവിടെ ചെയ്യാനായിട്ട് ഇടും. അപ്പൊ അതിന്റെ മണം കൊണ്ട് കുറച്ച് ഇത് കിട്ടും. പിന്നെ കിളികളുടെ ആക്രമണം കൊയ്യാറാവുമ്പോഴാണ് വരാറുള്ളത്. അത് ഈ ആറ്റക്കിളികൾ പോലെയുള്ള വന്ന് കുറെ കൂടുണ്ടാക്കും. ലൈൻ കേബിളുകളില്ലേ സിറ്റിയുടെ, അതിന് വന്ന് കൂടുണ്ടാക്കും കുറെ, അങ്ങനെയൊക്കെ വരും. എന്നാലും നമ്മൾ അതുങ്ങളെ ഉപദ്രവിക്കാറില്ല, എലിക്കാണ് കൂടുതൽ. എലി വന്നു കഴിഞ്ഞാൽ ഒരു പ്രദേശം മുഴുവൻ വെട്ടി നശിപ്പിച്ച് കളയുന്നതുകൊണ്ട് എലിക്ക് കെണി വയ്ക്കും.
1: പാട്ടത്തിനടുത്ത സ്ഥലമാണ്, അപ്പൊ ഒരു പൂ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അവിടെ പാടത്ത് പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടോ?
2: അതിന്റെ സൈഡുമായിട്ട് നമ്മള് കപ്പയും പയറും ചെയ്യാറുണ്ട്.
1: അപ്പൊ അത് ഏത് സമയത്താണ് നടാറുള്ളത്?
2: അത് ഈ കൃഷിയോട് അനുബന്ധിച്ച് തന്നെ അതിന്റെ നടകളുണ്ടാവും, വരമ്പ്. അത് വലിയ നടകളുണ്ട്, അവിടെ ആണ് ഇത് ചെയ്യുന്നത്.
1: നെൽകൃഷിയോടൊപ്പം തന്നെയാണ് അല്ലേ?
2: അതെ അതെ അതെ അതെ. നെൽകൃഷി കഴിയുമ്പോഴത്തേക്ക് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് കപ്പ വിളവെടുക്കാൻ പറ്റുള്ളൂ. പയറും കപ്പയും കൂടി ചെയ്യുമ്പോൾ ആദ്യം പയർ തീരും, പയർ വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കപ്പയ്ക്ക് മൂപ്പ് കൂടുതലുള്ളതുകൊണ്ട് അതിന് ശേഷമാണ് കപ്പ നമുക്ക് കിട്ടുന്നത്.
1: പയർ, കപ്പ, അതിനൊക്കെ വിപണി എവിടെയാണ് കണ്ടെത്താറുള്ളത്?
2: കീടനാശിനിയുടെ ഉപയോഗം കുറവായതുകൊണ്ട് നമ്മൾ തന്നെ അന്വേഷിച്ച് നമുക്ക് വരും, നമ്മുടെ വീടുകളുടെ അടുത്തുള്ളവരും, അല്ലാതെ പുറമേ നിന്നുള്ള ആൾക്കാർ നമ്മൾ അന്വേഷിച്ച്.

0: വരാറുണ്ട്.
1: കൃഷി ചെയ്തു കഴിഞ്ഞിട്ടുള്ള വൈക്കോല് അതിനും ആവശ്യക്കാരുണ്ടാവാറുണ്ടോ? എങ്ങനെയാ?
0: ക്ഷീരമേഖല പൊതുവെ പുറകോട്ട് നിൽക്കുന്നതുകൊണ്ട് വൈക്കോലിന്റെ ഇത് കുറവാണ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് പശുക്കൾ ഉള്ളതുകൊണ്ട് ഞാൻ അത് എടുത്തു വെക്കാറാണ് പതിവ്. മഴ വന്നില്ലെങ്കിൽ നമ്മൾ എടുത്ത് തന്നെ പശുവിന് ആവശ്യത്തിനായിട്ട് എടുത്തു വെക്കുകയാണ്.
1: അപ്പൊ സ്വന്തമായിട്ട് എത്ര പശുക്കളുണ്ട്? എങ്ങനെയാ, ഫാം ആയിട്ടാണോ എങ്ങനെയാണ്?
0: 8 പശുക്കളും ഉണ്ട്.
1: ഓ ശരി. അതിന്റെ കാര്യങ്ങള് ഇപ്പൊ അതിന്റെ കറവ അല്ലെങ്കിൽ അങ്ങനെ അതിനും നല്ല അധ്വാനമുള്ള തൊഴിലാണല്ലോ, അപ്പൊ അതും
0: അതെ അതെ,
1: സ്വയം തന്നെയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ്?
0: ഞാനും ഫാദറും പിന്നെ അമ്മയും കൂടി കൂടിയാണ്
1: ഓ ശരി.
0: അത് കൈകാര്യം ചെയ്തത്.
1: ഒരു ദിവസത്തിന്റെ ഏറിയ പങ്കും ഇതുപോലെ
0: അതെ അതെ
1: കൃഷിപ്പണി അല്ലെങ്കിൽ അല്ലേ?
0: അതെ അതെ അതെ, ഫുൾ ടൈം എൻഗേജ്ഡ് ആണ്.
1: അപ്പം പശുവിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ രാവിലെ
0: അതെ അതെ അതെ,
1: എണീറ്റിട്ട്
0: തുടങ്ങണം തുടങ്ങണം. അപ്പൊ എന്നാലാണ് രാവിലെ നമുക്ക് പാല് കൊടുക്കാൻ മിൽമയില് കൊടുക്കാനും പറ്റുള്ളൂ. പിന്നെ വീടുകളിൽ എത്തിക്കുന്നുണ്ട്, ചുറ്റുവട്ടത്തുള്ള വീടുകളിലും കൊടുക്കുന്നുണ്ട്.
1: പശുവിനെ കറവ കാര്യങ്ങളെല്ലാം എങ്ങനെയാ, മെഷീൻ തന്നെയാണോ എങ്ങനെയാണ്?
0: അല്ലല്ല, മെഷീൻ അല്ല, ഞാനും ഫാദറും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്.
1: ക്ഷീര വ്യവസായം ഇതോടുകൂടി തന്നെ നമ്മൾ നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. അപ്പൊ
0: അതെ അതെ
1: എങ്ങനെയാണ് തോന്നുന്നത്? അതായത് നമ്മൾ കൃഷി എന്ന് പറയുന്നത് ഏത് കൃഷി ആയിക്കോട്ടെ ലാഭകരം തന്നെയല്ലേ ഇന്നത്തെ കാലത്ത്?
0: ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ, നമ്മൾ കൂടുതൽ സ്വയമേ എല്ലാം ചെയ്യാൻ ഇതാണെങ്കിൽ ലാഭമാണ്, അല്ലാതെ കൂലി കൊടുത്ത് നമുക്ക് ഇതൊന്നും നേടാൻ നമുക്ക് സാധിക്കില്ല. അതാണ് അതിലൊരു മെയിൻ പ്രശ്നം. സ്വയമേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭമാണ്.
1: പശുവിന്റെ ചാണകം അല്ലെങ്കിൽ ഗോമൂത്രം എല്ലാം നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ തന്നെ കൃഷിക്കാണോ ഉപയോഗിക്കുന്നത്?
0: ചാണകം നമ്മൾ നെൽകൃഷിക്കായിട്ട് ഉപയോഗിക്കാറില്ല, പയറും കപ്പയ്ക്കും വേണ്ടി അത് ഉണങ്ങി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗോമൂത്രം അങ്ങനെ ഉപയോഗിക്കാറില്ല, എന്നാലും നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, അതിനായിട്ട് ഉപയോഗിക്കും.
1: നമ്മൾ വീണ്ടും നെൽകൃഷിയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നെല്ല്, അതിന്റെ വിപണി എങ്ങനെയാണ്? സപ്ലൈകോ വഴി തന്നെയാണോ അതിന്റെ വിപണി കണ്ടെത്താറ്?
0: അതെ അതെ അതെ, നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിന് അടുത്ത ഭൂകൃഷിക്കുള്ള എടുത്തു വെച്ചതിന് ശേഷം ബാക്കിയെല്ലാം സപ്ലൈകോയാണ് കൊടുക്കുന്നത്.
1: കൃഷിയിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൃഷി ഓഫീസുമായിട്ടാണോ ബന്ധപ്പെടാറുള്ളത്, എങ്ങനെയാണ്?
0: അതെ അതെ, പിന്നെ നമ്മൾ മുതിർന്ന കർഷകരുമായിട്ട് ആലോചിക്കും, ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ തേടും, പിന്നെ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാണ് സംശയ നിവാരണം നടത്തുന്നത്.
1: ദീപുവിന്റെ ഈ ഒരു കൃഷി കണ്ടിട്ട് എങ്ങനെയാണ് സുഹൃത്തുക്കളും അതുപോലെ നമ്മുടെ ഈ നാട്ടുകാരും അവരൊക്കെ എങ്ങനെയാണ് കൂടുതൽ പ്രചോദനം ഉൾക്കൊണ്ട് ആരെങ്കിലുമൊക്കെ കൃഷിയെ പറ്റി ചോദിച്ചറിയാനൊക്കെ വരാറുണ്ടോ?
0: ഞങ്ങൾക്കൊരു സ്വയം സഹായ സംഘം ഉണ്ടായിരുന്നു, അത് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. എല്ലാവർക്കും ഒരേ സമയത്ത് എല്ലാവരും ഒത്തുചേരാതെ വരുന്നതുകൊണ്ട് അത് എല്ലാവരും പിന്മാറി, പിന്നെ ഞാൻ തന്നെയായിട്ട് അതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു.
1: ഒരുപാട് പേര് കൃഷി ചെയ്യാൻ താല്പര്യമായിട്ട് പക്ഷെ കൃഷി ചെയ്താൽ പരാജയമാവുമോ അങ്ങനൊരു പേടി കാരണം കൃഷിയിലേക്ക് ഇറങ്ങാതെ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് നമ്മുടെ ശ്രോതാക്കളോട്?
0: പരാജയം എന്ന് പറഞ്ഞാൽ അത് വിജയത്തിന്റെ ഒരു മുന്നോടിയാണല്ലോ.
1: തീർച്ചയായിട്ടും. 6-7 വർഷമായിട്ട് നെൽകൃഷി ചെയ്തിട്ട് അങ്ങനെ ഒരു പരാജയം വന്നിട്ടുണ്ടോ?
0: പരാജയം വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ചിലപ്പോ കീടങ്ങളുടെ ആക്രമണം, ഈ തവണ ഒരു ഭാഗത്ത് കീടങ്ങളുടെ ആക്രമണം ഇച്ചിരി കൂടുതലായിരുന്നു, എലി ഇച്ചിരി ഇത് ചെയ്തു. അപ്പൊ നമുക്ക് ആ ഒരു പ്രദേശം നഷ്ടം നമുക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടി ഈ തവണ. അപ്പൊ അങ്ങനെ നഷ്ടം എന്ന് പറയാനില്ല,
1: കുടുംബത്തിന്റെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലെ?
0: അതെ അതെ അതെ, അച്ഛനമ്മ ഭാര്യ രണ്ടു മക്കളുണ്ട്.
1: നെൽകൃഷിയുടെ ആ ഒരു ഘട്ടം ഘട്ടമായിട്ടൊന്ന് പറയൂ, എങ്ങനെയാണ് കൃഷി രീതികൾ?
0: നിലമൊരുക്കാനായിട്ട് ടില്ലർ അല്ലെങ്കിൽ ട്രാക്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഒരു ചാലടിച്ചതും അതിനുശേഷം കുറച്ച് ദിവസം കിടന്നതിന് ശേഷം നമ്മൾ വരമ്പിന്റെ സൈഡുകൾ നീക്കിയതിന് ശേഷം രണ്ടാം ചാല് ടില്ലറിനാണ് കൂടുതൽ ഉഴുന്നത്. ട്രാക്ടറിന് ഉഴുതാ കൂടുതൽ താഴ്ച വന്നാലോ എന്നുള്ളൊരു ഇതിൽ ടില്ലറാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പാകപ്പെടുത്തിയതിന് ശേഷം വരമ്പ് നമ്മൾ വെട്ടും. വരമ്പ് വെട്ടി വരമ്പ് ഉണങ്ങിയതിന് ശേഷമാണ് ഒന്നുകൂടി ടില്ലറിന് ഉഴുത അടിച്ച് ഒരുക്കി നിലം ലെവൽ ചെയ്യും. ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വിത്ത് വിതയ്ക്കുന്നത്.
1: ഏകദേശം എത്ര ദിവസം കഴിഞ്ഞാലാണ് ഇത് പറിച്ചു നടാറുള്ളത്?
0: 18 ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിൽ നടാനുള്ള ഇത്.
1: പറിച്ചു നട്ടതിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് വളം കൊടുക്കുന്നത്?
0: 10-12 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയൊരു പൊടിവളം ആക്ടംബോസ് കൊടുക്കും. അതിനുശേഷം പറിച്ചു നടയിൽ കഴിഞ്ഞതിന് ശേഷം വേരുറച്ചതിന് ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം കോംപ്ലക്സ് വളങ്ങളാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. കണയാവണേന് മുന്നേ 50-60 ദിവസത്തിനും ഇടയ്ക്കായിട്ട് ലാസ്റ്റ് കോംപ്ലക്സ് വളം തന്നെയാണ് ഉപയോഗിക്കുന്നത്.
1: വളം അല്ലെങ്കിൽ എല്ലാം നമുക്കിപ്പോ കൃഷിഭവൻ വഴി സബ്സിഡി നിരക്കിലൊക്കെ ലഭിക്കാറുണ്ടോ, എങ്ങനെയാണ്?
0: കൃഷിഭവൻ വഴി നമുക്ക് സബ്സിഡി നിരക്കിൽ നെല്ലിനാവശ്യമായ വളങ്ങൾ കിട്ടാറില്ല, മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്.
1: തൊഴിലാളികൾക്ക് വേണ്ട കൂലി അല്ലെങ്കിൽ ഇതുപോലെ വളം എല്ലാം കൂടി നമ്മൾ നോക്കുമ്പോഴും നെൽകൃഷി ലാഭം തന്നെയാണ് അല്ലെ ഇപ്പോഴും?
0: കൂലി ഇപ്പോൾ നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. തൊഴിലാളികൾ, നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾ ഇതിന് കൂടുതൽ അവൈലബിൾ അല്ല. ഇപ്പോൾ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നവര് ആണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ പുതിയ തലമുറകൾ ആരും ഇതിലേക്ക് പറമ്പിടാനോ അല്ലെങ്കിൽ മരുന്നടിക്കാനോ

0: ആയിട്ടും ആരും കൂടുതൽ കടന്നു വരുന്നില്ല. അതിനെല്ലാം നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നമ്മൾ നെൽകൃഷിയുടെ വളർച്ചയെ നമ്മൾ ബാധിക്കുന്നത്. കറക്റ്റ് സമയത്തിന് ചെയ്തില്ലെങ്കിൽ അതാണ് ഇതിലൊരു പ്രശ്നമായിട്ട് വരുന്നത്.
1: ഇനി എന്തൊക്കെയാണ് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആശയം മനസ്സിലുണ്ടോ?
0: കൂടുതലായിട്ട് ചെയ്യണമെന്നില്ല ഇത്. പിന്നെ നമുക്ക് ഹെൽപ്പിനായിട്ട് ആളെ കിട്ടാനുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്.
1: ക്ഷീര കർഷകരെ എല്ലാവരും പറയുന്ന കാര്യമാണ് ക്ഷീര വ്യവസായം എന്ന് പറയുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള പണിയാണ്, നമുക്ക് വേറെ ഇതിന്റെ കൂടെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ഇവിടെ ഇപ്പൊ ദീപ് പാൽ വ്യവസായം നടത്തുന്നു, അതുപോലെ നെൽകൃഷി, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അപ്പൊ നല്ല ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? എങ്ങനെയാണ് രണ്ടും കൂടി പോകുമ്പോൾ?
0: ബുദ്ധിമുട്ട് തന്നെയുണ്ട്. പശുവിന്റെ തൊഴിൽ രാവിലെ തന്നെ നമ്മൾ കയറണം. അതിനുശേഷമാണ് ഞാൻ നെൽകൃഷിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പശുവിന്റെ കറവാ കാര്യങ്ങൾ, പാല് കൊടുക്കല് ഇതൊക്കെ ആവും. പിന്നെ ഇത് നെൽകൃഷി എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സീസണിലുള്ളതും അതിനുശേഷം
1: അപ്പൊ നമുക്ക് വീട്ടാവശ്യത്തിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അടുക്കളത്തോട്ടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: വീട്ടാവശ്യത്തിനുള്ള അടുക്കളത്തോട്ട് ചെറിയ കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്.
1: ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ പൊതുവെ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്തു വരുന്നവർ അത് തുടരുന്നു എന്നല്ലാതെ പുതിയ തലമുറ കൃഷിയിലേക്ക് ഇറങ്ങൽ വളരെ ചുരുക്കമാണ്. കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ. കാർഷിക ജീവനത്തിന്റെ എല്ലാ ആശംസകളും.
0: താങ്ക് യു.
2: സമ്മിശ്ര കൃഷി ചെയ്യുന്ന നെച്ചൂർ സ്വദേശി ദീപു വർഗീസിന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ഇദ്ദേഹത്തെ വിളിക്കാവുന്നതാണ്. നമ്പർ 99 61 71 50 91.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം അഖിൽ സുകുമാരൻ, സഹകരണം യമുന ശിവദാസ്, നീതു എൻ ടി.
1: കാർഷിക ജീവനം.
2: കൃഷി അറിവുകളും അനുഭവങ്ങളും.
3: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
4: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരേ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ് കെ സാത്ത് ബിതാ സകോ.
3: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
5: കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അടുത്ത 24 മണിക്കൂറിൽ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കുക. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കർഷകർക്കായുള്ള കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200 രൂപ, ആലപ്പുഴ 24,700, കോട്ടയം 28,500, എറണാകുളം 24,400, കൊച്ചി റെഡി 24,600, ആലുവ 26,500, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,500, വടക്കൻ പറവൂർ 14,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക്

എറണാകുളം വടക്കൻ പറവൂർ 4000 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1000 എണ്ണത്തിന് കോട്ടയം എറണാകുളം 26000 രൂപ, തൊടുപുഴ 30000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7400, കൊച്ചി പറവൂർ 4900 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72700 രൂപ, അൺഗാർബിൾഡ് 70700, ആലുവ 68000, മൂവാറ്റുപുഴ തൊടുപുഴ 70000, കട്ടപ്പന 70300 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3600 രൂപ, തൊടുപുഴ 2800, കട്ടപ്പന 2300. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29000 രൂപ, മൂവാറ്റുപുഴ 28000, തൊടുപുഴ 25000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 21500 രൂപ, മൂവാറ്റുപുഴ 20500, തൊടുപുഴ 24800 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16000 രൂപ, തൊടുപുഴ 21000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 147000 രൂപ, ആലുവ 155000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78100 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 2400 രൂപ. അടയ്ക്ക 1000 എണ്ണത്തിന് എറണാകുളം 4600 രൂപ. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം മൂവാറ്റുപുഴ 5000 രൂപ, തൊടുപുഴ 18000. നിങ്ങൾ കേട്ടത് ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വിപണി സമാപിച്ചു.

0: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:35. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക

0: മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും, ജനപ്രതിനിധികൾ, ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
1: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. MLA മുൻ മന്ത്രിയുമായ ജി സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവെ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ്വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവേയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: मैं पिछले वर्ष नॉर्वे आने वाला था, लेकिन पहलगाम में हुए आतंकी हमले के कारण वह यात्रा स्थगित करनी पड़ी. उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया. आज जब मैं नॉर्वे आया हूं तो मैं इस सॉलिडेरिटी के लिए हृदय से आभार व्यक्त करता हूं.
1: നോർവെ സന്ദർശനത്തിനിടെ കിംഗ് ഹരാൾ 5മനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവെ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാനപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരു നേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്.

0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
1: ഭാരത് 2047 പ്രധാനമന്ത്രി ജി ഹം സബ്കോ പ്രോത്സാഹിത്.

0: प्रधानमंत्री जी ने हम सबको प्रोत्साहित किया है अमृत काल में मेहनत करने के लिए। वो लक्ष्य बड़ा है, पर भारत के उद्योग व्यापार जगत, भारत के लोगों में जो आज उत्साह है और सफलता के लिए जिस प्रकार से पूरा देश 140 करोड़ लोग एकत्र हुए हैं, मुझे लगता है कि कोई ताकत दुनिया की ना हमें रोक पाएगी ना हमारे को थम पाएगी।
1: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം 863 ബില്യൺ ഡോളറിലെത്തിയതായും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി 1 ട്രില്യൺ ഡോളർ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ടു ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047-ഓടെ രാജ്യത്തെ ആണവോർജ്ജശേഷി 100 ഗിഗാവാട്ടായി ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി യുഎസിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവെയിലെത്തി. നോർവെ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3.

0: FM ഈവനിംഗ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും FM ഈവനിംഗിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
2: സമകാലികം.
3: പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും സ്വർണത്തിനുമായി വൻതോതിൽ വിദേശനാണ്യം ചെലവഴിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നാൽ ഇറാനിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടുതന്നെ ഇറക്കുമതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ജനങ്ങളോട് ചില നിർദ്ദേശങ്ങൾ പങ്കുവച്ചിരുന്നു. വിനോദത്തിനായുള്ള വിദേശയാത്രകൾ ഒഴിവാക്കുക, പെട്രോൾ ഉപഭോഗം കുറയ്ക്കുക, സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കുക തുടങ്ങി ചില കാര്യങ്ങളിൽ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നിങ്ങനെ ചിലത്. എന്തുകൊണ്ടാണ് ഈ നിർദ്ദേശങ്ങൾ എന്നന്വേഷിക്കുകയാണ്

0: ഇന്ന് സമകാലികം.
1: നമ്മുടെ പ്രധാനമന്ത്രി ഈ അടുത്ത ദിവസം ജനങ്ങളോട് 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. അതിന്റെ പ്രധാന കാരണം അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ യുദ്ധം ഉടനെ ഒന്നും അവസാനിക്കുകയില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ്.
0: നിർദ്ദേശങ്ങൾ നൽകാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് മുൻ അംബാസഡറും വിദേശകാര്യ വിദഗ്ധനുമായ TP ശ്രീനിവാസൻ.
1: നേരത്തെ ചെയ്യാമായിരുന്നു, കാരണം ഈ പ്രശ്നങ്ങൾ ഏകദേശം പല മാസങ്ങളായിട്ട് തുടരുകയാണ്. വിശേഷിച്ചും ദി എനർജി ക്രൈസിസ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എനർജി ക്രൈസിസ് ലോകത്തില് ഏറ്റവും ഗുരുതരമായതാണെന്നാണ് ഗ്ലോബൽ ഏജൻസീസ് ഒക്കെ പറയുന്നത്. അപ്പൊ അത് റിയലൈസ് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. നമുക്കിത് അറിയാത്തതല്ല, ഈ വാർത്തകൾ കേൾക്കുന്നവർക്കും ഇത് ഫോളോ ചെയ്യുന്നവർക്കും ഒക്കെ അറിയാം ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഓൾറെഡി പല രാജ്യങ്ങളിലും വലിയ വിലക്കയറ്റവും വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരത്തെയും പറയാമായിരുന്നു, പക്ഷെ അദ്ദേഹം ഒരു യുദ്ധം അവസാനിക്കുകയില്ല എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയത് കൊണ്ടാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതിലൊന്നും മാൻഡേറ്ററി ആയിരുന്നില്ല, അദ്ദേഹം പറഞ്ഞത് അഡ്വൈസറി ആയിട്ടാണ്, പ്രിക്കോഷൻസ് എടുക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളെല്ലാം തന്നെ ചിന്തിക്കുന്നവരൊക്കെ തന്നെ ഓൾറെഡി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാം കഴിയുന്നത്ര പെട്രോൾ കുറച്ച് ഉപയോഗിക്കുക, അതുപോലെ ലൈഫ് സ്റ്റൈലിൽ മാറ്റം ഉണ്ടാക്കുക, ഇലക്ട്രിക് കാറുകൾ കിട്ടുമ്പോൾ അത് ഉപയോഗിക്കുക, ഗോൾഡ് അധികം വാങ്ങിച്ചു വെക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുള്ളതാണ് തന്നെത്താണ്. പക്ഷെ അതിനൊരു പ്രാധാന്യം കൊടുത്ത് പ്രധാനമന്ത്രിയുടെ അപ്പീൽ ആയിട്ട് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. അത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ പഴയകാലത്തെ പ്രവർത്തനങ്ങളുടെ തോൽവിയാണ് എന്ന് ചിത്രീകരിച്ചതിലാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനൊരു വിവാദം ഉണ്ടാകേണ്ട ആവശ്യമില്ല. രണ്ടാം ലോകമായത്തിന്റെയും ഒന്നാം ലോകമായത്തിന്റെയും കെടുതികൾ കണ്ടിട്ടില്ലാത്ത ജനറേഷനാണ് ഇപ്പോഴുള്ളത്, ഞാൻ ഉത്തര. അപ്പോ കോവിഡ് വന്നപ്പോ പലരും പറയുന്നുണ്ടായിരുന്നു ഇത് യുദ്ധം ഉണ്ടായാൽ എന്താണ് ജനങ്ങൾക്കുണ്ടാകാവുന്നതിന്റെ ഒരു ടേസ്റ്റ് ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ഈ കോവിഡ് വന്നത് എന്നായിരുന്നു. അപ്പോ കോവിഡ് വന്നതോടുകൂടി ഒരു ലോകമഹായുദ്ധത്തിന്റെ കെടുതി ജനങ്ങൾക്കുണ്ടാകുകയില്ല എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരു നിർവചിക്കാൻ കഴിയാത്ത ഒരു പ്രസിഡന്റ് അമേരിക്കയിൽ വരികയും അദ്ദേഹം പല കാര്യങ്ങളിലും ഇടപെട്ട് ലോക മാർഗം തന്നെ മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിൽ നിന്ന് പല പ്രശ്നങ്ങളുണ്ടായാൽ അതിലേറ്റവും കൂടുതൽ പ്രശ്നം അദ്ദേഹം ഈ യുദ്ധം ഇങ്ങനെ ഇസ്രയേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇറാൻ യുദ്ധം ചെയ്യുകയും അതിന് ചില കാരണങ്ങൾ ഉണ്ടാക്കി അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഒന്നാമത്തെ അദ്ദേഹം പറയുന്നത് ന്യൂക്ലിയർ ബോംബ് ഒരിക്കലും ഇറാൻ ഉണ്ടാക്കിക്കൂടാ. ഇറാൻ NPT ഉൾപ്പെട്ട രാജ്യമാണ്, അവർ സമാധാനത്തിന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ ആണവ ശക്തി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള രാജ്യമാണ്. എന്നാലും ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിൽ നിയമത വർഷങ്ങളായി ജോലിച്ചുള്ളതാണ്. ആ ഏജൻസിയുടെ കൺക്ലൂഷൻ ഇവർ തീർച്ചയായും ഡിക്ലെയർ ചെയ്യാത്ത പല ന്യൂക്ലിയർ ആക്ടിവിറ്റീസും നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് അവരെ പിന്നോട്ട് പോകാൻ ശ്രമിച്ചാണ് 2015 ഒരു അഗ്രിമെന്റ് ഉണ്ടായത് അമേരിക്കയിലും ഇറാനുമായിട്ട്. അമേരിക്കയിൽ മാത്രമല്ല 4-5 അതേ രാജ്യങ്ങളും ഈ P5+1 ജാമിനി എങ്ങനെയാണ് അഗ്രിമെന്റ് ഉണ്ടായത്. അതനുസരിച്ച് 15 കൊല്ലത്തേക്ക് ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ടാക്കുകയില്ല എന്ന് അവർ പ്രതിജ്ഞയുണ്ടായി. അപ്പൊ അത് പ്രസിഡന്റ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോൾ അത് ശരിയല്ല, അവരെല്ലാ കാലത്തേക്കും അത് വേണ്ടാതെ വെക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഇറാൻ അത് സമ്മതിക്കാത്തത് കൊണ്ട് അവർക്കെതിരായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു. അത് തുടർന്ന് വന്നപ്പോഴാണ് ഇറാന് മനസ്സിലായത് ഇത് അവർക്ക് വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്, ഇറാന്റെ സാമ്പത്തിക ശക്തിയും മിലിറ്ററി ശക്തിയും എല്ലാം അവസാനിക്കും എന്നുള്ളത് കൊണ്ട് അവരൊരു കരാറിന് തയ്യാറായി. വീണ്ടും ചർച്ച ചെയ്യാനും അവർ തയ്യാറായി. പക്ഷേ ചർച്ചയിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായതാണ് 27 February. 28 അദ്ദേഹം യുദ്ധം തുടങ്ങുകയും ചെയ്തു. അത് വളരെ റിവാഷനായിട്ടുള്ള വിശ്വസിക്കാൻ കഴിയാത്ത ഒരു പ്രവൃത്തിയായിരുന്നു. അപ്പൊ അത് ഉടനെ മാറും, അല്ലെങ്കിൽ സീസ് ഫയർ വരും. ഇപ്പൊ ഒരു തരത്തിലുള്ള ഒരു സീസ് ഫയർ ഉണ്ടെങ്കിൽ പോലും ഈ യുദ്ധം ഇനി തുടരുകയും അതുകൊണ്ട് ലോകത്തിന് ധാരാളം കെടുതികൾ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഇക്കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിന് യാതൊരു വിവാദത്തിന്റെയും ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് മാത്രമല്ല, ഇതിൽ കൂടുതൽ നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും രാജ്യത്തിന് വേണ്ടി എന്നുള്ളതും. തീർച്ചയായും യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, പക്ഷെ യുദ്ധം അവസാനിക്കാൻ സാധ്യതയില്ല. ഡൊണാൾഡ് ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാം പ്രിക്കോഷൻസ് എടുക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനത്തെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കാം, എല്ലാം സാധിക്കുന്നു വരില്ല, പക്ഷെ കഴിയുന്നത്ര എത്ര വലിയ അസൗകര്യങ്ങൾ ഉണ്ടായാലും ഒരു യുദ്ധകാല നടപടി എന്ന നിലയിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുക, സ്വർണം വാങ്ങാതിരിക്കുക, വിദേശത്ത് യാത്ര ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് എമർജൻസിയുടെ കാലത്ത് ഗാന്ധി ഇതുപോലെ ഉണ്ടാക്കിയതാണല്ലോ. മഹാരാജ് ദേശയുടെ കാലത്താണ് ഗോൾഡ് വാങ്ങാനും വിൽക്കാനും വയ്യാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, നാഷണൽ എമർജൻസി വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ നേരത്തെ ആൻറ്റിസിപ്പേറ്റ്

0: ചെയ്ത് ഉപദേശം നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ സ്വർണത്തിനും വള്ളിക്കും കരാർ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നത്. അതുപോലത്തെ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരിക്കും. പക്ഷേ ഇതൊരു അത്യാവശ്യമാണ്, രാജ്യത്തിന്റെയും ലോകത്തിന്റെയും താല്പര്യങ്ങൾക്ക് പ്രധാനമാണ് എന്നുള്ള കാരണം കൊണ്ടാണ് അദ്ദേഹം ഈ ഉപദേശം ഇന്ത്യക്കാർക്ക് നൽകിയത്. നമ്മളെല്ലാം അതനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക, നമ്മളെ കൊണ്ട് കഴിയുന്ന അത്ര ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനെ വിവാദ പ്രശ്നമാക്കേണ്ടതല്ല.
1: വ്യക്തിപരമായി നാം നടത്തുന്ന ചെറിയ ലാഭിക്കലുകൾ രാജ്യത്തിന്റെ വലിയൊരു സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സഹായിക്കും.
2: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോട് ഒരല്പം ചെലവ് ചുരുക്കാൻ പറഞ്ഞിരിക്കുന്ന ചില പ്രത്യേക ആഗ്രഹങ്ങൾ.
1: അഡ്വക്കേറ്റ് ടി ജി മോഹൻദാസ്.
2: അതിലൊന്ന് പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ, പിന്നെ സ്വർണം വാങ്ങുന്നത് ഒന്ന് കുറയ്ക്കുക. ഈ വക നടപടികളിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് നമ്മുടെ വിദേശ നാണയ ശേഖരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ട എണ്ണ പ്രകൃതി വാതകം ഇതിലേക്ക് 80% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാം നമുക്ക് ഡോളർ ആവശ്യമാണ്, വിദേശ നാണയം ആവശ്യമാണ്. എണ്ണയുടെ വില കൂടിക്കൂടി വരുന്നു, സ്വർണത്തിന്റെ വിലയും കൂടിക്കൂടി വരുന്നു. സ്വർണ്ണാഭരണങ്ങളുടെ വലിയ ഉപയോഗം ഭാരതത്തിലുണ്ട്. ഇനി ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അത് വാങ്ങിച്ച് ലോക്കറിൽ വയ്ക്കുന്ന ഒരു സ്വഭാവം ഭാരതത്തിലെ സ്ത്രീകൾക്കുണ്ട്. ആ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല. പക്ഷെ അതൊന്ന് കുറയ്ക്കണം, നമുക്കൊരു അടിയന്തര സാഹചര്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്വർണത്തിന്റെ ഡ്യൂട്ടി കൂട്ടുകയും ചെയ്തു. ഇങ്ങനത്തെ നടപടികൾ കാലാകാലങ്ങളിൽ ഭരണാധികാരികൾ ചെയ്തു വരുന്നതാണ്, ചെയ്യേണ്ടതുമാണ്. കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ആവശ്യമാണ്. നമുക്ക് ഇതുവരെ പെട്രോളിനോ ഡീസലിനോ ഒരു കുറവും അനുഭവപ്പെട്ടിട്ടില്ല. വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കിംഗ് ഗ്യാസിനും നമുക്ക് ക്ഷാമമൊന്നുമില്ല. കൊമേർഷ്യൽ ഗ്യാസ് സിലിണ്ടേഴ്സിനാണ് കുറച്ച് നിയന്ത്രണം വരികയും ഹോട്ടൽ റെസ്റ്റോറന്റ് തുടങ്ങിയ ബൾക്ക് ഉപയോക്താക്കൾക്ക് പഴയ പോലെ ലാവിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ഒക്കെ ചെയ്തത് ആ ഒരു ചെറിയ ഏരിയയിൽ മാത്രമാണ്. ഇതിന് കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബഫർ സ്റ്റോക്കാണ്. മാത്രമല്ല, ഹോർമുസിലെ പ്രശ്നം കൊണ്ട് ആകെ തകിടം മറിഞ്ഞ അവസ്ഥയിൽ പോലും നമ്മുടെ കപ്പലുകൾ ഒരു രീതിയിലൊക്കെ അവിടെ നിന്ന് രക്ഷിച്ചെടുക്കാൻ നമുക്ക് ഇപ്പോഴും ആദ്യമാണ്. 1600 ടാങ്കർ അവിടെ തടയപ്പെട്ട് കിടക്കുന്നു. അതിൽ 20 മാത്രമാണ് ഭാരതത്തിന്റെ ഉള്ളത്. അപ്പൊ ഈ സാഹചര്യത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മളുടെ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ആഗ്രഹമാണ് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുന്നത്. പ്രതിപക്ഷം അൺഎക്സ്പെക്ടഡ്ലി, ഞാൻ അത് പ്രതീക്ഷിച്ചിരുന്നില്ല, ഞാൻ ഓർത്ത് പ്രതിപക്ഷം അതിനോട് സഹകരിക്കും. രാജ്യം ഒരു അപകടത്തെ അഭിമുഖീകരിക്കുന്നില്ല, പക്ഷെ അപകടം അടുത്തു വരുന്നു എന്നുള്ള സിറ്റുവേഷൻ. ആ സമയത്ത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ, മറ്റ് പൊളിറ്റിക്കൽ അഭിപ്രായ വ്യത്യാസം മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ, അത് ഒരു നല്ല പൊളിറ്റിക്സ് ആകുമായിരുന്നു. മോദിയുടെ പിടുത്തുകേട് കൊണ്ടല്ലല്ലോ ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടായത്. മോദിക്ക് അതിൽ യാതൊരു റോളും ഇല്ല. നമ്മൾ വിചാരിച്ചാൽ പോലും അതിൽ റോള് വഹിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ ചെയ്യാവുന്നത് നമ്മളെ അതിൽ നിന്ന്, അതിന്റെ ഇമ്പാക്റ്റിൽ നിന്ന് ആവുന്നത്ര രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന് പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു നല്ല അവസരമായിരുന്നു പ്രധാനമന്ത്രിയുമായിട്ട് സഹകരിക്കാം എന്ന് പറഞ്ഞു. നിർഭാഗ്യവശാൽ അവരത് ചെയ്തില്ല. പക്ഷേ ജനങ്ങൾ ആ പ്രധാനമന്ത്രിയോട് സഹകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ.
1: യുദ്ധകാലത്ത് ആഗോള വിപണിയിൽ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെയും രാജ്യത്തെയും രക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കും.
3: ഈ മാസം 10 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില സുപ്രധാന ചെലവ് ചുരുക്കൽ അഭ്യർത്ഥനകൾ നടത്തിയത്.
1: ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ വി കെ വിജയകുമാർ.
3: ഈ വർഷം തുടക്കത്തിൽ ഏറെ ശക്തമായ നിലയിലായിരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പശ്ചിമേഷ്യയിലെ യുദ്ധത്തിനെ തുടർന്നുണ്ടായ ക്രൂഡ് ഓയിൽ വിലവർദ്ധനവിനെ തുടർന്ന് ചില വലിയ വെല്ലുവിളികൾ നേരിടാൻ തുടങ്ങി. യുദ്ധത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വിലയിൽ 50% വർധനയുണ്ടായി. LPG, LNG എന്നീ വാതകങ്ങളുടെ വിലകളിലും വലിയ കുതിപ്പുണ്ടായി. മാത്രമല്ല ഈ വാതകങ്ങളുടെ ലഭ്യതയിലും കുറവുണ്ടായി. ഈ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥന നടത്തിയത്. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയുടെ പ്രധാന വശങ്ങൾ ചുരുക്കി പറയാം. ഒന്ന്, ഇത് വ്യാപകമായ ചെലവ് ചുരുക്കലിനുള്ള അഭ്യർത്ഥനയല്ല. ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ വിനിമയം ചെലവുള്ള ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ചെലവ് കുറയ്ക്കാനാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. പെട്രോൾ, ഡീസൽ, സ്വർണം, ഒഴിവാക്കാനാവാത്ത വിദേശ യാത്ര തുടങ്ങിയവ. ഇന്ത്യക്ക് $725 billion ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടായിരുന്നത് $690 billion കുറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അഭ്യർത്ഥന നടത്തുന്നത് എന്നോർക്കുക. ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഇപ്പോഴും ഭദ്രമാണ്. ലോകത്തിലെ 4th വലിയ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്.

0: സോ ദർ ഈസ് നോ ക്രൈസിസ്. രണ്ട്, ഈ ചെലവ് ചുരുക്കൽ ഒരു താൽക്കാലിക നയമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിച്ച് ഹോർമൂസ് കടലെടുക്ക് തുറന്നാൽ ക്രൂഡ് ഓയിൽ വില കുറയുകയും സാഹചര്യം മാറുകയും ചെയ്യും. അപ്പോൾ ചെലവ് ചുരുക്കൽ വേണ്ടിവരില്ല. മൂന്ന്, സ്വർണം വിവാഹ സംബന്ധമായി വാങ്ങേണ്ടി വരും. എങ്കിലും സ്വർണം വാങ്ങുന്നത് കുറയ്ക്കാനും സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നത് ഒഴിവാക്കാനും സാധിക്കും. അതുപോലെ പെട്രോൾ ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങളുടെ ഉപയോഗം പല മാർഗങ്ങളിലൂടെ കുറയ്ക്കാനാകും. ഓർക്കുക, ഇതൊരു താൽക്കാലിക നടപടിയാണ്.
1: ഈ സാഹചര്യത്തിൽ ജനം എന്താണ് ചെയ്യേണ്ടത്?
2: രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയിട്ടാണ് കടന്നു പോകുന്നത്. ശരിയാണ്.
1: ഹിന്ദു ധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ.
2: കാരണം പശ്ചിമേഷ്യയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അത് ഭാരതത്തെ മാത്രമല്ല ലോകത്തിൽ എല്ലാ ഭാഗത്തേക്കും പ്രശ്നങ്ങളുണ്ട്. പെട്രോൾ ഉപഭോഗം, ഡീസൽ ഉപഭോഗം കുറയ്ക്കണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 45 ദിവസത്തേക്ക് എന്തായാലും കരുതലുണ്ട് എന്നുള്ളത് പറഞ്ഞല്ലോ. പകുതിയാക്കി കുറച്ചാൽ പോലും ആവശ്യത്തിന് നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകും. അതുമാത്രമല്ല, പ്രധാനമന്ത്രി തന്നെ മാതൃക കാണിച്ചു, മറ്റുള്ള മന്ത്രിമാരും കാണിച്ചു, പകുതിയായി കുറച്ചു അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ. അതോടൊപ്പം ആഭ്യന്തരമന്ത്രിയും പല സ്റ്റേറ്റ് മന്ത്രിമാരും, ചില സ്റ്റേറ്റിലെല്ലാം മന്ത്രിമാർ 2 ദിവസം സാധാരണ വാഹനത്തിൽ യാത്ര ചെയ്യണം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഒരു നല്ല മാതൃകയായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. നമുക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി അതോടൊപ്പം തന്നെ കഴിയുന്നത്ര ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുക. ആ വിധത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളെന്തായാലും ഭരിക്കുന്ന സർക്കാരുമായി സഹകരിച്ച് പോകേണ്ടവരല്ലേ. സ്വർണ ഉപയോഗത്തിനെ സംബന്ധിച്ചിട്ട് പ്രധാനമന്ത്രി പറയുന്നുണ്ടായി, അത്യന്താപേക്ഷിത കാര്യമായിട്ടുള്ള കാര്യമല്ലല്ലോ സ്വർണം. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് ഈ വൻവില കൊടുത്ത് നമ്മളിത് വാങ്ങിക്കുക, ഭയങ്കരമായിട്ട് ഉപയോഗിക്കുക, എല്ലാ കാലത്തും ഇവിടുത്തെ സാധാരണക്കാരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നില്ലേ? എന്നാൽ സ്വർണത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമൊന്നുമല്ല, അത്യന്താപേക്ഷിതമായുള്ള കാര്യവുമല്ല. നമ്മൾ തന്നെ പറഞ്ഞു, അനാവശ്യമായുള്ള സ്വർണം കൊണ്ടുള്ള ധൂർത്ത് പല സ്ഥലത്തും കാണുന്നു. ഇതെല്ലാം കുറയ്ക്കാവുന്നതല്ലേ ഉള്ളൂ, ആ ധൂർത്ത് ഏതൊക്കെയാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അത് എന്നെന്നും ഈ കാലത്ത് നല്ല എല്ലാ കാലത്തും അത് സ്വീകരിക്കാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ വിദേശയാത്രയെ സംബന്ധിച്ച് പറഞ്ഞു, ടൂറിസ്റ്റുകളുടെ കാര്യം, അതെല്ലാം കുറച്ചാൽ തന്നെ ഇതിനെല്ലാം ഒരുവിധം പരിഹാരമായി.
1: പ്രതിസന്ധി ഘട്ടങ്ങളിൽ എടുക്കുന്ന മുൻകരുതലുകളിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയാണ്. സാമ്പത്തിക അച്ചടക്കത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ഇതിൽ പങ്കാളികളാകാൻ കഴിയും. പെട്രോൾ ഉപയോഗത്തിലും സ്വർണത്തോടുള്ള ഭ്രമത്തിലും വിദേശയാത്രകളിലും നാം വരുത്തുന്ന സ്വയം നിയന്ത്രണങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതെ കാത്തുസൂക്ഷിക്കും. അതുകൊണ്ടുതന്നെ പ്രധാനമന്ത്രി മുന്നോട്ടുവച്ച ഈ നിർദ്ദേശങ്ങൾ കേവലം വ്യക്തിപരമായ നിയന്ത്രണങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലായാണ് മനസ്സിലാക്കേണ്ടത്.
3: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

കെഎസ്ഇബി അറിയിപ്പ്. മട്ടാഞ്ചേരി സെക്ഷൻ പരിധിയിൽ പള്ളം റോഡ്, കുമാർ പമ്പ്, സുജാത റോഡ്, കൂവപ്പാടം, ഫറവാന, കപ്പലണ്ടിമുക്ക് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 വരെയും എരൂർ സെക്ഷൻ പരിധിയിൽ ഐരേറ്റിൽ ക്ഷേത്രം, എസ്എംപി കോളനി, ചോയ്സ് സ്കൂൾ പരിസരം, അലിയാർ പാലം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായും വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: സേവന വാർത്തകൾ. കോട്ടയത്ത് പഠനോപകരണങ്ങൾക്ക് 10 മുതൽ 60% വരെ വിലക്കുറവുമായി കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനമാരംഭിച്ചു. നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ്

0: അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിലാണ് വിപണി തുടങ്ങിയത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പ്രവർത്തിക്കുന്ന വിപണി അടുത്ത മാസം 15 വരെ തുടരും. സഹകരണ വകുപ്പിന് കീഴിൽ കോട്ടയം പുന്നപ്ര IMT-യിൽ കെ മാറ്റ് രണ്ടാംഘട്ട പ്രവേശന പരീക്ഷയുടെ സൌജന്യ ഓൺലൈൻ പരിശീലനം ഈ മാസം 20-ന് ആരംഭിക്കും. അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും ബിരുദം നേടിയവർക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0477226602 0477226602.
1: കല, സംസ്കാരം, സയൻസ്, ടെക്നോളജി പ്രചോദിപ്പിക്കുന്ന അനുഭവങ്ങൾ, ജീവിതം, യുവത്വം, യുവവാണി, യുവതയുടെ സ്വരം. ഞായർ, തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ രാത്രി 8:05-നും ശനിയാഴ്ചകളിൽ രാവിലെ 8:05-നും ആകാശവാണി കൊച്ചി FM 102.3. ഓൺലൈനായി കേൾക്കുവാൻ ന്യൂസ് ഓൺ എയർ എന്ന ഞങ്ങളുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
0: രാത്രി 8:05-ന് യുവവാണിയിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം. ഇതിന്റെ ആദ്യഭാഗം മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05-ന്. ആലപ്പുഴ ജില്ലയിൽ ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 വയസ്സ് പൂർത്തിയായവർ മുതൽ 15 വയസ്സും 3 മാസവുമായ കുട്ടികൾക്ക് വാക്സിൻ എടുക്കാവുന്നതാണ്. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും അറിയാം. ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ വയസ്സ് തെളിയിക്കുന്നതിന് ഉപയോഗിക്കാം.

0: എഫ് എം ഈവനിംഗ് തുടരുന്നു. ഇനി
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം,
2: പതിവ് പോലെ ഒരു ദിവസം കാരക്കലമ്മ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുകയായിരുന്നു. വേലക്കാരി വന്നറിയിച്ചു, തമ്പ്രാട്ടീനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്, തമ്പ്രാന്റെ അടുത്തുനിന്ന് വരിക എന്ന് പറഞ്ഞു. കോവിലകത്തുനിന്നോ? തമ്പുരാന് അസുഖം വല്ലതും ഉണ്ടോ? വേഗം വരാൻ പറയൂ ജാനു. കാരക്കലമ്മ പരിഭ്രമത്തോടെ പറഞ്ഞു. ചാമി എന്ന കുട്ടി ചോദിച്ചു, എന്നാ തമ്പ്രാട്ടിയുടെ കല്യാണം? ഇന്നേക്ക് 15-ാം പക്കം, നിങ്ങളെല്ലാവരും വരണം. കാരക്കലമ്മ ആഹ്ലാദത്തോടെ ക്ഷണിച്ചു. തമ്പ്രാട്ടിക്ക് പരിയാണിയുടെ വക ഒരു സമ്മാനമുണ്ട്. പരിയാണി പറഞ്ഞു, എൻ്റെ വകവും ഉണ്ട്. കറുപ്പൻ പറഞ്ഞു, എല്ലാ കുട്ടികളും ഒന്നിച്ചു വിളിച്ചു പറഞ്ഞു, എൻ്റെ വക സമ്മാനമുണ്ട്, എൻ്റെ വക സമ്മാനമുണ്ട്. കറുപ്പൻ്റെ സമ്മാനം എന്താ? പരിയാണിക്കതറിയണം. എൻ്റെ കുടിലിൻ്റെ മുറ്റത്ത് ഒരു ചെമ്പകത്തൈയുണ്ട്, അത് മൊട്ടിട്ടിരിക്കണോ? ഇന്നേക്ക് 15-ാം പക്കം അത് വിരിയും. തമ്പ്രാട്ടിക്ക് ആ പൂവ് ഞാൻ സമ്മാനിക്കും. കറുപ്പൻ പറഞ്ഞു, പൂവ് നേരത്തെ വിരിഞ്ഞാലോ? 4 ദിവസം മുമ്പ് വിരിഞ്ഞാലോ? പരിയാണി ഒരു കുസൃതി ചോദ്യം ഉന്നയിച്ചു. വിരിയില്ല, ഏനുറപ്പുണ്ട്. ഇന്നേക്ക് 15-ാം പക്കമേ വിരിയൂ. ഏൻ കൊടുക്കണ പൂച്ചൂടി തമ്പ്രാട്ടി കല്യാണപ്പന്തലിലേക്ക് നടക്കും ഇല്ലേ തമ്പ്രാട്ടി? കറുപ്പൻ ആവേശത്തോടെ ചോദിച്ചു. മനസ്സിൽ പരിഭ്രമം, സന്തോഷം രണ്ടിൻ്റെയും നടുക്ക് കാരക്കിലമ്മയുടെ മനസ്സ് തുടിച്ചു നിന്നു. എന്തിനാണ് കോവിലകത്തു നിന്ന് ആൾ വന്നിരിക്കുന്നത്? മനസ്സിൽ ആകപ്പാടെ ഒരസ്വസ്ഥത. ഏൻ തരണ പൂവ് തമ്പ്രാട്ടി ചൂടില്ലേ? കറുപ്പന് പെട്ടെന്ന് കരച്ചിൽ വന്നു.

0: എന്തേ തമ്പുരാട്ടി ഒന്നും ഉരിയാടാത്തത്? ചൂടും ചൂടും കറുപ്പാ. കാരക്കലമ്മ അവൻ്റെ നെറുകെ തലോടി. ദേവകി എന്ന കുട്ടി ചോദിച്ചു, കല്യാണം കഴിഞ്ഞാൽ തമ്പുരാട്ടി ഇവിടെ തന്നെ താമസിക്കുമോ അതോ തമ്പുരാൻ്റെ കൂടെ പോയി താമസിക്കുമോ? തമ്പുരാൻ്റെ താമസം ഇങ്ങോട്ട് മാറ്റും. ഈ മാളികയും പുരയിടവുമൊക്കെ വെറുതെ ഇട്ടു പോകാൻ പറ്റുമോ ദേവകി? തമ്പുരാനാണെങ്കിൽ അച്ഛനും ഏട്ടന്മാരും അനുജന്മാരും ഒക്കെ ഉണ്ട് അവിടെ നോക്കാൻ. കോവിലകത്ത് നിന്നും വന്നത് തമ്പുരാന്റെ കാര്യസ്ഥനായിരുന്നു. അയാൾ തമ്പുരാട്ടിയെ താണു വണങ്ങി പഞ്ചപുച്ഛമടക്കി നിന്നു. എന്താ വിശേഷം കാര്യസ്ഥ? തമ്പുരാന് അസുഖമൊന്നുമില്ലല്ലോ? കാരക്കിലമ്മ ആകാംക്ഷയോടെ ചോദിച്ചു. ഒരു തിരുവഴുത്ത് തന്നയച്ചിട്ടുണ്ട്. കാര്യസ്ഥൻ മടിക്കുത്തിൽ നിന്നും ഒരു ഓലയെടുത്ത് കാരക്കിലമ്മയുടെ മുന്നിൽ വച്ചു. കാരക്കിലമ്മ ഓലയെടുത്ത് വായിച്ചു. തമ്പുരാട്ടി, ഭവതിയുടെ മാതാവ് ഒരു പറയ സ്ത്രീയാണെന്നറിഞ്ഞു. വിവാഹത്തിന് എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. എൻ്റെ പിതാവിനെ ധിക്കരിക്കാൻ എനിക്ക് വയ്യ. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കില്ല. എനിക്ക് മാപ്പ് തന്നാലും. തമ്പുരാൻ. കാരക്കിലമ്മ ഒരു നിമിഷം തരിച്ചിരുന്നു. പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. കുട്ടികൾ അമ്പരന്നു. പരസ്പരം നോക്കി. അവർക്കൊന്നും മനസ്സിലായില്ല. ബുദ്ധിമാനായ കറുപ്പൻ പറഞ്ഞു, കൂട്ടരെ, നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ പോകാം. കുട്ടികൾ പിരിഞ്ഞു. കാരക്കിലമ്മ ഓലച്ചാർത്തിരയ്ക്കൊരിക്കൽ കൂടി കണ്ണോടിച്ചു. അമ്മ പറയുകയാണ്. അതിന് താനെന്ത് പിഴച്ചു? തമ്പുരാനെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണോ? സങ്കടം സഹിക്കാനാവുന്നില്ല. ഇരു കൈകളും നീട്ടി ഉറക്കെ വിളിച്ചു, ഏട്ടാ, നാരായണത്ത് ഭ്രാന്ത.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകുലം വായിച്ചത് പ്രീതി.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: കേരളത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 21-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി വകുപ്പ് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജൂൺ 15 മുതൽ സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നടപ്പിലാക്കാൻ മന്ത്രിസഭാ തീരുമാനം. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും അങ്കണവാടി ജീവനക്കാർ, പ്രീ പ്രൈമറി ടീച്ചർമാർ, IMR എന്നിവരുടെ വേതനത്തിൽ 1,000 രൂപ വർദ്ധിപ്പിക്കാനും ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ച നടത്തി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനങ്ങൾ നിർബന്ധമായും നടപ്പാക്കണം, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കോഴിക്കോട് മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ 3 പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMA യുമായി 2 യുവാക്കൾ പിടിയിലായി. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശികളെയാണ് ഡാൻസാഫും ചേവായൂർ പോലീസും ചേർന്ന് പിടികൂടിയത്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം.

0: ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: അതല്ലെങ്കിൽ എന്തായേനെ? മീൻ പിടിക്കണമെങ്കിൽ ചൂണ്ടയിടേണ്ട, വല വീശേണ്ട, പകരം നേരെ വെള്ളത്തിലേക്കങ്ങ് ഇറങ്ങിച്ചെന്ന് പിടിച്ചാൽ മതി. വെള്ളത്തിനടിയിൽ ശ്വസിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മനുഷ്യന്റെ ശരീരഘടനയിൽ കാര്യമായ മാറ്റങ്ങളുണ്ടാവും. മൂക്കിലൂടെ ഓക്സിജൻ വലിച്ചെടുക്കുന്ന പരിപാടിയൊക്കെ ഇല്ലാതാകും. മീനുകളെപ്പോലെ ചെകിളകൾ ഉണ്ടായേക്കാം. തുഴ പോലുള്ള കൈപ്പത്തികളും കാൽപാദങ്ങളും ഉണ്ടാവും. കൂടുതൽ തണുപ്പ് സഹിക്കേണ്ടതിനാൽ തൊലിക്കടിയിലെ കൊഴുപ്പിൻ്റെ കട്ടി പുതപ്പുണ്ടാവും. കടലിൻ്റെ ആഴങ്ങളിലേക്ക് പോകാനായി വലിയ മർദ്ദം സഹിക്കാനുള്ള കഴിവും ശരീരത്തിനുണ്ടാവും. വെള്ളത്തിനടിയിൽ മനുഷ്യന് വേഗം കുറവായിരിക്കും. കരയിൽ വായുവിനെ തള്ളി മാറ്റുന്നത്ര ഈസി അല്ലല്ലോ വെള്ളത്തെ തള്ളാൻ. കാഴ്ചശക്തിയും ഇന്നത്തേതുപോലെ ആവില്ല. സമുദ്രത്തിനടിയിലെ ഇരുട്ടിലും കാണാനുള്ള പവർ ഉണ്ടാവും നമ്മുടെ കണ്ണിന്. ഒരുപക്ഷെ തീ കണ്ടുപിടിക്കുക പോലും ഉണ്ടാവില്ല.
2: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2-42-63-97 അല്ലെങ്കിൽ 0484-2-42-63-87 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.

0: ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നു, ബംഗളൂരുവിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത കാലടി ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണൻ. ഗായത്രിക്ക് യുവവാണിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ ഈ വേൾഡ് യൂത്ത് പാർലമെന്റ് എന്നൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. അപ്പോൾ എന്താണ് ഈ വേൾഡ് യൂത്ത് പാർലമെന്റ് എന്ന് അറിയാനായി നമ്മുടെ ശ്രോതാക്കൾക്ക് ആഗ്രഹം കാണും. പക്ഷേ അതിനു മുൻപ് ഗായത്രിയെ കുറിച്ച് ചില വിവരങ്ങൾ നമുക്കറിയാം. ഗായത്രിയുടെ നാട് എവിടെയാണ്? ഇപ്പോൾ പഠിക്കുന്നത് കാലടിയിലാണെന്ന് ഞാൻ പറഞ്ഞു, അവിടെ എന്താണ് പഠിക്കുന്നത്? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ശ്രോതാക്കളുമായിട്ട് പങ്കുവയ്ക്കാം.
2: എൻ്റെ വീട് തൃശ്ശൂർ കൊടകരയാണ്. ഞാൻ കറന്റ്ലി കോളേജിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഒരു വെറൈറ്റി സാധനം ഞാൻ പഠിക്കാന്ന് വെച്ചു. എൻ്റെ ഫുൾ ചൈൽഡ്ഹുഡ് മൊത്തം ഞാൻ ഏകദേശം നോർത്തിലായിരുന്നു. എൻ്റെ ഫാദറുടെ ജോലി കാരണം ഞാൻ ജനിച്ചത് ജബൽപൂരും, പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മാറി ചണ്ഡീഗഡൊക്കെ പോയി, എന്നിട്ട് പിന്നെ ഒരു 1-ാം ക്ലാസ് തൊട്ട് 6-ാം ക്ലാസ് വരെ ഹൈദരാബാദിലായിരുന്നു സെറ്റിൽഡായിട്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് വീണ്ടും 7-ാം ക്ലാസ് ആയപ്പോഴാണ് ഞാൻ ഇവിടെ കേരളത്തിൽ എത്തിയത്. പിന്നെ 7-ാം ക്ലാസ് തൊട്ട് തുടർന്ന് ഇവിടെ കൊടകരയിൽ തന്നെ ഒരു സരസ്വതി എന്ന് പറഞ്ഞൊരു സ്കൂളിൽ പഠിച്ചു, എന്നിട്ട് അവിടെ നിന്ന് നേരെ കോളേജ് ആദിശങ്കറിലേക്ക് എത്തി എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്തിട്ട്.
1: ഓക്കെ, അതാണ് ഗായത്രിയുടെ കഥ.
2: യെസ്.
1: അപ്പോൾ ചെറുപ്പകാലത്ത് ഒരുപാട് നാടുകളിൽ ഇങ്ങനെ താമസിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് നമ്മുടെ ഒരു ലൈഫിനെ ഒന്ന് ഷേപ്പ് ചെയ്തത്?
2: ഓ, അത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മൈ സെൻസ്.

0: ബിക്കോസ് നമ്മൾ നമ്മൾ നമ്മുടെ നാടിൽ നിന്ന് പുറത്ത് കടക്കുമ്പോഴാണ് നമ്മൾ കുറച്ച് എക്സ്പീരിയൻസുകൾ നമ്മൾ പിടിക്കുക. ഞാൻ പേഴ്സണലി ഭയങ്കര ഇറ്റ് വാസ് വെരി ഹാർഡ് ഫോർ മീ. നമ്മൾ പുറം നാട്ടിൽ നിന്ന് പെട്ടെന്ന് നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക്
1: ഡിഫറൻസ്
0: നമുക്ക് ഒരു ഡിഫറൻസ് ശരിക്കും ഫീൽ ചെയ്യും. സോ ഐ ഫീൽ ലൈക്ക് ഞാൻ ത്രൂ ഔട്ട് എത്രയൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, എത്ര ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടോ, അവരുടെ ഒക്കെ പേഴ്സ്പെക്റ്റീവ്സും ലൈഫും നമ്മളെ നല്ലോണം ഷേപ്പ് ചെയ്യും. ആൻഡ് പേഴ്സണലി എനിക്ക് ആ ഒരു ഭാഗ്യം അറ്റ് എ യങ് ഏജ് എനിക്ക് കിട്ടി. സോ നമ്മൾ പുതിയൊരു സ്ഥലത്ത് എത്തുമ്പോഴും നമുക്ക് മറ്റൊരാളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ആയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര പേരാണെങ്കിലും. എനിക്ക് പേഴ്സണലി ഇങ്ങനെ തോന്നിയിട്ട് നമ്മുടെ നാട്ടിലാവുമ്പോഴത്തേക്കും വി ആർ വെരി പ്രൗഡ് ടു ബി ഇൻ കേരള. ഐ ആം ഓൾസോ വെരി പ്രൗഡ് ടു ബി ഇൻ കേരള എന്നോട്ട്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നൊന്ന് പുറത്ത് കടന്ന് കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇറ്റ് റിയലി ബ്രോഡൻസ് ദ മൈൻഡ്. സോ ആ വ്യത്യാസം നമുക്ക് ആൾക്കാരുടെ കൂടെ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. സോ ഇറ്റ് ഹാസ് ഷേപ്ഡ് മീ അലോട്ട് ആസ് എ പേഴ്സൺ ആൻഡ് ഐ ആം സോ ഹാപ്പി ദാറ്റ് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ പേരൻസ് വഴി എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടി, എക്സ്പോഷർ കിട്ടി എന്നുള്ളൊരു കാര്യത്തിൽ.
1: അതൊരു പക്ഷെ ഈ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് പങ്കെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സഹായിച്ചു കാണുകയും ചെയ്യും. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ആ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് വരാം. ആ ഒരു ഇവന്റിൽ പങ്കെടുത്തതാണല്ലോ ഇങ്ങനെയൊരു മീറ്റിംഗിൽ, ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് തന്നെ നമുക്ക് കാരണമായത്. അപ്പോൾ എന്താണ് വേൾഡ് യൂത്ത് പാർലമെന്റ്? ആ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റ് എന്തിനെ കുറിച്ചായിരുന്നു?
0: വേൾഡ് യൂത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞത് ബേസിക്കലി ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഒരു ഇന്റർനാഷണൽ ലെവൽ വരെ ഒരു എക്സ്പോഷർ കിട്ടാനും സ്പീച്ച് പറയാനും ഒപ്പീനിയൻ പറയാനുള്ള ഒരു എക്സ്പോഷർ കിട്ടാനായിട്ടായിരുന്നു. നമ്മുടെ വേൾഡ് യൂത്ത് പാർലമെന്റിൽ പല സ്റ്റേറ്റ്, ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റിൽ നിന്നും എൻ എസ് എസ് വോളണ്ടിയേഴ്സ് റീജിയണൽ കോർഡിനേറ്റേഴ്സ് വഴി സെലക്ട് ആയിട്ട് ബാംഗ്ലൂരിലേക്ക് നമ്മളെ എത്തിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്റർനാഷണൽ കൺട്രീസ് കുറച്ചുപേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരും കുറച്ചുപേരെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ ഒരു 3 ഡേയ്സ് സ്പാനിൽ അവർ നമ്മുടെ ഇന്റലക്ച്വൽ കേപ്പബിലിറ്റിനെ അസസ് ചെയ്യും. 3 ഡേയ്സിൽ 5 തീം വെച്ച് നമുക്ക് ഉണ്ടാവും. 5 തീമിൻ്റെ ബേസിസിൽ അവർ വന്നിട്ട് അവരുടെ യൂത്ത് മിനിസ്ട്രിയുടെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ, അവർ ഓരോ ബില്ല് ഉണ്ടാക്കും നമുക്ക് വേണ്ടിയിട്ട്. ഒരു ജനറലൈസ്ഡ് ബിൽ, അത്ര ഡീറ്റെയിൽ നോർമൽ പാർലമെന്റിൽ വരുന്ന ബില്ലല്ല, കുറച്ചും കൂടി ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബില്ല് വരും നമുക്ക്. ആ ബില്ലിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഇങ്ങനെ നിയമങ്ങൾ ഇത് അത്. അപ്പോൾ നമ്മൾ ഓരോ തീമിൽ ഓരോ ബില്ല് നമ്മൾ കേൾക്കുക, അനലൈസ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നമ്മുടെ അഭിപ്രായം പറയുക. ഒരു ക്വസ്റ്റ്യൻ അവർ ഉണ്ടാവും, അതിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക. എന്നിട്ട് നമ്മൾ വോട്ടിംഗ് ഉണ്ടാവും, വോട്ടിങ്ങിൽ നമ്മൾ വോട്ട് ചെയ്യുക. ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടും അവിടെ കുറച്ച് പാനലിൽ ആൾക്കാരുണ്ടാവും. അവർ നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ഡെലിഗേറ്റ് തരും. അതായിരുന്നു ഒരു ഓവറോൾ വ്യൂ ഓഫ് ദ വേൾഡ് യൂത്ത് പാർലമെന്റ്.
1: ഓക്കെ, ഗായത്രിക്ക് കിട്ടിയ 5 തീമുകൾ എന്തൊക്കെയായിരുന്നു?
0: നമുക്ക് ആക്ച്വലി അവിടെ ചെന്നപ്പോഴത്തേക്കും കേരളനെ റെപ്രസെന്റ് ചെയ്ത 6 പേരാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ നമുക്ക് കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം നമ്മൾ ഏത് തീം യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് തീമിൽ നമുക്ക് ഒപ്പീനിയൻ പറയണം എന്നുള്ളൊരു കാര്യത്തിൽ.
1: അതായത് ഈ 5 തീമിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം.
0: അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഏതിനൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാൻ താല്പര്യമുണ്ടെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു വെക്കണം. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഐ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് ഫോർ ദ സൈബർ സെക്യൂരിറ്റി തീം. ആൻഡ് എനിക്ക് അഗ്രികൾച്ചർ കുറച്ചും കൂടി ക്ലോസ് ടു ഹാർട്ട് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു അഗ്രികൾച്ചറിൻ്റെ തീമിന് വേണ്ടിയിട്ട് ഞാൻ ഒപ്പീനിയൻ ഇടാമെന്ന് വെച്ചു. സോ ദാറ്റ്സ് വൈ അങ്ങനെയാണ് ഞാൻ ബേസിക്കലി 2 തീംസിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സംസാരിച്ചത്. ബാക്കി തീമുകളിൽ എൻ്റെ പാർട്ടിസിപ്പൻസ് ഒക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. ദേ സ്പോക്ക് വെരി വെൽ. അവർക്ക് അത് സ്പെഷ്യലൈസ് ആയിട്ട് അവർ പൊളിറ്റിക്സ് ഒക്കെ ഡിഗ്രി എടുത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ യൂത്ത് ഇൻ പൊളിറ്റിക്സ് അങ്ങനത്തെ കുറേ തീം വരുമ്പോൾ അവരാണ് കുറച്ചും കൂടി കേപ്പബിൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനായിട്ട്. അപ്പോൾ അവരതൊക്കെ ഞാൻ അങ്ങനെ എല്ലാവരും വോളണ്ടിയറായിട്ട് ഇങ്ങനെ ഓരോന്ന് ചൂസ് ചെയ്ത് ഞങ്ങൾ ഒരു ടീമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തത് അതിന് വേണ്ടിയിട്ട്.
1: അതിലേക്ക് സെലക്ഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട്?
0: ഈ ഒരു പരിപാടിക്ക് നമ്മുടെ കേരള സ്റ്റേറ്റിൽ നമുക്ക് ആക്ച്വലി മൈ ഭാരതത്തിൻ്റെ വക ഓൾറെഡി നാഷണലി യൂത്ത് പാർലമെൻ്റ് നടക്കുന്നുണ്ട്. അതായത് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്ട് യൂത്ത് പാർലമെൻ്റ് നടക്കും. ഇവിടെ നിന്ന് ജയിക്കുന്നവർ സ്റ്റേറ്റിലോട്ട് പോകും, സ്റ്റേറ്റിലും ജയിക്കുന്നവർ ഡൽഹിയുടെ യൂത്ത് പാർലമെൻറ്റിൽ പോയിട്ട് അവർക്ക് ഡൽഹിയുടെ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടും. ഇതാണ് യൂത്ത് പാർലമെൻ്റ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ആർക്ക് വേണമെങ്കിലും പോവാം. ഞങ്ങൾ എൻ എസ് എസിൻ്റെ ഭാഗമായിട്ട് എപ്പോഴും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമുണ്ട്. ഞാൻ ഡിസ്ട്രിക്റ്റിൻ്റെ യൂത്ത് പാർലമെൻറ്റിന് പോയി ജസ്റ്റ് ടു ഗിവ് എ സ്പീച്ച്. നമുക്കൊരു ടോപ്പിക്ക് തരും, 3 മിനിറ്റിൻ്റെ ഒരു സ്പീച്ച് കൊടുക്കാനായിട്ട്. അത് നമുക്ക് 3 ലാംഗ്വേജിൽ കൊടുക്കാം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളത്തിൽ കൊടുക്കാം.
1: ഞാൻ
0: ഹിന്ദി ചൂസ് ചെയ്തു. എൻ്റെ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സാറാണ് സിജോ സാർ, ഞങ്ങളുടെ NSS കോർഡിനേറ്ററാണ് പുള്ളിക്കാരൻ, പ്രോഗ്രാം ഓഫീസർ. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഗായത്രി നീ ഇതിന് പോകണം. ഞാൻ ഇതിന് മുന്നേ നാഷണൽ പോയിട്ടുണ്ടായിരുന്നു വികസിത് ഭാരതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ ആള് പറഞ്ഞു

0: ബീച്ചിനും കൂടി പോകണം, അവസരമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റ്, ഞാൻ കോളേജ് എറണാകുളം ആയതുകൊണ്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ അവിടെ പോയപ്പോഴത്തേക്കും ഹിന്ദി എന്നുവെച്ചാൽ എൻ്റെ ഏറ്റവും അവസാനത്തെ ചെസ് നമ്പറായിരുന്നു. അപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ഹിന്ദിയിൽ പറയുന്നു. അവിടെ റീജിയണൽ കോർഡിനേറ്റർ ഉണ്ടായിരുന്നു, കേരളനെ ഫുള്ളായിട്ട് NSS റെഗുലേറ്റ് ചെയ്യുന്ന വ്യക്തി, അവിടെ ഉപ്പിൻ സാറ് സാർ ആണ് ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആളെ മുൻപരിചയമുണ്ട്, നമ്മൾ നാഷണൽ പോയ കാരണം. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഉണ്ടാവും നമ്മുടെ കൂടെ. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ഞാനിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, ഓക്കെ, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് ഞാൻ സ്പീച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഭയങ്കര ഷോക്കായി പോയി.
1: ഇംഗ്ലീഷ് ആണ് എല്ലാവരും പ്രതീക്ഷിക്കുക,
0: അവരെ അവിടെ വന്നവരൊക്കെ ഇംഗ്ലീഷ്, ആകെ രണ്ടുപേര് ഹിന്ദി പറഞ്ഞോളൂ, അതിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ആൾ ഷോക്കായി പോയി. എന്നിട്ട് ആൾ ഇറങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു, അപ്പം എനിക്ക് ഹിന്ദി അറിയാം, ഇങ്ങനെ അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നോർത്തിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ലാംഗ്വേജ് കുറച്ചും കൂടി ഫ്ലുവൻസി ഉണ്ട്. അപ്പോൾ അവർ നിന്നെ കണ്ടാൽ തോന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ മലയാളിയാണ്, കണ്ടാൽ തോന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹിന്ദി അറിയാം. അങ്ങനെ ഹിന്ദി, അപ്പോൾ ആൾ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തു. എന്നിട്ട് അവിടെ ഇത് സെലക്ഷൻ ഒക്കെ ആയി. അവിടെ കുറച്ചും കൂടി ഇംഗ്ലീഷിൽ നല്ലോണം പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് സെലക്ഷൻ കിട്ടി, എനിക്ക് കിട്ടിയില്ല. കുഴപ്പമില്ല, നമ്മൾ അത്രയ്ക്കും കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നില്ല. എക്സാമിൻ്റെ ഇടയിലായതുകൊണ്ട് കണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് പോയില്ല. അപ്പോൾ നമ്മുടെ റീജിയണൽ കോർഡിനേറ്റർ ആൾ വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഇനിയും അവസരങ്ങൾ വരും, അപ്പോൾ നമുക്ക് അതിനൊക്കെ പിടിക്കാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, യെസ് താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ സിജോ സാറിൻ്റെ സ്റ്റുഡൻറ്റും കൂടി ആണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, യെസ് യെസ്, ഞങ്ങളുടെ സിജോ സാറിന് പ്രധാനമന്ത്രിയുടെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്,
1: ഓ ശരി,
0: ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറിനായിട്ട്, ലൈക്ക് ദ്രൗപദി മുർമുടെ കയ്യിൽ. അപ്പോൾ ആൾ പറഞ്ഞു, ആൾ നല്ല ആക്റ്റീവാണ്, അങ്ങനെ അങ്ങനെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി എന്നൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നു. അതിനുശേഷം ഒരു രണ്ടാഴ്ച ഐ തിങ്ക് ആഫ്റ്റർ ലൈക്ക് 2 weeks സിജോ സാർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വീണ്ടും ഒരു പാർലമെൻറ് വരുന്നുണ്ട്, യൂത്ത് പാർലമെൻറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പേരൊക്കെ കൊടുക്കുന്നുണ്ട്, പേര് നമ്പറൊക്കെ ഞാൻ ആൾക്ക് അയച്ചു കൊടുത്തു. ആൾ ശരിയൊന്നു, സെലക്ഷന് വേണ്ടി ജസ്റ്റ് പേര് അയച്ചു കൊടുത്താൽ മതി, ഉപ്പിൻ സാറാണ് നോക്കി സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഡയറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആൾ പേര് കൊടുത്തു. ഒരു 3-4 ദിവസമായപ്പോൾ സിജോ സാർ പറഞ്ഞു, ഇങ്ങനെ സെലക്ഷൻ ആയിട്ടുണ്ട്, ഞാനാണ് കൊണ്ടുപോണത്. അപ്പോൾ അപ്പോഴും ഞാൻ യൂത്ത് പാർലമെൻറ്റ്, സാധാരണ ഏതെങ്കിലും യൂത്ത് പാർലമെൻറ്റ് ആയിരിക്കും എന്ന് ആലോചിച്ചിരിക്കുക. എന്നിട്ട് സിജോ സാറ് സർക്കുലർ ഇട്ടു, വേൾഡ് യൂത്ത് പാർലമെൻറ്റ്.
1: ഷോക്കിംഗ് മൊമെന്റ്.
0: ഞാൻ വിചാരിച്ചു, അയ്യോ ഭഗവാൻ, ഇത് വേൾഡ് യൂത്ത് പാർലമെൻറ്റ് ആണല്ലോ, ഇത് എന്താണ്, ഇതൊന്നും അറിയൂല. ഇപ്പം ഞാൻ പേഴ്സണലി ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റ് അറ്റൻഡ് ചെയ്യണം തന്നെ, കാരണം ഞാൻ ലൈക്ക് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നില്ല ഇതുവരെ. സോ ഞാൻ ഭയങ്കര ഓവർവെൽമ ആയി, ഓ മൈ ഗോഡ്, ഇതൊട്ട് വേൾഡ് യൂത്ത് പാർലമെൻ്റ് ആണെന്നുള്ള കാര്യം. പിന്നെ സാറ് ഇങ്ങനെ ഉപദേശിച്ചു, സാറ് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒപ്പം ഒരു 5 പേരും കൂടി സെലക്ട് ആയി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അവരെനിക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ്, ഇതാണ് നടപടി, ഇതാണ് കാര്യങ്ങൾ. അങ്ങനെ ആ വഴി എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയ്ക്കൊരു വലിയ അവസരം ഇങ്ങനെ കിട്ടി. ഞാൻ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് സിജോ സാറിന് പോണതാണ്, കാരണം സിജോ സാറ് ഹി റെക്കമെൻഡഡ് മീ.
1: ശരി, ഇതിന് മുൻപ് നമ്മൾ ശ്രമിച്ചിട്ടും നടന്നില്ല, പക്ഷേ അത് നമ്മളിലേക്ക് എത്തുകയാണ് ചെയ്തത്. ശരി, നമ്മൾ വേൾഡ് യൂത്ത് പാർലമെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ എന്തൊക്കെയായിരിക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നോ? ഒരു ഐഡിയ കിട്ടി കാണും കോളേജിൽ നിന്ന്, ഇപ്പൊ സിജോ സാറൊക്കെ പറഞ്ഞു തന്നു കാണുമെല്ലാം. എന്നാൽ പോലും നമുക്ക് അവിടെ ചെല്ലുമ്പോഴുള്ള ഒരു അവസ്ഥയും നമ്മൾ മനസ്സിലാക്കിയതും തമ്മിലൊരു വ്യത്യാസം കാണുമല്ലോ, അതുണ്ടായിരുന്നു അങ്ങനെ?
0: നമുക്ക് കുറെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ബിക്കോസ് അവിടെ ആക്ച്വലി വേൾഡ് പാർലമെന്റ് നടക്കേണ്ട രീതിയേക്കാളും കുറച്ചും കൂടി വ്യത്യസ്തമായിരുന്നു അവിടെ നടന്നിരുന്നത്. അപ്പോൾ ജനറലി ഇൻസ്ട്രക്ഷൻ ബേസ് ചെയ്ത് അത്യാവശ്യം നല്ല കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും അവരത് നമ്മളോട് ഡീറ്റെയിൽസ് പറഞ്ഞ് നമ്മുടെ അടുത്ത് ക്ലിയർ ആക്കി. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്ത, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ലൈക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സ് ഓൾറെഡി യൂത്ത് പാർലമെൻറ്റ് പോയവർ പറഞ്ഞ രീതിയിലായിരുന്നില്ല പരിപാടി. അവരത് കുറച്ച് ഫ്ലെക്സിബിൾ ആക്കി, ബിക്കോസ് വേറെ സ്റ്റേറ്റിൽ നിന്ന് പല ആൾക്കാർ വരുന്നുണ്ട്, കുറച്ച് ലാംഗ്വേജ് ഇഷ്യൂ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്, ഇൻ്റർനാഷണലി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി എക്സാക്ട്ലി സംസാരിക്കാനൊക്കെ കിട്ടാനുള്ള ടൈമും ഇല്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് 3-day ഇവൻറ്റ്. അപ്പോൾ അവരതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ വരുത്തി.
1: ശരി, ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, ഏതൊക്കെ രാജ്യത്തു നിന്നായിരുന്നു?
0: സുഡാൻ, ടിബറ്റ്, അങ്ങനത്തെ ആ ഒരു ഈസ്റ്റേൺ ഏരിയസിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല, ബിക്കോസ് അവരുടെ ട്രാവലിങ്ങും അവരുടെ കുറച്ച് സീറ്റിങ്ങും കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഞാൻ സുഡാൻ, കെന്യ, ടിബറ്റ് ഇങ്ങനത്തെ രാജ്യങ്ങളിലായിരുന്നു മെയിനായിട്ട് വന്നിരുന്നത് സ്റ്റുഡൻസ്.
1: അല്പനേരമെങ്കിലും അവരോട് സംസാരിക്കാനും അവരുടെ ഒരു കൾച്ചർ, അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ അറിയാനും ഒക്കെ ഒരു അവസരം കിട്ടി.
0: നമുക്ക് ആക്ച്വലി യൂത്ത് പാർലമെന്റിന്റെ മോർണിംഗ് തൊട്ട് വൈകുന്നേരം വരെ പാർലമെന്ററി സെഷൻസ് ആണെങ്കിൽ വൈകുന്നേരം നമുക്ക് കൾച്ചറൽസ് ആയിരിക്കും.
1: എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുക?
0: അപ്പോൾ ഫസ്റ്റ് ഡേ കൾച്ചറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കർണാടക

0: ആൾക്കാർ നമ്മൾ വന്ന സ്ഥിതിക്ക് അവരുടെ ഒരു കൾച്ചറൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് നല്ലോണം എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇന്ത്യക്കാർ എത്രയൊക്കെ പറഞ്ഞാലും എത്ര വ്യത്യാസമാണേലും ഒന്ന് മ്യൂസിക് കേട്ടുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇങ്ങനെ തുള്ളി തുടങ്ങും.
1: അത് ശരിയാണ്.
0: ഞങ്ങളൊന്നുമില്ല, ഒരു പാട്ട് വന്ന് എല്ലാവരും ഇങ്ങനെ ഓക്കൊള്ളാം, രണ്ടാമത്തെ പാട്ട് വന്ന് ഓക്കൊള്ളാം, മൂന്നാമത്തെ പാട്ട് കഴിക്കുമ്പോൾ എല്ലാവരും സീറ്റിൽ നിന്ന് എണീറ്റു. അപ്പോൾ ബാക്കിലൊക്കെ ഇന്റർനാഷണൽ ആൾക്കാർ ഇങ്ങനെയൊക്കെ
1: ഇതെവിടുന്ന് വന്നു
0: ഇവരൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും അവർ നമ്മുടെ കൂടെ തുള്ളി തുടങ്ങി. അപ്പോൾ ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് അവർ കൺട്രി. നമ്മൾ എത്രയൊക്കെ വ്യത്യാസമാണേലും ഭാഷ അറിയില്ലെങ്കിലും ഒന്ന് നമ്മൾ പാട്ട് കേട്ടുകഴിഞ്ഞാൽ അപ്പോൾ നമ്മളിങ്ങനെ ഓണം. ഫസ്റ്റ് ഡേ ജസ്റ്റ് കർണാടക മാത്രം ഇങ്ങനെ അവരുടെ കൾച്ചറൽ തീമായിരുന്നു. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും നമ്മളോട് ഓൾറെഡി മുന്നേ പറഞ്ഞു വെച്ചു, ഡു യു വോണ്ട് ടു റെപ്രസെൻറ്റ് എനി കൾച്ചറൽസ് ബേസ്ഡ് ഓൺ യുവർ സ്റ്റേറ്റ്. ഞങ്ങൾ ആന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റേറ്റുകാർ അവരുടെ ഡാൻസും കളിച്ചു, ഞങ്ങളും പ്രസൻറ്റ് ചെയ്തു. എല്ലാ സ്റ്റേറ്റുകാരും അവർ റെപ്രസെൻറ്റ് ചെയ്ത ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് നല്ല അടിപൊളിയായിരുന്നു. അന്നത്തെ നൈറ്റ്, ഇറ്റ് വാസ് എ ലോങ് നൈറ്റ്, വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. എല്ലാ സ്റ്റേറ്റുകാരും റെപ്രസെൻറ്റ് ചെയ്തു, ഇൻ്റർനാഷണൽ ആൾക്കാർ പ്രസൻറ്റ് ചെയ്തു അവരുടെ ഡാൻസ്. ഇറ്റ് വാസ് വെരി പ്രിറ്റി. നമുക്ക് അവരുടെ ഒരു കൾച്ചറൽ നമുക്ക് ആസ്പെക്ട് നമുക്ക് കാണാൻ പറ്റി, ഡയറക്റ്റ്ലി നമുക്ക് കാണാൻ പറ്റി. സോ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. പിന്നെ അതിനുശേഷം മതിയാവാത്തതുകൊണ്ട് അവർ ഞങ്ങൾക്ക് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഡി ജെ ഇട്ടു. അപ്പോൾ ഞങ്ങളുടെ ഡി ജെനും തുള്ളി. ഡി ജെയിൽ എല്ലാവരും ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ ആണോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഇങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു ആ ഒരു നൈറ്റ്. കാരണം നെക്സ്റ്റ് ഡേ ലാസ്റ്റ് തീം സെഷൻ, അത് കഴിഞ്ഞ പിന്നെ വി ആർ ഗോയിങ്. സോ ആ ഒരു നൈറ്റ് ദാറ്റ് വാസ് വണ്ടർഫുൾ. കൾച്ചറൽസ് വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇന്റർനാഷണലി വന്ന സ്റ്റുഡൻസിൻ്റെ കൂടെ ബോണ്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കൾച്ചറൽസ് വഴി കിട്ടി.
1: എനിക്ക് തോന്നുന്നു ഒരു 18-22 ആ ഒരു പ്രായത്തിനുള്ളിലുള്ള കുട്ടികളായിരുന്നു. ശരി, പിന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ടേക്ക് അവേ കാണുമല്ലോ, നമ്മുടെ ജീവിതം മാറി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിച്ചു, നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടി, അങ്ങനെ ഉണ്ടായത് എന്തെങ്കിലും പറയാമോ?
0: ഫസ്റ്റ് ഓഫ് ഓൾ, ആസ് എ NSS വോളണ്ടിയർ നമ്മൾ പബ്ലിക് സർവീസ് ഓൾറെഡി നമ്മൾ മനസ്സിൽ വെച്ച് കാണുന്ന ഒരു ക്വാളിറ്റിയാണ്. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു വേൾഡ് യൂത്ത് പാർലമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് നമ്മൾ കിട്ടുന്ന ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഹാവ് ടു ബി മോർ അവെയർ ഓഫ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജനറൽ അവെയർനെസ് എൻ്റെ ജനറേഷനിൽ കുറവാണ്, ബിക്കോസ് വി ആർ വെരി ഓവർ ഇൻഫോംഡ്. നമുക്ക് ഇൻസ്റ്റഗ്രാമുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റയിൽ പലതും വരും. ഒരു സിനാരിയോനെ പറ്റി പലതും പറയും. നമുക്ക് വാലിഡ് ആയിട്ടുള്ളൊരു റീസോഴ്സ് ഇല്ല ശരി ശരി എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. സോ ദാറ്റ് ഈസ് വൺ തിങ്. നമുക്ക് ജനറൽ ഇൻഫർമേഷൻ കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ്ലി സോഴ്സ് ചെയ്യണം. വി ഷുഡ് ബി വെൽ ഇൻഫോംഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. സെക്കൻഡ് തിങ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് കുറച്ചും കൂടി സർവീസ് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഒരു UPSC ആ ഒരു ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാർക്ക് വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം ടു ബി ഇൻസ്പയർഡ്. വെരി ഗ്രേറ്റ് പ്ലാറ്റ്ഫോം, ബിക്കോസ് നമുക്ക് ഓരോ തീമിനേക്കാൾ മുന്നേ തീം സ്പെഷ്യലിസ്റ്റുകൾ നമ്മളോട് വന്ന് സംസാരിക്കും. എസ്പെഷ്യലി ഫോർ ഡേറ്റ ആൻഡ് സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഡേറ്റ മാനേജ്മെന്റ് ഉണ്ട്. ഐ ഡോണ്ട് നോ ദ എക്സാക്ട് നെയിം, ഐ ഹോപ്പ് ദിസ് ഇസ് റൈറ്റ്. അവിടുത്തെ വൈസ് പ്രസിഡന്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കാണാനും നമ്മളോട് സംസാരിക്കാനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനും. അപ്പോൾ ആള് നമുക്ക് ആളുടെ പേഴ്സ്പെക്റ്റീവിൽ ഡേറ്റ സെക്യൂരിറ്റി പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓപ്പണിംഗ് ന്യൂ ഡോർസ് ടു അസ്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേ കർണാടകയിലെ നിയമസഭയുടെ സ്പീക്കർ നമ്മളോട് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഹി വാസ് ഓൺ ദ പോഡിയം, ഹി വാസ് ടോക്കിംഗ് ടു അസ്. അപ്പോൾ ഹീസ് എ വെരി വെൽ റെസ്പെക്റ്റഡ് മാൻ. പൊതുവേ ലൈക്ക് ഇഫ് യു സീ ദ പൊളിറ്റിക്കൽ സിനാരിയോ, ഇറസ്പെക്റ്റീവ് ഓഫ് വിച്ച് എവർ പാർട്ടി ഹി ഈസ്, എവറിബഡി റെസ്പെക്ട്സ് ഹിം ആസ് എ പേഴ്സൺ. അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ആൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അത്രയ്ക്കും വലിയ വലിയ ആൾക്കാർ നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ വി ഒബ്സർവ് ദോസ് ക്വാളിറ്റീസ്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ യൂത്ത് പാർലമെൻറ്റിൽ നിന്ന് കിട്ടും. സോ no matter how ever the program went, നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാനായിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴൊക്കെ ഐ തിങ്ക് ആസ് യൂത്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലേസ്. ഗ്രേറ്റ് പ്ലേസ് ടു ബി ഇൻസ്പയർഡ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി, ഫോർ യുവർ സെൽഫ്, അങ്ങനത്തെ ഒരു പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ശേഷം എനിക്ക് NSS-നോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് കുറച്ച് കൂടി, ഇൻ ദ സെൻസ് ബിക്കോസ് എവറി സിംഗിൾ ഓപ്പർച്യൂണിറ്റി ആയാലും ഇറ്റ്സ് ടേക്കിംഗ് മീ ടു പ്ലേസസ്. ഞാൻ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് എനിക്ക് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് അതിനുള്ള ഒരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്.
1: അപ്പോൾ എന്തായാലും NSS-ലേക്കുള്ള കമ്മിറ്റ്മെൻറ്റ് കൂടി എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുൻപ് NSS-ൽ ജോയിൻ ചെയ്യാൻ കാരണം എന്തായിരുന്നു?
0: ശരിക്കും പറഞ്ഞാൽ എനിക്ക് NSS എന്താന്ന് കൃത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടുവിൽ NSS ഉണ്ടായിരുന്നില്ല. കോളേജിൽ കയറിയപ്പോൾ ഞാൻ NSS-നെ പറ്റി അറിഞ്ഞു. NSS-ൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കാണുമ്പോൾ നമുക്ക് അവരുടെ ഒരു വർ, ലിറ്റിൽ ബിറ്റ് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ വർ. അപ്പോൾ കോളേജിലെ ക്ലാസ് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ഈ പരിപാടിക്കൊക്കെ പോകാം, വലിയ കുഴപ്പമൊന്നുമില്ല, ലീവൊക്കെ കിട്ടുന്നു.

0: നമുക്ക് ഡ്യൂട്ടി ലീവ് ഒക്കെ കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ മനസ്സിൽ ഓർത്തിട്ടാണ് NSS ലേക്ക് കയറിയത്. പിന്നെ എൻ്റെ കുറേ പ്രിയപ്പെട്ട സീനിയേഴ്സൊക്കെ NSS ലായിരുന്നു. സോ ഇതേ പോലെ NSS ഇസ് എ ഗുഡ് പ്ലേസ്, ലൈക്ക് ഗ്രേറ്റ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, നല്ല പ്ലേസാണ്. പിന്നെ ക്യാമ്പൊക്കെ അടിപൊളിയാണ്, NSS ൻ്റെ ക്യാമ്പൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ ഒരു ബേസിസിൽ ക്ലാസ് കട്ട് ചെയ്യാം, ഒരു ക്യാമ്പിനും പോയിട്ട് വരാം, ആ ഒരു സ്ഥിതിയിൽ കയറാമെന്ന് വെച്ച് ആ ഒരു മൈൻഡിൽ തീരെ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ കയറിയ ഒരു ക്ലബ് ആണ് NSS കോളേജിലത്തെ.
1: ഒടുവിൽ അത് നമ്മളെ ഷേപ്പ് ചെയ്യാൻ തുടങ്ങി,
0: യെസ്
1: നേരത്തെ
0: യെസ് യെസ്
1: പറഞ്ഞതുപോലെ തന്നെ
0: യെസ്
1: നമ്മുടെ ലൈഫിനെ മാറ്റിമറിച്ചു.
0: ഡെഫിനറ്റ്ലി NSS ഇസ് എ ഗ്രേറ്റ് പ്ലേസ് ഫോർ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. അതായത് ഞങ്ങൾ എൻ്റെ കുറേ ഫ്രണ്ട്സ് NSS ക്യാമ്പിൽ വന്നവർ അധികം ആരോടും മിണ്ടില്ല, സംസാരിക്കില്ല, അത്ര ഓപ്പൺ ആയിട്ടുള്ള അല്ലാത്ത ആൾക്കാരൊക്കെ ഒരു ആ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം NSS പരിപാടികളിലേക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് ചേഞ്ചായി. അത് കോളേജിലത്തെ സ്റ്റുഡൻസ് വേറെ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് പറയും, ഇവനൊന്നും കണ്ട ചിരിക്കത്തില്ല, കണ്ട ഇങ്ങനെ മൈൻഡാക്കത്തില്ല. ബട്ട് ആഫ്റ്റർ NSS ക്യാമ്പ് നമുക്ക് ആ ഒരു എക്സ്പോഷ്യർ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെ നമ്മൾ കണ്ടെങ്കിലും ചിരിക്കും, അറിയില്ലെങ്കിലും നമ്മൾ ചിരിക്കും, അറിയാതെ പോയാൽ നമ്മൾ ചിരിക്കും. നമുക്കിങ്ങനെ ഒരു ഹെസിറ്റേഷൻ ഇല്ല ഒരാളോട് സംസാരിക്കാനോ
1: ഒരു
0: ആളെ
1: കാര്യം
0: ഹെൽപ്പ്
1: ഇനിഷ്യേറ്റ്
0: ചെയ്യാനോ
1: ചെയ്യാൻ ബുദ്ധിമുട്ടില്ല.
0: ഇല്ല, ഇനീഷ്യേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, നമുക്ക് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പോയി ചമ്മിയാലും കുഴപ്പമില്ല, വി വിൽ ഫേസ് എവറിത്തിങ് ഓൾ
1: എങ്ങനെ
0: സിനാരിയോസ്.
1: ചമ്മൽ നേരിടാമെന്നും കൂടെ പഠിച്ചു
0: അതെ
1: കാണും.
0: യെസ്, എങ്ങനെ ചമ്മലൊക്കെ നേരിടുക എന്നുള്ള ഒരു കാര്യമാണ് മെയിനായിട്ട് നമ്മൾ അവിടെ പഠിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണലി നമ്മൾ, കാരണം ഈ ചമ്മലാവെന്ന് വെച്ചിട്ടാണ് ആരും പുറത്തേക്ക് വരാത്തതും സ്റ്റെപ്സ് ഫ്രണ്ടിലോട്ട് എടുക്കാത്തതും. സോ അത് ആ ഒരു സ്റ്റേജ് കടന്നു കഴിഞ്ഞാൽ പിന്നെ വി ആർ ലൈക്ക് ഓക്കെ, നമുക്ക് എന്തും ചെയ്യാം, ഇത് ചെയ്യണം അത് ചെയ്യാം, റോട്ടിൽ ഇങ്ങനെ എന്തെങ്കിലും പറക്കണോ ചെയ്യാം, വെള്ളത്തിൽ ഇറങ്ങി എന്തെങ്കിലും പറക്കണോ ചെയ്യാം, ഇറ്റ്സ് ലൈക്ക് ഓൾ യെസ് യെസ് യെസ്. കാരണം ആ ഒരു സ്റ്റേ ആഫ്റ്റർ ദാറ്റ് വൺ പോയിന്റ് നമ്മൾ എല്ലാത്തിനും യെസ് ആയിരിക്കും.
1: ശരി,
0: സോ
1: അപ്പോ NSS ൽ ആദ്യം ചേർന്ന ഗായത്രി അല്ല ഇപ്പോ,
0: അല്ല
1: ഒരുപാട് മാറിയല്ലേ നമ്മുടെ
0: യാ യാ
1: മനോഭാവം തന്നെ.
2: ഈ സംഭാഷണം തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

0: സേവന വാർത്തകൾ. കോട്ടയം പാലാ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിൽ വരുന്ന സ്കൂൾ വാഹനങ്ങളുടെ വാർഷിക ഫിറ്റ്നസ് പരിശോധന ഈ മാസം 23 നടക്കും. വാഹന നമ്പർ 5001 മുതൽ 9999 വരെയുള്ളവയ്ക്ക് ചൂണ്ടച്ചേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൌണ്ടിൽ വെച്ചാണ് പരിശോധന. രാവിലെ 10 മണിക്ക് CF ടെസ്റ്റിന് യോഗ്യമാക്കി വാഹനങ്ങൾ ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0482828801 04. നമ്പർ ആവർത്തിക്കാം, 0482828801 04. കോട്ടയത്ത് മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ നിയമം ലംഘിച്ചുള്ള മീൻപിടുത്തത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. പ്രജനനകാലത്ത് മീനുകളുടെ സഞ്ചാരപഥത്തിന് തടസ്സം വരുത്തി അവയെ പിടിക്കുന്നതും കൂട്, അടിച്ചിൽ, പത്തായം മുതലായ അനധികൃത മാർഗ്ഗങ്ങളിലൂടെ മീൻപിടിക്കുന്നതും കേരള ഉൾനാടൻ മത്സ്യബന്ധന നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. വിലക്ക് ലംഘിച്ച് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് 10,000 രൂപ പിഴയും 6 മാസം തടവും ശിക്ഷ ലഭിക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകോറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: മണ്ണാർക്കാട് താലൂക്ക്

0: ആസ്ഥാന ആശുപത്രിയിൽ ഒരു വർഷത്തേക്ക് സ്കാനിംഗ് സേവനങ്ങൾ ലഭ്യമാക്കാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ടെൻഡർ ക്ഷണിച്ചു. ആർ എസ് ബി വൈ, കെ എ എസ് പി, ജെ എസ് എസ് കെ, ജെ എസ് എസ് കെ ന്യൂബോൺ, ട്രൈബ് എന്നീ വിഭാഗങ്ങളിലേക്കാണ് സേവനം ലഭ്യമാക്കേണ്ടത്. താൽപര്യമുള്ള സ്ഥാപനങ്ങൾ ഓരോ സ്കാനിംഗിനുമുള്ള നിരക്കുകൾ പ്രത്യേകം രേഖപ്പെടുത്തി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം പി സി പി എൻ ഡി ടി ലൈസൻസിന്റെ പകർപ്പും ലഭ്യമാക്കണം. ടെൻഡർ ഫോമുകൾ ഈ മാസം 25 വൈകിട്ട് 4 വരെ വിതരണം ചെയ്യും. വിളിക്കേണ്ട ഫോൺ നമ്പർ 0492422549. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0492422549.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കോട്ടയം ക്ഷീരപരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി യു പി വിഭാഗം ചിത്രരചന, ഹൈസ്കൂൾ വിഭാഗം പ്രബന്ധരചന, ഹയർ സെക്കൻഡറി വിഭാഗം പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ചിത്രരചനയും പ്രബന്ധരചനയും രാവിലെ 10:30 മുതൽ 11:30 വരെയും പ്രശ്നോത്തരി 11:30 മുതൽ 12:30 വരെയും നടക്കും. പങ്കെടുക്കുന്നവരുടെ പേര് ഈ മാസം 23 വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-2-3-0-2-2-3. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ ജില്ലയിൽ വിവിധ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജെ പി എച്ച് എൻ, ആർ ബി എസ് കെ നഴ്സ് യോഗ്യത, എസ് എസ് എൽ സി സർക്കാർ അംഗീകൃത ജെ പി എച്ച് എൻ കോഴ്സ്, സ്റ്റാഫ് നഴ്സ് യോഗ്യത, ബി എസ് സി നഴ്സിംഗ്, ജി എൻ എം. മിഡ് ലെവൽ സേവനദാതാക്കൾ യോഗ്യത 2024 ജനുവരി 1 ഒരു വർഷത്തെ പ്രവൃത്തി പരിചയത്തോടെ ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം. പ്രായപരിധി 40 വയസ്സ്. കേരള നഴ്സിംഗ് കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ഈ മാസം 23 വൈകിട്ട് 5 അപേക്ഷിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2-50-4695, 0491-2-50-46-95. 102.3 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഈവനിംഗ്. ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. വരവേൽപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

മാർക്കും ഡോർ അറ്റൻഡർമാർക്കുമുള്ള പരിശീലന ക്ലാസും ഈ മാസം 20-23 തീയതികളിൽ യഥാക്രമം തൊടുപുഴ കോഓപ്പറേറ്റീവ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമ്പള്ളിച്ചിറ അല്ലാസർ കോളേജ് എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ നടക്കുമെന്ന് തൊടുപുഴ ജോയിന്റ് RTO അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0486-2-22-55-64. 0486-2-22-55-64.

0: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ബഹളങ്ങളും തിരക്കുകളും അവസാനിച്ച് തക്ഷൻ കുന്നങ്ങാടി ഉറക്കത്തിലേക്ക് ചേക്കാറാൻ തുടങ്ങിയിരിക്കുന്നു. 16 നമ്പർ വിളക്കിന്റെ തിരി താഴ്ത്തി മാതാമ്മ ഹോട്ടലിന്റെ പുറത്തേക്ക് വന്നു. അതിന്റെ വരാന്തയിൽ ആരെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് തിരക്കുകയാണ്. താന്നിച്ചുവട്ടിലെ കള്ളുഷോപ്പിൽ നിന്നും വൈകുവോളം കള്ളുമോന്തിയ ചിലർ നടക്കാൻ വയ്യാതെ വേച്ച് മാതാമ്മയുടെ ഹോട്ടലിനടുത്ത് എങ്ങനെയോ എത്തും. പിന്നെ തിണ്ണയിൽ കയറി ഒറ്റക്കിടപ്പാണ്. ഇങ്ങനെ ബോധം കെട്ട് കിടക്കുന്നവരെ വിളിച്ചുണർത്തി തലയിൽ വെള്ളമൊഴിച്ചാണ് മാതാമ്മ പുരയിലേക്ക് വിടുക. തിണ്ണയിൽ ആരുമില്ലെന്ന് കണ്ട് പരദേവതയെ ധ്യാനിച്ച് മാതാമ്മ വിളക്കിന്റെ തിരി താഴ്ത്തി. പിന്നെ ഹോട്ടലിന്റെ മുൻവാതിൽ അടച്ചു. കോടതിയുടെ മുറ്റത്ത് ചൂട്ടുവിൽക്കുന്ന കോമപ്പൻ അപ്പോഴും പോയിരുന്നില്ല. ധാരാളം ചൂട്ടുകൾ അവന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. രാത്രികാലങ്ങളിൽ തക്ഷൻകുന്നങ്ങാടിയിൽ നിന്നും ഇടവഴികളിലേക്ക് വെളിച്ചങ്ങൾ ഇറങ്ങിപ്പോകുന്നത് കാണാം. ഇരുൾ കട്ടപിടിച്ച ഇടുങ്ങിയ വഴികളാണ് തക്ഷൻകുന്നിലെല്ലായിടത്തും. നല്ല മനക്കരുത്തുള്ളവർ മാത്രമേ വെളിച്ചമില്ലാതെ കാടുപിടിച്ച ഈ വഴികളിലൂടെ പോവുകയുള്ളൂ. ചൂട്ട് തേടി ഇനിയും ആരെങ്കിലും വരുമോ എന്ന് കരുതിയാണ് കോമപ്പന്റെ കാത്തിരിപ്പ്. അവന്റെ മുഖത്ത് പതിവ് സന്തോഷമുണ്ടായിരുന്നില്ല. ചൂട്ട് ചെലവാകാത്തതാകാം കാരണമെന്ന് രാമർ ഊഹിച്ചു. നല്ല നിലാവുള്ളതുകൊണ്ടാകാം പലരും ചൂട്ട് വാങ്ങാതെയാണ് ഇടവഴികളിലൂടെ നടന്നുപോയിരുന്നത്. എന്തുണ്ട് കോമപ്പ? രാമർ ചോദിച്ചു. കോമപ്പൻ നിരാശയോടെ ചിരിച്ചു. തനിക്ക് ചൂട്ടിന്റെ ആവശ്യമില്ലെങ്കിലും കോമപ്പനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു ഓട്ടമുക്കാൽ കൊടുത്ത് രാമർ ചൂട്ട് വാങ്ങി. തീപ്പട്ടി ഉരച്ച് ചൂട്ടിന് തീ കൊളുത്തുമ്പോൾ അവനെ സന്തോഷിപ്പിക്കാൻ രാമർ ഇത്രയും പറഞ്ഞു. പൊരയിലേക്കുള്ള പെര്യ അത്ര ശരിയല്ല. ഇന്നലെയും ഒരു എഴജാതിയെ കണ്ടു. നിലാവെളിച്ചത്തിന് മീതെ ചൂട്ടിന്റെ വെളിച്ചത്തിന് അല്പം പോലും തിളക്കമുണ്ടായിരുന്നില്ല. ചൂട്ട് ഒരനാവശ്യം തന്നെയാണെന്ന് മുന്നിലെ തെളിഞ്ഞ വഴി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുഞ്ഞിക്കേളുവിന്റെ പീടിക വരാന്ത ശൂന്യം. നാടകമെഴുതുന്ന തിരക്കിലായിരിക്കും. രജിസ്റ്റർ ഓഫീസിനടുത്ത് വീട്ടിലേക്ക് തിരിയുന്ന വഴിയിലെത്തിയപ്പോൾ രാമർ ചൂട്ട് കുത്തിക്കെടുത്തി. നിലാവെളിച്ചത്തിലൂടെ നടക്കുന്നതാണ് സുഖം. കാലത്ത് കൊവ്വപ്പുറത്ത് കണ്ണച്ചന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ രാമറിന്റെ മനസ്സ് ഉത്കണ്ഠാകുലമായിരുന്നു. അവിടെ പോയാൽ എന്താണ് സംഭവിക്കുക? അവിടേക്കുള്ള മാർഗം ആരാണ് പറഞ്ഞു തന്നത്? സ്വയം കണ്ടെത്തിയതാണെങ്കിലും രാമർ വിശ്വസിച്ചിരുന്നത് കുതിരകളാണത് തോന്നിപ്പിച്ചത് എന്നായിരുന്നു. തന്റെ പ്രശ്നങ്ങൾ കുതിരകളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കെ പെട്ടെന്നാണ് മനസ്സിലേക്ക് ഈ ആശയം കടന്നുവന്നത്. അപ്പോൾ കുതിരകളുടെ മുഖം തന്റെ ചെവികൾക്ക് വളരെ അടുത്തായിരുന്നു. കുതിരകൾ ചെവിയിലേക്ക് ഇങ്ങനെ ഒരാശയം പകരുകയായിരുന്നുവെന്നല്ലാതെ എന്താണ്? കണ്ണച്ചനെ കണ്ടാൽ രക്ഷപ്പെടും, അങ്ങനെയാണ് മനസ്സ് പറയുന്നത്. കുതിരവണ്ടിയിൽ പോകുമ്പോഴല്ലാതെ അദ്ദേഹത്തെ നേരിട്ടൊരിക്കലും കണ്ടിരുന്നില്ല. കണ്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അദ്ദേഹം പറയുക? അതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതുകൊണ്ട് അച്ഛനോടോ കുഞ്ഞിക്കേളുവിനോടോ ഇമ്പിച്ചനോടോ യാത്രയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇടവഴികളിലേക്ക് ഞാന്നുകിടക്കുന്ന തൊട്ടാവാടികളോടും തലയ്ക്കു മുകളിൽ പാറി നടക്കുന്ന തുമ്പികളോടും പുഴയോരത്ത കാറ്റിനോടും തോട്ടിറമ്പിലെ കൈതക്കാടിനോടും പുഴയിലേക്ക് കുത്തിയൊലിക്കുന്ന തോട്ടിലെ വെള്ളത്തിൽ മതിച്ചു കളിക്കുന്ന നെറ്റിപ്പൊട്ടന്മാരോടും രാമർ വിളിച്ചു പറഞ്ഞു, ഞാൻ കണ്ണച്ചന്റെ പുരയിലേക്ക് പോകുക. എന്നിട്ട് ചോദിച്ചു, ഓരെന്നെ സഹായിക്കുക. പുലർകാലത്തിൽ മഞ്ഞുവീണ വഴിയിലൂടെയാണ് യാത്ര. കാലിൽ മഞ്ഞ് കുതിർന്നപ്പോൾ നല്ല തണുപ്പ്. രഹസ്യക്കാരിയായ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ നിന്നും മടങ്ങുകയായിരുന്ന രൈരു നമ്പ്യാർ അന്വേഷിച്ചു, എങ്ങോട്ടേക്കാ ഈ പുലർച്ചക്ക്? രാമർ ആദരവോടെ മാറി നിന്നു. ഇടം വരെ പോകാന്നോളി. രൈരു നമ്പ്യാർ കടന്നുപോയപ്പോൾ രാമർ തിരിഞ്ഞു നോക്കി. അയാളുടെ കോണകവാൽ താഴോട്ട് നീണ്ടുകിടക്കുന്നു. ചിലപ്പോൾ അത് നിലം തൊടുമെന്നും തോന്നിച്ചു. കണ്ണച്ചന്റെ വീട് ഉണർന്നിരുന്നില്ല. മഞ്ഞിന്റെ ആവരണത്തിൽ ഓടുമേഞ്ഞ വലിയ വീട് കഥകളിൽ വായിച്ച കൊട്ടാരം പോലെ തോന്നിച്ചു. വിശാലമായ മുറ്റം നിറയെ തേങ്ങകൾ കൂട്ടിയിട്ടിരിക്കുന്നു. പറമ്പിൽ നെടുനീളത്തിൽ ആല, അതിൽ കാളകളും പൈക്കളും, അതിനും പുറമെ നാലഞ്ച് വലിയ വൈക്കോൽ കൂനകളും.

0: കണ്ണച്ചന് ധാരാളം തെങ്ങുകളും വയലുകളും ഉണ്ടെന്ന് ഉറപ്പ്. ചേക്കു പറഞ്ഞതിനേക്കാൾ സ്വത്തുണ്ടാകും. ഈ വീട്ടിലെവിടെയോ ഭ്രാന്തന്മാരായ രണ്ട് കുട്ടികളുണ്ട്. വാതിൽ തുറക്കുന്നതും കാത്ത് അങ്ങനെ നിൽക്കെ രാമർ ഓർത്തത് ഭ്രാന്ത് പിടിച്ച കുട്ടികളെയാണ്. ഭ്രാന്തുള്ളവർ രാത്രിയിൽ ഉറങ്ങുമോ? ഉറക്കത്തെ കൂടി ഭ്രാന്ത് ബാധിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഉറങ്ങുക? അമ്പലത്തിന്റെ സ്വത്ത് കയ്യിൽ വെച്ചതുകൊണ്ടാണ് കുട്ടികൾക്ക് ഭ്രാന്ത് വന്നതെങ്കിൽ അത് തിരിച്ചുകൊടുത്താൽ പോരെ, ഭ്രാന്ത് മാറും. തെല്ലുനേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കെ രാമറിന് തോന്നി, മറ്റുള്ളവരുടെ ഭ്രാന്തിനെക്കുറിച്ച് എന്തിനാണ് താൻ ചിന്തിക്കുന്നത്? അവൻ പിന്നീട് മുറ്റത്തെ വലിയ തേങ്ങാക്കൂമ്പാരങ്ങളിലേക്ക് കണ്ണു നട്ടു. അപ്പോഴാണ് കോലായിൽ നിന്നും ചോദ്യം കേട്ടത്. ആരാ? കണ്ണച്ചനാണ് മുമ്പിലുള്ളതെന്ന് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ രാമർ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എന്തോ ഓർത്തെടുക്കുന്ന വിധത്തിൽ അദ്ദേഹം പറഞ്ഞു. പിന്നെ ഗൗരവത്തിൽ ചോദിച്ചു, നീ ആരുടെ മോനാ? കല്ലുകൊത്തുന്ന പാച്ചറുടെ? അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ ഗൗരവം മാഞ്ഞ് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, എന്തിനാടോ വന്നത്? നീ ഇമ്പിച്ചന്റെ കുതിരപ്പന്തിയിലായിരുന്നില്ലേ? ഇവിടെ വരാൻ കാര്യം, എനിക്കൊരു പണി വേണം.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി.
2: മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ആഹാരം. വിശപ്പടക്കാനുള്ള ഉപാധി മാത്രമല്ല, ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന സാംസ്കാരിക ഘടകമായും അത് പ്രവർത്തിക്കുന്നുണ്ട്. ദുഃഖമുണ്ടാകുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നതും സന്തോഷിക്കുമ്പോൾ മധുരം വിതരണം ചെയ്യുന്നതും അതൊരു വൈകാരിക മാധ്യമമായതുകൊണ്ടുകൂടിയാണ്. ഭാഷയുമായും സംസ്കാരവുമായും ഇഴചേർന്നു കിടക്കുന്ന ആശയങ്ങളുടെ സഞ്ചികയായി ഭക്ഷ്യവസ്തുക്കളും ഭക്ഷണവും അവയുടെ പാചകരീതികളും സവിശേഷ സ്ഥാനം നേടുന്നുണ്ട്. പായസം മലയാളിക്കെന്നും സന്തോഷത്തിന്റെയും വിശേഷ അവസരത്തിന്റെയും സൂചകമാണ്. അതുകൊണ്ടുതന്നെ യാഥാർത്ഥ്യവുമായി തീരെ ബന്ധമില്ലാത്ത മനോരാജ്യം വിചാരിക്കുന്നതിനെ മനപ്പായസം ഉണ്ണുക എന്ന് പ്രയോഗിക്കുക പതിവാണ്. അപ്രതീക്ഷിതമായുണ്ടായ സന്തോഷത്തെ സൂചിപ്പിക്കാൻ മനസ്സിൽ ലഡു പൊട്ടി എന്ന് പറയാറുണ്ട്. പ്രവർത്തികളൊന്നും ചെയ്യാതിരിക്കുന്ന അലസരെ അടയാളപ്പെടുത്താൻ അരി വറുക്കുക എന്നും അരി വെപ്പുകാർ എന്നും പ്രയോഗിക്കും. അടുക്കളയിലെ അനുഭവത്തെ സാമൂഹിക ജീവിതത്തിലേക്ക് പറിച്ചു നട്ടതിൽ നിന്നാണ് ആ പരിപ്പ് ഈ കലത്തിൽ വേവുല്ല എന്ന പ്രയോഗം കടന്നുവന്നത്. ഒരാളുടെ തന്ത്രങ്ങൾ മറ്റൊരാളുടെ അടുത്ത് ഫലിക്കാതെ വരുമ്പോഴാണ് ഇത്തരം ശൈലികൾ ഉപയോഗിക്കുക. ഒരു കാര്യം നടക്കില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ അതിനു വെച്ച വെള്ളമങ്ങ് വാങ്ങിയേരെ എന്ന് നാം ഒഴുക്കൻ മട്ടിൽ പറയാറുണ്ട്. പാചകം നമ്മുടെ ജീവിതവുമായി എത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്ന് കാട്ടിത്തരുന്ന പ്രയോഗം കൂടിയാണത്. അസംബന്ധമായി മറുപടി പറയുന്നവരെ സൂചിപ്പിക്കാൻ അരി എത്ര, പയറഞ്ഞാഴി എന്നും ഉപയോഗിക്കാറുണ്ട്. കുരങ്ങ് ഇഞ്ചി തിന്നപ്പോഴുണ്ടായ എരിവുമൂലം കാട്ടിയ പരാക്രമങ്ങളെ ചേർത്തുകൊണ്ട് കോപശീലന്മാരെ ഇഞ്ചി തിന്ന കുരങ്ങുപോലെ എന്ന് വിശേഷിപ്പിക്കും. മറ്റുള്ളവരുടെ പ്രയത്നം കൊണ്ട് സുഖമായി ജീവിക്കുന്ന അലസരെ കാണുമ്പോൾ പത്തായം പേറും ചക്കികുത്തും അമ്മ വയ്ക്കും ഞാനുണ്ണും എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കറികൾക്ക് ഗുണവും മണവും നൽകിപ്പോരുന്നതാണെങ്കിലും തിന്മേശയിലേക്കെത്തുമ്പോൾ കറിവേപ്പില അലോസര വസ്തുവാണ്. പാചകത്തിൽ കറിവേപ്പിലയ്ക്കുള്ള രാജസ്ഥാനവും കറി വിളമ്പിക്കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ഗതികേടും ചേർത്ത് വെച്ചുകൊണ്ടാണ് കാര്യം കഴിഞ്ഞാൽ കറിവേപ്പില പോലെ എന്ന ശൈലി രൂപപ്പെട്ടത്. കാര്യം കഴിയുമ്പോൾ പുറന്തള്ളുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഞ്ഞിയിൽ പാറ്റ വീഴുക ഉപജീവനം തടസ്സപ്പെടുത്തുന്നതിനെ അടയാളമാക്കുന്നു. മലയാളിയുടെ നാവിൻ തുമ്പിലെ രുചി ചിന്തയുടെയും ഭാവനയുടെയും കരുത്തുകൂടിയാണെന്ന് ഇത്തരം പ്രയോഗങ്ങൾ കാട്ടിത്തരുന്നു.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ

0: കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
2: സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജേർണലിസം ആന്റ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആന്റ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഈ മാസം 20 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. കോഴ്സ് സംബന്ധിച്ച വിശദവിവരങ്ങൾക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്ന് ലഭിക്കും. വിളിക്കേണ്ട ഫോൺ നമ്പർ 0484242275, 0484242275. ഇനി ഇന്ന് രാവിലെ FM ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും. ചോദ്യമിതായിരുന്നു, വൈറ്റ് ഹൌസും വൈറ്റ് ഹാളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൌസ്. വൈറ്റ് ഹാൾ ബ്രിട്ടനിലെ ഗവൺമെന്റിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് AV ഷൌക്കത്ത്. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിത മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് S രാജേഷ്. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, തുടർന്ന് എന്ത് പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി, FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കൈൽ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. 8:30 സ്പോൺസർ പരിപാടി, ഹലോ BPS ലേക്ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്രഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 സോപാന സംഗീതം, തൃപ്പൂണിത്തുറ രാഹേഷ് അവതരിപ്പിക്കുന്നത്. 11:30 NCERT സ്പോൺസർ പരിപാടി, ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്രഗാനങ്ങൾ. 2:00 വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി, 4:00 പൂക്കൾ. വൈകിട്ട് 6:50 കിസാൻ വാണി, വിശ്രമ ജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ. സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധന ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ BM സംസാരിക്കുന്നു. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ, തയ്യാറാക്കിയത് S രാജേഷ്. 7:55 ഒരിടത്തൊരിടത്ത്, P നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് UP സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:30 കഥാപ്രസംഗം. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും

11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നാളെ ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ഏതാനും പരിപാടികളുടെ അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. വൈവിധ്യമാർന്ന പരിപാടികളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35.

FM evening. ആകാശവാണി കൊച്ചി FM 102.3. അല്പസമയത്തിനുള്ളിൽ ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ

വാലി രചിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകി. രൂപ്കുമാർ രാഥോഡ്, ടിപ്പു എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം മിന്നലേ.

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:29:32. ഇനി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ: പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തിയെന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തിയെന്നുള്ളതും അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനുലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരുനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ. സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാം തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനുമൊക്കെയാണ് സാറ്. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ. ഒരുപക്ഷെ ഈ ടെലിവിഷൻ്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷെ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റെതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ പ്രേമിക്കുന്ന, റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു.

0: ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും എം ആർ ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലും ഒക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചുകൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിന്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിന്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
1: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു, കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു, രാ ചൊല്ലു, കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിന്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിന്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിന്റെ ഒരു അവസ്ഥ. ഈ കുന്നിന്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഇതാണ്. കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകനാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിന്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയന്റിസ്റ്റുകളുടെ ജീവിതം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിന്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കുന്നതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂർ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ സംസാര ശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പൊ സംഭവിച്ച എന്താണെന്ന് ഒരു പക്ഷേ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഒരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോ ചില സന്ദർഭങ്ങളിലേക്ക് പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റുബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനന്റെ നാടകമാണ്. ഈ നാടകത്തിന്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറെ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടില് പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്തു വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെയും കൊണ്ടൊരു ദീർഘ യാത്ര, നിലമാൻകുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട ദുരന്തം സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമാണ്.

0: ഒരു എന്ത് അതിന് വന്നു. അതൊരു പക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം ആ നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരു പക്ഷേ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിന്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവുമൊക്കെ
1: അതെ
0: അതെ അതെ പൂർണ്ണമായി പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം വൈ എസ് പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി, അദ്ദേഹം തമിഴിൽ എഴുതി കേസിങ്ങി പരിഭാഷ ചെയ്തിരിക്കുന്നു. ബാബുവാണ് അതിന്റെ രചന.
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെ ആയി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷേ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പൊ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം. അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യ ഉപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കൂട്ടുന്നത്, കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാണുക കടലിനെ കൺ തുറക്കാതെ. അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: AIയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കൊടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
1: നമ്മുടെ
0: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കൊടിയൻ, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു അതൊരു കടലിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിന്റെ കടങ്കഥയിലെ വിരുന്നുകാർ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ സംവിധാന രംഗത്തും. MG ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായ ഒരു പ്രകടനമായിരുന്നു മോഹൻലാലിന്റെ. ഒരുപക്ഷെ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിന്റെ മാനറിസങ്ങളും ലാലിന്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങളിങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിന്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മും, ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഇതാണ്, വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ആ റേഡിയോ നാടകത്തിന്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.

0: സന്തോഷം സർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം. മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
1: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങനെ ഏറ്റവും വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിന്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്ന നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാബുകി അഞ്ജലി മാൻകോളിൽ വീണ് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിലെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇച്ചിരി ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിൽ മല പറയുന്നുണ്ട്, കൈകൾ അറുത്ത് മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകിയിറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അത് ഒരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായൊരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2-ാമത്തെ നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
2: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
3: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
2: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
3: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
2: എന്താ?
3: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി. ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
2: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
3: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷാവൂ.
1: 3-ാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. 4-ാമത് ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കണ്ടുറക്കാതെ എന്ന നാടകമാണ്. എനിക്ക് ഏറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രജനിയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70-കളിലെ കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം. അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറും. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പൊരുൾ. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
4: ഡോ തിക്കു, തനിക്ക് ചെവി കേട്ടൂടെ? എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
5: PC പണി നോക്ക്.
4: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ. എന്താ കാര്യം?

0: ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാട്ടിരുന്ന രഥോത്സവം എന്ന നാടകമാണ് തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. സമയം കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകങ്ങൾ.
1: ജി എം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
2: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980s റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും. പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ് വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടകാവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിന്റെ പ്രത്യേകം കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
3: യെസ്, ഇത് മുകുന്ദൻ ഉണ്ണി സാറിന്റെ വീടല്ലേ?
4: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
3: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്.
5: ഓ യെസ് യെസ്, ഞങ്ങൾ പൗരാവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
4: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
3: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ

0: മുകുന്ദനുണ്ണി സാറിൻ്റെതാണ്.
1: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക, സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
2: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ രമേ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ, ദേവികയെ കാണുമ്പോ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛന്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
2: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് അല്ലോ.
3: പിന്നെ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തോടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിനെ കൺ തുറക്കാതെ എന്നുള്ള രചന, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നു. മൂന്ന് സുന്ദരികളായ അവിവാഹിതകളും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായി ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
4: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കർ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
5: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യതലത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോടുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതിലൂടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട്

തേടിയതാണെന്ന് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യതിന്മക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങളെ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രണ്ട് നാടകത്തെക്കാളും റേഡിയോ പ്ലേ സ്ഥിതിയുടെ പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിന്റെ മനമാറി കണ്ടു അനുഗ്രഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിൽ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നി. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സറിയലിസ്റ്റും ഫാന്റസിയും പ്രകലത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സസ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകർക്കിടയിലെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് കഥ ആണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അത് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീൻ സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അന്ത്യനാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടെ മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നത് പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥ ജഡ്ജി, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അർത്ഥൻ, അയാളെ കൽക്കത്തത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൻ, അങ്ങനെ അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിച്ചു. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലമായിട്ടുള്ള ട്രാൻസിഷൻ നടത്തും നടക്കുന്നുണ്ട്. അതിനൊറ്റ നോക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നുമെങ്കിലും സംഗീതത്തിനും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ്. സംഗീതത്തിന്റെ എഫക്റ്റിന്റെ വളരെ അർത്ഥവത്തായിട്ട് ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

0: ഹലോ മധു. അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗഡ്

0: ശരിയായി. അന്യോപദേശ രൂപകം രാജവും മന്ത്രിയും അർജുനനിൽ നിന്ന അല്പം വിപ്ലവകാരിയായ രാജസഭാംഗവും ഗൗതമൻ എന്ന ദേവശിശിയും ദേവി വിഗ്രഹ നിർമ്മാണവും സ്വർണ്ണമോഷണവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനശശി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺതുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയമുണ്ട്. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോകാതെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺതുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രതിയാണ് ഈ നാടകം നടത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞു പോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോടിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി സുഷ്ടകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയാണ്. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. സമീപചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകം പരീക്ഷിച്ചിരിക്കുകയാണ്. കൺതുറക്കാതെ കാണേണ്ട ഈ കടലിൽ ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവി കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് കാങ്കേ കടലിനെ കൺതുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആകർഷണീയതയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനയുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവര് കൃത്യിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നുപോകും. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകങ്ങളിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സംശയം പുതിയ സഹസ്ഥാപനത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത ഇത്രയും ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. കുട്ടികൾ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളിൽ നിഷ്കാശം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
1: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിനനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
2: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മരത്തിൻ്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ്

0: ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സൈലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സൈലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോട് കൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിൽ ഉണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളും ഒക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഇവിടെ ആരുമില്ലേ? ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ടിരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്തന ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതുക്ക് അപ്പുറം.
3: ലക്ഷ്മി,
4: ആ പാട്ടി
3: ആരു വന്നിരിക്കാ? അനന്തനാ? അനന്തൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ. ഓ അണ്ണ,
1: സാറ് തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതുക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേയില്ല അണ്ണ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിന്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളതിന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിൻ്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
5: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
6: എന്താ മന്ത്രി, എന്ത് പറ്റി?
5: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
6: അതെ, അതിലെന്താ സംശയം?
5: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
6: അതെ, അത് ശരിയാ, ആറു വിരലുകൾ അല്ലേ അഭിമന്യു?
7: അതെ മഹാരാജൻ, ആറു വിരലുകൾ.
5: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ, ദേവിയുടെ വലതുകൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ലേ ഉള്ളത്. നോക്കൂ മഹാരാജൻ,
8: നോക്കൂ.

0: ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
1: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ 6 വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ 6 വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ 6 വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
0: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
1: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
2: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതിക വിദ്യയുടെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതിക വിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യന്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇന്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷെ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
3: പുതിയ
2: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ള ഒരു നാടകമായിരുന്നു, ഒരു മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിന്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, ഇനി നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
4: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിന്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
5: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം May 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തന്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാതെ പോയ മാൻഹോയിൽ കൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും, അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ കടന്നു വരുന്നു,

രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു. 64 ഖനന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കൊണ്ട് നേടിയെടുത്തത് നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു. ഇങ്ങനെ വർഗീയലകൾ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തിൻ മനമാര് കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള MR ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തി നോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ 3-ാം ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ 4-ാം ദിവസം May 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു രണ്ട് തരത്തിലാണ് അതിൽ ഈ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്തേക്ക് നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിലുണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, സോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം ശ്രീ എഴുത്തുകാരനും നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 5-ാം ദിനം May 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ചത് സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ടു പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാർ എന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള നെയ്യിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. May 15 കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗനസാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. H. വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയകാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ
അവബോധവും

0: ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് പോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോടുകൂടിയിട്ടുള്ളത് തന്നെയാണ്. മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ, ഒരു ജീവചരിത്ര ബയോപിക് രചനയാണ്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ആകാശവാണി ജീവനക്കാരും കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ അല്പകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം, ഒരു മനുഷ്യൻ തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ, എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒച്ചുകാരനായി മുദ്രകുത്തപ്പെട്ടൊരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാണുക കടലിനെ കൺതുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ട് അറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
2: 680
1: അവിടുന്ന് 2 നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം, അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മ, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറകുള്ള കാതരമിഴി ആമിന, ഈ 3 പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ, ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല, പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
0: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ദ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ

വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിന്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെ നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിന്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഇവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധീ ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസും പി സുശീലയും പാടിയത്. ഗാനരചന യൂസഫലി കച്ചേരി, സംഗീതം നൌഷാദ് അലി.

വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച്, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ജി വേണുഗോപാൽ, സുജാത മോഹൻ എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം ബംഗ്ലാവിൽ ഔദാം.

പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ CP സോമനാഥ് മറുപടി നൽകുന്നു. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842423 97 അല്ലെങ്കിൽ 04842423 87 അല്ലെങ്കിൽ 94446558888 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കുട്ടിയും കോലും ഈ ചിത്രത്തിൽ വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച് ഷാൻ റഹ്മാൻ സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് ശ്വേതാമോഹൻ.

0: ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: നാളെ രാവിലെ 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, ബ്രോങ്കൈൽ ആസ്മ, ഡോക്ടർ സന്ദീപ് കെ ജോസുമായി അഭിമുഖം. വൈകിട്ട് 6:50 കിസാൻ വാണി, വിശ്രമജീവിതത്തിൽ വിതച്ച സ്വപ്നങ്ങൾ, സർക്കാർ സേവനത്തിൽ നിന്നും വിരമിച്ച ശേഷം കൃഷി കർമ്മപാതയാക്കിയ എരൂരുള്ള ലംബോദരനെ പരിചയപ്പെടാം. തുടർന്ന് ശാസ്ത്രീയമായ മണ്ണ് പരിശോധനയും സാമ്പിൾ ശേഖരണവും. എറണാകുളം ജില്ലാ മണ്ണ് പരിശോധനാ ലാബ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് അതുൽ PM സംസാരിക്കുന്നു.

രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, എറണാകുളം ഗവൺമെന്റ് യു പി സ്കൂൾ ഫോർ ഗേൾസിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ അവസാന ഭാഗം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 കഴിഞ്ഞ് 59:35. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.